ആകാശവാണി തൃശൂർ. ഇന്ന് ശകവർഷം 1948, ആഷാഢം 22. മലയാള വർഷം 1201, മിഥുനം 29. 2026 ജൂലൈ 13, തിങ്കളാഴ്ച. മീഡിയം വേവ് 476.2 മീറ്ററിൽ 630 കിലോഹെഡ്സിലും FM 101.1 MHz ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റ് 55 സെക്കൻഡ്.

0: ആകാശവാണി തൃശൂർ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശിവദാസൻ തെക്കിനിയടത്ത്.
1: നാം കാണുന്ന പല കാര്യങ്ങളും ശരിയായ രൂപത്തിലാണോ കാണുന്നത്? കേൾക്കുന്ന കാര്യങ്ങളെല്ലാം സത്യമാണോ? പലപ്പോഴും സത്യം മനസ്സിലാക്കുക എളുപ്പമായ കാര്യമല്ല. പല അസത്യങ്ങളും കേട്ടുകൊണ്ടിരിക്കുന്നത് സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണെന്ന് പ്രസിദ്ധ ചിന്തകനായ ഫ്രാൻസിസ് ബേക്കൺ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം കൂടുതൽ മനുഷ്യരും അസത്യം വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യം പലർക്കും സുഖകരമല്ല, ആശ്വാസപ്രദവുമല്ല. അസത്യമാകുമ്പോൾ കേൾക്കുന്നവർക്കും സന്തോഷം, പറയുന്നവർക്കും സന്തോഷം. പലപ്പോഴും സത്യം ആകർഷണീയമല്ല. അതിൻ്റെ മഹത്വം അറിയുന്നവർ പോലും യഥാർത്ഥമായ അവസ്ഥയിൽ നിന്നും മാറി നിൽക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. ചെറിയ ചെറിയ അസത്യങ്ങൾ ചിലപ്പോൾ ഒഴിവാക്കാൻ കഴിയാത്തതാണ്. ഏതാനും നാളുകൾ മാത്രം ആയുസ്സുള്ള ഒരു രോഗിയോട് കുറച്ചു നാൾക്കകം രോഗം ഭേദമാകും എന്ന് പറയുന്നത് ഉപദ്രവമില്ലാത്തൊരു അസത്യമാണ്. എന്നാൽ തെറ്റായ ഉദ്ദേശത്തോടെയുള്ള അസത്യങ്ങളുമുണ്ട്. സ്വന്തം കാര്യം നേടാൻ വേണ്ടി പറയുന്ന ക്രൂരമായ അസത്യങ്ങൾ, അവ വളരെ ദോഷങ്ങളുണ്ടാക്കും. മനുഷ്യൻ്റെ ഏറ്റവും നല്ലൊരു ഗുണം സത്യം അറിയാനുള്ള അന്വേഷണമാണ്. അതിൽ ആനന്ദമുണ്ട്. പല ദോഷങ്ങളിൽ നിന്നും അത് നമ്മെ രക്ഷപ്പെടുത്തുന്നു. പല ബുദ്ധിമുട്ടുകളിൽ നിന്നും അത് നമ്മെ സ്വതന്ത്രരാക്കുന്നു. യൂറോപ്പിൽ 300 വർഷങ്ങൾക്ക് മുമ്പ് അറിവിൻ്റെ ഒരു മഹാവിപ്ലവം നടന്നു. അറിവിനു വേണ്ടിയുള്ള അന്വേഷണത്തിൻ്റെ ചരിത്രമായിരുന്നു അത്. മനുഷ്യനിൽ യുക്തിചിന്ത, ശാസ്ത്രം ഇവയിൽ കൂടുതൽ താല്പര്യമുണ്ടായത് ഈ മാറ്റത്തിലൂടെയായിരുന്നു. വാക്സിനേഷൻ കണ്ടുപിടിച്ചതും ബാറ്ററി ഉണ്ടാക്കിയതും ഗ്യാസ് ടർബൈൻ ആദ്യമായി ഉണ്ടാക്കിയതുമെല്ലാം ആ കാലത്തായിരുന്നു. അമിതാധികാരം കൈയാളിയിരുന്ന രാജാക്കന്മാരുടെ കാലം അവസാനിക്കാൻ ഒരു കാരണം ആ മാറ്റമായിരുന്നു. അതോടെ നല്ല ആശയങ്ങൾ ജനഹൃദയങ്ങളിൽ പ്രതിഷ്ഠ നേടി. വിമർശനപരമായ ചിന്തയാണ് നമുക്കിന്ന് ആവശ്യം. കാലങ്ങളായി സമൂഹത്തിൽ തുടർന്നുപോരുന്ന ആചാരങ്ങൾ യാതൊരു ഗുണവുമില്ലെങ്കിൽ തുടരേണ്ടതില്ല എന്ന് ശരിയായ ചിന്തയിലൂടെ മാത്രമേ മനസ്സിലാക്കാൻ കഴിയൂ. സമൂഹമാധ്യമത്തിലൂടെ ഇന്ന് ധാരാളം കാര്യങ്ങൾ നാം അറിയുന്നുണ്ട്. അന്ധമായി അത് ശരിയാണെന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. ശരിയാണോ തെറ്റാണോ എന്ന് നല്ലപോലെ ചിന്തിച്ചതിനു ശേഷം മാത്രമേ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ആൽബർട്ട് ഐൻസ്റ്റൈൻ 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും പ്രസിദ്ധ ശാസ്ത്രജ്ഞനായിരുന്നു. ബ്ലൈൻഡ് ഒബീഡിയൻസ് ടു അതോറിറ്റി ഈസ് ദ ഗ്രേറ്റസ്റ്റ് എനിമി ഓഫ് ട്രൂത്ത് എന്ന് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. അധികാരശക്തികളെ അന്ധമായി വിശ്വസിക്കുക എന്ന സ്വഭാവം സത്യത്തിൻ്റെ ശത്രുവാണ് എന്നാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. ചൈനയിൽ ജീവിച്ചിരുന്ന ഒരു പ്രസിദ്ധ തത്വജ്ഞാനിയായിരുന്നു കൺഫ്യൂഷ്യസ്. ഉത്തമനായ മനുഷ്യന് വേണ്ട ഗുണങ്ങളെപ്പറ്റി അദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു വാക്യമുണ്ട്. വാട്ട് ദി സുപ്പീരിയർ മാൻ റിക്വയേഴ്സ് ഈസ് ദാറ്റ് ഇൻ വാട്ട് ഹീ സേയ്സ് ദർ മേ ബി നത്തിങ് ഇനാക്യുറേറ്റ്. ഉത്തമനായ മനുഷ്യന് വേണ്ട പല ഗുണങ്ങളുമുണ്ട്. അയാൾ പറയുന്ന കാര്യങ്ങളിൽ കൃത്യതയില്ലാത്തതോ ശരിയല്ലാത്തതോ ആയ ഒരു കാര്യവും ഉണ്ടാകാൻ പാടില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ അഭിപ്രായം.
0: ശിവദാസൻ തെക്കിനിയടത്ത് തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇതുവരെ കേട്ടത്. നിർവഹണം ഡോക്ടർ കെ ജയകൃഷ്ണൻ.

0: ആകാശവാണി.
1: ഉഷമലരിയിൽ ഇന്ന് പി കുഞ്ഞിരാമൻ നായരുടെ കവിത വെളിച്ചത്തിന്റെ കളി പാരായണം ചെയ്യുന്നത് വി ടി മുരളി.

0: 381 students from 87 countries. Union Commerce and Industry Minister Piyush Goyal will lead a high-level Indian business delegation to Spain, Belgium and Finland from today till the 17th of this month. The Ministry of Commerce and Industry said the visit aims to strengthen India's economic partnerships with Europe with a focus on trade, investment, technology, innovation and sustainability. In the first leg of his tour, Mr. Goyal will visit Spain today, where he will participate in a business roundtable with the Chamber of Commerce of Spain, CEOE, and ICEX Spain Trade and Investment. The minister will then visit Belgium on the 14th and 15th of this month. Thereafter, Mr. Goyal will visit Finland on the 16th and 17th of this month. Prime Minister Narendra Modi will share his thoughts with the people of the country and abroad in the Mann Ki Baat program on Akashwani on 26th of July. It will be the 136th episode of the monthly radio program. People can submit their ideas and suggestions for the program through the toll-free number 1-800-117-800. They can also share their input online via the Narendra Modi app or the MyGov open forum. The citizens can also give a missed call on 1922 and follow the link received in SMS to directly give their suggestions to the Prime Minister. Suggestions for the upcoming episode will be accepted until the 24th of this month. India has declared one day national mourning today as a mark of respect for Father Amir of Qatar, Sheikh Hamad bin Khalifa Al Thani, who passed away yesterday. The national flag will be flown at half-mast on the day of mourning throughout India on buildings where the national flag is flown regularly. There will be no official entertainment on the day. Prime Minister Narendra Modi has expressed condolences at the demise of Father Amir Sheikh Hamad bin Khalifa Al Thani, noting that he was a visionary leader who led Qatar to great levels of development and prosperity. The United States has launched a fresh round of military strikes against Iran. U.S. Central Command said the operation is intended to further degrade Tehran's ability to target civilian, mariners and commercial vessels transiting the Strait of Hormuz. In a post on X, CENTCOM said the strikes were carried out under direction of the commander-in-chief to hold Iranian forces accountable. In tennis, top seed Italy's Jannik Sinner retained his Wimbledon men's singles title, beating second seed Germany's Alexander Zverev 6-7, 7-6, 6-3, 6-4 in the final at the All England Club London last night. This is Sinner's second consecutive Wimbledon men's singles title and his fifth Grand Slam crown. Sinner became the 10th player to successfully defend the Wimbledon men's singles title. In the women's doubles final, 10-seeded Chinese-French pair of Guo Hanyu and Kristina Mladenovic defeated the second-seeded Canadian-Brazilian duo of Gabrielle Dabrowski and Luisa Stefani 6-3, 7-5 to clinch the title at Centre Court. The India Meteorological Department has forecast isolated heavy to very heavy rainfall over northeast India, West Bengal and Bihar during next 2 to 3 days and isolated heavy falls over east Uttar Pradesh during 4 to 5 days. And that is the end of this news bulletin.
1: Agashavani Trishur Arayipugal Aru Padhinanchinne Prabhadavandhanam Shiva Bhakti Ganangal Madhu Balakrishnan Padiyad Aru Mupathiyanchinne I Vision I Hospital Vilambaram Idil Innathe Patrangalile Pradhana Vartakal 6:45-ന്റെ ചോദ്യം 6:45-ന് പ്രാദേശിക വാർത്തകൾ 6:55-ന് സംസ്കൃതത്തിൽ വാർത്തകൾ 7:00-ന് പുലരിപ്പൂക്കൾ സൈമർ ദി വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ 7:00-ന് ഡോക്ടർ പ്രിൻസിപ്പൻ സാക്സിസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ ഹരിതം കൂർക്ക കൃഷി അറിയേണ്ടതെല്ലാം വെള്ളാനിക്കര കാർഷിക കോളേജിലെ അഗ്രോണമി വിഭാഗം ഗവേഷക ഭാഷ്മ ഇക്ക് നടത്തുന്ന ലഘുപ്രഭാഷണം 7:10-ന് AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് എം ജി റോഡ് തൃശൂർ ജാഗ്രത മഴക്കാലത്തെ രോഗപ്രതിരോധ മാർഗങ്ങൾ മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സജ്ന എം വി സംസാരിക്കുന്നു രണ്ടാം ഭാഗം 7:15-ന് റീഗൽ ജ്വല്ലേഴ്സ് ഇക്കണ്ണവാരി റോഡ് തൃശൂർ കാവ്യാഞ്ജലി മുല്ലനേരിയുടെ നേര് എന്ന കവിത രാജീവ് കാറൽമണ്ണ ചൊല്ലിയത് 7:20-ന് സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കാഞ്ഞാണി സേവന വാർത്തകൾ 7:25-ന് മലയാളത്തിൽ വാർത്തകൾ 7:35-ന് മ്യൂസിക് പാർക്ക് എം ജി റോഡ് തൃശൂർ ഗാനസന്ദേശം 7:40-ന് തൊഴിലവസര വാർത്തകൾ 7:45-നും 8:45-നും 10:15-നും

0: രാത്രി 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. രാവിലെ 7:50 ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ 2 ചാവക്കാട്. ആരോഗ്യക്കുറിപ്പുകൾ: അമിത ചിന്തയും മാനസികാരോഗ്യവും. 7:55 അക്കൗണ്ടൻസ് അക്കാദമി തൃശൂർ, ചോദ്യം ഉത്തരം ചിന്താവിഷയം. 8:00 ഹിന്ദിയിലും 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ. 8:30 ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ കാഴ്ച. ചെങ്കണ്ണിനെക്കുറിച്ച് ഡോക്ടർ മിനു ദത്തുമായി YS പൗർണമി സംസാരിക്കുന്നു. 9:30 സംഗീത കച്ചേരി. MK ശങ്കരൻ നമ്പൂതിരി പാടിയ കൃതികൾ. ഇടപ്പള്ളി എ അജിത് കുമാർ വയലിൻ, പാലക്കാട് എ ഗണേശൻ മൃദംഗം, പയ്യന്നൂർ ടി ഗോവിന്ദപ്രസാദ് മുഖർശംഖ്. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസർഡ് പരിപാടി. 10:25 റീഗൽ ജ്വല്ലേഴ്സ് ഇക്കണ്ടവാരി റോഡ് തൃശൂർ, ഇന്നത്തെ സ്വർണവില. 10:30 കാലാവസ്ഥ. ഉച്ചയ്ക്ക് 12:00 ഹിന്ദിയിലും 12:05 ഇംഗ്ലീഷിലും വാർത്തകൾ. 12:10 ബ്രാഹ്മണിപ്പാട്ട്, ഉമാ ബ്രാഹ്മണി അമ്മയും സംഘവും അവതരിപ്പിച്ചത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര, പ്രസവാനന്തര പരിചരണം. ആശ KP സംസാരിക്കുന്നു. 12:50 മലയാളത്തിൽ വാർത്തകൾ. 1:00 സ്മൃതിലഹരി. 2:00 ഇംഗ്ലീഷിൽ വാർത്തകൾ. 2:15 തുടർ നാടകം മേഘയുടെ തിരോധാനം, ഒരന്വേഷണം ഭാഗം 10. രചന അനിൽ തമ്പാൻ, സംവിധാനം റൂബി ബാബു. 2:30 സ്വരസാഗരം. മാവേലിക്കര പി സുബ്രഹ്മണ്യം പാടിയ കൃതികൾ. സി രാജേന്ദ്രൻ വയലിൻ, ജി ചന്ദ്രശേഖരൻ നായർ മൃദംഗം. 3:00 കാലാവസ്ഥ. വൈകിട്ട് 4:45 കാൽപന്തോളം. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2026 പ്രതിദിന അവലോകനം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 5:00 അക്ഷരശ്ലോകം. 5:30 തൊഴിലവസര വാർത്തകൾ. 5:40 അറിയിപ്പുകൾ. കാലാവസ്ഥ. 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. 6:05 ഇംഗ്ലീഷ് വാർത്തകൾ. 6:10 തൃശൂർ ജില്ലാ വൃത്താന്തം. 6:15 ചോദ്യം ഉത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 വാർത്താ വീക്ഷണം. 6:50 വയലും വീടും. വഴുദിന വർഗവിളകളിലെ രോഗനിയന്ത്രണം, ശ്രീമതി ബിന്ദു ആർ മാത്യൂസുമായി അഭിമുഖം. രാത്രി 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 മായാമുദ്രകൾ, സുനിൽ ഗംഗോപാധ്യായയുടെ നോവൽ ആത്മപ്രകാശം. 8:00 ഹലോ ഡോക്ടർ, ഫിസിയോതെറാപ്പിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് അമൽ MG മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തിരഞ്ഞെടുത്ത ഭാഗങ്ങൾ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി PM വികാസ്. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ. 8:40 സേവന വാർത്തകൾ. 8:45 ഹിന്ദിയിലും 9:00 ഇംഗ്ലീഷിലും വാർത്തകൾ. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 കോന്നിയൂർ സുരേഷ് കെ നായരുടെ സംഗീത കച്ചേരി. കോട്ടയം S ഹരിഹരൻ വയലിൻ, മാവേലിക്കര RV രാജേഷ് മൃദംഗം, എണ്ണക്കാട് മഹേശ്വരൻ ഘടം. 11:00 സുഭാഷിതം. 11:05 ഇംഗ്ലീഷ് വാർത്തകൾ. 11:10 കാലാവസ്ഥ. FM 101.1 MHz ഇനി പറയുന്ന ഇനങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. രാവിലെ 10:30 ഉച്ചതിരിഞ്ഞ് 3:00 ചലച്ചിത്ര ഗാനങ്ങൾ. രാവിലെ 11:02 ഹലോ ആകാശവാണി ഫോണിൻ പ്രോഗ്രാം. സാമൂഹ്യനീതി വകുപ്പ് നടപ്പാക്കുന്ന ക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സാമൂഹ്യനീതി വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ ഷീബ മുംതാസ് മറുപടി നൽകുന്നു. വൈകിട്ട് 4:00 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് കേട്ടത്. ഇനി കാലാവസ്ഥ. കേരളത്തിൽ ചിലയിടങ്ങളിൽ മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത. അറബിക്കടലിൽ കാറ്റിന്റെ വേഗത മണിക്കൂറിൽ 45 മുതൽ 55 കിലോമീറ്റർ വരെയാകാൻ സാധ്യതയുള്ളതിനാൽ മീൻപിടുത്തക്കാർ ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ മുന്നറിയിപ്പ്.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ
2: കാഴ്ച
1: തിങ്കൾ രാവിലെ 8:30.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ബ്രാഞ്ചുകൾ ചേർപ്പാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ് കുന്നംകുളം.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില.
2: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
1: പരിപൂർണ പരിശോധ ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ. AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് MG റോഡ് തൃശൂർ. ആരോഗ്യ ജീവിതം
1: ബുധൻ രാവിലെ 8:30.

0: HMS ஹோமியோபதி கிளினிக் திருச்சூர்.
1: ஃபோன் 9387168444.
2: ஆகாஷவாணி திருச்சூர் பிரபாதவந்தனம். ഇന്നത്തെ പ്രഭാതവന്ദനത്തിൽ ശിവഭക്തി ഗാനങ്ങൾ കേൾക്കാം. മധുബാലകൃഷ്ണൻ പാടിയത്.

0: മധു ബാലകൃഷ്ണൻ പാടിയ ശിവഭക്തിഗാനങ്ങളാണ് കേട്ടത്. പ്രഭാതവന്ദനം സമാപിച്ചു.
1: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
2: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
3: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 6:35. നേത്രരോഗങ്ങൾ ഏതുമാകട്ടെ, ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
4: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം, ഗ്രാമക്ഷേമ വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:00.
5: പ്രസവം നിർത്തലിന് ഇനി ആശുപത്രി വാസം വേണ്ട. താക്കോൽ ദ്വാര ശസ്ത്രക്രിയ സൈമർ ഹോസ്പിറ്റലിൽ മിതമായ നിരക്കിൽ.
0: ആകാശവാണി തൃശൂർ.
6: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനിയാൻ കണിമംഗലം വിളംബരം.
7: പ്രായോജകർ
3: കാഴ്ചയുടെ തെളിച്ചം, ജീവിതത്തിന് വെളിച്ചം. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനി ആൻഡ് കണിമംഗലം.
8: കുട്ടികളിലെ കാഴ്ചവൈകല്യങ്ങൾ പലപ്പോഴും കണ്ടെത്താനാകാതെ പോകും. യഥാസമയത്ത് പരിശോധനയും ചികിത്സയും വേണം. ഐ വിഷനിലെ പീഡിയാട്രിക് ഓഫ്താൽമോളജി ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പോൾ കൂടുതൽ സൗകര്യങ്ങളും ഡോക്ടേഴ്സും ലഭ്യമാണ്.
7: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ.
0: പത്രവാർത്തകൾ. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. ഹോർമുസ് കടലിടുക്കിന് സമീപം ഒമാൻ തീരത്ത് 11 ഇന്ത്യൻ നാവികരുമായി പോയ ചരക്ക് കപ്പൽ ഇന്നലെ ഇറാൻ ആക്രമിച്ചു. 10 നാവികരെ രക്ഷിച്ചതായും ഒരാളെ കാണാതായതായും ഇന്ത്യൻ വിദേശമന്ത്രാലയം അറിയിച്ചു. പ്ലസ് വൺ

0: ആദ്യ സപ്ലിമെന്ററി അലോട്ട്മെന്റിന് ഇന്ന് രാവിലെ മുതൽ അപേക്ഷിക്കാം. നേരത്തെ അപേക്ഷിച്ചിട്ട് അലോട്ട്മെന്റ് കിട്ടാത്തവർ പുതിയ ഓപ്ഷൻ ചേർത്ത് അപേക്ഷ പുതുക്കണം. ബുധനാഴ്ച വൈകിട്ട് 5 വരെ അപേക്ഷിക്കാം. മനുഷ്യരെ ബഹിരാകാശത്തെത്തിക്കാനുള്ള ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യവുമായി ബന്ധപ്പെട്ട് 3 യോഗ്യതാ പരീക്ഷണങ്ങൾ കൂടി ISRO വിജയകരമായി പൂർത്തിയാക്കി. വോട്ടർ പട്ടികയിൽ പുതുതായി പേര് ചേർക്കാനുള്ള രജിസ്ട്രേഷൻ ഫോമായ ഫോം 6 ഇനി അപേക്ഷകരുടെയോ അവരുടെ രക്ഷിതാക്കളുടെയോ മുൻ SIR വിവരങ്ങൾ നൽകണം. യുക്രൈൻ പ്രധാനമന്ത്രി യൂലിയ സുരിഡെങ്കോ സ്ഥാനമൊഴിഞ്ഞു. പുതിയ പ്രധാനമന്ത്രിയെ പ്രഖ്യാപിച്ചിട്ടില്ല. ആധുനിക ഖത്തറിന്റെ ശില്പി എന്നറിയപ്പെടുന്ന മുൻ ഭരണാധികാരി ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽത്താനി അന്തരിച്ചു. അദ്ദേഹത്തിന്റെ മരണത്തിൽ അനുശോചിച്ച് ഇന്ത്യ 1 ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചു. ലോകകപ്പ് ഫുട്ബോളിന്റെ 2 സെമിഫൈനലിൽ അർജന്റീന ഇംഗ്ലണ്ടിനെ നേരിടും. വ്യാഴാഴ്ച പുലർച്ചെ 12:30 മത്സരം. വിംബിൾഡൺ ടെന്നീസ് പുരുഷ സിംഗിൾസിൽ ഇറ്റലിയുടെ യാനിക് സിന്നറിന് കിരീടം. ജർമ്മനിയുടെ അലക്സാണ്ടർ സുരേവിനെയാണ് കീഴടക്കിയത്.
1: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനിയാൻ കണിമംഗലം വിളംബരം സമാപിക്കുന്നു.
2: പ്രായോജകർ,
3: കാഴ്ചയുടെ തെളിച്ചം ജീവിതത്തിന് വെളിച്ചം. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനി ആൻഡ് കണിമംഗലം.
4: നിങ്ങൾ പ്രമേഹ രോഗിയാണെങ്കിൽ ഇടയ്ക്കിടെ നേത്രപരിശോധന ചെയ്യണം. കണ്ണുകളുടെ ഞരമ്പുകളെ ബാധിക്കുന്ന ഡയബറ്റിക് റെറ്റിനോപതി കണ്ടെത്തണം. ഐ വിഷനിലെ അത്യാധുനിക ചികിത്സയിലൂടെ ഇതിന് ആശ്വാസം കണ്ടെത്താം.
5: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ.
6: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, MG Road, തൃശൂർ. ജാഗ്രത.
7: പ്രായോജകർ, എയിംസ് ഹോമിയോപ്പതി ക്ലിനിക് തൃശൂർ.
6: ഫോൺ 9387168444.
8: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഹരിത്തം.
9: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:05.
8: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിശരണം.
9: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ.
10: തിങ്കൾ ബുധൻ വെള്ളി ഗാന സന്ദേശം രാവിലെ 7:35. പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
0: ആകാശവാണി തൃശൂർ. അക്കൗണ്ടൻസ് അക്കാദമി തൃശൂർ ചോദ്യം ഉത്തരം ചിന്താവിഷയം പരിപാടിയിലെ ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കാം. ചോദ്യം ഇതാണ്: ലോകത്തിലെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി ആരായിരുന്നു? ലോകത്തിലെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി ആരായിരുന്നു? ഉത്തരം കേൾക്കാം രാവിലെ 7:55.
11: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
12: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
13: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ടവാരിയർ റോഡ്, തൃശൂർ. കാവ്യാഞ്ജലി.
14: തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15.
13: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
14: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.

പുലരിപ്പൂക്കളിൽ രാവിലെ 7:05 ഹരിതം. കൂർക്ക കൃഷി അറിയേണ്ടതെല്ലാം. വെള്ളാനിക്കര കാർഷിക കോളേജിലെ അഗ്രോണമി വിഭാഗം ഗവേഷക ബാഷ്മ ഇ കെ നടത്തുന്ന ലഘുപ്രഭാഷണം കേൾക്കാം.

ഏഴുപത്തിനുള്ള ജാഗ്രതയിൽ മഴക്കാലത്തെ രോഗപ്രതിരോധ മാർഗങ്ങൾ. മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സജ്ന എം വി സംസാരിക്കുന്നു. രണ്ടാം ഭാഗം.

അക്കൗണ്ടൻസ് അക്കാദമി തൃശൂർ ചോദ്യം ഉത്തരം ചിന്താവിഷയം പരിപാടിയിലെ ഇന്നത്തെ ചോദ്യം ഒരിക്കൽ കൂടി. ലോകത്തിലെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി ആരായിരുന്നു? ഉത്തരം കേൾക്കാം രാവിലെ 7:55.

ആകാശവാണി തൃശൂർ. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ. തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: ഈ കഥ ഒരു ഫോട്ടോഗ്രാഫറും അവളുടെ മനസ്സിന്റെയും സംഭാഷണമാണ്.
2: ഓ ലവ്ലി, വെൽ ഡൺ.
1: ബിസിനസ് ലോൺ അപ്രൂവ്ഡ്. ഇനി വലിയ സ്റ്റുഡിയോ ആകും. പുതിയ ക്യാമറ, പുതിയ ലൈറ്റ്സ്, കൊടുകൈ, പുതിയ കാറും വാങ്ങിക്കാം അതേ ലോണ് കൊണ്ട് തന്നെ. നോ, ലോൺ എടുത്ത കാര്യത്തിന് തന്നെ ഉപയോഗിക്കണം. സമയത്തിന് EMI അടയ്ക്കൂ, ക്രെഡിറ്റ് സ്കോർ ഉയർത്തു, അടുത്ത ലോൺ എളുപ്പത്തിൽ നേടു. കാറ് വേണ്ടെങ്കിൽ എന്റെ ഒരു ഫോട്ടോ എടുക്കുന്നേ. നീ ആരാ?
3: RBI പറയുന്നു,
1: ധനകാര്യത്തിൽ അറിവുള്ള സ്ത്രീ ധനികയായ സ്ത്രീ.
4: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് VK സുരേഷ്. പ്രധാന വാർത്തകൾ. ഗഗൻയാൻ ദൗത്യത്തിന്റെ ഭാഗമായ ക്രൂ മൊഡ്യൂളിന്റെ സുരക്ഷ ഉറപ്പാക്കുന്ന 3 നിർണായക പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയതായി ISRO. ഖത്തർ മുൻ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽത്താനിയുടെ നിര്യാണത്തിൽ ഇന്ത്യയിൽ ഇന്ന് ഒരു ദിവസത്തെ ദേശീയ ദുഃഖാചരണം. റവന്യൂ വകുപ്പിന്റെ ജില്ലാതല അവലോകന യോഗങ്ങൾക്ക് കാസർകോട്ട് ഇന്ന് തുടക്കമാകും. സംസ്ഥാനത്ത് +1 സപ്ലിമെന്ററി അലോട്ട്മെന്റിന് ഇന്നു മുതൽ ഓൺലൈനിൽ അപേക്ഷിക്കാം. ഇറ്റലിയുടെ ജാനിക് സിന്നറിന് വിംബിൾഡൺ പുരുഷ സിംഗിൾസ് കിരീടം. വാർത്തകൾ വിശദമായി. ആദ്യ ആളില്ലാ ഗഗൻയാൻ ദൗത്യത്തിന്റെ ഭാഗമായ ക്രൂ മൊഡ്യൂളിന്റെ സുരക്ഷ ഉറപ്പാക്കുന്ന 3 നിർണായക പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയതായി ISRO അറിയിച്ചു. യാത്രാപേടകം കടലിൽ ഇറങ്ങുമ്പോൾ ചെരിഞ്ഞുപോയാൽ വീണ്ടും നേരെ നിർത്തുന്ന ക്രൂ മൊഡ്യൂൾ അപ്റൈറ്റിംഗ് സിസ്റ്റത്തിന്റെ ഇൻഫ്ലേഷൻ ടെസ്റ്റ്, ക്രൂ മൊഡ്യൂളിനെയും സർവീസ് മൊഡ്യൂളിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കേബിളുകൾ വേർപെടുത്തുന്ന ഡിസ്കണക്ട് സംവിധാനം, പേടകത്തിന് മുകളിലെ കവർ വേർപെടുത്തുന്നത് എന്നിവയാണ്.

0: പരീക്ഷിച്ച് ഉറപ്പുവരുത്തിയത്. ഖത്തർ മുൻ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ താനിയുടെ നിര്യാണത്തിൽ ആദരസൂചകമായി ഇന്ത്യ ഇന്ന് ഒരു ദിവസത്തെ ദേശീയ ദുഃഖാചരണം പ്രഖ്യാപിച്ചു. രാജ്യത്തുടനീളം ദേശീയ പതാക പകുതി താഴ്ത്തിക്കെട്ടും. ഇന്ന് ഔദ്യോഗിക വിനോദ പരിപാടികളൊന്നും ഉണ്ടായിരിക്കില്ല. ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ താനിയുടെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം അറിയിച്ചു. ഖത്തറിനെ വികസനത്തിൻ്റെയും സമൃദ്ധിയുടെയും വലിയ ഉയരങ്ങളിലേക്ക് നയിച്ച ദീർഘവീക്ഷണത്തോടുകൂടിയ നേതാവായിരുന്നു ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ താനിയെന്ന് പ്രധാനമന്ത്രി അനുസ്മരിച്ചു. ഖത്തർ ഭരണകൂടത്തെ ഇന്ത്യയുടെ അനുശോചനം അറിയിക്കുന്നതിന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ഖത്തർ സന്ദർശിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ നേതൃത്വം നൽകുന്ന ഉന്നതതല പ്രതിനിധി സംഘം ഇന്നു മുതൽ 5 ദിവസം സ്പെയിൻ, ബെൽജിയം, ഫിൻലാൻഡ് എന്നീ യൂറോപ്യൻ രാജ്യങ്ങൾ സന്ദർശിക്കും. വ്യാപാരം, നിക്ഷേപം, സാങ്കേതികവിദ്യ, നവീകരണം, സുസ്ഥിരത എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് യൂറോപ്പുമായി ഇന്ത്യയുടെ സാമ്പത്തിക പങ്കാളിത്തം ശക്തിപ്പെടുത്തുകയാണ് സന്ദർശന ലക്ഷ്യമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. ഡെസ്ക് റിപ്പോർട്ട്.
1: പര്യടനത്തിന്റെ ആദ്യഘട്ടത്തിൽ സംഘം ഇന്ന് സ്പെയിൻ സന്ദർശിക്കും. സ്പെയിനിലെ ചേംബർ ഓഫ് കോമേഴ്സ് സിഇഒ, ICEX, സ്പെയിൻ ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് എന്നിവയുമായി ബിസിനസ് ചർച്ചകളിലും സംഘം പങ്കെടുക്കും. നാളെയും മറ്റന്നാളും ബെൽജിയം സന്ദർശിക്കുന്ന കേന്ദ്രമന്ത്രി തേൽസ് ഗ്രൂപ്പിന്റെയും സിലോക്സ് ഗ്രൂപ്പിന്റെയും നേതൃത്വവുമായി കൂടിക്കാഴ്ചകൾ നടത്തും. 16-17
0: മൂന്നാമത് ബ്രിക്സ് ഗതാഗത മന്ത്രിമാരുടെ യോഗം നാഗ്പൂരിൽ സമാപിച്ചു. വ്യാഴാഴ്ചയാണ് ഇന്ത്യയുടെ അധ്യക്ഷതയിൽ 4 ദിവസത്തെ യോഗം ആരംഭിച്ചത്. സമാപന യോഗത്തിൽ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി അധ്യക്ഷനായിരുന്നു. സുസ്ഥിര ഗതാഗതം, ലോജിസ്റ്റിക്സ്, ഗതാഗത ഡീ കാർബണൈസേഷൻ, സുസ്ഥിര വ്യോമയാന ഇന്ധനം, നഗര മൊബിലിറ്റി, റെയിൽവേ ഗവേഷണം എന്നിവയുൾപ്പെടെ മേഖലകളിൽ ബ്രിക്സ് രാജ്യങ്ങൾ തമ്മിലെ സഹകരണം വിശദീകരിക്കുന്ന മന്ത്രിതല പ്രഖ്യാപനം ഏകകണ്ഠമായി അംഗീകരിച്ചതോടെയാണ് യോഗം അവസാനിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ചിന്തകൾ പങ്കുവെക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിൻ്റെ 136 പതിപ്പ് ഈ മാസം 26. പരിപാടിയിലേക്ക് ആശയങ്ങളും നിർദ്ദേശങ്ങളും ടോൾ ഫ്രീ നമ്പറായ 1800-11-7800 പൊതുജനങ്ങൾക്ക് സമർപ്പിക്കാം. നരേന്ദ്രമോദി മൊബൈൽ ആപ്ലിക്കേഷൻ, മൈ GOV എന്നിവയിലൂടെ ഓൺലൈനായും നിർദ്ദേശങ്ങൾ പങ്കുവെക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 24 വരെ സ്വീകരിക്കും. പ്രധാനമന്ത്രി മുദ്രാ യോജന പ്രകാരം 350 രൂപ പ്രോസസ്സിംഗ് ഫീസ് അടച്ചാൽ 500,000 രൂപ വായ്പ അനുവദിക്കുമെന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്ത വ്യാജമെന്ന് കേന്ദ്ര ഗവൺമെന്റ് വ്യക്തമാക്കി. മുദ്രാ പദ്ധതി വഴി വ്യക്തികൾക്കോ ചെറുകിട സംരംഭകർക്കോ നേരിട്ട് വായ്പ നൽകുന്നില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാന്വേഷണ പരിശോധനാ വിഭാഗം അറിയിച്ചു. മന്ത്രി AP അനിൽകുമാർ പങ്കെടുക്കുന്ന സംസ്ഥാന റവന്യൂ വകുപ്പിന്റെ ജില്ലാതല അവലോകന യോഗങ്ങൾക്ക് കാസർകോട്ട് ഇന്ന് തുടക്കമാകും. കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിലാണ് യോഗം. റവന്യൂ സെക്രട്ടറി, ലാൻഡ് റവന്യൂ കമ്മീഷണർ, സർവേ ഡയറക്ടർ, ജില്ലാ കലക്ടർ തുടങ്ങിയ ഉന്നത ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുക്കും. ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ, പട്ടയപ്രശ്നങ്ങൾ, പട്ടികവർഗ മേഖലയിൽ മാതൃകാപരമായി നടപ്പാക്കി വരുന്ന ഓപ്പറേഷൻ സ്മൈൽ, ഡിജിറ്റൽ സർവേ, റീസർവേ പ്രവർത്തനങ്ങൾ തുടങ്ങിയവയാണ് മന്ത്രി അവലോകനം ചെയ്യുക. ജില്ലയിലെ വില്ലേജ് ഓഫീസർമാരെ മന്ത്രി ഓൺലൈനിൽ അഭിസംബോധന ചെയ്യും. വിയറ്റ്നാമിൽ ബോട്ടപകടത്തിൽ മരിച്ച കൊട്ടാരക്കര സ്വദേശികളായ AC തോമസ്, ഭാര്യ ലോവേനി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ രാത്രി 10 മുംബൈ വിമാനത്താവളത്തിൽ എത്തിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശന്റെ ഓഫീസ് അറിയിച്ചു. മുംബൈയിൽ നിന്നും തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിക്കുന്ന മൃതദേഹങ്ങൾ കൊട്ടാരക്കരയിലെ വസതിയിലെത്തിക്കുന്ന പ്രവർത്തനങ്ങൾ നോർക്ക ഏകോപിപ്പിക്കുമെന്നും ഓഫീസ് വ്യക്തമാക്കി. വയനാട് കള്ളാടി ദുരന്തമുഖത്ത് രക്ഷാപ്രവർത്തനം നടത്തിയ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നതായി മന്ത്രി AP അനിൽകുമാർ പറഞ്ഞു. സമാനതകളില്ലാത്ത ഏകോപന പ്രവർത്തനമാണ് ഉണ്ടായതെന്ന് അദ്ദേഹം അറിയിച്ചു. ഇന്നലെയാണ് കാണാതായ അവസാനത്തെയാളുടെ മൃതദേഹവും കണ്ടെത്തിയത്. ദുരന്തത്തിൽ 8 ജീവൻ നഷ്ടമായത്. സംസ്ഥാനത്ത് +1 പ്രവേശനത്തിൻ്റെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് ഇന്നു മുതൽ ഓൺലൈനിൽ അപേക്ഷിക്കാം. മുഖ്യ അലോട്ട്മെൻറ്റിൽ അപേക്ഷിച്ചിട്ടും അവസരം ലഭിക്കാത്തവർക്ക് ഇത് പ്രയോജനപ്പെടുത്താം. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൻ്റെ ഒഴിവുകളും മറ്റു വിവരങ്ങളും അഡ്മിഷൻ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. 56th അന്താരാഷ്ട്ര ഫിസിക്സ് ഒളിമ്പ്യാഡിൽ 5 ഇന്ത്യൻ വിദ്യാർത്ഥികൾ സ്വർണ മെഡലുകൾ നേടി. ഈ മാസം 4-12 കൊളംബിയയിലെ ബുക്കാറാമാങ്കയിലായിരുന്നു ഒളിമ്പ്യാഡ്. പൂനെയിലെ കനിഷ്ക് ജെയിൻ, ഇൻഡോറിലെ റിദ്ദേഷ് ആനന്ദ് ബെൻഡേവാല, ന്യൂഡൽഹിയിലെ റഷിദ് ഗാർഗ്, മുംബൈയിലെ ശ്രേഷ്ഠ സുരയ്യ, അഹമ്മദാബാദിലെ സുരിത് ജോഷി എന്നിവരാണ് മെഡൽ ജേതാക്കൾ. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി അന്വേഷക സംഘങ്ങൾ പരിശോധന വ്യാപകമാക്കി. ന്യൂസ് ഡെസ്കിൽ നിന്ന്

0: കൂടുതൽ വിവരങ്ങൾ.
1: കോഴിക്കോട്ട് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി ഒരാളെ ഫറൂഖ് പോലീസ് പിടികൂടി. രാമനാട്ടുകര സ്വദേശി മുസ്തഫയാണ് പിടിയിലായത്. ഇയാളുടെ വീട്ടിൽ നിന്നും വിൽപ്പനയ്ക്കായി 6 ചാക്കുകളിൽ സൂക്ഷിച്ച ഏകദേശം 5000 പാക്കറ്റ് ഹാൻസ് കണ്ടെടുത്തു. പദ്ധതിയുടെ ഭാഗമായി കൊല്ലം ജില്ലയിൽ നടത്തിയ പരിശോധനയിൽ 1 ഗ്രാമിലധികം MDMA ഓട്ടോറിക്ഷ ഡ്രൈവറായ യുവാവിനെ കരുനാഗപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. കരുനാഗപ്പള്ളി കല്ലേലി ഭാഗം സ്വദേശി സജിലാലാണ് അറസ്റ്റിലായത്. കോഴിക്കോട് സിറ്റി പോലീസ് സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി നഗരത്തിലെ ജില്ലാ അതിർത്തികളിലെ പരിശോധനയിൽ 58 പേരെ അറസ്റ്റ് ചെയ്തു. 57 മയക്കുമരുന്ന് കേസുകൾ രജിസ്റ്റർ ചെയ്തു. 59 ഇതര സംസ്ഥാന ടൂറിസ്റ്റ് ബസ്സുകൾ ഉൾപ്പെടെ 1040 വാഹനങ്ങളും പരിശോധിച്ചു. മദ്യപിച്ച വാഹനം ഓടിച്ച 19 പേർക്കെതിരെയും കേസ് രജിസ്റ്റർ ചെയ്തു.
0: മന്ത്രി കെ മുരളീധരൻ ഇന്ന് കോഴിക്കോട് ജില്ലയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. രാവിലെ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രി സന്ദർശിക്കുന്ന അദ്ദേഹം ഇരിങ്ങൽ സർഗാലയിലും എത്തും. ഉച്ചയ്ക്ക് വടകര ടൗൺഹാളിൽ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ ധനസഹായം മന്ത്രി വിതരണം ചെയ്യും. വൈകിട്ട് കുറ്റ്യാടി എംഎൽഎ പാറക്കൽ അബ്ദുള്ളയുടെ ഓഫീസ് കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റും മന്ത്രിയുമായ ഒ ജെ ജിനേഷിനും ജില്ലയിലെ കോൺഗ്രസിൻ്റെ MLAമാർക്കും ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാവിലെ കോഴിക്കോട്ട് സ്വീകരണം നൽകും. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിലാണ് പരിപാടി. മന്ത്രി ഒ ജെ ജിനീഷ് കോട്ടക്കൽ കുഞ്ഞാലിമരക്കാർ സ്മാരകവും കാരന്തൂർ പാറ്റേൺ വോളി അക്കാദമിയും സന്ദർശിക്കും. ഇറ്റലിയുടെ ജാനിക് സിന്നറിന് വിംബിൾഡൺ പുരുഷ സിംഗിൾസ് ടെന്നീസ് കിരീടം. ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിനെ തോൽപ്പിച്ചാണ് ജാനിക് സിന്നർ 100 ഗ്രാൻഡ്സ്ലാം വിജയം നേടിയത്. വനിതകളുടെ ഡബിൾസിൽ ചൈനീസ് ഫ്രഞ്ച് താരങ്ങളായ ഗോവ ഹാനിയു, ക്രിസ്റ്റിന മ്ലദനോവിക്ക് സഖ്യം കനേഡിയൻ ബ്രസീൽ ജോഡികളായ ഗബ്രിയല ഡെബ്രോവ്സ്കിയെയും ലൂസിയ സ്റ്റെഫാനിയെയും തോൽപ്പിച്ചു. ലോകകപ്പ് ഫുട്ബോൾ സെമിഫൈനലിന് ബുധനാഴ്ച തുടക്കമാകും. ആദ്യ സെമിയിൽ ഫ്രാൻസ് സ്പെയിനിനെ നേരിടും. വ്യാഴാഴ്ച സെമിയിൽ അർജന്റീന ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. നെഹ്റു ട്രോഫി വള്ളംകളിക്ക് സംസ്ഥാന ഗവൺമെന്റ് നൽകുന്ന സഹായം 2 കോടി രൂപയായി വർദ്ധിപ്പിക്കുമെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ് പറഞ്ഞു. കെ സി വേണുഗോപാൽ MP ആവശ്യപ്പെട്ടത് പ്രകാരമാണ് തുക അനുവദിക്കുന്നതെന്ന് മന്ത്രി ആലപ്പുഴയിൽ അറിയിച്ചു. വള്ളങ്ങളുടെ മെയിൻ്റനൻസ് ഗ്രാന്റിന്റെ കാര്യത്തിൽ ബജറ്റ് നിർദ്ദേശം ഉൾപ്പെടെ പരിഗണിച്ച് അനുകൂലമായ തീരുമാനമെടുക്കുമെന്ന് മന്ത്രി പറഞ്ഞു. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ സമ്മാനത്തുകയും ബോണസും കാലോചിതമായി പരിഷ്കരിക്കുമെന്ന് കെ സി വേണുഗോപാൽ MP പറഞ്ഞു. വള്ളംകളിയിൽ ഒന്നാമതെത്തുന്ന ചുണ്ടന് 25 ലക്ഷം രൂപയും 2 സ്ഥാനക്കാർക്ക് 20 ലക്ഷം രൂപ, 3 സ്ഥാനത്തിന് 15 4 സ്ഥാനത്തിന് 10 ലക്ഷം രൂപ എന്ന രീതിയിൽ വർദ്ധിപ്പിക്കണമെന്ന് MP നിർദ്ദേശിച്ചു. തായ്ലൻഡിലെ ബാങ്കോക്കിൽ അർദ്ധരാത്രി പബ്ബിലുണ്ടായ തീപിടുത്തത്തിൽ 27 പേർ മരിച്ചു. പരിക്കേറ്റ നിരവധി പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാലിക്കറ്റ് മാസ്റ്റർ ക്രിക്കറ്റേഴ്സ് സംഘടിപ്പിക്കുന്ന BMH മാസ്റ്റർ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ താരലേലം കോഴിക്കോട് സംഘടിപ്പിച്ചു. ചടങ്ങ് MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ഗഗൻയാൻ ദൗത്യത്തിന്റെ ഭാഗമായ ക്രൂ മൊഡ്യൂളിന്റെ സുരക്ഷ ഉറപ്പാക്കുന്ന 3 നിർണായക പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയതായി ISRO. ഖത്തർ മുൻ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ താനിയുടെ നിര്യാണത്തിൽ ഇന്ത്യയിൽ ഇന്ന് 1 ദിവസത്തെ ദേശീയ ദുഃഖാചരണം. റവന്യൂ വകുപ്പിന്റെ ജില്ലാതല അവലോകന യോഗങ്ങൾക്ക് കാസർകോട്ട് ഇന്ന് തുടക്കമാകും. സംസ്ഥാനത്ത് +1 സപ്ലിമെന്ററി അലോട്ട്മെന്റിന് ഇന്നു മുതൽ ഓൺലൈനിൽ അപേക്ഷിക്കാം. ഇറ്റലിയുടെ ജാനിക് സിന്നറിന് വിംബിൾഡൺ പുരുഷ ടെന്നീസ് സിംഗിൾസ് കിരീടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: ആകാശവാണി സംപ്രതി വാർത്താഹ ശ്രൂയന്താം. പ്രവാചിക നിധി ഝാഹ. अथ वार्ताः. भारतीय अंतरिक्ष अनुसंधान संघटनेन उद्घोषितं यत् तेन गगनयान अभियानस्य क्रू मॉड्यूल तंत्राणां त्रयाणां प्रमुख परीक्षणानां सफलं निष्पादनं विहितम्. प्रथम परीक्षणं समुद्रे अवतरणानन्तरं क्रू मॉड्यूल इत्यस्य स्थितिं सुनिश्चेतुं सम्बद्धम् आसीत्, यत् अंतरिक्षयात्रिणां सुरक्षायाः दृष्ट्या अत्यन्तं महत्वपूर्णं मानदण्डं मन्यते. द्वितीय परीक्षणे अम्बिलिकल तंत्रस्य पृथक्करण प्रक्रियायाः परीक्षणं विहितम्. तृतीय परीक्षणे तावत् शीर्ष आवरण पृथक्करण क्षणे क्रू मॉड्यूल इत्यस्य संरचनात्मक अखंडतायाः प्रामाणिकतां सिद्धम् अभवत्. प्रधानमंत्री नरेन्द्र मोदी जुलाई मासस्य 26 दिनांके आकाशवाणीतः प्रसारिते मन की बात इत्याख्ये कार्यक्रमे देश विदेशस्य जनैः साकं स्वकीयान् विचारान् विनिमयिष्यति. अस्य मासिक श्रव्य कार्यक्रमस्य अयं षट्त्रिंशदधिकैकशततमो भागो

0: പുലരിപ്പൂക്കളിൽ ആദ്യം
1: സൈമർ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ.
2: പ്രായോജകർ പ്രസവിക്കാനും പ്രസവാനന്തര പരിചരണത്തിനും പുതിയൊരിടം
3: സൈമർ ദ വിമൻസ് ഹോസ്പിറ്റൽ.
4: അമ്മ, അതൊക്കെ ഒരു യോഗാണേ. ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടി എന്തൊക്കെ ചെയ്തു.
5: വിഷമിക്കാതിരിക്കടോ, അതൊക്കെ ശരിയാവും. വന്ധ്യതാ ചികിത്സയിൽ 35 വർഷത്തെ സേവന പാരമ്പര്യമുള്ള നമ്മുടെ സൈമർ ഹോസ്പിറ്റലില്ലേ തൃശ്ശൂര്, പിന്നെന്തിനാ ടെൻഷൻ ആവുന്നേ.
3: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം.
0: കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ അഗ്രികൾച്ചർ ടെക്നോളജി മാനേജ്മെന്റ് ഏജൻസി 2026-27 പദ്ധതിയുടെ ഭാഗമായി മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ മികച്ച കർഷകർക്കുള്ള അവാർഡുകൾക്ക് അപേക്ഷ ക്ഷണിച്ചു. ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള എറിയാട്, ഇടവിലങ്ങ്, ശ്രീനാരായണപുരം, മതിലകം, പെരിഞ്ഞനം, കയ്പമംഗലം, എടുത്തിരുത്തി എന്നീ പഞ്ചായത്തുകളിലെ കർഷകർക്ക് അപേക്ഷിക്കാം. വ്യത്യസ്ത വിഭാഗങ്ങളിലായി ആകെ 5 അവാർഡുകളാണ് നൽകുന്നത്. സമ്മിശ്ര

0: കർഷകൻ പൊതുവിഭാഗത്തിൽ നിന്ന് 2 അവാർഡുകൾ, വിളാധിഷ്ഠിത കർഷകൻ പൊതുവിഭാഗത്തിൽ നിന്നും 2 അവാർഡുകൾ, മികച്ച കർഷകൻ എസ് സി വിഭാഗം 1 അവാർഡ് എന്നിങ്ങനെയാണ് പുരസ്കാരങ്ങൾ. അപേക്ഷകർ ബന്ധപ്പെട്ട പഞ്ചായത്ത് പരിധിയിലുള്ളവരും സ്വന്തം ഉടമസ്ഥതയിലോ പാട്ടത്തിനെടുത്തതോ ആയ കുറഞ്ഞത് 50 സെന്റ് ഭൂമിയിൽ കൃഷി ചെയ്യുന്നവരുമായിരിക്കണം. തങ്ങൾ താമസിക്കുന്നതോ കൃഷി ചെയ്യുന്നതോ ആയ പഞ്ചായത്ത് പരിധിയിലെ കൃഷിഭവനുകളിലാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഇന്നുകൂടി അപേക്ഷകൾ സ്വീകരിക്കും. അപേക്ഷാ ഫോമിനും കൂടുതൽ വിവരങ്ങൾക്കുമായി അടുത്തുള്ള കൃഷിഭവനുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 0480285280. മൊബൈൽ നമ്പർ 9383471448. ഫോൺ നമ്പറുകൾ ആവർത്തിക്കാം. ലാൻഡ് ലൈൻ നമ്പർ 0480285280. മൊബൈൽ നമ്പർ 9383471448. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഇന്നാണ്. റബ്ബർ ബോർഡ് റീജിയണൽ ഓഫീസിന് കീഴിലുള്ള റബ്ബർ കർഷകർക്ക് റബ്ബർ തൈകൾ വിതരണം ചെയ്യുന്നു. RRII 105, RRII 430 എന്നീ ഇനം നടീൽ വസ്തുക്കളാണ് പാലക്കാട് ജില്ലയിലെ റബ്ബർ ബോർഡിന് കീഴിലുള്ള കാഞ്ഞിക്കുളം റബ്ബർ നഴ്സറിയിൽ നിന്നും വിതരണം ചെയ്യുന്നത്. റബ്ബർ തൈകൾ 1 ന് 100 രൂപയാണ് വില നിശ്ചയിച്ചിരിക്കുന്നത്. ആവശ്യമുള്ള കർഷകർ രാമവർമ്മപുരത്തുള്ള റബ്ബർ ബോർഡ് റീജിയണൽ ഓഫീസിൽ അപേക്ഷയും പണവും അടയ്ക്കേണ്ടതും അതിനുശേഷം അപേക്ഷകനോ അല്ലെങ്കിൽ അദ്ദേഹം അധികാരപ്പെടുത്തിയ ആളോ റീജിയണൽ ഓഫീസിൽ നിന്നും ലഭിക്കുന്ന കത്തും പണമടച്ച രസീതും സഹിതം പാലക്കാട് ജില്ലയിലെ റബ്ബർ ബോർഡിന് കീഴിലുള്ള കാഞ്ഞിക്കുളം റബ്ബർ നഴ്സറിയിൽ ഹാജരായി നടീൽ വസ്തുക്കൾ ഏറ്റുവാങ്ങേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഇനി പറയാം. 9746574284. ഫോൺ നമ്പർ ആവർത്തിക്കാം. 9746574284. കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപന വിഭാഗത്തിന് കീഴിലുള്ള തൃശൂർ മണ്ണുത്തിയിലെ കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ 35 ദിവസം പ്രായമായ BV380 ഇനം കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് തയ്യാറായിരിക്കുന്നു. വില 1 ന് 175 രൂപയാണ്. ബുക്കിങ്ങിനായി വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 0487237773. മൊബൈൽ നമ്പർ 8547070773. ഫോൺ നമ്പറുകൾ ഒരിക്കൽ കൂടി. ലാൻഡ് ലൈൻ നമ്പർ 0487237773. മൊബൈൽ നമ്പർ 8547070773.
1: സൈമർ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ സമാപിക്കുന്നു.
2: പ്രായോജകർ പ്രസവിക്കാനും പ്രസവാനന്തര പരിചരണത്തിനും പുതിയൊരിടം
3: സൈമർ ദ വിമൻസ് ഹോസ്പിറ്റൽ.
4: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവാ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൗകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്രചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും. 2 ശനിയാഴ്ചകളിൽ നേത്രപരിശോധന ദന്തപരിശോധന ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവാ ഹോസ്പിറ്റൽ മുതുവറ തൃശൂർ. ഫോൺ 7034000644.
5: മ്യൂസിക് പാർക്ക് എം ജി റോഡ് തൃശൂർ. ഗാന സന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35. കർണാടിക് ഹിന്ദുസ്ഥാനി വെസ്റ്റേൺ സംഗീത ഉപകരണങ്ങളുടെ ഏറ്റവും വലിയ ശേഖരവുമായി മ്യൂസിക് പാർക്ക് എം ജി റോഡ് തൃശൂർ.
0: പുലരിപ്പൂക്കളിൽ ഇനി
6: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ ശങ്കരയ്യ റോഡ് തൃശൂർ ഹരിതം.
7: പ്രായോജകർ
6: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി തൃശൂർ.
8: ഐ കെയർ യു ക്യാൻ ട്രസ്റ്റ്.
9: മാഡം ഞാനൊരാഴ്ച ലീവ് ആയിരിക്കും കേട്ടോ. അമ്മയുടെ കണ്ണോപ്പറേഷനാ, കൂട്ടിന് പോണം.
6: അല്ല അതിനിപ്പം തന്നെ ലീവ് എടുക്കണേ. നമ്മുടെ തൃശൂർ പ്രിൻസീപ്പൻസ് ആക്സസ് കണ്ണാശുപത്രിയിൽ പോയാ പെട്ടെന്ന് ചെയ്തു വരാലോ. അവിടെ ആധുനിക രീതിയിലുള്ള കണ്ണു പരിശോധനയും ചികിത്സയും ഒക്കെ ഉണ്ട്.
9: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ.
6: ഐ കെയർ യു ക്യാൻ ട്രസ്റ്റ്.
10: കൂർക്ക കൃഷി അറിയേണ്ടതെല്ലാം. വെള്ളാനിക്കര കാർഷിക കോളേജിലെ അഗ്രോണമി വിഭാഗം ഗവേഷക ഭാഷ്മ ഇ കെ നടത്തുന്ന ലഘുപ്രഭാഷണം കേൾക്കാം.
11: പോഷക ഗുണങ്ങളാലും ഹ്രസ്വകാല ദൈർഘ്യം കൊണ്ടും കേരളത്തിൽ ഏറെ പ്രചാരത്തിലുള്ള ഒരു കിഴങ്ങ് വർഗമാണ് കൂർക്ക. ചൈനീസ് പൊട്ടറ്റോ, ചീവക്കിഴങ്ങ് എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന കൂർക്ക പുതിന ഇല കുടുംബത്തിൽ നിന്നുള്ള ഒരേയൊരു ഭക്ഷ്യയോഗ്യമായ കിഴങ്ങുവർഗമാണ്. കൂർക്കയിൽ 20% അന്നജമാണ് അടങ്ങിയിരിക്കുന്നത്. ഇതിനു പുറമെ കാൽസ്യം, ഇരുമ്പ്, തൈമിൻ, റൈബോഫ്ലാവിൻ, നിയാസിൻ, വിറ്റാമിൻ സി

എന്നിവയുടെ കലവറയാണ് കൂർക്കകൾ. കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്ന ഫ്ലേവനോയിഡുകളും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. നീർവാഴ്ചയുള്ള ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലെല്ലാം കൂർക്ക കൃഷി ചെയ്യാമെങ്കിലും മധ്യ കേരളത്തിൽ തൃശൂർ, പാലക്കാട്, മലപ്പുറം എന്നീ ജില്ലകളിലാണ് കൂർക്ക കൃഷി വ്യാപകമായി ചെയ്തുവരുന്നത്. കാലവർഷത്തിനു മുമ്പ് വാരങ്ങളെടുത്ത് കിഴങ്ങ് നട്ട് അതിൽ നിന്നും വളർന്നു വരുന്ന 20 സെന്റിമീറ്റർ ഉയരത്തിലെത്തിയ തലപ്പുകളാണ് നടാൻ ഉപയോഗിക്കുന്നത്. നടീൽ കാലം ജൂലൈ മുതൽ ഒക്ടോബർ വരെയാണ്. പാരമ്പര്യമായി കൂർക്ക കൃഷി ചെയ്തുവരുന്ന കർഷകർക്കിടയിൽ അവരുടെ തന്നെ ചില നാടൻ

0: ഇതിൽ നിന്നും വളർന്നു വരുന്ന 20 സെന്റിമീറ്റർ ഉയരത്തിലെത്തിയ തലപ്പുകളാണ് നടാൻ ഉപയോഗിക്കുന്നത്. നടീൽ കാലം ജൂലൈ മുതൽ ഒക്ടോബർ വരെയാണ്. പാരമ്പര്യമായി കൂർക്ക കൃഷി ചെയ്തു വരുന്ന കർഷകർക്കിടയിൽ അവരുടെ തന്നെ ചില നാടൻ ഇനം കൂർക്കകളും ഉണ്ട്. നല്ല മണമുള്ള ചെറിയ കിഴങ്ങോടുകൂടിയ കൂർക്കകളും മണം കുറവുള്ള വലിയ കിഴങ്ങോടുകൂടിയ കൂർക്കകളും ഇത്തരം നാടൻ ഇനങ്ങളിൽ പെടുന്നു. മറ്റു കിഴങ്ങു വിളകളിൽ നിന്നും വിഭിന്നമായി തവാരണകൾ ഒരുക്കേണ്ടത് കൂർക്ക കൃഷിയിൽ പ്രധാനമാണ്. നടുന്നതിന് 1 മാസം മുൻപ് തന്നെ തവാരണകൾ ഒരുക്കേണ്ടതുണ്ട്. 2.5 ചതുരശ്ര മീറ്റർ സ്ഥലത്തുനിന്ന് 1 സെന്റിലേക്കുള്ള തലപ്പുകൾ ലഭിക്കും. ഇതിനായി 1 കിലോ കിഴങ്ങുകൾ മതിയാകും. കീടരോഗ പ്രതിരോധ ശേഷിയുള്ളതും ഗുണമേന്മയുള്ളതുമായ വിത്തുകിഴങ്ങുകൾ നടാനായി തിരഞ്ഞെടുക്കണം. വിത്തുകിഴങ്ങുകൾ 15 മുതൽ 30 സെന്റിമീറ്റർ അകലത്തിലാണ് നടേണ്ടത്. നന്നായി വളർന്ന ആരോഗ്യമുള്ള വള്ളിത്തലപ്പുകൾ വേണം പ്രധാന കൃഷിയിടത്തിലേക്കായി തിരഞ്ഞെടുക്കേണ്ടത്. പ്രധാന കൃഷിസ്ഥലത്ത് 60 മുതൽ 90 സെന്റിമീറ്റർ വീതിയും 15 മുതൽ 20 സെന്റിമീറ്റർ ഉയരവുമുള്ള വാരങ്ങൾ ഉണ്ടാക്കി വേണം കൂർക്കത്തലപ്പുകൾ നടാൻ. വാരങ്ങൾ തമ്മിൽ 30 സെന്റിമീറ്റർ അകലവും നിലനിർത്തണം. ജൈവ വളങ്ങളോട് നല്ല രീതിയിൽ പ്രതികരിക്കുന്ന വിളയായതിനാൽ വാരങ്ങളിൽ 1 സെന്റിന് 40 കിലോ കാലിവളമോ കമ്പോസ്റ്റോ അടിവളമായി നൽകാം. സ്ഥലപരിമിതിയുള്ളവർക്ക് ഗ്രോ ബാഗിലും കൂർക്ക കൃഷി ചെയ്യാവുന്നതാണ്. ഗ്രോ ബാഗിൽ കൃഷി ചെയ്യുന്നവർ 15 ദിവസം കുമ്മായം ചേർത്ത് മൂടിയിട്ട മണ്ണിൽ ചാണകപ്പൊടി, വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി, ചകിരിച്ചോറ് എന്നിവ ചേർത്ത് 5 ദിവസം മൂടിയിട്ട് മണ്ണ് ഗ്രോ ബാഗിൽ പകുതി കരിയിൽ നിറച്ചതും അതിനു മുകളിൽ നിറച്ച് അതിലാണ് നടേണ്ടത്. ചരൽമണ്ണാണ് കൂർക്ക കൃഷിക്ക് ഏറ്റവും അത്യുത്തമം. അതിൽ തലപ്പുകൾ നട്ടുകൊടുക്കാം. തലപ്പുകൾ നട്ട് 45 ദിവസത്തിനു ശേഷം കളകൾ പറിച്ച് മേൽവളമായി 1 സെന്റിന് 260 ഗ്രാം യൂറിയ, 330 ഗ്രാം പൊട്ടാഷ് എന്നിവ ചേർത്ത് മണ്ണ് മുകളിലേക്ക് കൂട്ടിക്കൊടുക്കണം. മണ്ണിളക്കി കൊടുക്കുന്നത് വലിപ്പമുള്ള കിഴങ്ങുകൾ ഉണ്ടാക്കാൻ സഹായിക്കുന്നു. കൂർക്കയിലെ പ്രധാന വെല്ലുവിളിയായ നിമാവിരകളുടെ സാന്നിധ്യമുള്ള കൃഷിയിടങ്ങളിൽ അടിവളത്തോടൊപ്പം വേപ്പിൻ പിണ്ണാക്ക് ചേർക്കുന്നത് ആക്രമണത്തിന്റെ രൂക്ഷത കുറയ്ക്കാൻ സഹായകമാകും. നട്ട് 5 മാസത്തിനുള്ളിൽ കൂർക്ക വിളവെടുപ്പിന് പാകമാകുന്നു. ഇലകൾ മഞ്ഞളിച്ചതിനു ശേഷം വിളവെടുപ്പ് ചെയ്യാം. വിളവെടുത്തതിനു ശേഷം 1 മുതൽ 2 മാസം വരെ കൂർക്ക കേടുകേടാതെ സൂക്ഷിക്കാം.
1: കൂർക്ക കൃഷി അറിയേണ്ടതെല്ലാം. വെള്ളാനിക്കര കാർഷിക കോളേജിലെ അഗ്രോണമി വിഭാഗം ഗവേഷക ഭാഷ്മ ഇ കെ നടത്തിയ ലഘുപ്രഭാഷണമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
2: ഹരിതം സമാപിച്ചു. നിർവഹണ സഹായം ഷാഹിന പി എം, നിർവഹണം അഞ്ജു പി അർജുനൻ.
3: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഹരിതം.
4: പ്രായോജകർ
3: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി, തൃശൂർ.
5: ഐ കെയർ യു ക്യാൻ ട്രസ്റ്റ്.
6: തിങ്കൾ ബുധൻ വെള്ളി ഗാന സന്ദേശം രാവിലെ 7:35. പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
7: പുലരിപ്പൂക്കളിൽ അടുത്തതായി
8: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, MG റോഡ്, തൃശൂർ. ജാഗ്രത.
9: പ്രായോജകർ എയിംസ് ഹോമിയോപ്പതി ക്ലിനിക്, തൃശൂർ.
10: ഫോൺ 9387168444.
11: എയിംസ് ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്സ്. അലർജി, മുടികൊഴിച്ചിൽ, തൂക്ക രോഗങ്ങൾ, വന്ധ്യത തുടങ്ങി 20 സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ, പ്രഗത്ഭരായ ഡോക്ടർമാർ, ജർമ്മൻ ഔഷധങ്ങൾ,
10: കേരളത്തിലുടനീളം സെന്ററുകൾ.
9: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, ഓപ്പോസിറ്റ് ഫാഷൻ ഫാക്ടറി, MG റോഡ്, തൃശൂർ.
10: ഫോൺ 9387168444.
12: ജാഗ്രത, കരുതലോടെ ജനങ്ങൾക്കൊപ്പം.
13: പ്രിയപ്പെട്ടവരെ, ജാഗ്രതയിലേക്ക് സ്വാഗതം.
14: മഴക്കാലം ഇങ്ങെത്തിയതോടെ ജലജന്യ രോഗങ്ങളും കൂടി. വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവും പാലിച്ചാൽ ഇത്തരം രോഗങ്ങളിൽ നിന്ന് ഒരു പരിധിവരെ പ്രതിരോധിക്കാം.
12: ജലജന്യ രോഗങ്ങൾക്കെതിരെയുള്ള പ്രതിരോധ മാർഗങ്ങൾ ഡോക്ടർ സജ്ന MB സംസാരിച്ചതിന്റെ തുടർന്നുള്ള ഭാഗം ഇന്നത്തെ ജാഗ്രതയിൽ കേൾക്കാം.
15: നമുക്ക് എല്ലാവർക്കും അറിയാം പ്രതിരോധമാണ് ഏറ്റവും നല്ലതെന്ന്. അപ്പൊ വളരെ ഈസി ആയിട്ടുള്ള കുറച്ച് സ്റ്റെപ്സ് ഉപയോഗിച്ച് നമുക്ക് ജലജന്യ രോഗങ്ങളെ പ്രതിരോധിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് കൈ സോപ്പിട്ട് കഴുകുക എന്നുള്ളത്. കൈ സോപ്പ് ഉപയോഗിച്ച് എല്ലാ സ്റ്റെപ്സും നമ്മൾ കോവിഡ് കാലത്ത് പഠിച്ച എല്ലാ സ്റ്റെപ്സും

0: ഗ്ലാസും ഉപയോഗിച്ച് കൈകൾ വൃത്തിയായി സോപ്പ് ഉപയോഗിച്ച് കഴുകുക. നഖത്തിൻ്റെ ഇടയിലും എല്ലാ ഭാഗത്തും, അത് ഭക്ഷണം പാകം ചെയ്യുമ്പോഴും ഭക്ഷണം കഴിക്കുന്നതിന് മുൻപും അതുപോലെ തന്നെ നമ്മൾ ടോയ്ലറ്റ് പോയതിന് ശേഷവും വൃത്തിയായി സോപ്പ് ഉപയോഗിച്ചിട്ട് കൈ കഴുകുക. അതുപോലെ തന്നെ രോഗലക്ഷണമുള്ളവർ ഒന്ന് ശ്രദ്ധിക്കുക. ആ നമ്മുടെ വീടുകളിൽ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരാനുള്ള സാധ്യതകളെ കഴിയുന്നത് ഒഴിവാക്കുക. അതുപോലെ തന്നെ നമുക്കിപ്പോൾ പുറത്തു പോയി ഭക്ഷണം കഴിക്കുക എന്നുള്ളത്, ഇപ്പോൾ പച്ചയായി തരുന്ന സാലഡ് എന്നുള്ള റോ ഫുഡ്സ് ഒക്കെ കഴിയുന്നത് ഒഴിവാക്കുക. പാകം ചെയ്ത ഭക്ഷണങ്ങൾ കഴിക്കുക. വെള്ളം, ജ്യൂസ് എന്നിവ ഏത് സാഹചര്യത്തിലാണ് അത് ഉണ്ടാക്കിയതെന്ന് നമുക്ക് അറിയാത്തിടത്തോളം അത് മലിനമാകാനൊരു സാധ്യതയുണ്ട്. കഴിയുന്നത് അത് ഒഴിവാക്കുക. വീടുകളിൽ നിന്നുള്ള വെള്ളം കൊണ്ടുപോയി നമ്മൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. അതുപോലെ നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന വെള്ളം നല്ല വെട്ടിത്തിളപ്പിച്ച വെള്ളം മാത്രം ഉപയോഗിക്കുക. ഭക്ഷണ പദാർത്ഥങ്ങൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ, അത് കൈകാര്യം ചെയ്യുമ്പോൾ കൈ നല്ല വൃത്തിയായി കഴുകി ഉപയോഗിക്കുക. ഭക്ഷണം നന്നായി പാകം ചെയ്ത് കഴിക്കുക. എന്നീ ചെറിയ ചെറിയ സ്റ്റെപ്സ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ജലജന്യ രോഗങ്ങളെ പ്രതിരോധിക്കാൻ പറ്റും. നമ്മൾ നേരത്തെ പറഞ്ഞ കൊതുകുജന്യ രോഗങ്ങൾ എന്ന് പറയുന്നത് കൂടുതലായിട്ടും കാണുന്നത് ഡെങ്കി, ചിക്കൻഗുനിയ, അതുപോലെ തന്നെ ജന്തുജന്യ രോഗങ്ങൾ ലെപ്റ്റോസ്പൈറോസിസ് അല്ലെങ്കിൽ എലിപ്പനിയാണ്. കൊതുകുജന്യ രോഗങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ഡെങ്കിപ്പനി ഈഡിസ് കൊതുകാണ് പരത്തുന്നത്. ഈഡിസ് കൊതുക് വളരാനുള്ള സാഹചര്യം നമ്മൾ തന്നെയാണ് നമ്മുടെ വീടിന് ചുറ്റും ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ കൊതുകുകൾക്ക് 2 ml വെള്ളം മാത്രം മതി മുട്ടയിട്ട് പെരുകുന്നതിന്. ആ സാഹചര്യം നമ്മുടെ വീടും ചുറ്റും പരിസരത്തുണ്ടെങ്കിൽ അത് നമ്മൾ ഗവൺമെൻറ് പറയുന്ന വീക്ക്ലി ഡ്രൈ ഡേ, ആഴ്ചയിൽ ഒരു ദിവസം ആ വെള്ളം നിൽക്കുന്ന ഭാഗങ്ങളെല്ലാം ഒഴിവാക്കി ഡ്രൈ ഡേ ആചരിക്കുക. നമുക്ക് കൊതുകുജന്യ രോഗങ്ങളെ ഒരു പരിധിവരെ പ്രതിരോധിക്കാൻ പറ്റും. ഡെങ്കി, നമുക്ക് പനി, മേലുവേദനയൊക്കെ വന്ന് അതിൻ്റെ ഒരു പ്രത്യാഘാതം എന്ന് പറയുന്നത് മരണം വരെ സംഭവിക്കാവുന്ന ഒരു രോഗമാണ്. അതുപോലെ തന്നെയാണ് എലിപ്പനി, എലിയിലൂടെ പകരുന്നൊരു രോഗമാണ്. അത് നമ്മുടെ ശരീരത്തിൽ ഈ രോഗാണുക്കൾ പ്രവേശിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അതിൻ്റെ കിഡ്നിയെയും ലിവറിനെയും ബാധിക്കാൻ സാധ്യതയുള്ളതുകൊണ്ടും പ്രത്യാഘാതത്തിലേക്ക് പോകാനൊരു സാധ്യതയുണ്ട്. അപ്പം അത് നമുക്ക് എലി വളരുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുക. ഭക്ഷണം കൂടുതൽ വേസ്റ്റാക്കാതെ ഇരുന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എലിയെ നമുക്ക് പ്രതിരോധിക്കാൻ ഒരു പരിധിവരെ കഴിയും. ഈ എലിയുടെ മൂത്രത്തിൽ നിന്ന് ആണ് ഈ രോഗം പകരുന്നത്. ഈ എലി മൂത്രം കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കലരുകയും അത് നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും മുറിവോ പാടോ ഉണ്ടെങ്കിൽ അതിലൂടെയാണ് നമ്മുടെ ശരീരത്തിലേക്ക് കയറുന്നത്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് നമുക്ക് അതിനെ പ്രതിരോധിക്കാനുള്ളൊരു മാർഗം. നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള പനി, മേലുവേദന, കണ്ണിൽ ചുവപ്പ്, നമ്മുടെ സ്കിന്നിൽ ചെറിയ പാടുകളൊക്കെ കാണുക, എത്രയും വേഗം അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയിട്ട് ചികിത്സ തേടേണ്ടത് അത്യാവശ്യമാണ്. കാരണം എലിപ്പനി കൃത്യമായ ചികിത്സാവിധിയുള്ള ഒരു രോഗമാണ്. അത് കൃത്യമായി ചികിത്സിച്ചു കഴിഞ്ഞാൽ നമുക്ക് രോഗത്തെ പൂർണ്ണമായി ഭേദപ്പെടുത്താൻ കഴിയും.
1: ജലജന്യ രോഗങ്ങൾക്കെതിരെയുള്ള പ്രതിരോധ മാർഗങ്ങൾ ഡോക്ടർ സജ്ന MV സംസാരിച്ചതിന്റെ അവസാന ഭാഗമാണ് ജാഗ്രതയിൽ ഇതുവരെ നിങ്ങൾ കേട്ടത്.
2: ജാഗ്രത സമാപിക്കുന്നു.
1: നിർവഹണം ജയ സിയാർ.
3: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, MG റോഡ്, തൃശൂർ. ജാഗ്രത സമാപിക്കുന്നു.
4: പ്രയോജകർ എയിംസ് ഹോമിയോപ്പതി ക്ലിനിക് തൃശൂർ.
5: ഫോൺ 9387168444.
6: മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല. മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല.
7: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
8: ഇഞ്ചക്ഷനും തുന്നലുമില്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
9: പുലരിപ്പൂക്കളിൽ ഇനി
10: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ടവാരിയർ റോഡ്, തൃശൂർ. കാവ്യാഞ്ജലി.
7: പ്രായോജകർ
11: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
7: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
12: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
11: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
7: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
13: ആകാശവാണി തൃശൂർ, കാവ്യാഞ്ജലി. ഇന്ന് മുല്ലനേയുടെ നേരെ എന്ന കവിത ചൊല്ലുന്നു രാജീവ് കാരൽമണ.
14: പ്രേതഭൂമിക്കരികിലെ പാത ഏകാകി താരകക്കണ്ണുകൾ പൂട്ടി നിൽക്കുന്ന മാനം ചവിട്ടടിക്കീഴിൽ കേഴുന്ന മണ്ണും

ആഴമുള്ള ജലത്തിലേക്കൂളിയിട്ടേഴു സാഗരതീരത്തിനക്കരെ പൊന്തി വന്നിതാ ഞാനെന്നു ചൊല്ലുന്നു, കണ്ടുനിൽപ്പവർ അമ്പരം നീടുന്നു. പ്രേമമെന്തെന്നറിഞ്ഞു.

0: ഒറ്റയ്ക്കുനിൽ പുഞ്ഞാൻ ഇപ്പോളും ഇരുട്ടത്ത് വൻ മഹാപാപി ഒറ്റയ്ക്കുനിൽ പുഞ്ഞാൻ കവിത വേണ്ടെനിക്കിത്തിരി സ്നേഹവും കരുണയും തേടി വന്നതാണീ വഴി ദുരിത നേത്രങ്ങൾ അമ്പുകൾ കാണാത്ത മുറിവു നൽകി അകന്നു പോം സൗഹൃദം നിലയറിയാത്ത വർത്തമാനം എന്റെ നിറുകയിൽ നൃത്തമാടുന്ന കനലുകൾ ഒരു മനുഷ്യനെ ഭൂമിയെ കാണുവാൻ കൊതിയെനിക്ക് അയാളെങ്ങെന്നു ചൊല്ലുവിൻ കണ്ണ് കാത് കൈകാലുകൾ ഇങ്ങനെ എണ്ണി നോക്കുമ്പോൾ അംഗങ്ങളൊക്കെയും ഒത്തിരിക്കുന്ന ജീവികൾക്കിടയിൽ ഞാൻ എത്ര വട്ടം തിരഞ്ഞു മനുഷ്യനെ പൊറുതികേടും ദുരന്തവുമേൽക്കുവോർ വരിക നമ്മൾക്കു പങ്കിടാം കണ്ണുനീർ പൊറുതികേടും ദുരന്തവുമേൽക്കുവോർ വരിക നമ്മൾക്കു പങ്കിടാം കണ്ണുനീർ കവിത കൊണ്ടെന്റെ കണ്ണുകെട്ടാൻ വരും കവികളെ വിട കവിത കൊണ്ടെന്റെ കണ്ണുകെട്ടുവാൻ വരും കവികളെ വിട കത്തുന്നു ജീവിതം.
1: കാവ്യാഞ്ജലിയിൽ ഇതുവരെ കേട്ടത് മുല്ലനെഴിയുടെ നേരെ എന്ന കവിത, ചൊല്ലിയത് രാജീവ് കാറൽമണ്ണ.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇക്കണ്ട വാരിയർ റോഡ് തൃശൂർ കാവ്യാഞ്ജലി സമാപിക്കുന്നു.
3: പ്രായോജകർ
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
5: ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ ഗാനസ്മൃതി ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ പുലരിപ്പൂക്കളിൽ. കാലങ്ങളായി വനിതകളുടെ ഒറ്റമിത്രം ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ.
6: പുലരിപ്പൂക്കളിൽ അവസാനമായി
7: സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കാഞ്ഞാണി സേവന വാർത്തകൾ.
6: പ്രായോജകർ
3: സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ തൃശൂർ റോഡ് കാഞ്ഞാണി. ഫോൺ 0487299-3299.
8: കണ്ണാശുപത്രി എന്നാ അത് നമ്മുടെ സൈമൺസ് മാത്രം, ഇപ്പൊ നമ്മുടെ കാഞ്ഞാണിയിൽ വന്നു സൈമൺ.
9: അപ്പൊ ചേട്ടൻ അറിഞ്ഞില്ലേ സൈമൺസ് കാഞ്ഞാണിയിൽ പ്രവർത്തനം തുടങ്ങിയത്?
8: കൊള്ളാം, നന്മയുടെ കാര്യങ്ങൾ നാട്ടിൽ പാട്ടാകില്ലേ. ഇനിയിപ്പോ കണ്ണിന് എന്തെങ്കിലും അസുഖം ഉണ്ടെന്ന് വെച്ചാ തൃശൂർ വരെ പോകണ്ടല്ലോ.
6: സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ തൃശൂർ റോഡ് കാഞ്ഞാണി.
3: ഫോൺ 0487299-3299.
6: സഹപ്രായോജകർ
10: തൃശൂരിലെ നമ്പർ വൺ ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പള്ളിക്കുളം റോഡ് തൃശൂർ.
11: നമ്മുടെ തൃശൂരിലെ പള്ളിക്കുളം റോഡിലുള്ള ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഇപ്പൊ സ്വർണ്ണാഭരണങ്ങൾക്ക് അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം ഉണ്ട് ട്ടോ. സ്വർണ്ണാഭരണങ്ങളുടെ തൃശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ഡീലർ ആയതിനാൽ ലിയോസിന്റെ ഉൽപ്പാദന വിലയിൽ നല്ല കിട്ടലൻ സ്വർണ്ണാഭരണങ്ങൾ കിട്ടും.
12: ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പള്ളിക്കുളം റോഡ് തൃശൂർ
11: ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു.
10: തൃശൂരിലെ നമ്പർ വൺ ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പള്ളിക്കുളം റോഡ് തൃശൂർ.

0: പാലക്കാട് വ്യാവസായിക ട്രൈബ്യൂണലും ഇൻഷുറൻസ് കോടതി ജഡ്ജിയും എംപ്ലോയീസ് കോമ്പൻസേഷൻ കമ്മീഷണറുമായ ശ്രീ സാബു സെബാസ്റ്റ്യൻ ഇന്നും നാളെയും ഈ മാസം 20, 21, 27, 28 തീയതികളിലും പാലക്കാട് റവന്യൂ ഡിവിഷണൽ മജിസ്ട്രേറ്റ് കോടതി ഹാളിലും ഈ മാസം 31 തീയതി പെരിന്തൽമണ്ണ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് കോടതി ഹാളിലും ഈ മാസം 17, 24 തീയതികളിൽ മഞ്ചേരി മാധവൻ നായർ സ്മാരക മന്ദിരം പഴയ മുനിസിപ്പൽ ഓഫീസ് ഹാളിലും തൊഴിൽ തർക്ക കേസുകളും ഇൻഷുറൻസ് കേസുകളും എംപ്ലോയീസ് കോമ്പൻസേഷൻ കേസുകളും വിചാരണ ചെയ്യുന്നതാണ്. കേരള കർഷക തൊഴിലാളി ക്ഷേമനിധിയിൽ അംശാദായം സ്വീകരിക്കുന്നതിന് തൃശൂർ ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ നേതൃത്വത്തിൽ ഇനി പറയുന്ന പഞ്ചായത്തുകളിൽ സിറ്റിംഗ് നടത്തുന്നു. നാളെ പാണഞ്ചേരി, 16 തീയതി എടവിലങ്ങ്, 21 കൈപ്പറമ്പ്, 23 തീയതി കടവല്ലൂർ, 25 തീയതി വരവൂർ, 28 ചേലക്കര പഞ്ചായത്ത്. തൃത്താല സർക്കാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ 2024-25 അധ്യയന വർഷത്തിൽ പഠനം പൂർത്തിയാക്കിയ ബിരുദ ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികളിൽ കോഷൻ ഡെപ്പോസിറ്റ് തുക ഇതുവരെ കൈപ്പറ്റാത്തവർ ഈ മാസം 15 തീയതിക്കകം കോളേജ് ഓഫീസുമായി ബന്ധപ്പെടണമെന്ന് പ്രിൻസിപ്പാൾ അറിയിച്ചു. നിശ്ചിത തീയതിക്കുള്ളിൽ കൈപ്പറ്റാത്ത തുക സർക്കാരിലേക്ക് അടവാക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി 0466227335 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. 0466227335. കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷന്റെ 7.5% പലിശ നിരക്കിൽ 5 സെന്റിൽ കുറയാത്ത വസ്തുജാമ്യത്തിന്റെയോ ഉദ്യോഗസ്ഥ ജാമ്യത്തിന്റെയോ ഈടിൽ അനുവദിക്കുന്ന 1 ലക്ഷം രൂപ മുതൽ 5 ലക്ഷം രൂപ വരെയുള്ള സ്വയം തൊഴിൽ വായ്പകൾക്ക് തൃശൂർ ജില്ലയിലെ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട 18-നും 60-നും മധ്യേ പ്രായമുള്ള തൊഴിൽരഹിതരായവരിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു. വരുമാന പരിധി 5 ലക്ഷം രൂപ വരെയാണ്. അപേക്ഷാ ഫോമിനും വിശദവിവരങ്ങൾക്കും തൃശൂർ രാമനിലയത്തിന് സമീപമുള്ള കോർപ്പറേഷന്റെ ജില്ലാ ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്. ഫോൺ നമ്പർ 0487-233-1556.
1: സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കാഞ്ഞാണി. സേവന വാർത്തകൾ സമാപിക്കുന്നു.
2: പ്രായോജികർ
3: സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ തൃശൂർ റോഡ് കാഞ്ഞാണി. ഫോൺ 0487-299-3299.
2: സഹപ്രായോജകർ
4: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പള്ളിക്കുളം റോഡ് തൃശൂർ.
5: അക്കൗണ്ടൻസ് അക്കാദമി ചോദ്യം ഉത്തരം ചിന്താ വിഷയം
6: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55.
7: കോൺസെപ്റ്റ് ഉറപ്പിച്ചുകൊണ്ടുള്ള കോച്ചിങ്ങും ഓഡിറ്റേഴ്സിനൊപ്പം താമസിച്ചുള്ള 1 മാസത്തെ എക്സാം പ്രാക്ടീസും.
8: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താ വിഷയം
9: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം
8: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി.
10: പുലരിപ്പൂക്കൾ സമാപിക്കുന്നു.
0: ആകാശവാണി തൃശൂർ. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. ഗഗൻയാൻ ദൌത്യത്തിലെ ക്രൂ മോഡ്യൂൾ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട 3 പ്രധാന പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി ISRO. ഖത്തർ മുൻ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽത്താനിയുടെ നിര്യാണത്തിൽ ആദരസൂചകമായി ഇന്ന് 1 ദിവസത്തെ ദേശീയ ദുഃഖാചരണം പ്രഖ്യാപിച്ച് ഇന്ത്യ. കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘത്തിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. 56-ാമത് അന്താരാഷ്ട്ര ഫിസിക്സ് ഒളിമ്പ്യാഡിൽ 5 ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് സ്വർണം. വിയറ്റ്നാം ബോട്ട് അപകടത്തിൽ മരിച്ച ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ ഊർജിതം. മരിച്ചവരിൽ 2 മലയാളികളും. വിംബിൾഡൺ പുരുഷ സിംഗിൾസ് കിരീടം നിലനിർത്തി ഇറ്റലിയുടെ യാനിക് സിന്നർ. വാർത്തകൾ വിശദമായി. ഖത്തർ മുൻ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽത്താനിയുടെ നിര്യാണത്തിൽ ആദരസൂചകമായി ഇന്ത്യ ഇന്ന് 1 ദിവസത്തെ ദേശീയ ദുഃഖാചരണം പ്രഖ്യാപിച്ചു. രാജ്യത്തുടനീളം ഇന്ന് ദേശീയ പതാക പകുതി താഴ്ത്തിക്കെട്ടും. ഔദ്യോഗിക വിനോദ പരിപാടികളൊന്നും ഉണ്ടായിരിക്കില്ല. ഖത്തറിനെ വികസനത്തിന്റെയും സമൃദ്ധിയുടെയും ഉയരങ്ങളിലേക്ക് നയിച്ച ദീർഘവീക്ഷണമുള്ള നേതാവായിരുന്നു ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽത്താനിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് അനുശോചനം അറിയിക്കുന്നതിനായി കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഖത്തർ സന്ദർശിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ

0: ആറാം പതിപ്പ് ഈ മാസം 26-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നരേന്ദ്രമോദി മൊബൈൽ ആപ്ലിക്കേഷൻ മൈ GOV എന്നിവയിലൂടെയും 1-800-11-780 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും പങ്കുവയ്ക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 24 വരെ സ്വീകരിക്കും. ഗഗൻയാൻ ദൌത്യത്തിലെ ക്രൂ മോഡ്യൂൾ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട 3 പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന. പ്രധാന സുരക്ഷാ സംവിധാനങ്ങൾ ഉൾപ്പെടെയാണ് പരീക്ഷിച്ചത്. വിശദാംശങ്ങളിലേക്ക്.
1: കടലിൽ തെറിച്ചു വീണതിനു ശേഷം ക്രൂ മൊഡ്യൂളിന് സ്വന്തമായി ശരിയായ സ്ഥാനം കൈവരിക്കാൻ സാധിക്കുമോ എന്നതായിരുന്നു ആദ്യ പരീക്ഷണം. ബഹിരാകാശ യാത്രികർ തങ്ങുന്ന ക്രൂ മൊഡ്യൂളിനും പവറും പ്രൊപ്പൽഷനും നൽകുന്ന സർവീസ് മൊഡ്യൂളിനും ഇടയിലുള്ള വേർതിരിക്കൽ സംവിധാനം രണ്ടാമത്തെ പരീക്ഷണത്തിൽ പരിശോധിച്ചു. പ്രവർത്തനം സുഗമമാണെന്നും ക്രൂ മൊഡ്യൂൾ ഘടനാപരമായി സ്ഥിരതയുള്ളതാണെന്നും പരിശോധനയിൽ സ്ഥിരീകരിച്ചു. ദൌത്യത്തിനിടെ പാരച്യൂട്ടുകളെ സംരക്ഷിക്കുന്ന അപ്പെക്സ് കവർ വേർപെടുത്താനുള്ള ക്രൂ മൊഡ്യൂളിന്റെ ശേഷി മൂന്നാമത്തെ പരീക്ഷണം വിലയിരുത്തി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇന്ത്യയുടെ സാമ്പത്തിക വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല വ്യവസായ പ്രതിനിധി സംഘം സ്പെയിൻ, ബെൽജിയം, ഫിൻലൻഡ് എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. ഇന്നു മുതൽ ഈ മാസം 17 വരെയാണ് സന്ദർശനം. വ്യാപാരം, നിക്ഷേപം, സാങ്കേതിക വിദ്യ എന്നിവയ്ക്ക് ഊന്നൽ നൽകുമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. തായ്ലന്റ് തലസ്ഥാനമായ ബാങ്കോക്കിൽ മദ്യശാലയിലുണ്ടായ തീപിടുത്തത്തിൽ 27 പേർ മരിച്ചു, 60-ലധികം പേർക്ക് പരിക്കേറ്റു. തീപിടുത്തത്തിന്റെ കാരണം അന്വേഷിച്ചു വരികയാണെന്ന് തായ്ലന്റ് പ്രധാനമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. അപകട കാരണം ഷോർട്ട് സർക്യൂട്ടാണെന്നാണ് പ്രാഥമിക നിഗമനം. കേന്ദ്ര സഹകരണ മന്ത്രി അമിത്ഷാ ഇന്ന് ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ പുതിയ കാർഷിക വിപണന കേന്ദ്രം ഉദ്ഘാടനം ചെയ്യും. കാർഷിക ഉൽപ്പാദന വിപണന സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായാണ് പുതിയ സംരംഭം. ഇതോടനുബന്ധിച്ച് ഏക് പേഡ് മാക്കേ നാം പ്രചാരണത്തിന് കീഴിൽ ശ്രീ ഷാ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കും. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയിൽ നാഗ്പൂരിൽ നടന്ന 3-ാമത് ബ്രിക്സ് ഗതാഗത മന്ത്രിമാരുടെ യോഗം വിജയകരമായി പൂർത്തിയായി. സുസ്ഥിര ഗതാഗതം, അർബൻ മൊബിലിറ്റി, സുസ്ഥിര വ്യോമയാന ഇന്ധനം, റെയിൽവേ ഗവേഷണം ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ ബ്രിക്സ് രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം ശക്തമാക്കുന്ന പ്രഖ്യാപനങ്ങളോടെയാണ് യോഗം സമാപിച്ചത്. വിയറ്റ്നാം ബോട്ട് അപകടത്തിൽ മരിച്ച ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ ഊർജിതം. കൊട്ടാരക്കര സ്വദേശികളായ AC തോമസ്, ഭാര്യ ലൊവീനി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ ഇന്ന് രാത്രി 10-ഓടെ മുംബൈ വിമാനത്താവളത്തിലെത്തിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. മുംബൈയിൽ നിന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്കും തുടർന്ന് കൊട്ടാരക്കരയിലെ വസതിയിലേക്കും മൃതദേഹങ്ങൾ എത്തിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നോർക്ക ഏകോപിപ്പിക്കും. കേരളത്തിൽ പ്ലസ് 1 പ്രവേശനത്തിനായുള്ള സപ്ലിമെന്ററി അലോട്ട്മെന്റിന് ഇന്ന് മുതൽ ഓൺലൈനായി അപേക്ഷിക്കാം. ഒഴിവുകളും മറ്റ് വിവരങ്ങളും hscap.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: പ്ലസ് 1 പ്രവേശനത്തിനായുള്ള ഏകജാലക സംവിധാനത്തിലൂടെ ഇതുവരെ അപേക്ഷിക്കാൻ സാധിക്കാതിരുന്നവർക്കും അപേക്ഷിച്ചിട്ടും അലോട്ട്മെന്റ് ലഭിക്കാതിരുന്നവർക്കുമാണ് സപ്ലിമെന്ററി അലോട്ട്മെന്റിനായി അപേക്ഷിക്കാൻ സാധിക്കുക. സപ്ലിമെന്ററി അലോട്ട്മെന്റിനായി ലഭ്യമായ സീറ്റുകളും മറ്റു വിവരങ്ങളും ഇന്ന് രാവിലെ 9 മുതൽ ഏകജാലക വെബ്സൈറ്റിൽ ലഭ്യമാകും. ഇതിനുശേഷം 10 മുതൽ ഓൺലൈനായി അപേക്ഷയും സമർപ്പിക്കാം. മുഖ്യ അലോട്ട്മെന്റ് ലഭിച്ചിട്ടും പ്രവേശനത്തിന് ഹാജരാകാത്തവർക്കും പ്രവേശനം നേടി TC വാങ്ങിയവർക്കും സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ അപേക്ഷിക്കാൻ സാധിക്കില്ല.
0: കൊളംബിയയിലെ ബുഖറാമംഗയിൽ നടന്ന 56-ാമത് അന്താരാഷ്ട്ര ഫിസിക്സ് ഒളിമ്പ്യാഡിൽ 5 ഇന്ത്യൻ വിദ്യാർത്ഥികൾ 1-ാമതെത്തി. പുനെ സ്വദേശി കനിഷ്ക് ജെയിൻ, ഇൻഡോറിൽ നിന്നുള്ള ഋഷേദ് അനന്ത് ബെൻഡാല, ന്യൂഡൽഹിയിൽ നിന്നുള്ള ഋഷിത് ഗാർഗ്, മുംബൈ സ്വദേശി ശ്രേഷ്ഠ് സുരയ്യ, അഹമ്മദാബാദിൽ നിന്നുള്ള സ്വരിത് ജോഷി എന്നിവരാണ് സ്വർണ്ണ മെഡൽ നേടിയത്. 87 രാജ്യങ്ങളിൽ നിന്നുള്ള 381 വിദ്യാർത്ഥികൾ പങ്കെടുത്ത മത്സരത്തിൽ റഷ്യ, ചൈന, കസാഖിസ്ഥാൻ, ദക്ഷിണ കൊറിയ, തായ്വാൻ എന്നിവർക്കൊപ്പമാണ് ഇന്ത്യ 1-ാം സ്ഥാനം പങ്കിട്ടത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20-ന് ആരംഭിക്കും. ഓഗസ്റ്റ് 13 വരെയാണ് സമ്മേളനം. ഇറാനെതിരെ സൈനിക ആക്രമണം കടുപ്പിച്ച് അമേരിക്ക. ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ഇറാൻ ആക്രമണം തടയുകയാണ് ലക്ഷ്യമിടുന്നതെന്ന് US സെൻട്രൽ കമാൻഡ് പറഞ്ഞു. തെക്കൻ ഇറാനിയൻ നഗരങ്ങളായ ജാസ്ക്, ബന്ദർ അബ്ബാസ്, സിറിക് എന്നിവിടങ്ങളിൽ ആക്രമണമുണ്ടായതായി ഇറാൻ അവകാശപ്പെട്ടു. അതേസമയം ഹോർമുസ് അടച്ചിട്ടില്ലെന്നും ഇറാനുമായുള്ള താൽക്കാലിക കരാർ തകർന്നതായും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. പശ്ചിമേഷ്യയിലെ സംഘർഷ സാഹചര്യത്തിൽ UN സെക്രട്ടറി

0: സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ആശങ്ക രേഖപ്പെടുത്തി. വിംബിൾഡൺ ടെന്നീസിൽ പുരുഷ സിംഗിൾസ് കിരീടം നിലനിർത്തി ഇറ്റലിയുടെ യാനിക് സിന്നർ. ഫൈനലിൽ ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിനെ പരാജയപ്പെടുത്തിയാണ് കിരീട നേട്ടം. സിന്നറുടെ തുടർച്ചയായ രണ്ടാമത്തെ വിംബിൾഡൺ കിരീടവും അഞ്ചാമത്തെ ഗ്രാൻഡ്സ്ലാം കിരീടവുമാണിത്. വനിതാ ഡബിൾസ് ഫൈനലിൽ ചൈനീസ് ഫ്രഞ്ച് ജോഡി ജേതാക്കളായി. കാനഡ ബ്രസീൽ സഖ്യത്തെ നേരിട്ടുള്ള സെറ്റുകൾക്കാണ് അവർ പരാജയപ്പെടുത്തിയത്. ഫിഫ ലോകകപ്പിലെ 100 മത്സരങ്ങൾ പൂർത്തിയായി. ഇനി അവശേഷിക്കുന്നത് 2 സെമി ഫൈനലുകളും ഫൈനൽ മത്സരവുമാണ്. വിജയിച്ചവരുടെ വീരഗാഥകൾ വാനോളം ഉയരുമ്പോഴും പോരാട്ട വഴികളിൽ കാൽ ഇടറിയവരുടെ കൂടി ഓർക്കുമ്പോഴാണ് കാൽപന്ത് മഹോത്സവം പൂർണ്ണമാകുന്നത്. ആകാശവാണിക്ക് വേണ്ടി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: ആഫ്രിക്കൻ ടീമുകളിൽ മൊറോക്കോ, കേപ്പ് വെർദെ, ഗാന, കോംഗോ, ഈജിപ്ത് ടീമുകൾ നടത്തിയ പോരാട്ടം വീറിച്ചതായിരുന്നു. യൂറോപ്യൻ ടീമുകളിൽ പോർച്ചുഗൽ, നെതർലാൻഡ്സ്, സ്വിസ് ബെൽജിയം, ക്രൊയേഷ്യ ടീമുകൾ വമ്പന്മാരുടെ കോത്താണ് മടങ്ങിയതെങ്കിൽ ജർമ്മനി നിരാശപ്പെടുത്തി. കൊളംബിയയും ജർമ്മനിയുടെ വഴിമുടക്കിയ പരാഗ്വേയും ശ്രദ്ധ പിടിച്ചു പറ്റിയപ്പോൾ മറ്റൊരു തെക്കേ അമേരിക്കൻ ടീമായ ഉറൂഗ്വേ പ്രതീക്ഷയ്ക്ക് ഉയർന്നില്ല. ബ്രസീലും വഴിമാറി. ഏഷ്യയിൽ നിന്നുള്ള ജപ്പാൻ, ആസ്ട്രേലിയ ടീമുകൾ ഒഴിച്ച് മറ്റെല്ലാവരുടെയും പ്രകടനം വിചാരിച്ച നിലവാരത്തിലേക്ക് ഉയർന്നില്ല. വടക്കേ അമേരിക്കൻ ടീമുകൾ, മെക്സിക്കോ, കാനഡ, അമേരിക്കൻ ടീമുകൾക്ക് പിടിച്ചു നിൽക്കാനായില്ല. വാനോളം പ്രതീക്ഷകളും മോഹങ്ങളുമായി വടക്കേ അമേരിക്കയിലെ പുൽമൈതാനങ്ങളിലേക്ക് എത്തിയ 44 ടീമുകളിൽ ചിലരെങ്കിലും എക്കാലവും ഓർക്കാനുള്ള അടയാളങ്ങൾ ബാക്കിയാക്കിയാണ് മടങ്ങുന്നത്.
0: ചൈനയിലെ ഓർഡോസിൽ നടന്ന ഏഷ്യൻ അണ്ടർ 23 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ 4 സ്ഥാനത്ത്. 3 സ്വർണം, 4 വെള്ളി, 9 വെങ്കലം എന്നിവയടക്കം 16 മെഡലാണ് ഇന്ത്യൻ താരങ്ങൾ നേടിയത്. ചൈന 51 പോയിന്റുമായി ഒന്നാമതെത്തി. പ്രധാനമന്ത്രി മുദ്രാ യോജന പ്രകാരം 350 രൂപ പ്രോസസിംഗ് ഫീസ് അടച്ചാൽ 500,000 രൂപ വായ്പ അനുവദിക്കുമെന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്ത വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. മുദ്രാ പദ്ധതി വഴി വ്യക്തികൾക്കോ ചെറുകിട സംരംഭങ്ങൾക്കോ നേരിട്ട് വായ്പ നൽകുന്നില്ലെന്ന് PIB വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. അടുത്ത 3 ദിവസങ്ങളിൽ ഇന്ത്യയുടെ വടക്കുകിഴക്കൻ മേഖല, പശ്ചിമ ബംഗാൾ, ബീഹാർ, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഉൾനാടൻ കർണാടക, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ, തെലങ്കാന എന്നിവിടങ്ങളിൽ ശനിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. കേരളത്തിലും ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സെൻസസ് 2027 ഭാഗമായുള്ള വിവരശേഖരണം കേരളത്തിൽ പുരോഗമിക്കുന്നു. ഈ മാസം 30 വരെയാണ് എന്യൂമറേറ്റർമാരുടെ ഭവന സന്ദർശനം. പ്രധാന വാർത്തകൾ വീണ്ടും. ഗഗൻയാൻ ദൌത്യത്തിലെ ക്രൂ മോഡ്യൂൾ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട 3 പ്രധാന പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി ISRO. ഖത്തർ മുൻ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ താനിയുടെ നിര്യാണത്തിൽ ആദരസൂചകമായി ഇന്ന് ഒരു ദിവസത്തെ ദേശീയ ദുഃഖാചരണം പ്രഖ്യാപിച്ച് ഇന്ത്യ. കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘത്തിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. 56-ാമത് അന്താരാഷ്ട്ര ഫിസിക്സ് ഒളിമ്പ്യാഡിൽ 5 ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് സ്വർണം. വിയറ്റ്നാം ബോട്ട് അപകടത്തിൽ മരിച്ച ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ ഊർജ്ജിത്. മരിച്ചവരിൽ 2 മലയാളികളും. വിംബിൾഡൺ പുരുഷ സിംഗിൾസ് കിരീടം നിലനിർത്തി ഇറ്റലിയുടെ യാനിക് സിന്നർ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: ആകാശവാണി തൃശൂർ.
3: മ്യൂസിക് പാർക്ക്, MG റോഡ്, തൃശൂർ.
4: ഗാന സന്ദേശം.
3: പ്രായോജകർ
5: സംഗീത ഉപകരണങ്ങളുടെ മികച്ച ശേഖരവുമായി നവീകരിച്ച വലിയ ഷോറൂം മ്യൂസിക് പാർക്ക്, MG റോഡ്, തൃശൂർ. പഠനവും ഒപ്പം സംഗീതവുമായി വീണ്ടും ഒരു സ്കൂൾ വർഷം കൂടി. മ്യൂസിക് പാർക്കിൽ സംഗീത ഉപകരണങ്ങളുടെ ഉത്സവകാലം. കുട്ടികളുടെ സംഗീത വാസനകളെ പരിപോഷിപ്പിക്കുവാൻ കർണാട്ടിക്, ഹിന്ദുസ്ഥാനി, വെസ്റ്റേൺ സംഗീത ഉപകരണങ്ങളുടെ ഏറ്റവും വലിയ ശേഖരവുമായി മ്യൂസിക് പാർക്ക്. അവധി ദിനങ്ങളിൽ പഠിക്കാൻ അവർക്ക് നൽകൂ അഭിരുചിക്കിണങ്ങിയ സംഗീതോപകരണങ്ങൾ. വിപുലീകരിച്ച പുതിയ ഷോറൂമോടെ മ്യൂസിക് പാർക്ക്, MG റോഡ്, തൃശൂർ.
6: സഹപ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ്, ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്. റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
7: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
8: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: ഇന്ന് 9-ാം പിറന്നാൾ ആഘോഷിക്കുന്ന അമ്പാടി എന്ന് വിളിക്കുന്ന ധ്യാൻ മോഹന് എല്ലാ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. ചാവക്കാട് മാട്ടുമിൽ നിന്നും അച്ഛൻ മോഹനൻ, അമ്മ പ്രീത എന്നിവർ. അടുത്ത സന്ദേശം. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന ശ്രീജേഷിന് ആശംസകളും ആയുരാരോഗ്യ സൗഖ്യവും നേരുന്നു. കാര്യാട്ടുകരയിൽ നിന്നും അച്ഛൻ നാരായണൻ നമ്പീശൻ, അമ്മ ചന്ദ്രിക നാരായണൻ, ഭാര്യ കൃഷ്ണപ്രിയ, മകൻ ദേവ് പ്രയാഗ്, കൂടാതെ സഹോദരി ശ്രീജിത, സഹോദരി ഭർത്താവ് ശ്രീനാഥ്, മകൾ തനയ എന്നിവരും മറ്റ് കുടുംബാംഗങ്ങളും. ഏവർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു. ഇനി ഗാനം കേൾക്കാം. യേശുദാസും എസ് ജാനകിയും പാടിയ ഗാനം, ചിത്രം മായാമയൂരം. ഗാനശില്പികൾ ഗിരീഷ് പുത്തഞ്ചേരി, രഘുകുമാർ.

0: മ്യൂസിക് പാർക്ക് എം ജി റോഡ് തൃശൂർ
1: ഗാന സന്ദേശം
0: സമാപിക്കുന്നു. പ്രായോജകർ
2: സംഗീത ഉപകരണങ്ങളുടെ മികച്ച ശേഖരവുമായി നവീകരിച്ച വലിയ ഷോറൂം മ്യൂസിക് പാർക്ക് എം ജി റോഡ് തൃശൂർ.
0: സഹപ്രായോജകർ ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്ന റീഗൽ ജ്വല്ലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട്.
3: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
5: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
6: ഇഞ്ചക്ഷനും തുന്നലുമില്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ. ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ് ചാവക്കാട്.
7: ആകാശവാണി തൃശൂർ. തൊഴിലവസര വാർത്തകൾ. കേരള സർക്കാർ സ്ഥാപനമായ LBS സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ തൃശൂർ മേഖലാ കാര്യാലയത്തിലേക്കും ഉപകാര്യാലയങ്ങളിലേക്കും DCFA ടാലി കോഴ്സുകൾ പഠിപ്പിക്കുവാൻ അധ്യാപകരെ ആവശ്യമുണ്ട്. നിയമനാഭിമുഖത്തിനായി യോഗ്യതയുള്ളവർ ഈ മാസം 15-ാം തീയതി രാവിലെ 11 മണിക്ക് തൃശൂർ LBS സെന്റർ അസിസ്റ്റന്റ് ഡയറക്ടർ മുമ്പാകെ ഹാജരാകേണ്ടതാണ്. വിശദവിവരങ്ങൾക്കായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 04872250751, മൊബൈൽ നമ്പർ 9074335626, ഫോൺ നമ്പറുകൾ ആവർത്തിക്കാം. ലാൻഡ് ലൈൻ നമ്പർ 04872250751, മൊബൈൽ നമ്പർ 9074335626. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ സ്കാഫോൾഡർ ട്രെയിനിയുടെ 60 ഒഴിവുകളിലേക്ക് താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. വിദ്യാഭ്യാസ യോഗ്യത കുറഞ്ഞത് 10-ാം ക്ലാസ് വിജയിച്ചിരിക്കണം. പരമാവധി യോഗ്യത +2 വിജയിച്ചിരിക്കണം. ഡിഗ്രി, ഡിപ്ലോമ, ITI തുടങ്ങിയ ഉയർന്ന യോഗ്യതയുള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ അർഹതയില്ല. അപേക്ഷകൾ ഓൺലൈനായി മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. വെബ്സൈറ്റ് വിലാസം കൊച്ചിൻ ഷിപ്പ്യാർഡ്. ഓൺലൈൻ അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം 20.

0: 2022 തൃശൂർ ജില്ലയിലെ ഹോംഗാർഡ് ഒഴിവുകളിലേക്ക് യോഗ്യരായവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. 10-ാം ക്ലാസ് പാസായ നല്ല ശാരീരിക ക്ഷമതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. ആർമി, നേവി, എയർഫോഴ്സ്, BSF, CRPF, ITBP, NSG, SSB, അസം റൈഫിൾസ് തുടങ്ങിയ സൈനിക അർദ്ധസൈനിക വിഭാഗങ്ങളിൽ നിന്നും പോലീസ്, ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ്, എക്സൈസ്, ഫോറസ്റ്റ് എന്നീ സംസ്ഥാന സർവീസുകളിൽ നിന്നും വിരമിച്ച പുരുഷന്മാർക്കും വനിതകൾക്കും അപേക്ഷിക്കാം. 35-നും 58-നും ഇടയിലാണ് പ്രായപരിധി. പോലീസ് കമ്മീഷണർ ചെയർമാനും സൈനിക വെൽഫെയർ ഓഫീസർ മെമ്പറും ജില്ലാ ഫയർ ഓഫീസർ കൺവീനറുമായ കമ്മിറ്റിയാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. ഹോംഗാർഡ് തസ്തികയിലേക്ക് പരിഗണിക്കുന്നതിനായി അപേക്ഷകർ 100 മീറ്റർ ദൂരം 18 സെക്കൻഡിനുള്ളിൽ ഓടിയെത്തുക, 3 കിലോമീറ്റർ ദൂരം 30 മിനിറ്റിനുള്ളിൽ നടന്നെത്തുക എന്നീ ശാരീരിക ക്ഷമതാ പരീക്ഷകളിൽ വിജയിച്ചിരിക്കണം. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് യൂണിഫോം വാങ്ങുന്നതിനായി 3000 രൂപ വീതവും ജോലി ചെയ്യുന്ന ദിവസങ്ങളിൽ പ്രതിദിനം 870 രൂപ നിരക്കിൽ വേതനവും ലഭിക്കും. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ നിശ്ചിത അപേക്ഷാ ഫോം പൂരിപ്പിച്ച് തൃശൂർ ജില്ലാ ഫയർ ഓഫീസർക്കാണ് നൽകേണ്ടത്. അപേക്ഷാ ഫോമിന്റെ മാതൃക ജില്ലാ ഫയർ ഓഫീസിൽ ലഭ്യമാണ്. ഈ മാസം 22-ാം തീയതി വരെ അപേക്ഷ സമർപ്പിക്കാം. ഫോൺ നമ്പർ 9497920183. ഫോൺ നമ്പർ ആവർത്തിക്കാം, 9497920183. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ സേഫ്റ്റി അസിസ്റ്റന്റ് തസ്തികയിലേക്കുള്ള 13 ഒഴിവുകളിലേക്കും ഓട്ടോ ഇലക്ട്രീഷ്യൻ തസ്തികയിലേക്കുള്ള 2 ഒഴിവുകളിലേക്കും താൽക്കാലികാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. ഈ തസ്തികകളിലെ നിയമനം പരമാവധി 5 വർഷം വരെയായിരിക്കും. ഉദ്യോഗാർത്ഥികൾ ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത്. വെബ്സൈറ്റ് വിലാസം kochinshipyard.in. അപേക്ഷകൾ ലഭിക്കേണ്ട അവസാന തീയതി ഈ മാസം 22. തൊഴിലവസര വാർത്തകളാണ് ഇതുവരെ കേട്ടത്.
1: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താ വിഷയം.
2: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
1: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ്, ആക്സിസ് കണ്ണാശുപത്രി.
2: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ ചൊവ്വ വ്യാഴം ഞായർ രാവിലെ 7 മണിക്ക്.
3: മൗലാന ഹോസ്പിറ്റലിൽ ഡോക്ടർമാരുടെ സേവനം OP വിഭാഗത്തിൽ ഇനി ഞായറാഴ്ചകളിലും.
0: ആകാശവാണി തൃശൂർ. ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. തുടരും എന്ന ചിത്രത്തിന് വേണ്ടി MG ശ്രീകുമാറും ജേക്സ് ബിജോയും പാടിയ ഗാനം. BK ഹരിനാരായണന്റെ വരികൾക്ക് ജേക്സ് ബിജോയുടെ സംഗീതം.

0: ചലച്ചിത്രഗാനങ്ങൾ ഇനി 8:45 കേൾക്കാം. ആകാശവാണി തൃശൂർ.
1: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് സമർപ്പിക്കുന്നു ആരോഗ്യക്കുറിപ്പുകൾ. പ്രായോജകർ, ലോകോത്തര നേത്ര ചികിത്സാ സൗകര്യവുമായി ദൃശ്യം കണ്ണാശുപത്രി.
2: അല്ല ടീച്ചറെ, തിമിരശസ്ത്രക്രിയക്ക് പോയില്ലേ?
3: ഇല്ല കുട്ടിയെ, എവിടെ പോണ്ടെന്ന് സംശയമായി.
2: ടീച്ചർ, ദൃശ്യം കണ്ണാശുപത്രി പോയിക്കോളൂ. അവിടെ ഇപ്പോ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻ പറ്റിയവർക്കുമുള്ള മെഡിസെപ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുണ്ട്.
3: ദൃശ്യം കണ്ണാശുപത്രി, കോവിലത്തും പാടം തൃശൂർ ആൻഡ് ഷേറ്റുവാ റോഡ് ചാവക്കാട്.
4: ഫോൺ 7025131199.
5: ആരോഗ്യക്കുറിപ്പുകൾ. അമിത ചിന്തയും മാനസികാരോഗ്യവും. കടിഞ്ഞാണിടാത്ത കുതിരകളെപ്പോലെയാണ് കടിഞ്ഞാണില്ലാത്ത ചിന്തകളും. രണ്ടും നിയന്ത്രണമില്ലാത്ത അവസ്ഥയിലാകുമ്പോൾ നാശനഷ്ടങ്ങളായിരിക്കും ഫലം. ചിന്തിക്കുന്നവർക്കല്ലേ കൃത്യമായി പ്രവർത്തിക്കാനാകൂ എന്നാണ് മറുചോദ്യമെങ്കിൽ ഇതാ കേട്ടോളൂ. ചിന്തിക്കരുതെന്നല്ല ഈ പറഞ്ഞതിനർത്ഥം. ഒരു പ്രശ്നത്തെക്കുറിച്ച് അമിതമായി വിശകലനം ചെയ്യുകയും അത് വിലയിരുത്തുകയും അയവിറക്കുകയും തൽഫലമായുണ്ടാകുന്ന ഉത്കണ്ഠയെ അതിജീവിക്കാനാകാതെ വരികയും അത്

0: മാനസിക ശാരീരിക ആരോഗ്യത്തെ തന്നെ ബാധിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് അമിത ചിന്ത കൊണ്ടുണ്ടാകുന്നത്. ഡോക്ടർ കില്ലിംഗ്സ്വർത്തും ഡാനിയൽ ഗിൽബർട്ടും ചേർന്ന് 2010 പ്രസിദ്ധീകരിച്ച വാൻഡറിംഗ് മൈൻഡ് നോട്ട് എ ഹാപ്പി മൈൻഡ്, അലയുന്ന മനസ്സ് അസന്തുഷ്ടമാണ് എന്ന പ്രബന്ധത്തിൽ പറയുന്നത്, മസ്തിഷ്കം യഥാർത്ഥത്തിൽ സംഭവിച്ച കാര്യങ്ങളെക്കാൾ സംഭവിക്കാത്ത കാര്യങ്ങൾ മനനം ചെയ്യാനാണ് കൂടുതൽ സമയം ചെലവഴിക്കുന്നത് എന്നാണ്. ഉണർന്നിരിക്കുന്ന സമയത്തിന്റെ 47% വരുമത്രേ അത്. സമ്പത്ത്, തൊഴിൽ, കുടുംബം, ബന്ധങ്ങൾ, വാർദ്ധക്യം, ഉറ്റവരുടെ വേർപാട്, സമ്മർദ്ദത്തിലാഴ്ത്തുന്ന ജീവിതാനുഭവങ്ങൾ എന്നിവയെക്കുറിച്ചെല്ലാം പലരും ഉത്കണ്ഠയുള്ളവരാണ്. ഇവയെക്കുറിച്ചൊക്കെ ഉള്ള സ്വാഭാവിക ചിന്തകൾക്കപ്പുറം ആ പ്രശ്നത്തെക്കുറിച്ച് ഏറെ ചിന്തിക്കുകയും ആ ചിന്തകളിൽ നിന്ന് കരകയറാനാവാതെ ആ ചിന്താവലയത്തിൽ കുടുങ്ങിക്കിടക്കുകയും ചെയ്യുമ്പോഴാണ് സ്ഥിതി ഗുരുതരമാവുന്നത്. ജനിതക കാരണങ്ങൾ പലപ്പോഴും അമിത ചിന്തയ്ക്ക് കാരണമാകാറുണ്ട്. എന്നാൽ ജനിതക ഘടകങ്ങൾക്കപ്പുറം ജീവിക്കുന്ന അന്തരീക്ഷവും വ്യക്തിത്വ പ്രത്യേകതകളും ഒക്കെ അമിത ചിന്തയ്ക്ക് പ്രേരണയുമാകാറുണ്ട്. ഒരു പ്രശ്നത്തിൽ അകപ്പെടുന്ന വ്യക്തി അമിത ചിന്തയുള്ള ആളാണെങ്കിൽ അയാൾ ആദ്യം ആ പ്രശ്നം വിശകലനം ചെയ്യും, പ്രശ്നപരിഹാരത്തിനുള്ള സാധ്യതകൾ ആരായും, വിവിധ സാധ്യതകളെക്കുറിച്ച് വീണ്ടും വീണ്ടും അന്വേഷിക്കുകയും അവയെക്കുറിച്ച് പുനരാലോചിക്കുകയും ഒക്കെ ചെയ്യും. എന്നാൽ അതിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണ് അയാളുടെ ചിന്തകൾ എങ്കിൽ അത് ആ വ്യക്തിയുടെ മാനസികാരോഗ്യത്തെ തന്നെ ബാധിക്കാൻ ഇടവരും. അരക്ഷിതത്വ ബോധം, വിധേയത്വം, ശാരീരികവും മാനസികവുമായ അനാരോഗ്യം എന്നിവയൊക്കെ കാടുകയറുന്ന ചിന്തകൾക്ക് പ്രേരണയാകും. ശാരീരികവും മാനസികവുമായ ബുദ്ധിമുട്ടുകൾക്ക് പുറമേ സാമൂഹ്യ ഇടപെടലുകൾക്കു പോലും ബുദ്ധിമുട്ടുണ്ടാക്കാനിടയുള്ള അമിത നെഞ്ചിടിപ്പ്, ക്ഷീണം, അസ്വസ്ഥത, പിരിമുറുക്കം, അകാരണമായ ഭയം, കോപം എന്നിവയ്ക്കൊക്കെ അമിത ചിന്ത കാരണമാവാറുണ്ട്. മൂല്യങ്ങൾക്കും ലക്ഷ്യങ്ങൾക്കും അനുസൃതമായി ജീവിതവും സമയവും ക്രമീകരിക്കുമ്പോൾ സ്വാഭാവികമായും സമ്മർദ്ദവും അമിത ചിന്തകളും കുറയുക തന്നെ ചെയ്യും. ആകുലതകളിൽ നിന്ന് മനസ്സ് ആശ്വാസത്തിലേക്ക് നീങ്ങും. അതിനായി പക്ഷേ ബോധപൂർവമായ ശ്രമങ്ങളും പ്രവർത്തനങ്ങളും ഒരു വ്യക്തിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക തന്നെ ചെയ്യണം. അമിത ചിന്തയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്ന് അടുത്ത ആരോഗ്യക്കുറിപ്പുകളിൽ. അമിത ചിന്തയും മാനസികാരോഗ്യവും ആരോഗ്യക്കുറിപ്പുകൾ സമാപിക്കുന്നു. തയ്യാറാക്കിയത് YS പൗർണമി.
1: ത്രിശ്യം ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ ആൻഡ് ചാവക്കാട്.
2: ആരോഗ്യക്കുറിപ്പുകൾ സമാപിക്കുന്നു.
1: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് ലോകോത്തര നേത്ര ചികിത്സാ സൗകര്യവുമായി ദൃശ്യം കണ്ണാശുപത്രി.
3: മൃദുല ഫർണിച്ചർ വേൾഡ് ഗാനാമൃതം 1, 3, 5 ബുധനാഴ്ചകളിൽ പുലരിപ്പൂക്കളിൽ.
4: മൃദുല ഫർണിച്ചർ വേൾഡ് ഒരുക്കുന്നു മൺസൂൺ സ്പെഷ്യൽ. എല്ലാ കിടക്കകൾക്കും 50% വരെ കിഴിവ്.
5: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:35 റീഗൽ ജ്വല്ലേഴ്സ് ഗാന സന്ദേശം. പ്രായോജകർ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നു റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
6: ആകാശവാണി തൃശൂർ.
7: അക്കൗണ്ടൻസ് അക്കാദമി നിയർ കൗസ്തുഭം, ഷൊർണൂർ റോഡ്, തൃശൂർ. ചോദ്യം ഉത്തരം ചിന്താ വിഷയം.
8: പ്രായോജികർ
9: പ്രൊഫഷണൽ കോഴ്സുകൾക്ക് അക്കൗണ്ടൻസ് അക്കാദമി.
8: www.accountantsacademy.in.
10: ജോലി കിട്ടണമെങ്കിൽ എക്സ്പീരിയൻസ് വേണം, എക്സ്പീരിയൻസ് വേണമെങ്കിൽ ജോലി കിട്ടണം. എന്താ ചെയ്യാം?
11: അക്കൗണ്ടന്റ് ജോലിക്കാണെങ്കിൽ നീ വിഷമിക്കേണ്ട മച്ചു, അതിനല്ലേ അക്കൗണ്ടൻസ് അക്കാദമി ഉള്ളത്. അവിടെ കോഴ്സിനൊപ്പം തന്നെ ഒന്നാന്തരം പ്രാക്ടിക്കൽ ട്രെയിനിംഗ് ഉണ്ട്. അതുകൊണ്ട് കോഴ്സ് കഴിഞ്ഞാൽ ഉടനെ തന്നെ എക്സ്പീരിയൻസ്ഡ് അക്കൗണ്ടന്റ് ആയി വർക്ക് ചെയ്ത് തുടങ്ങാനേ.
12: അക്കൗണ്ടൻസ് അക്കാദമി, തൃശൂർ, കാലിക്കറ്റ്, എടപ്പാൾ, കോട്ടക്കൽ ആൻഡ് വടക്കേക്കാട്.
6: അക്കൗണ്ടൻസ് അക്കാദമി തൃശൂർ ചോദ്യം ഉത്തരം ചിന്താവിഷയം പരിപാടിയിലെ ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: ലോകത്തിലെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി ആരായിരുന്നു? ഉത്തരം: സിരിമാവോ ബന്ദാരനായിക്കെ. 1960 സിലോൺ എന്നറിയപ്പെട്ടിരുന്ന ശ്രീലങ്കയുടെ പ്രധാനമന്ത്രിയായി സിരിമാവോ ബന്ദാരനായിക്കെ അധികാരമേറ്റത്. ശ്രീലങ്കൻ ഫ്രീഡം പാർട്ടിയുടെ അനിഷേധിയായ നേതൃശബ്ദമായിരുന്നു സിരിമാവോ ബന്ദാരനായികെ. ചോദ്യവും ഉത്തരവും ആവർത്തിക്കാം: ലോകത്തിലെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി ആരായിരുന്നു? സിരിമാവോ ബന്ദാരനായികെ. 1960 സിലോൺ എന്നറിയപ്പെട്ടിരുന്ന ശ്രീലങ്കയുടെ പ്രധാനമന്ത്രിയായി സിരിമാവോ ബന്ദാരനായികെ അധികാരമേറ്റത്. ശ്രീലങ്കൻ ഫ്രീഡം പാർട്ടിയുടെ അനുഷേ

0: വിധിയായ നേതൃശബ്ദമായിരുന്നു സിനിമാവ് ബന്ധാരനായികി. ഇനി ഇന്നത്തെ ചിന്താവിഷയം, ജീവിതം ഒരു യാത്രയാണ്, ലക്ഷ്യസ്ഥാനമല്ല. റാൽഫ് വാൾഡോ എമേഴ്സൺ. ജീവിതം ഒരു യാത്രയാണ്, ലക്ഷ്യസ്ഥാനമല്ല. റാൽഫ് വാൾഡോ എമേഴ്സൺ. ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താവിഷയം തയ്യാറാക്കിയത് നീതി എലിസബത്ത് ജോസഫ്.
1: അക്കൗണ്ടൻസ് അക്കാദമി നിയർ കൗസ്തുഭം, ഷൊർണൂർ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താവിഷയം സമാപിക്കുന്നു.
2: പ്രായോജകർ അക്കൗണ്ടൻസ് അക്കാദമി. ഫോൺ 70 25 37 77 33.
3: റീഗൽ ജ്വല്ലേഴ്സ് കാവ്യാഞ്ജലി,
4: തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15.
3: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
4: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
5: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ, ഹരിതം.
6: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:05.
5: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
6: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ.

FM 101.1 MHz-ൽ രാവിലെ 10:30-നും ഉച്ചതിരിഞ്ഞ് 3 മണിക്കും കേൾക്കാം ചലച്ചിത്ര ഗാനങ്ങൾ. രാവിലെ 11:02-ന് ഹലോ ആകാശവാണി ഫോണിൻ പ്രോഗ്രാം. സാമൂഹ്യനീതി വകുപ്പ് നടപ്പാക്കുന്ന ക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സാമൂഹ്യനീതി വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ ഷീബ മുംദാസ് മറുപടി നൽകുന്നു. കേൾക്കാം FM 101.1 MHz-ൽ ഇന്ന് രാവിലെ 11:02-ന്. വൈകിട്ട് 4 മണിക്ക് തമിഴ് ചലച്ചിത്ര ഗാനങ്ങളിൽ

0: capable of being globally competitive. Foreign investors set to get a faster arbitration route with country-specific flexibility likely in new bilateral investment treaty taking shape, cites Financial Express. Coach Mitra app to track boarding, railway roadmap and counselling to improve passenger behaviour, reports the Indian Express. Small towns beat big cities in rooftop solar adoption, cites the Times of India. And finally, in a first-of-its-kind project, Washington may soon house India's story through immersive technology, writes the Pioneer, presenting India's contributions of its journey from Indus Valley civilization to a nation on the rise to the global audience. And with that, it's back to you, Anuja.
1: Thank you, Shagun. And in news just in, the mortal remains of the 15 Indian tourists who lost their lives in boat capsize incident near Phu Quoc Island in Vietnam will be repatriated from Ho Chi Minh City to India today via Vietnam Airlines flight VN979. The Indian Embassy in Vietnam in a social media post said that the flight is scheduled to depart from Ho Chi Minh City at 6 p.m. local time and is expected to arrive at Mumbai's Chhatrapati Shivaji Maharaj International Airport at 9:35 p.m. Indian Standard Time. And now before we end the bulletin, the headlines once again. Two new anti-crime laws passed by West Bengal Assembly come into force in the state today. ISRO successfully carries out three major tests of Gaganyaan crew module systems. Five Indian students win gold medals at 56th International Physics Olympiad 2026. India secures world number one rank jointly with other countries. IMD forecasts heavy rainfall over northeast India, West Bengal and Bihar during next 2 to 3 days. US launches fresh strikes on Iran. And Yannick Sinner beats Alexander Zverev to retain Wimbledon men's singles title. And with that, we end the morning news. Have a nice day.
2: Akashavani, Thrissur. സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ സമർപ്പിക്കുന്നു
4: കാഴ്ച.
3: പ്രായോജകർ
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ.
3: ഫോൺ 8129110887.
5: കണ്ണട വെച്ച് മടുത്തോ എങ്കിൽ നിങ്ങളുടെ കണ്ണട ഒഴിവാക്കാം.
6: അതെ, നമ്മുടെ ആര്യ കണ്ണാശുപത്രിയിൽ പോയാൽ കണ്ണട ഒഴിവാക്കാം. അതും അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ.
6: ഫോൺ 8129110887.
3: ബ്രാഞ്ചുകൾ ചേർപ്പാൻ, ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
6: ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ.
7: കാഴ്ച.
8: ഇന്ന് കാഴ്ചയിൽ ചെങ്കണ്ണിനെ കുറിച്ച് ഡോക്ടർ മീനു ദത്തുമായി വൈ എസ് പൗർണമി സംസാരിക്കുന്നു.
9: സാധാരണയായി കണ്ടുവരുന്ന നേത്രരോഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ചെങ്കണ്ണ് എന്ന അവസ്ഥയാണ്. കണ്ണുകൾ ചുവന്ന അവസ്ഥയിൽ ഇരിക്കുമ്പോൾ പലരും ഡോക്ടറെ കാണാതെ തന്നെ അത് കണ്ണിക്കേടാണെന്ന് കരുതുകയും അതിനുള്ള തുള്ളിമരുന്നുകൾ ഉപയോഗിക്കുകയും മറ്റും ചെയ്യാറുണ്ട്. ചെങ്കണ്ണ് എന്ന അവസ്ഥയെക്കുറിച്ച് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരുവാനായിട്ട് ഡോക്ടർ മീനു ദത്ത് നമ്മോടൊപ്പമുണ്ട്. നമസ്കാരം മാം.
10: നമസ്കാരം.
9: ഈ ചെങ്കണ്ണ് എന്ന് പറയുന്ന ഒരു അവസ്ഥ, അത് പലപ്പോഴും വേറെ പല രോഗങ്ങളുടെയും ലക്ഷണങ്ങളാകാം, അല്ലെങ്കിൽ ഒരു അസുഖം തന്നെയാകാം. എന്താണ് ചെങ്കണ്ണ്, അതേക്കുറിച്ചൊന്ന് പറയാമോ?
10: ചെങ്കണ്ണ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ കണ്ണിക്കേടിനെയാണ് നമ്മൾ ചെങ്കണ്ണ് എന്ന് നമ്മുടെ മനസ്സിലൊരു ധാരണ. പക്ഷെ എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം, കണ്ണ് ചുവന്നിരിക്കുന്ന അത് തന്നെ എല്ലാവരും ചെങ്കണ്ണ തന്നെ പറയാം. കണ്ണിക്കേടാണ്, ഒരു ചുവന്ന കണ്ണല്ലേ. നമുക്ക് ആലത്തിൻ്റെ കണ്ണ് ചുവന്ന് വരുന്നു. അങ്ങനെ കണ്ണിക്കേടാന്ന് നമ്മൾ അസ്യൂം ചെയ്യും. എന്നിട്ട് നമ്മൾ അതിനുള്ള ട്രീറ്റ്മെന്റ് ചിലപ്പോൾ നമ്മൾ തന്നെ ചെയ്യും. ചിലർ മുലപ്പാല കൊട്ടിക്കാറുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങും. പക്ഷെ ഇതിൽ കുറച്ച് കാര്യങ്ങളും അറിയേണ്ടതുണ്ട്. ചുവന്ന കണ്ണെന്ന് പറയാം, നമുക്ക് ചുവന്നിരിക്കുന്ന കണ്ണില് അതിൽ ചിലപ്പോൾ ഒരു 70-60% ആയിരിക്കും കണ്ണിക്കേടായിരിക്കും, ബാക്കി ഒരു 30-40% അതായിരിക്കില്ല. അത് നമ്മൾ വേർതിരിച്ചറിയേണ്ടതുണ്ട്. അപ്പോൾ ഇതിൽ എനിക്ക് പറയാനുള്ളത്, കുറച്ച് ലക്ഷണങ്ങളുണ്ട് നമുക്ക് കണ്ണിക്കേടാണെന്നുള്ള ക്ലിയർ ആയിട്ട് അറിയണം. സാധാരണ കണ്ണിക്കേടാവുമ്പോൾ വേദന ഉണ്ടാവില്ല തുടക്കത്തിൽ, നമുക്ക് ചുമന്നിരിക്കും, അത് ചൊറിച്ചിലോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. കാലത്ത് എനിക്കുമ്പോൾ പീള കെട്ടി, നല്ല മഞ്ഞ പീള കെട്ടി ഇങ്ങനെ അടഞ്ഞിരിക്കും. നമ്മൾ സാധാരണ ടിപ്പിക്കൽ അവസ്ഥ, അതായത് എനിക്കൊരു കണ്ണിക്കേണ്ട ടിപ്പിക്കൽ ലക്ഷണമാണ്. പക്ഷെ ഇപ്പോൾ അത് പറയാൻ പറ്റില്ല, കാരണം ഇപ്പോൾ വൈറൽ കണ്ണികേടുകൾ, വൈറൽ കൺജങ്ക്റ്റിവൈറ്റിസ് എന്ന് പറയും, വൈറൽ കെരാറ്റോ കൺജങ്ക്റ്റിവൈറ്റിസ് എന്ന് പറയും. അതിന് ലക്ഷണങ്ങൾ കുറച്ച് ഡിഫറെൻ്റ് ആണ്. അതായത് സാധാരണ കണ്ണികേട് പോലെ കാലത്ത് പീളകെട്ടുണ്ടാവില്ല,

0: ഒരു ചെറിയ ചുമപ്പായിട്ടായിരിക്കും തുടക്കം. അപ്പൊ നമ്മളത് വേറെ എന്തെങ്കിലും ആയിരിക്കും, എന്തെങ്കിലും കരട് പോയതാവോ, അങ്ങനത്തെ ഒരു രീതിയിലത് എടുക്കും. പക്ഷെ പിന്നീട് അത് പതുക്കെ പതുക്കെ പതുക്കെ കൂടി വരും, പിന്നെ അതൊരു പീക്ക് അവസ്ഥയിലെത്തും, പിന്നെ കുറയും. അങ്ങനെ ഒരു കണ്ണിക്കേട് കൂടി ഉണ്ട്. അപ്പൊ അതൊക്കെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം.
1: അപ്പോൾ ഈ കണ്ണിക്കേടിനെ കുറിച്ച് തന്നെ ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോൾ വൈറൽ കൺജങ്ക്റ്റിവൈറ്റിസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, പലപ്പോഴും ഈ കണ്ണിക്കേട് ഉടൻ പകരും എന്നുള്ള പേടിയും പല ആളുകൾക്കും ഉണ്ട്. അതിന്റെ ഒരു ലക്ഷണങ്ങൾ, അത് എങ്ങനെയാണ് പകരുക, അതേ കുറിച്ചൊന്ന് പറയാം.
0: കണ്ണിക്കേട് തന്നെ നമുക്ക് ഇൻഫെക്ഷൻ രണ്ട് തരത്തിലായിട്ട് തരംതിരിക്കാം. ബാക്ടീരിയൽ ഇൻഫെക്ഷൻ, വൈറൽ ഇൻഫെക്ഷൻ. നേരത്തെ പറഞ്ഞ പോലെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ പണ്ടൊക്കെ വളരെ കൂടുതലുണ്ടായിരുന്നു, പെട്ടെന്ന് ഇങ്ങനെ കുട്ടികൾക്ക് തിരുമ്പുക അങ്ങനെയൊക്കെ ചെയ്തിട്ട് പകരുന്നൊരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ. അത് പെട്ടെന്ന് റിസോൾവ് ചെയ്യും, നമ്മൾ ഇത് ആൻറ്റിബയോട്ടിക് ഒഴിച്ചു കഴിഞ്ഞാൽ രണ്ടു മൂന്ന് ദിവസം കൊണ്ട് അങ്ങോട്ട് മാറിപ്പോകും, ആ പീളകെട്ടും ഇതൊക്കെ ആയിട്ട്. വൈറൽ കണ്ണിക്കേട് ഇപ്പോൾ വളരെ പ്രിവലൻ്റ് ആണ്, പണ്ടത്തേക്കാളും. ഇപ്പോൾ എൻ്റെ ചെറുപ്പകാലങ്ങളിലേക്കാളും ഇപ്പോൾ നോക്കുമ്പോൾ വൈറൽ കണ്ണിക്കേടാണ് കൂടുതൽ പ്രിവലൻസ് വന്നിരിക്കുന്നത്. അതിൻ്റെ ലക്ഷണം നേരത്തെ പറഞ്ഞ പോലെ ഈ ആദ്യം വരുമ്പോൾ ചെറുതായിട്ട് വന്ന്, നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ ചിക്കൻ ബോക്സ് ഒക്കെ എടുക്കാം, നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ തുടങ്ങുമ്പോൾ ചെറിയ പ്രിഡോമിനൻ്റ് സിംപ്റ്റംസ് വരും, പിന്നെ അത് കൂടി കൂടി ഒരു പീക്കെത്തും, പിന്നെ അത് കുറഞ്ഞു കുറഞ്ഞു വരും. അതേപോലെ തന്നെയാണ് വൈറൽ കൺജങ്ക്റ്റിവൈറ്റിസും. ആ തുടക്കത്തിൽ അധികം ലക്ഷണങ്ങൾ ഉണ്ടാവില്ല, ചെറിയ ചുമപ്പ് ഉണ്ടാവുള്ളൂ, പിന്നെ നീര് കൂടി കൂടി വരും, ലിഡ്ഡെഡീമ, അതേ മിണ്ടേമ നീര് കാണും, കൂടി വരും. അപ്പൊ ഇവരെന്താ ചെയ്യുക വെച്ചാൽ ആദ്യം പോയി കാണിക്കുക, ഒരു ഡോക്ടറെ പോയി കാണിക്കുക, അല്ലെങ്കിൽ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് പോയിട്ട് ഒരു ആന്റിബയോട്ടിക് വാങ്ങിച്ചു ഒഴിക്കും, അതാണ് യൂഷ്വലി ഉണ്ടാവാറ്. അങ്ങനെ ഒഴിക്കുമ്പോൾ ഇത് കൂടുക ചെയ്യുക, അപ്പൊ അവർ പാനിക്കാവും, ഇത് എന്താ കൂടണേ. പക്ഷെ അതിന് നാച്ചുറൽ കോസ് ആണ്, അങ്ങനെ നമ്മൾ എത്ര ആന്റിബയോട്ടിക് ഒഴിച്ചാലും നമുക്കറിയാം വൈറലിന് ആന്റിബയോട്ടിക്സ് ഫലം ചെയ്യില്ല. അപ്പോൾ ഇത് നാച്ചുറലി കൂടും, അത് കൂടി കൂടി ഒരു പീക്ക് അവസ്ഥ, ചിലപ്പോൾ 7 to 10 ദിവസത്തിലാണ് അതിൻ്റെ പീക്ക് എത്തുക. പിന്നെ അവിടെ നിന്ന് കുറേ വീണ്ടും ചിലപ്പോൾ 2 ആഴ്ച എടുക്കും. ഇപ്പം അങ്ങനത്തെ കണ്ണിക്കടലാണ് പ്രിവലൻ്റ്, കുറേ ആൾക്കാർ വരുന്നുണ്ട്, 2-3 ആഴ്ച എടുത്തിട്ടാണ് അത് മാറുക. ഇത് പ്രത്യേകം അറിയേണ്ട ഒരു അവസ്ഥയാണ്, കാരണം നമ്മൾ ആദ്യത്തെ ആഴ്ച മാറാണ്ടാവുമ്പോൾ നമ്മൾ പല ഒരു ഡോക്ടറെ കാണിക്കാം, പിന്നെ അവർ പറഞ്ഞാലും പിന്നെ വേറെ. പക്ഷെ ആ ഒരു അവസ്ഥയല്ല, അതായി ഈ സത്യം പറഞ്ഞാൽ ചിക്കൻ ബോക്സിനോടൊക്കെ നമുക്ക് ഉപമിക്കാവുന്നതേ ഉള്ളൂ, എന്തൊക്കെ കഴിച്ചാലും മരുന്ന് വെച്ചാലും അത് അതിൻ്റെ കോഴ്സ് കഴിഞ്ഞിട്ടേ അത് മാറുള്ളൂ.
1: അങ്ങനെയാണ് വൈറൽ കൺജങ്ക്റ്റിവൈറ്റിസ് വരുന്നത്. അപ്പോ ഈ ബാക്ടീരിയൽ വൈറൽ കൺജങ്ക്റ്റിവൈറ്റിസ് തീർച്ചയായിട്ടും ഇതുപോലെ
0: വ്യത്യാസങ്ങളുണ്ട്,
1: അത് തിരിച്ചറിഞ്ഞാൽ മാത്രമേ പെട്ടെന്ന് രോഗം മാറാത്തത്
0: എന്നുള്ള അറിവ് നമുക്ക് ഉണ്ടാവുള്ളൂ.
1: ഇതെങ്ങനെയാണ് ഇത് മറ്റുള്ളവരിലേക്കും പകരാനിടയുണ്ടോ?
0: കാര്യം പറയാനായിട്ട്, ഇതിപ്പോ ഈ വൈറൽ കൺജങ്ക്റ്റിവൈറ്റിസ് എന്ന് പറയുന്നത് ഒരു എഡിനോ വൈറൽ കൺജങ്ക്റ്റിവൈറ്റിസ് ആണ് ശരിക്കും. ഈ വൈറസ് യൂഷ്വലി ചെറിയ ജലദോഷം, കോൾഡ്, വൈറൽ ഫീവറോട് കൂടി അനുബന്ധിച്ച് വരുന്നവരാണ് കൂടുതൽ കണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ചുമയൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ സോർ ത്രോട്ട്, ചുമ, അപ്പൊ ചുമയ്ക്കുമ്പോഴുള്ള ഡ്രോപ്ലെറ്റ്സ് കൂടെ പകരാം. നമ്മൾ ഈ കോവിഡൊക്കെ വരുന്ന പോലെ ഡ്രോപ്ലെറ്റ്സ് ഉണ്ട്. പിന്നെയുള്ളത് സെക്രീഷൻസ് കൂടെയാണ്, അതായത് നമ്മുടെ കണ്ണിന് ഒലിച്ചു വരുന്ന ദ്രാവകം, അല്ലെങ്കിൽ ഈ കണ്ണുനീര് പീള അത് സാധനം, അത് നമ്മൾ കൈ കൊണ്ട് തുടച്ച് കൈ കൂടെയാണത് പകരാം, ഫോമായിട്ട് എന്ന് പറയും. പിന്നെ നമ്മൾ ഈ കൈ വെച്ച് അവളോടൊക്കെ പിടിക്കാം. ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം, നമ്മളൊരു കണ്ണികേട് ഉള്ള പേഷ്യന്റിനെ നമ്മൾ നേരിട്ട് കാണണമെന്നില്ല ഇത് കിട്ടാനായിട്ട്. ഇപ്പൊ നമ്മൾ ബസ് ട്രാവൽ ചെയ്യാണ്, അപ്പൊ ഒരാള് വന്ന് ഹാൻഡിലുമൊക്കെ പിടിച്ചു പോയിട്ടുണ്ടാവും, ആ ഹാൻഡിലുമ നമ്മൾ പിടിച്ച് നമ്മൾ കണ്ണുമ്പോൾ തൊട്ടാൽ അതുവഴി അങ്ങോട്ട് പകരും. അത് വളരെ ഈസിയാണ് പകരാനായിട്ട്, വളരെ പെട്ടെന്ന് അങ്ങനെ പകർന്ന് പിടിക്കുന്ന സാധനമാണത്. അപ്പം നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് കോവിഡ് വന്നപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്നത് നമ്മൾ ഓഫ്താൽമോളജിസ്റ്റ് കണ്ടിരിക്കുന്ന കണ്ണിക്കേട് ഉണ്ടായിരുന്നില്ല, കാരണം അന്നൊക്കെ നമ്മൾ അത്രയും ശ്രദ്ധിച്ചിരുന്നു സാനിറ്റൈസേഷൻ, മാസ്ക് ഉപയോഗിക്കൽ. അപ്പൊ ആ ഒരു പ്രോസസ്സ് തന്നെ ഇതിനും തുടരാം നമുക്ക്. ഇപ്പം നമുക്ക് കണ്ണിക്കേട് വന്നു, നമ്മുടെ വീട്ടുകാർക്ക് പകരാതിരിക്കണമെങ്കിൽ ഏറ്റവും കാര്യം നമ്മൾ ചെയ്യേണ്ടത് കൈ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. കൈ കൂടെയാണ് മെയിൻ പകർച്ച, ഡ്രോപ്ലെറ്റ്സ് ഇൻഫെക്ഷൻ ഒരു പാർട്ടുള്ളൂ, പക്ഷെ കൈ കൂടെ നമ്മൾ ഈ തുടയ്ക്കും. കാരണം കണ്ണിക്കേട് വരുമ്പോൾ നമുക്ക് അറിയുമല്ലോ, എപ്പോഴും കണ്ണിൽ നിന്ന് വെള്ളം ഒലിക്കും, വേദന. അപ്പൊ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തുടയ്ക്കും, ഒരു കർച്ചീഫ് നമ്മുടെ കയ്യിൽ പിടിക്കും, നമ്മൾ അതെടുത്ത് തുടച്ച് ഈ കർച്ചീഫ് നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടാവും. ഈ കർച്ചീഫ് ഒരു സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ ആവും, അതെല്ലാവിടെയും നമ്മൾ കൊണ്ടടക്കും, പിടിക്കും, വെക്കും, ടേബിളിൽ വെക്കും, പില്ലോ കവർമെന്ന് വരും, ബെഡ്ഷീറ്റ് വന്ന് വരും. അപ്പൊ ഇതൊക്കെ നമ്മൾ സെപ്പറേറ്റ്, ഹാൻഡ് ടവല്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ശരിക്കും ഒരു അങ്ങനെ കണ്ണിക്കേട് നമുക്ക് ബാധിച്ചു എന്ന് വയ്ക്കുക, അപ്പൊ നമ്മൾ കൈ നന്നായി സോപ്പിട്ട് കഴുകുക, കണ്ണധികം തൊടാതെ ഇരിക്കുക. തൊടുന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഡിസ്പോസിബിൾ ടിഷ്യൂ വെച്ചിട്ട്, ടിഷ്യൂ എടുത്തു നമ്മൾ തുടക്കി അത് അപ്പം തന്നെ ഡിസ്പോസ് ചെയ്യുക ഒരു സെപ്പറേറ്റ് കണ്ടെയ്നറിലേക്ക്, എന്നിട്ട് കൈ അപ്പം തന്നെ സാനിറ്റൈസ് ചെയ്ത് വെക്കുക. അപ്പോൾ പകരില്ല. അതേപോലെ നമുക്ക് പകരാതിരിക്കാൻ ശ്രദ്ധിക്കാൻ പറ്റും, നമ്മുടെ വീട്ടിലെ ഒരാൾക്കും പകരാണ്ടിരിക്കണമെങ്കിൽ നമ്മൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
2: കാഴ്ച
3: ഈ കണ്ണട വെച്ച് മടുത്തു.
2: വിഷമിക്കേണ്ട, നമ്മുടെ ആര്യ കണ്ണാശുപത്രിയിൽ പോയാൽ കണ്ണട ഒഴിവാക്കാം, അതും അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
2: ഫോൺ 8129110087.
3: ബ്രാഞ്ചുകൾ ചേർപ്പാൻ, ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
2: ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ.
4: ആര്യ ഐ കെയർ കാഴ്ച തുടരുന്നു.

0: നേരത്തെ മാം വൈറൽ കെരാട്ടോ കൺജങ്ക്റ്റിവൈറ്റിസ് എന്ന് പറഞ്ഞല്ലോ, അതെന്താണ് വ്യത്യാസം?
1: ഈ കെരാട്ടോ എന്ന് പറയുന്നത് കൃഷ്ണമണി കോർണിയാണ്. അപ്പോൾ ഈ കോർണിയയിലേക്കും ഇത് പകർന്നു വരാം. സാധാരണ പറയാന്ന് വെച്ചാൽ ഒരു വൈറൽ കൺജങ്ക്റ്റിവൈറ്റിസിൽ, ഈ എഡിനോ വൈറൽ കെരാട്ടോ കൺജങ്ക്റ്റിവൈറ്റിസിൽ ഒരു 80% ചിലപ്പോൾ കൺജങ്ക്റ്റിവൈറ്റിസ് ആയിട്ട് വന്ന് മാറും. ഒരു 20-30% ആൾക്കാർക്ക് ഇത് കെരാട്ടൈറ്റിസും കൂടി വരും, അതായത് കോർണിയനെയും കൂടി ബാധിക്കും. അത് യൂഷ്വലി എങ്ങനെയാണ് വരാന്ന് വെച്ചാൽ ആദ്യത്തെ രണ്ടാഴ്ച കഴിഞ്ഞാൽ നമ്മുടെ ഈ ആ പീക്ക് സ്റ്റേജ് കഴിഞ്ഞു, നല്ല ലിഡഡീമയും നല്ല മിണ്ട നീരൊക്കെ വന്ന് അതൊക്കെ കഴിഞ്ഞ് ഇതൊന്ന് റിസോൾവ് ആകും, കണ്ണൊക്കെ ഒന്ന് വെളുത്തു തുടങ്ങും. ആ സമയത്ത് എന്തുണ്ടാവും വെച്ചാൽ പേഷ്യൻസ് പറയും എനിക്ക് കണ്ണ് ബ്ലറാവുന്നു, വെളിച്ചത്തേക്ക് നോക്കുമ്പോൾ പുളിപ്പ് വരുന്നു, കരട് തടയണം. ഇതിൻ്റെ ലക്ഷണമാണ് അത് കെരാട്ടൈറ്റിസ്. കൃഷ്ണമണിയനെ ബാധിച്ചു തുടങ്ങിയതിൻ്റെ ലക്ഷണമാണ് കണ്ണ് ബ്ലറാവുക, കരട് തടയുക, വെളിച്ചത്തേക്ക് നോക്കുമ്പോൾ പുളിപ്പ് വരിക. ഈ മൂന്ന് ലക്ഷണങ്ങളാണ് ഈ കെരാട്ടൈറ്റിസിന് വരിക. അപ്പം അത് ഈ 20-30% ആൾക്കാർക്കാണ് ഇത് വരിക. പക്ഷെ വന്നാൽ അതിന് നമ്മൾ ചെറിയ സ്റ്റിറോയിഡ് ട്രീറ്റ്മെൻ്റ് ആണ് കൊടുക്കുക. പക്ഷെ നമ്മളിത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് നമ്മൾ സ്വന്തമായിട്ട് സെൽഫ് മെഡിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന സാധനമല്ല സ്റ്റിറോയിഡ്. കാരണം സ്റ്റിറോയിഡ് ഒഴിക്കുമ്പോൾ നമ്മൾ അത്രയും സൂക്ഷിച്ച് വേണം, നമ്മൾ അതിൻ്റെ സൈഡ് എഫക്ട്സ് നോക്കും, ഇത് ഒഴിക്കുമ്പോൾ എന്തെങ്കിലും സെക്കൻഡറി ഇൻഫെക്ഷൻ വരണോ നോക്കും. അത് ഡോക്ടറെ കണ്ട് തന്നെ ചികിത്സിക്കേണ്ട ഒരു സംഭവമാണ്.
0: ഇപ്പോൾ പണ്ടൊക്കെ ഇപ്പോൾ കണ്ണിൽ കേട് വരുന്നു എന്നുള്ള അവസ്ഥയിൽ വേദനയൊന്നും ആരും പറയാറില്ല. ഇപ്പൊ പലപ്പോഴും പലരും പറയുന്നു കണ്ണ് വേദനിക്കുന്നു, അപ്പൊ ഇത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു.
1: ഇതാണ് അതിന്റെ വ്യത്യാസം ഞാൻ പറഞ്ഞത്. ഈ എഡിനോവൈറൽ കെരാട്ടോ കൺജങ്ക്റ്റിവൈറ്റിസിന് പെയിൻഫുൾ ആണ്, ഒരു 1 week കഴിഞ്ഞ പെയിൻഫുൾ. നമ്മൾ പണ്ടത്തെ കാണിക്കുന്ന ശരിക്കും ആ പ്രിവലൻസ് ഡിഫറൻസ് വന്നിരിക്കുകയാണ്. നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാകും എപ്പോഴും 2-3 ദിവസം വരെ കണ്ണിക്കേടാണ് കൂടുതൽ. വീള കെട്ടി അത് 3 ദിവസം മരുന്ന് വെച്ചാൽ അത് മാറിപ്പോവാത്ത. ഇപ്പൊ അങ്ങനെയല്ല, കൂടുതലും കാണുന്ന കണ്ണിക്കേട് വൈറലാണ്. അതെനിക്ക് തോന്നുന്നു ഹൈജീനിന്റെ ഭാഗമായിട്ടാണ് ബാക്ടീരിയൽ കൺജങ്ക്റ്റിവൈറ്റിസ് വരാത്തത്. പക്ഷെ മറ്റത് കോണ്ടാക്ട് കാരണം വരുന്നതാ വൈറൽ കൺജങ്ക്റ്റിവൈറ്റിസും.
0: ഇപ്പൊ കണ്ണിക്കേടിനെ കുറിച്ച് പറഞ്ഞു, പക്ഷെ ഈ ചെങ്കണ്ണ് കണ്ണിക്കേട് കൊണ്ട് മാത്രമല്ല ഉണ്ടാവുക എന്ന് ആദ്യം പറഞ്ഞല്ലോ. അപ്പൊ ബാക്കി എന്തൊക്കെ കാരണങ്ങളാണ് ചെങ്കണ്ണിന് കാരണമാകാറുള്ളത്?
1: ആക്ച്വലി ഏറ്റവും കോമൺ ആയിട്ടുള്ള കാരണം അലർജിയാ. നമുക്കൊരു നല്ല ചൊറിച്ചിൽ വരിക, നമ്മൾ നന്നായിട്ട് തിരുമ്പി പിറ്റേ ദിവസം നോക്കുമ്പോൾ നമ്മൾ നല്ല കണ്ണ് ചുമന്നിരിക്കും. അപ്പോൾ അതൊരു കണ്ണിക്കേടല്ല, ഒരു ഇൻഫെക്റ്റീവ് എലിമെൻ്റ് അല്ല, അതിൽ കൂടുതൽ ഒരു അലർജി കമ്പോണൻ്റ് ആണ്. അപ്പോൾ നമ്മൾ യൂഷ്വലി ആൻറ്റി അലർജിക് ഡ്രോപ്സ് അതൊക്കെയാണ് ഉപയോഗിക്കുക. കണ്ണിക്കേണ്ട പോലെ ആൻറ്റിബയോട്ടിക്സോ അതൊന്നും ഉപയോഗിക്കണം, അതൊക്കെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. ശരിക്കും പറയാന്ന് വെച്ചാൽ കണ്ണ് ചുമന്ന് അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ ഒരു ഓഫ്താൽമോളജിസ്റ്റ് കണ്ട് ചികിത്സിക്കേണ്ട കാര്യങ്ങളാണ്. ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല, കാരണം ഈ പറഞ്ഞ പോലെ കുറേ ഡിഫറെൻറ്റ് പെത്തോളജികൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതൊരു കാരണം. അലർജിയാണ് കോമണസ്റ്റ് കോസ്. പിന്നെ ഡേഞ്ചറസ് ആയിട്ടുള്ള കുറച്ച് കോസുകൾ പറയാം. അതായത് യുവിയൈറ്റിസ് എന്ന് പറഞ്ഞൊരു എലിമെൻറ്റ്. യുവിയൈറ്റിസ് എന്ന് പറഞ്ഞാൽ കണ്ണിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ കമ്പോണൻസ്, അതിൽ നിന്ന് നീര് വരിക, ഇൻഫ്ലമേഷൻ വരിക, അതാണ് യുവിയൈറ്റിസ്. ഐറിസ് എന്നൊക്കെ പറയും, അവിടെ നീര് വരുന്നത് അത് പെയിൻഫുള്ളും ആണ്. അത് അസോസിയേറ്റഡ് വിത്ത് ലോട്ട് ഓഫ് ഈ പറഞ്ഞ പോലെ ആർത്രൈറ്റിസ്, ഓട്ടോമിയൻ ഡിസോർഡേഴ്സ്, തൈറോയ്ഡൈറ്റിസ്, അങ്ങനെ കുറേ അങ്ങനത്തെ അസുഖങ്ങളോട് അസോസിയേറ്റ് ചെയ്ത് വരുന്നതാണ്. അങ്ങനത്തെ അസുഖങ്ങളുള്ളവർക്കായിരിക്കും ചിലപ്പോൾ അത് കൂടുതൽ യുവിയൈറ്റിസ് ഒക്കെ വരും. യുവിയൈറ്റിസ് വരുമ്പോൾ കണ്ണ് നന്നായി ചുമക്കും, അതിൻ്റെ കൂടെ ഉണ്ടാവുന്ന സിവിയർ പെയിൻ ആണ് കേട്ടോ. ഈ കണ്ണിക്കേടിൻ്റെ പോലത്തെ പെയിൻ അല്ല, വെളിച്ചത്തേക്ക് നോക്കുമ്പോൾ പുളിപ്പ്, അതൊക്കെ ഇതിനും ഉണ്ടാവും, ഈ യുവിയൈറ്റിസ്. അങ്ങനെ ഒരു സംഭവം. പിന്നെ വിഷൻ ബ്ലറിങ് വരും. വേറൊരു അവസ്ഥ ഗ്ലോക്കോമയാണ്. സാധാരണ ഗ്ലോക്കോമയല്ല, എക്യൂട്ട് ആംഗിൾ ക്ലോഷർ ഗ്ലോക്കോമ എന്നൊരു ഇതുണ്ട്. അത് ഗ്ലോക്കോമയായിട്ട് എൻ്റെ വേറൊരു കാറ്റഗറിയാണ്. അതിൽ പെട്ടെന്നാണ് കണ്ണിൻ്റെ പ്രഷർ കൂടുക. വിത്തിൻ 1 hour കൂടുമ്പോൾ ഒരു 20 താഴെ നിൽക്കേണ്ട പ്രഷർ ചിലപ്പോൾ 40-50 ഒക്കെ ആയിട്ട് കൂടും. അങ്ങനെ പെട്ടെന്നുള്ള കൂടുമ്പോൾ വളരെയധികം പെയിനും വിഷൻ കുറവും. നമുക്ക് യൂഷ്വലി കണ്ണിൻ്റെ ആണോ എന്താണോ എന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം വയറുവേദന ഛർദി ഒക്കെ വരും ഇതിൻ്റെ കൂടെ. കുറേ പേര് അഡ്മിറ്റ് ആവുക കാഷ്വാലിറ്റിയിലാണ് വയറുവേദനയും ഛർദിയായിട്ട്. കണ്ണിൻ്റെ ആണെന്നുള്ളത് അവർക്ക് പിന്നീടാണ് മനസ്സിലാവുക. അല്പം ആദ്യത്തെ സിംറ്റം അതായിരിക്കും ഛർദി, കാരണം കണ്ണിലെ പ്രഷർ പെട്ടെന്ന് കൂടിക്കഴിഞ്ഞാൽ ആദ്യം വരുന്ന സിംറ്റമാണ് ഛർദി, ഈ അക്യൂട്ട് ക്ലോഷർ ഗ്ലോക്കോമ. പിന്നെ ചെങ്കണ്ണ് വരാൻ അൾസർ, ഇപ്പോൾ കൃഷ്ണമണിയും എന്തെങ്കിലും ഫോറിൻ ബോഡി പോയി, അല്ലെങ്കിൽ സാധാരണ പിസർ എന്ന് പറയും ആൾക്കാർ, അത് അവഗണിച്ച്, അല്ലെങ്കിൽ ചിലർ പേപ്പർ കൊണ്ടൊക്കെ അത് എടുക്കുക. യൂഷ്വലി വർക്കേഴ്സ് പേപ്പർ ചുരുട്ടി കോണാക്കിയിട്ട് അതിങ്ങനെ ചൊരണ്ടി എടുക്കും. അതിലൊരു പ്രശ്നമെന്ന് വെച്ചാൽ അവിടെ ഒരു എപ്പിത്തീൽ ഡിഫക്റ്റ്, ഒരു സ്കിന്ന് തൊലി പോവും. അപ്പോൾ ആ പോകുമ്പോൾ അവിടെ ഇൻഫെക്ഷൻസ് വരാം. അപ്പോൾ കോർണിൽ അൾസർ ആവാം, അത് ഭയങ്കര ഡേഞ്ചറസ് കണ്ടീഷനാണ്. മറ്റത് ചെങ്കണ്ണ് എന്ന് പറയുന്നത് നമ്മുടെ വെള്ളപ്പാടായ്മ വരുന്നതാണ്. ഇത് അൾസർ എന്ന് പറയുന്നത് നമ്മുടെ കൃഷ്ണമണിമ ഉള്ളിലേക്ക് പടർന്നു കയറുന്ന ഒരു ഇൻഫെക്ഷനാണ്. അത് വളരെ ഡേഞ്ചറസാണ്. കാരണം ട്രീറ്റ് ചെയ്യാനും സാധാരണ ആൻറ്റിബയോട്ടിക് കൊണ്ട് പറ്റില്ല, അതിന് ഫോർട്ടിഫൈഡ് ആൻറ്റിബയോട്ടിക്സ് വേണം, ഇഞ്ചെക്ഷൻസ് ചിലപ്പോൾ വേണ്ടി വരും, സ്ക്രേപ്പ് ചെയ്ത് അത് അയച്ചു കൊടുക്കേണ്ടി വരും, ഏത് ആൻറ്റിബയോട്ടിക്കിന് സെൻസിറ്റീവ്. അത് വളരെ ഡേഞ്ചറസ്. അപ്പോൾ എന്തായാലും ഒരു ചെങ്കണ്ണ് ഒരു ചുവന്ന ഇത് ഉണ്ടോ 2 ദിവസം പെർസിസ്റ്റ് ചെയ്യണമെങ്കിൽ ഓഫ്താൽമോളജിസ്റ്റിനെ കാണിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.
0: അപ്പോൾ തീർച്ചയായിട്ടും ചെങ്കണ്ണ് എന്ന് പറയുന്ന ഒരവസ്ഥ

0: ഒരു രോഗത്തിന്റെ മാത്രം ലക്ഷണമല്ല, പല പല രോഗങ്ങളുടെയും കാരണമാണ്. ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, ഇപ്പൊ ഈ പലപ്പോഴും ഈ ആളുകൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കണ്ണിന്റെ ഗ്ലോക്കോമയുടെ കാര്യം പറഞ്ഞപ്പോൾ, ഒരു സാധാരണ കാഷ്വാലിറ്റിയിൽ പോയാൽ അവർക്ക് തിരിച്ചറിയാൻ പറ്റുമോ ഈ കണ്ണിന്റെ?
1: കുറച്ച് പാട്, കാരണം അതിലേക്ക് എത്തുമ്പോൾ നമ്മൾ ആദ്യം ഇപ്പൊ ഈ വയറുവേദന ഛർദിയായി പോയ എന്തായാലും ആ ഒരു രീതിയിലാണ് അത് ഇൻവെസ്റ്റിഗേഷൻസ് നടക്കുക. പക്ഷെ കണ്ണിന്റെ ഒരു അവസ്ഥ, കണ്ണ് വേദനയും ബ്ലറിംഗ് ഉണ്ടോ, അതൊന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കോറിലേഷൻ കിട്ടും.
0: അപ്പൊ തീർച്ചയായിട്ടും രോഗി ഇങ്ങനെ കണ്ണിന്റെ പ്രശ്നങ്ങൾ കൂടി പറഞ്ഞാൽ മാത്രമേ അത് റൂൾ ഔട്ട്
1: ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ കുറെ പേര് ഇത് കണ്ടിട്ടുള്ളതാണ്, നമ്മൾ കാഷ്വാലിറ്റി പോയി രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോഴാണ് നമുക്ക് ഇത് കിട്ടുക.
0: അങ്ങനെ ആ അവസ്ഥ അല്പം വൈകിട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും
1: പ്രഷർ കൂടി നിന്നാലേ, ഒരു 50-60 മേലെ കുറച്ച് നേരം കൂടി നിന്നാൽ തന്നെ ഞരമ്പുകളെ വളരെ അധികം ബാധിക്കും. പിന്നെ അത് റിവേഴ്സിബിൾ അല്ല ആ കാഴ്ച, നമുക്ക് കുറെയൊക്കെ തിരിച്ചു കിട്ടും, പക്ഷെ ഡാമേജ് കുറച്ച് പെർമനന്റ് ആയിട്ട് നിൽക്കും.
0: അപ്പോ ചെങ്കണ്ണ് എന്ന് പറഞ്ഞ ഒരു അവസ്ഥയെ നിസ്സാരമായി തള്ളിക്കളയാതെ സ്വയം ചികിത്സ ചെയ്യാതെ ഡോക്ടറെ കാണണം.
1: ഇപ്പോഴത്തെ സ്റ്റേജിൽ അത് ഇമ്പോർട്ടന്റ് തന്നെയാണ്, കാരണം നമുക്ക് അറിയില്ല. കാരണം ഇപ്പൊ എല്ലാവരും എന്താ ചെയ്യുന്നറിയോ, കണ്ണ് ചുമന്നപ്പോഴേക്കും ഗൂഗിൾ എടുത്ത് നോക്കുക എന്തെങ്കിലുമൊക്കെ സ്വയമായിട്ട്, പക്ഷെ അത് നമ്മൾ തീരെ റിലയബിൾ അല്ല. അത്
0: കണ്ണുകളായതിനാൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക തന്നെ വേണം എന്നാണ് പറയുന്നത്.
2: ചെങ്കണ്ണിനെ കുറിച്ച് ഇതുവരെ സംസാരിച്ചത് നേത്രരോഗ ചികിത്സകയായ ഡോക്ടർ മിനു ദത്ത്, ഒപ്പം YS പൗർണമി.
3: കാഴ്ച.
2: നിർവഹണം YS പൗർണമി. നിർവഹണ സഹായം സജിത ഇ എൻ.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ. കാഴ്ച സമർപ്പിച്ചത്
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാനിയർ ന്യൂ ബസ് സ്റ്റാൻഡ് കുന്നംകുളം.
6: കണ്ണട വെച്ച് മടുത്തോ എങ്കിൽ നിങ്ങളുടെ കണ്ണട ഒഴിവാക്കാം.
5: അതെ, നമ്മുടെ ആര്യ കണ്ണാശുപത്രിയിൽ പോയാൽ കണ്ണട ഒഴിവാക്കാം, അതും അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ.
5: ഫോൺ 8129110087.
4: ബ്രാഞ്ചുകൾ ചേർപ്പാൻ ന്യൂ ബസ് സ്റ്റാൻഡ് കുന്നംകുളം.
5: ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ.
7: ആകാശവാണി തൃശൂർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. സിദ് ശ്രീറാം പാടിയ ഗാനം ആദ്യം. ചിത്രം ഹൃദയപൂർവം. ഗാനരചന മനോമഞ്ചിത്, സംഗീതം ജസ്റ്റിൻ പ്രഭാകരൻ.

0: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50. തിമിരം, റെറ്റിന, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒപ്താൽമോളജി തുടങ്ങിയ സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ, ചാവക്കാട്.
1: റീഗൽ ജ്വല്ലേഴ്സ്, ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്. ഗാന സന്ദേശം ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:35 റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
2: റഫീഖ് അഹമ്മദിന്റെ വരികൾ, എ ആർ റഹ്മാന്റെ സംഗീതം, വിജയ് യേശുദാസ്, ചിന്മയി ശ്രീപ്രസാദ്, രക്ഷിത സുരേഷ് എന്നിവർ പാടിയ ഗാനം. ചിത്രം ആടുജീവിതം.

0: അക്കൗണ്ടൻസ് അക്കാദമി തൃശൂർ ചോദ്യം ഉത്തരം ചിന്താ വിഷയം
1: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55
0: അക്കൗണ്ടൻസ് അക്കാദമിയുടെ എല്ലാ പ്രൊഫഷണൽ കോഴ്സുകളും ഇപ്പോൾ ഓൺലൈനായി പഠിക്കാം. വിസിറ്റ് www.accountantsacademy.in.
2: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
3: ഹേ കാർത്തിയുടെ രചന, ബിപിൻ അശോകിന്റെ സംഗീതം, സിദ് ശ്രീറാം പാടിയ ഗാനം, ചിത്രം അതിഭീകര കാമുകൻ

0: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേസ്റ്റാൻ തൃശൂർ സേവന വാർത്തകൾ.
1: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:20.
0: പ്രായോജികർ കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
2: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:00.
3: പ്രസവം നിർത്തലിന് ഇനി ആശുപത്രി വാസം വേണ്ട. താക്കോൽ ദ്വാര ശസ്ത്രക്രിയ സൈമർ ഹോസ്പിറ്റലിൽ മിതമായ നിരക്കിൽ.
4: ആനന്ദ് മധുസൂദനൻ രചിച്ച സംഗീതം നൽകിയ ഗാനം. വിശേഷം എന്ന ചിത്രത്തിനു വേണ്ടി മിഥുൻ ജയരാജും ആൻ ആമിയും പാടിയിരിക്കുന്നു.

0: കാര്യം ശരിയായി.
1: ഏത് കാര്യം?
0: മോളുടെ ഫീസേ
1: കാണട്ടെ.
0: നേടു ഉടനടി 20,000 ലോൺ.
1: ആരാ തരുന്നത്? എത്രയാ പലിശ? അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നേ ലോൺ എടുക്കാവൂ. ആവശ്യത്തിനുള്ള വായ്പ മാത്രം. ശരിക്കും പഠിച്ചറിഞ്ഞ്. കാര്യം ശരിയായി. ശമ്പളം അഡ്വാൻസായി അയച്ചിട്ടുണ്ട്.
2: RBI പറയുന്നു,
1: ശരിയായ സാമ്പത്തികം, ജീവിതം സുരക്ഷിതം.
3: വി കെ ഹരിനാരായണൻ എഴുതി, പർവതീഷ് പ്രദീപ് സംഗീതം നൽകി, സൂരജ് സന്തോഷ് പാടിയ ഗാനം, ചിത്രം വാഴ.

വിനീത് ശ്രീനിവാസിന്റെ രചന, അമൃത് രാംനാഥിന്റെ സംഗീതം. വിനീത് ശ്രീനിവാസനും ദേവുഖാൻ മംഗനിയാറും പാടിയ ഗാനം. ചിത്രം വർഷങ്ങൾക്കു ശേഷം

കെ എസ് ഹരിശങ്കറും അനില രാജയും പാടിയ ഗാനമാണ് കേട്ടത്. ചിത്രം എ ആർ എം. ഗാനരചന മനു മഞ്ജിത്, സംഗീതം ദിബു നൈനാൻ തോമസ്. ഇനി വൈശ സുഗടൻ എഴുതി, ബിപിൻ അശോക് സംഗീതം നൽകി, സൂരജ് സന്തോഷും അനാർക്കലി മരിക്കാരും പാടിയ ഗാനം. ചിത്രം മന്ദാകിനി.

വയലാർ ശരത്ചന്ദ്രവർമ്മ എഴുതി, വിദ്യാസാഗർ സംഗീതം നൽകി. ബൽറാം, വിജയ് പ്രകാശ് എന്നിവർ പാടിയ ഗാനം ചിത്രം നീലത്താമര.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 10-15 കേൾക്കാം.
1: ആകാശവാണി. ഇപ്പോൾ ശ്രീ എം കെ ശങ്കരൻ നമ്പൂതിരിയുടെ സംഗീത കച്ചേരി കേൾക്കാം. ശ്രീ ഇടപ്പള്ളി എ അജിത് കുമാർ വയലിൻ, പാലക്കാട് എ ഗണേശൻ മൃദംഗം, പയ്യന്നൂർ ടി ഗോവിന്ദപ്രസാദ് മുഖർശംഖ്. ആദ്യം ശുദ്ധസാവേരി രാഗത്തിലുള്ള സദാശിവകുമാര എന്നാരംഭിക്കുന്ന പാപനാശം ശിവൻ കൃതി ആദിതാളം.

ശ്രീ എം കെ ശങ്കരൻ നമ്പൂതിരിയുടെ സംഗീത കച്ചേരിയാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ശ്രീ ഇടപ്പള്ളി എ അജിത് കുമാർ വയലിൻ, ശ്രീ പാലക്കാട് എ ഗണേശൻ മൃദംഗം, ശ്രീ പയ്യന്നൂർ ടി ഗോവിന്ദ്

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
2: അറിവിന്റെ അക്ഷയഖനി,
3: ആത്മവിശ്വാസത്തിന്റെ ആർജവ മന്ത്രം,
2: വിജ്ഞാനത്തിന്റെ വിജയവീഥി,
3: സർഗാത്മകതയുടെ സഞ്ചലിതാവിഷ്കാരം
2: കേൾക്കാം തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9:15
3: വിദ്യാഭ്യാസ രംഗം.
2: കുട്ടികൾക്കായി ആകാശവാണി കേരള നിലയങ്ങൾ ഒരുക്കുന്ന വിദ്യാഭ്യാസ പരിപാടി
3: വിദ്യാഭ്യാസ രംഗം.
2: യുവവാണി യുവാക്കൾക്കായി ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടി
3: കേൾക്കാം. ആകാശവാണി തൃശൂർ നിലയമൊരുക്കുന്ന യുവവാണി 2-ാമത്തെയും 5-ാമത്തെയും ഞായറാഴ്ചകളിൽ രാവിലെ 9:30.
2: ഓർക്കുക, മീഡിയം വേവ് 630 kHz FM 101.1 MHz പ്രസാർഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ കേൾക്കാവുന്നതാണ്.
4: ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ തിരുവനന്തപുരം റിലേ.
0: ആകാശവാണി ഇപ്പോൾ സ്പോൺസർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.

0: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം എല്ലാ ശ്രോതാക്കൾക്കും, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. കൗമാരപ്രായക്കാരുടെ ആരോഗ്യകരമായ ജീവിതം എങ്ങനെ എന്ന വിഷയത്തെ ആസ്പദമാക്കി റേഡിയോ ഹെൽത്ത് ഒരുക്കിയ ഒരു പ്രത്യേക അഭിമുഖ പരിപാടിയാണ് ഇന്നത്തെ റേഡിയോ ഹെൽത്തിൽ. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് അമേരിക്കയിലെ വിദ്യാർത്ഥിയും പിയർ എഡ്യൂക്കേറ്ററുമായ മഹാദേവാണ്. ഒപ്പം ചേരുന്നു ദേശീയ കൗമാരാരോഗ്യ പദ്ധതിയുടെ സംസ്ഥാന നോഡൽ ഓഫീസറായ ഡോക്ടർ അമർ ഫെറ്റിൽ.
2: മഹാദേവ്, വെൽക്കം ടു ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
3: താങ്ക് യു സർ.
2: അപ്പോൾ മഹാദേവിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്താന്ന് മഹാദേവ് തന്നെ ഒന്ന് പറഞ്ഞ് ഒന്ന് നമ്മുടെ ശ്രോതാക്കളെ ഒന്ന് പരിചയപ്പെടുത്താം.
3: ഞാൻ അമേരിക്കയിലെ ടെക്സസിലാണ് ജീവിക്കുന്നത്. ഞാൻ കേരളത്തിന് തന്നെയാണ്, പക്ഷെ അവിടെയാണ് ഞാൻ പഠിത്തം ചെയ്യുന്നത്. ഞാൻ അവിടെ ചെറുപ്പത്തിൽ തൊട്ട് എനിക്ക് ഹെൽത്തിനെ പറ്റി, കൗമാരക്കാരുടെ ഹെൽത്തിനെ പറ്റി ഒരു ഭയങ്കര ഇൻട്രസ്റ്റ് വന്നു. എന്നുവെച്ചാൽ രണ്ടു മൂന്ന് വർഷം മുമ്പേ അതിനെപ്പറ്റി കുറേ റീസെർച്ചും പഠിക്കാൻ ചെയ്തു. ഞാൻ അതിൻ്റെ സ്വന്തമായിട്ട് ഞാൻ എൻ്റെ പിയേഴ്സിൻ്റെ കൂടെ ഒരുപാട് അതിൻ്റെ ആക്ടിവിറ്റീസ് ചെയ്യാൻ തുടങ്ങി. സ്കൂളിൽ തന്നെ അതിൻ്റെ ക്ലാസ്സസ് എടുക്കാൻ തുടങ്ങി. ഞാൻ ക്ലബ്സിൽ ജോയിൻ ചെയ്തു. എൻ്റെ കൂട്ടുകാരുടെ കൂടെ നമ്മൾ ഇതിന് അഡ്വക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ അതിനുള്ള ക്ലബ്സ് ഉണ്ടാക്കി സ്കൂളിൻ്റെ അകത്ത് തന്നെ. സോ അങ്ങനെ വന്നിട്ടാണ് ഞാൻ ഇവിടെ വരുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് ഇവിടത്തെയും അവിടത്തെയും അഡലസൻസ് കൗമാരക്കാരാണെങ്കിലും ഒരുപാട് ഓവർലാപ്പ് അല്ലെങ്കിൽ ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട് അവരുടെ ഹെൽത്ത് ഇഷ്യൂസ് എന്ന് വെച്ചാൽ. ബിക്കോസ് എവിടെയാണെങ്കിലും ഈ ഏജ് റേഞ്ച് ഭയങ്കര സ്പെസിഫിക്കും ഇമ്പോർട്ടൻറ്റും ആണ് എൻ്റെ അറിവിൽ. സോ എൻ്റെ ബിലീഫ് അറ്റ്ലീസ്റ്റ് ഞാൻ കണ്ടിടത്തോളം ഒരു കൗമാരക്കാരെ വന്ന് വേറൊരിടത്ത് സംസാരിക്കുമ്പോൾ അവർക്ക് കുറേ കൂടെ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്.
2: ക്ലാസ് എടുത്തു എന്ന് മഹാദേവ് പറഞ്ഞു. അപ്പോൾ ക്ലാസ് എടുക്കാന്ന് വെച്ചാൽ ഒരു ഇൻട്രാക്ഷൻ, ഇടപഴകൽ വിദ്യാർത്ഥികൾ തമ്മിൽ. അപ്പോൾ മഹാദേവ് ഒരു ഗ്രൂപ്പ് ലീഡറെ പോലെ നിൽക്കുകയും ഒരു അങ്ങനെ ഒരു

ടീച്ചറും വിദ്യാർത്ഥി നമ്മളുടെ ഇൻട്രാക്ഷൻ പോലത്തെ രീതിയിലായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇവിടെയും നമ്മളത് ചെയ്യാറുണ്ട്. നമ്മുടെ ശ്രോതാക്കൾക്ക് ചിലപ്പോൾ പരിചയം ഉണ്ടാവും, നിങ്ങളുടെ മക്കൾ ചിലപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന മക്കളുടെ ഇടയ്ക്കൊക്കെ നമ്മൾ പിയർ എഡ്യൂക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞുള്ള കുട്ടികളുണ്ട്. നമ്മൾ തിരഞ്ഞെടുത്ത് കൗമാര വിഷയങ്ങളെപ്പറ്റി ഒരു പരിശീലനം കൊടുത്ത് അവർ തമ്മിൽ ശ്രദ്ധിക്കുക, തമ്മിൽ കൊച്ചു കൊച്ചു സഹായങ്ങൾ പറഞ്ഞു കൊടുക്കുക, തമ്മിലുള്ള കൊച്ചു കൊച്ചു റെഫറൽ സൂചനകൾ, എവിടെ പോകാം, ആരെ സമീപിക്കാം സഹായത്തിന് മുതലായ കാര്യങ്ങൾ, ബഡ്ഡി സ്പോട്ടിംഗ്, ബഡ്ഡി ഹെൽപ്പ്, ബഡ്ഡി റെഫറൽ, ഇങ്ങനെ ചെയ്യുന്ന ഒരു എന്താണ് ആക്ടിവിറ്റി നമുക്ക് ഇവിടെയുണ്ട്. അപ്പോൾ അതുപോലത്തെ ഒന്നാണ് ഇപ്പോൾ മഹാദേവ് പറഞ്ഞത്. സോ അങ്ങനെ ഈ ക്ലാസ് എടുക്കുക

0: സർട്ടിഫിക്കറ്റ്, മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് അടിസ്ഥാന രേഖയായിട്ട് കണക്കാക്കിയിട്ടാണ് നമ്മൾ
1: പദ്ധതികൾ
0: നടപ്പാക്കുന്നത്. ഏറ്റവും കുറഞ്ഞത് 40%, 40% ഡിസബിലിറ്റി ഉള്ള ആളുകളെയാണ് നമ്മൾ ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി എന്നുള്ള രീതിയിൽ RPWD ആക്ട്, റൈറ്റ്സ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് 2016 നിലവിൽ വന്നിട്ടുള്ള ആക്ട് പ്രകാരം 40% ആണ് ഏറ്റവും കുറഞ്ഞ ഡിസബിലിറ്റിയുടെ ശതമാനമായിട്ട് ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കണക്കാക്കിയിട്ടുള്ളത്.
1: അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് സ്വയം തൊഴിൽ വേണ്ടിയിട്ട് എന്തൊക്കെ പദ്ധതികളാണ് ഉള്ളത്?
0: സ്വയം തൊഴിലിന് വേണ്ടിയിട്ട് പ്രധാനമായിട്ടും എംപ്ലോയ്മെൻറ്റ് വകുപ്പ് മുഖേന കൈവല്യ എന്നുള്ളൊരു സ്വയം തൊഴിൽ പദ്ധതി നിലവിലുണ്ട്. അതുകൂടാതെ ഭിന്നശേഷി കോർപ്പറേഷൻ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഭിന്നശേഷി കോർപ്പറേഷൻ വഴി ലോൺ കൊടുക്കുന്ന പദ്ധതികൾ നിലവിലുണ്ട്. പിന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ് നമ്മളെ സാമൂഹ്യനീതി വകുപ്പ് വഴി ഭിന്നശേഷിക്കാരായ ആളുകളെ പരിചരിക്കുന്ന വനിതകളായിട്ടുള്ള രക്ഷിതാക്കൾക്ക് നമ്മൾ സ്വയം തൊഴിലിന് സ്വാശ്രയ എന്നുള്ള പേരിൽ ഒരു പദ്ധതി നടപ്പിലാക്കി വരുന്നുണ്ട്. അതുകൂടാതെ നമ്മൾക്ക് സ്നേഹയാനം എന്നുള്ളൊരു പദ്ധതി, അതും ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ രക്ഷിതാക്കൾക്ക്, വനിതകളായ രക്ഷിതാക്കൾക്കാണ് നമ്മൾ അതും കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് നാഷണൽ ട്രസ്റ്റ് ആക്ടിൻ്റെ പരിധിയിൽ വരുന്ന ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി, സെറിബൽ പാൾസി, ഓട്ടിസം, മൾട്ടിപ്പിൾ ഡിസബിലിറ്റി, ഇത്രയും 4 കാറ്റഗറിയിൽ വരുന്ന ഡിസബിലിറ്റി ഉള്ള ആളുകളുടെ വനിതകളായ രക്ഷിതാക്കൾക്കായിരുന്നു നമ്മൾ ഓട്ടോ, ഇലക്ട്രിക് ഓട്ടോ കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് സാമൂഹ്യനീതി വകുപ്പ് വഴി നടപ്പിലാക്കിക്കൊണ്ട്.
1: കുറച്ച് മുമ്പ് നമ്മുടെ ശ്രോതാവ് ചൂണ്ടിക്കാട്ടിയതുപോലെ അല്ലേ?
0: അതെ.
1: ഇനി ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലേക്ക് വരികയാണെങ്കിൽ അവരുടെ പുനരധിവാസത്തിനും വിദ്യാഭ്യാസത്തിനൊക്കെ ആയിട്ട് വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതികളെ കുറിച്ചും കൂടി ഒന്ന് പറയാമോ?
0: മറ്റ് നമ്മളുടെ സാമൂഹ്യനീതി വകുപ്പിൻ്റെ ലക്ഷ്യ ഗ്രൂപ്പുകൾ എടുത്തു കഴിഞ്ഞാൽ മറ്റ് ലക്ഷ്യ ഗ്രൂപ്പുകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന ഒരു ഗ്രൂപ്പാണ് ട്രാൻസ്ജെൻഡർ വ്യക്തികൾ. അത് പ്രധാനമായിട്ടും അങ്ങനെ വരാൻ കാരണം നമ്മൾ സമൂഹം ഇപ്പോഴും ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ ആ ഒരു സ്വത്വത്തെ അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. അംഗീകാരം ലഭ്യമായിക്കൊണ്ടിരിക്കുന്നുണ്ട്, അവരുടെ ദൃശ്യത വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ആക്സെപ്റ്റൻസ് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണെങ്കിൽ പോലും കുടുംബങ്ങളിൽ നിന്നുള്ള പിന്തുണ വലിയ രീതിയിൽ ഇപ്പോഴും ഇല്ലാത്ത ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത്.
1: ഗ്രൗണ്ട് റിയാലിറ്റി അതാണ്.
0: അതാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മൾ നേരത്തെ 2014 ഒരു സമഗ്രമായിട്ടുള്ളൊരു സർവേ കേരളത്തിനകത്ത് നടത്തിയ സമയത്ത് 90% ആളുകൾക്കും അവരുടെ സ്വത്വം വെളിപ്പെടുത്തി മുന്നോട്ട് വരുന്ന 90% ആളുകളും വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെടുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ 4% ആളുകൾ വിദ്യാലയങ്ങളിൽ നിന്ന്, സ്കൂളുകളിൽ നിന്ന്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് കളിയാക്കലുകൾ, ബുള്ളിയിങ് ഒക്കെ അനുഭവിക്കുന്നത് കൊണ്ട് പല ആളുകളും ഡ്രോപ്പ് ഔട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സാമൂഹ്യനീതി വകുപ്പ് പ്രധാനമായിട്ടും ഇടപെടുന്ന ഒരു മേഖല അവരുടെ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്.
1: അതിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം. ഒരു ശ്രോതാവും കൂടെ ചേരുന്നു. ഹലോ, നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. പേരും സ്ഥലവും പറയാമോ?
2: ചെല്ലപ്പൻ നായർ, ആലപ്പുഴ കൊറ്റങ്കുളങ്ങര.
1: സംസാരിച്ചോളൂ മാഡത്തിനോടെ.
0: നമസ്കാരം, പറയൂ.
2: ഞാൻ 79 വയസ്സുള്ള ഒരാളാണ്. വികലാംഗനാണ്, UDID കാർഡുണ്ട്. 50% വികലാംഗനാണ്.
0: അതെ.
2: ഒറ്റയ്ക്കുള്ളൂ, കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല.
0: ഒറ്റയ്ക്കാണ് ഇപ്പൊ താമസിക്കുന്നത്?
2: സഹോദരിയുടെ കൂടെയാണ് താമസം. ഞാൻ ഒറ്റയ്ക്കുള്ളെന്ന് പറയാം, രാജ്യ മക്കളൊന്നും ഇല്ലെന്ന് പറയാ.
0: ഇപ്പൊ എന്താണ് ആവശ്യം പറയൂ.
2: പെൻഷൻ ഗവൺമെന്റ് മുൻപ് വികലാംഗർക്ക് പ്രത്യേക 200 രൂപ കൂടുതൽ പെൻഷൻ ഉണ്ടായിരുന്നു. സാധാരണക്കാർക്കും കൊടുക്കുന്നതിനകത്ത് 200 രൂപ കൂടുതലുണ്ടായിരുന്നു. ഇപ്പൊ അത് നിർത്തലാക്കി. ഇവർക്ക് 60 വയസ്സായപ്പോ കഴിഞ്ഞാലും ഇത് ഒരു പെൻഷനും കൂടെ അപേക്ഷിക്കാമെന്നും പറഞ്ഞ ഗവൺമെന്റ് സർക്കുലർ ഉണ്ടായിരുന്നു.
0: അതെ.
2: അതൊന്നും കിട്ടിയിട്ടില്ല. അപ്പൊ ഈ വികലാംഗർക്ക് പ്രത്യേകം പെൻഷൻ കൂടുതലുണ്ടായിരുന്നു, അതിപ്പോ ഇല്ല. 200 രൂപ കൂടുതലുണ്ടായിരുന്നു, മറ്റുള്ള എല്ലാവർക്കും ഒരുപോലെ ആക്കിയതുകൊണ്ട് അത് കൂടുതലായിട്ട് കിട്ടുന്നില്ല.
0: ഇപ്പൊ 2 പെൻഷൻ കിട്ടുന്നുണ്ടോ നിലവില്?
2: ഒരെണ്ണേ ഉള്ളു.
0: ഏത് പെൻഷനാ ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത്?
2: മാത്രമേ ഉള്ളൂ.
0: ഏത് പെൻഷനാ കിട്ടുന്നത്? വികലാംഗ പെൻഷൻ ആണോ കിട്ടുന്നത് അതോ വയോജന പെൻഷൻ ആണോ കിട്ടുന്നത്?
2: വികലാംഗ പെൻഷൻ 50% ഇതുണ്ട്, UDID കാർഡ് ഒക്കെ ഉണ്ടായിരിക്കും.
0: അത് വെച്ചിട്ടുള്ള പെൻഷൻ ആണ് കിട്ടുന്നത്.
2: അതെ അതെ.
0: ഇപ്പൊ എന്താണ് പ്രശ്നം, എന്താ പറയൂ.
2: അല്ല, ഈ പെൻഷനെ വികലാംഗർക്ക് പിൻപ് കൂടുതലുണ്ടായിരുന്നു, അതിപ്പോ എല്ലാവർക്കും ഒരേപോലെ ഏകീകരിച്ചു, അതുകൊണ്ട് ചോദിച്ചതാ.
0: അത് പഞ്ചായത്തുകൾ വഴിയാണ് പെൻഷൻ നിങ്ങൾക്ക് വിതരണം ചെയ്യുന്നത്. അങ്ങനെ ഒരു നയപരമായ തീരുമാനം സർക്കാർ എടുത്തു കാണും, അതാണ് അങ്ങനെ ഏകീകരിച്ച് വന്നത് കേട്ടോ.
2: ഓക്കേ.

0: മറ്റ് നമ്മുടെ ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ഈ പരിപാടിയിൽ പറയുന്നുണ്ടല്ലോ. അപ്പോൾ അതുവഴി അദ്ദേഹത്തിന് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. നമ്മളപ്പോൾ ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്.
1: ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അവരുടെ തുടർ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സാക്ഷരതാ മിഷനുമായിട്ട് യോജിച്ചുകൊണ്ടൊരു പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്. അത് കൂടാതെ സ്കോളർഷിപ്പ് പദ്ധതി, ഹോസ്റ്റൽ ഫീസ് കൊടുക്കുന്നതിനുള്ള പദ്ധതി, അതുപോലെ തന്നെ വിദൂര വിദ്യാഭ്യാസം വഴി പഠനം തുടരുന്ന ആളുകൾക്ക് അതിൻ്റെ ഫീസും ബാക്കി അവരുടെ പഠന ആവശ്യങ്ങൾക്കുള്ള ധനസഹായം കൊടുക്കുന്ന പദ്ധതികളെല്ലാം നിലവിലുണ്ട്. അതുപോലെ തന്നെ മത്സര പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് ഇപ്പം പി എസ് സി കോച്ചിങ്, അതുപോലെ തന്നെ സിവിൽ സർവീസ് കോച്ചിങ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ രീതിയിൽ അവർക്ക് പ്രത്യേകമായിട്ട് കോച്ചിങ് കൊടുക്കുന്നതിനുള്ള പദ്ധതികളെല്ലാം നടപ്പിലാക്കി വരുന്നുണ്ട്. പല പേരുകളിലാണ് പദ്ധതികൾ നടപ്പിലാക്കി വരുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം നമ്മൾ ഒരു പുതിയ പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ട്. ഓവർസീസ് സ്കോളർഷിപ്പാണ്. വിദേശ രാജ്യങ്ങളിൽ ഉന്നത പഠനം നടത്തുന്ന ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് വിദേശത്ത് പോകാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പ്രോസസ്സും, അവരുടെ വിസ പ്രോസസ്സിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുന്ന ഒരു പദ്ധതിക്ക് രൂപം കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം നമുക്ക് നടപ്പിലാക്കാൻ പറ്റിയിട്ടില്ല, സാമ്പത്തിക വർഷം അവസാനമായതുകൊണ്ട്. ഈ വർഷം നമ്മൾ ഈ ഒരു സെപ്റ്റംബർ ആവുന്നതോടുകൂടി ഒരു 5 പേരെയെങ്കിലും എൻറോൾ ചെയ്തിട്ട് വിദേശ പഠനത്തിന് അയക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് ഇപ്പം കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്.
0: അതിനുള്ള അപേക്ഷയൊക്കെ എങ്ങനെയാണ്?
1: അത് നമ്മൾ വകുപ്പ് അപേക്ഷകൾ വിളിക്കും. നമുക്ക് ഒരു ഏജൻസിയുടെ സപ്പോർട്ടുണ്ട്, ഗവൺമെൻറ് ഏജൻസി തന്നെ, ഒഡേപക് എന്ന് പറഞ്ഞ ഏജൻസിയുടെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് ചെയ്യുന്നത്. അവരാണ് അതിനുള്ള ടെക്നിക്കൽ സപ്പോർട്ട്, വിസ പ്രോസസ്സിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവരാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു കരിയർ ഗൈഡൻസ് അവർ, നമ്മൾ നേരത്തെ ഒരു സെമിനാർ കണ്ടക്ട് ചെയ്തു, തൽപരരായിട്ടുള്ള ആളുകളെടുത്തു നിന്ന് അപേക്ഷ വിളിച്ചു, അവരെ വിളിച്ചു വരുത്തിയിട്ട് ഒരു കരിയർ ഗൈഡൻസ് ക്ലാസ് നമ്മൾ കൊടുത്തു. അപ്പോൾ അവർക്ക് ആവശ്യമുള്ള കോഴ്സുകൾ സെലക്ട് ചെയ്തു. അതിനകത്തുനിന്ന് നമ്മളൊരു 6 പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. അവരുടെ പ്രോസസ്സിങ്ങാണ് ഇപ്പം നമ്മൾ സെപ്റ്റംബറോട് കൂടിയിട്ട് അവരെ പുറത്തേക്ക് വിടാനുള്ള രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
0: അവർക്കുള്ള ഇപ്പോൾ വാല്യൂ ആഡഡ് ട്രെയിനിങ്സോ കോഴ്സുകളോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ?
1: നമ്മളിപ്പം നമുക്ക് സ്വയം തൊഴിലിന് വേണ്ടിയിട്ട് നമ്മൾ വനിതാ വികസന കോർപ്പറേഷനുമായിട്ട് ചേർന്നിട്ട് ഒരു 3 ലക്ഷം രൂപ വരെ, പരമാവധി 3 ലക്ഷം രൂപ വരെ അവർക്ക് തിരിച്ചടവ് വ്യവസ്ഥയിൽ ലോൺ കൊടുക്കുന്ന ഒരു പദ്ധതി നമ്മൾ നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നു. സ്കിൽ ട്രെയിനിങ് എന്നുള്ള രീതിയിൽ സാകല്യം എന്നുള്ള പേരിൽ നമ്മളൊരു പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ വർഷം നമ്മൾ നടപ്പിലാക്കിയത് നോളജ് എക്കണോമി മിഷനും അസാപ്പുമായിട്ട് ചേർന്നിട്ടാണ്. അതിലൊരു 7 പേര് ഏവിയേഷൻ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു, അവരുടെ പ്ലേസ്മെൻറ്റ് നടത്തി. അതുപോലെ തന്നെ അതേ സമാനമായിട്ടുള്ള രീതിയിൽ ഈ വർഷവും സ്കിൽ ട്രെയിനിങ് വിവിധ ട്രേഡിൽ അല്ലെങ്കിൽ വിവിധ കോഴ്സുകൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അസാപ്പുമായിട്ട് പുതിയൊരു MOU സൈൻ ചെയ്യുന്നതിനുള്ള നടപടികൾ ഇപ്പം തുടങ്ങിയിട്ടുണ്ട്.
0: ഇപ്പം ഈ ഫീൽഡ് റെസ്പോൺസ് ടീം ഉണ്ടെന്ന് പറയലോ, അവർ ശരിക്കും നമ്മൾ ഗ്രൗണ്ടിൽ ഇറങ്ങി പ്രവർത്തിക്കേണ്ടതാണ്. അവരെന്തൊക്കെ, ഇപ്പം നമ്മൾ ഗ്രൗണ്ടിൽ ഇറങ്ങുമ്പോഴാണ് ശരിക്കുമുള്ള ഹാർഷ് റിയാലിറ്റി മനസ്സിലാക്കുന്നത്. അവർ ശരിക്കും എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്, എന്തൊക്കെ ഹാർഷ് റിയാലിറ്റീസ് ആണ് പുറത്തു വരുന്നത്?
1: റിയാലിറ്റീസ് ഒരു പ്രധാനമായിട്ടുള്ള ഒരു കാര്യം, ഇപ്പോൾ വയോജന മേഖലയിലാണ് പ്രധാനമായിട്ടും നമുക്ക് ഒരു ഇടപെടൽ, ഫീൽഡ് ലെവൽ ഇടപെടൽ വേണ്ടി വരുന്നത്. അതുപോലെ തന്നെ മാനസിക വെല്ലുവിളി നേരിടുന്ന ആളുകളുടെ കാര്യത്തിലുമാണ് കൂടുതലായിട്ടും ആ രീതിയിലുള്ള ഒരു നമ്മൾ നേരിട്ട് ചെന്ന് ഔട്ട്റീച്ച് ചെയ്യേണ്ടത്, നമ്മളുടെ സർവീസ് ഔട്ട്റീച്ച് ചെയ്യണ ഒരു കാര്യം പ്രധാനമായിട്ടും അത്തരം സന്ദർഭങ്ങളിലാണ് വരുന്നത്. നമുക്കറിയാം കേരളത്തിൽ ആളുകളെ സംരക്ഷിക്കേണ്ട ചുമതല പലപ്പോഴും കുടുംബാംഗങ്ങൾക്കാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുടുംബത്തിനകത്ത് നിന്നായിരിക്കും ഇത്തരത്തിലുള്ള അതിക്രമങ്ങളോ പീഡനങ്ങളോ ഒക്കെ ഏൽക്കേണ്ടി വരുന്നത്.
0: മാം, ഒരു ശ്രോതാവുണ്ട്. ഹലോ, ഹലോ,
2: ഹലോ,
0: നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ഇതാരാണ്? സംസാരിച്ചോളൂ മാഡത്തിനോട്, വിഷയം അറിയാലോ അല്ലേ?
2: ഗുഡ് മോർണിംഗ് മാഡം.
1: ആ, ഗുഡ് മോർണിംഗ്, നമസ്കാരം, പറയൂ.
2: ഞാന് ഈ കാഴ്ചയില്ലാത്ത ടോട്ടലി ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരാളാണ്. എന്റെ പേര് അൻസാർ.
1: ഓക്കെ.
2: ഞാന് 2019 മുതല് 2023 വരെ UDID പാസിന് അപേക്ഷ കൊടുത്തിരുന്നു.
1: അപേക്ഷിച്ചത് എങ്ങനെയാണ് അപേക്ഷിച്ചത്?
2: അക്ഷയില്
1: പോയിട്ട് അപേക്ഷിച്ചു. മെഡിക്കൽ ബോർഡ് വിളിച്ചില്ലേ?
2: എല്ലാം കൊടുത്തിട്ടാണ് അപേക്ഷിച്ചത്.
1: മെഡിക്കൽ ബോർഡ് അസസ്മെന്റിന് വേണ്ടിട്ട് വിളിച്ചോ?
2: ഇല്ലില്ല,
1: വിളിച്ചിട്ടില്ല. ഏതാണ് ബോർഡ്? ഏത് ഹോസ്പിറ്റലായിരുന്നു?
2: കൊല്ലമാണ്.

0: സ്ഥലം ജില്ലാ ആശുപത്രി. ജില്ലാ ആശുപത്രിയിലാണ്. 2019 കൊടുത്തിട്ട് ഇതുവരെ വിളിച്ചില്ല എന്നാണോ പറഞ്ഞേ?
1: 2019 കൊടുത്ത് ആ അപേക്ഷക്കൊന്നും ശരിയായില്ലെന്ന് അവര് പറഞ്ഞു.
0: ഓക്കെ.
1: പിന്നെ 2020 അപ്ലൈ ചെയ്തു, അതും ശരിയായില്ല. 2021 അപ്ലൈ ചെയ്തു, അത് ശരിയായില്ല. 2023 വരെ അങ്ങനെ അപ്ലൈ ശരിയായില്ലെന്ന് പറഞ്ഞ് പറഞ്ഞു വിട്ടതാണ്.
0: ഓക്കെ. അപ്പൊ എന്താണ് യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചെന്ന് അറിയണമെങ്കിൽ അവിടെ ഈ ക്യാമ്പുകള് അല്ലെങ്കിൽ മെഡിക്കൽ ബോർഡില് അത് കോർഡിനേറ്റ് ചെയ്യുന്ന ആളോട് നമുക്ക് ചോദിക്കണം. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമ്പർ നോട്ട് ചെയ്ത് വെക്കാം, എന്നിട്ട് അങ്ങോട്ട് വിളിച്ചിട്ട് എന്താണ് വേണ്ടതെന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ചെയ്യാം.
1: അത് മാത്രമല്ല മാഡം, ഇതിനേ ഞാൻ DMO ഓഫീസുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ട അന്നേരം വിളിക്കുമ്പോഴെല്ലാം പറയുന്നത് DMO ഇല്ലെന്നാ പറയുന്നത്. അവർ ഒഴിവാക്കുകയാണ് പറഞ്ഞിട്ട്.
0: മെഡിക്കൽ ബോർഡ് കൂടാനുള്ള പ്രയാസം കൊണ്ടായിരിക്കും ഏതായാലും ഇത്രയും കാലതാമസം ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. അപ്പൊ അവിടെ നിന്ന് നേരിട്ട് വിളിക്കാൻ പറയാം കേട്ടോ.
2: അപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ഈ റാപ്പിഡ് റെസ്പോൺസ് സിസ്റ്റം അവർ വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അനുഭവങ്ങൾ.
0: ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം, അതായിരിക്കും കുറച്ചും കൂടെ അത് മനസ്സിലാക്കാൻ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ജില്ലാ ഓഫീസറായിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നമുക്കൊരു ഫോൺ കോൾ വന്നു. ഒരു വീടിനകത്ത് ഒരു അമ്മയെ അടച്ചിട്ടതാണ്. പകൽ 11 മണിയായി, തലേദിവസം 5 മണിക്ക് അടച്ചിട്ടതാണ്. 11 മണിയായിട്ടും ആരും വന്ന് തുറക്കുമോ ഭക്ഷണം കിട്ടുകയോ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോൺ കോളായിരുന്നു. അപ്പം നമ്മൾ അവരെ വീട്ടിൽ പോയി. അപ്പം നമ്മൾ പോലീസിനെയും കൂടെ കൂട്ടിയിട്ടാണ് പോണത്. ആ സമയത്ത് റാപ്പിഡ് റെസ്പോൺസ് ടീം ഇല്ല. അപ്പം അതുകൊണ്ട് പോലീസിൻ്റെ ഹെൽപ്പും കൂടെ എടുത്തിട്ടാണ് നമ്മൾ പോയത്. അപ്പം നമ്മൾ അവിടെ ചെന്ന സമയത്ത് അവർക്ക് ഒരേ ഒരു മകളാണുള്ളത്. അവർ മാറിയാണ് താമസിക്കുന്നത്, അമ്മ മാത്രമാണ് ഈ വീട്ടിൽ താമസിക്കുന്നത്. അപ്പം നമ്മളിങ്ങനെ വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോഴേ മകൾ അവിടെ വന്നു, അവരെ റെസ്ക്യൂ ചെയ്യും. അപ്പം നമ്മൾ നോക്കിയ സമയത്ത് അവർ വളരെ ദയനീയമായിട്ടുള്ള അവസ്ഥയിലാണുള്ളത്. ഭക്ഷണം കിട്ടിയിട്ടില്ല, കുളിച്ചിട്ട് കുറേ നാളുകളായി, ഭയങ്കര അവശമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അവരെ റെസ്ക്യൂ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇവർ മകൾ ആ സമയത്ത് ഭയങ്കര തടസ്സവാദം ആയിട്ട് നമ്മളുടെ അടുത്ത് നിന്നു, ഞാൻ തന്നെയാണ് നോക്കുന്നത് എന്നുള്ള രീതിയിൽ. അപ്പോൾ നമ്മളുടെ ഒരു സാമൂഹ്യ സാഹചര്യം വെച്ചിട്ട് അങ്ങനെ നമ്മൾ റെസ്ക്യൂ ചെയ്ത് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അവർക്ക് അതൊരു മോശമായിട്ടുള്ള കാര്യം ആയിട്ടാണ് കാണുന്നത്. അപ്പം അതുകൊണ്ടാണ് അവർ തടസ്സം ഉന്നയിക്കുന്നത്, അതല്ലാതെ നോക്കാൻ സന്നദ്ധമായത് കൊണ്ടല്ല. അപ്പം അവരെയും നമുക്ക് കുറ്റം പറയാനില്ല, അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. കാരണം നമ്മൾ എല്ലാവരും പാട്രിയാർക്കിയിൽ ജീവിക്കുന്ന ആൾക്കാരായതുകൊണ്ട് ആ രീതിയിലുള്ള പ്രയാസങ്ങൾ ചിലപ്പോൾ കാണുമായിരിക്കും, അറിയില്ല. ഏതായാലും പിന്നെ അവരെ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി, തൽക്കാലം നമ്മൾ നമ്മളുടെ സ്ഥാപനത്തിലേക്ക് ഓൾഡ് ഏജ് ഹോമിലേക്ക് മാറ്റുകയാണെന്നുള്ളത് പറഞ്ഞു. അവരോട് കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി അവരെ അനുനയിപ്പിച്ചതിന് ശേഷമാണ് നമുക്ക് അവരെ
2: കൊണ്ടുപോകാൻ
0: പറ്റിയിട്ടുള്ളത്. അപ്പോൾ അവിടെ ചെന്നിട്ട് നമ്മൾ ബലം പ്രയോഗിക്കുകയോ എൻഫോഴ്സ്മെൻറ്റ് രൂപത്തിലോ നമുക്ക് ചെയ്യുകയാണെങ്കിൽ എത്ര സുഖകരമാവില്ല ഈ കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫീൽഡിൽ പോകുന്ന ആളുകൾ എങ്ങനെ സംസാരിക്കണം, അവരെ കാര്യങ്ങൾ എങ്ങനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം, അതിനുശേഷം അവരുടെയും കൂടെ ഒരു സമ്മതത്തോടു കൂടിയിട്ട് ആയിരിക്കണം നമ്മൾ റെസ്ക്യൂ ചെയ്യേണ്ടത്. പിന്നെ അവർക്ക് വന്ന് കാണാം, അവർക്ക് അവർക്ക് തിരിച്ചു കൊണ്ടുപോയി നോക്കാൻ പറ്റുന്ന ഒരു സാമ്പത്തിക സാമൂഹ്യ സാഹചര്യങ്ങളൊക്കെ ഒത്തുവരുന്ന സമയത്ത് അവർക്ക് തിരിച്ച് കൊണ്ടുപോകാം. അങ്ങനെ തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം വാർദ്ധക്യം വീട്ടിൽ തന്നെ എന്നുള്ള രീതിയിലാണ് നമ്മളുടെ വയോജന നയമൊക്കെ 2013 വന്ന സമയത്ത് വന്നിട്ടുള്ളത്. 2013 ശേഷം നമ്മളുടെ സൊസൈറ്റി ഒരുപാട് മാറി. ഇനി നമ്മൾ വാർദ്ധക്യം വീട്ടിൽ തന്നെ എന്ന് പറയുന്നതിനകത്ത് വലിയ കാര്യമുണ്ടോയെന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു സമയമാണ്. പക്ഷേ എങ്കിൽ പോലും നമ്മളൊരു ഫീൽഡിൽ ചെന്ന് ഇടപെടുന്ന സമയത്ത് നമ്മൾ ആരോടൊക്കെയാണോ ഇടപെടുന്നത് അവരോട് സമവായത്തോടു കൂടിയിട്ട് സംസാരിക്കുന്നതിനും കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നതിനും ശ്രമിക്കണം എന്നുള്ളതാണ് ഫീൽഡിൽ പോകുന്ന ആളുകൾ പ്രത്യേകിച്ചും. പിന്നെ ഈ പറഞ്ഞതുപോലെ അവരെ റെസ്ക്യൂ ചെയ്യുന്ന സമയത്ത് അവരുടെ ശരീരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള
2: മുറിവുകളുണ്ടോ,
0: അല്ലെങ്കിൽ അവരുടെ ബിലോങ്ങിങ്സ് എന്തെല്ലാമാണ്, ഇപ്പം വാല്യുബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ അവരുടെ ശരീരത്തിലുണ്ടോ എന്നുള്ളതൊക്കെ നോക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോലീസിൻ്റെ സഹായം, അത്തരം കേസുകൾ എല്ലാ കേസുകളിലും നമുക്ക് പോലീസിൻ്റെ സഹായം ആവശ്യമായിട്ട് വരില്ല. ഇപ്പം ഈ പറഞ്ഞതുപോലെ ചിലപ്പോൾ നമ്മളെ പഞ്ചായത്തിലുള്ള മെമ്പർമാരോ അല്ലെങ്കിൽ ഏതെങ്കിലും ക്ലബ്ബ് പ്രവർത്തകരോ കുടുംബശ്രീ പ്രവർത്തകരൊക്കെ നമ്മളെ സഹായിക്കും. പക്ഷേ അങ്ങനെയല്ലാത്ത നമ്മൾ റെസ്ക്യൂ ചെയ്യാൻ പോകുമ്പം ഏതെങ്കിലും തരത്തിലുള്ള പ്രതിരോധം ഉണ്ടാവും എന്നുണ്ടെങ്കിൽ ഇത്തരം പ്രിക്കോഷൻസ് നമ്മൾ എടുക്കുക എന്നുള്ളതാണ്.
2: ഒരു ശ്രോതാവ് കൂടെ ചേരുന്നുണ്ട് മാഡം. ഹലോ. ഹലോ
3: ഹലോ
2: ഹലോ, നമസ്കാരം. ഹലോ ആകാശ്.

0: പണിയിലേക്ക് സ്വാഗതം. പേരും സ്ഥലവും പറയാമോ?
1: എന്റെ പേര് ശശീന്ദ്രൻ. നെടുമ്പാശ്ശേരി വീട്.
0: സംസാരിച്ചോളൂ മാഡത്തിനോട്.
1: ഗുഡ് മോർണിംഗ് മാഡം.
2: ഗുഡ് മോർണിംഗ്, പറയൂ.
1: മാഡം, ഞാൻ മറ്റേ എറണാകുളം ജില്ല വിളിക്കുന്നതാണ്.
2: പറയൂ.
1: പേര് ശശീന്ദ്രൻ.
2: ഓ,
1: ഞാൻ മറ്റേ മറ്റേ ആശ്വാസ ഗവൺമെന്റ് പദ്ധതി നടപ്പിലാക്കുന്നുണ്ടാവുന്നുണ്ട്, സാമൂഹ്യ നിധി വകുപ്പ്. അതിനെ പറ്റി അറിയണ്ടേ, നമുക്ക് അറിയാൻ വേണ്ടിട്ടാണ്. ഇപ്പൊ അത് കൊടുക്കുന്നുണ്ടോ, അത് എങ്ങനെയുണ്ട്?
2: ആശ്വാസ ഗവൺമെന്റ് നേരത്തെ അപേക്ഷിച്ച ആളാണോ?
1: ഞാനല്ല, എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ട് വിളിക്കുന്നത്. പുള്ളിക്ക് കുറച്ചു നാൾ മുമ്പ് വരെ
2: കിട്ടുന്നുണ്ടായിരുന്നു. ഏത് വർഷം വരെ കിട്ടി?
1: കഴിഞ്ഞ ഓണത്തിന് വരെ കിട്ടിന്ന് പറഞ്ഞു. പിന്നെ കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞു.
2: കഴിഞ്ഞ ഓണത്തിന് വരെ കിട്ടി. ആ പദ്ധതി നിലവിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതിയാണ്. അപ്പോ എല്ലാ വർഷവും അവരുടെ ലൈഫ് സർട്ടിഫിക്കറ്റ്, ആരാണോ രോഗിയായിട്ട് കിടക്കുന്നത് അയാളുടെ ലൈഫ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ലൈഫ് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് ചോദിക്കുക. കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അരിയറുള്ള എമൗണ്ട്, ഇതുവരെ കുടിശ്ശികയുള്ള എമൗണ്ടും കൂടെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കേരള സാമൂഹ്യ സുരക്ഷാ മിഷന്റെ ജില്ലയിൽ അതിനൊരു കോർഡിനേറ്റർ ഉണ്ട്. അതല്ലെങ്കിൽ ജില്ലാ സാമൂഹ്യ നീതി ഓഫീസിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾ സാമൂഹ്യ സുരക്ഷാ മിഷനെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ മേടിക്കുക. അതല്ല, നിങ്ങൾക്ക് ഗൂഗിൾ സെർച്ച് ചെയ്താൽ സാമൂഹ്യ സുരക്ഷാ മിഷന്റെ നമ്പർ കിട്ടും. ഏതെങ്കിലും നമ്പറിൽ വിളിച്ചിട്ട് എവിടെയാണ് തടസ്സം എന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കിയാൽ മതി. ആശ്വാസ കിരണം ഇപ്പൊ കൊടുക്കുന്നത് കിടപ്പിലായ രോഗികളെ, ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകളെ നോക്കുന്ന ആളുകൾക്കാണ്. അവരുടെ പരിചാരകർക്ക് വേണ്ടി, പരിചാരകരല്ല, അവരെ കെയർ ചെയ്യുന്ന അവരുടെ കുടുംബാംഗങ്ങളോ ആരാണെങ്കിലും അവർക്കാണ് നമ്മൾ ആശ്വാസ കിരണം പദ്ധതി പ്രകാരമുള്ള ധനസഹായം കൊടുക്കുന്നത്.
0: മാം, ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ഇതുപോലെ റെസ്ക്യൂ വേണ്ടി വരുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞത് വാർദ്ധക്യം വീട്ടിൽ തന്നെ അല്ലാതിരിക്കുന്ന ഈ മോശം കാരണം അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പുനരധിവാസം നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അതിനെന്തൊക്കെ നമുക്ക് സാമൂഹ്യ നീതി വകുപ്പിനെ എങ്ങനെ കോണ്ടാക്ട് ചെയ്യാം?
2: നമുക്ക് എല്ലാ ജില്ലയിലും ഓൾഡ് ഏജ് ഹോമുകളുണ്ട്. സാമൂഹ്യ നീതി വകുപ്പ് നേരിട്ട് നടത്തുന്ന ഓൾഡ് ഏജ് ഹോമുകൾ എല്ലാ ജില്ലയിലും നമുക്കുണ്ട്. അതുകൂടാതെ സന്നദ്ധ സംഘടനകൾ നടത്തുന്ന ഓൾഡ് ഏജ് ഹോമുകൾ സാമൂഹ്യ നീതി വകുപ്പിൽ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന ഹോമുകളുണ്ട്. അവർക്ക് നമ്മൾ ഗ്രാൻഡിനേഡ് കൊടുക്കുന്നതുണ്ട്, ഗ്രാൻഡിനേഡ് കൊടുക്കാത്ത സ്ഥാപനങ്ങളുമുണ്ട്. അപ്പോൾ അതെല്ലാ ജില്ലകളിലും ഓൾഡ് ഏജ് ഹോംസ് നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ സൈക്കോ സോഷ്യൽ റീഹാബിലിറ്റേഷൻ സെൻറ്റേഴ്സും സാമൂഹ്യ നീതി വകുപ്പ് നേരിട്ട് നടത്തുന്നതുണ്ട്. ഇതേപോലെ തന്നെ സന്നദ്ധ സംഘടനകൾ നടത്തുന്നു, നമ്മൾ ഗ്രാൻഡിനേഡ് കൊടുക്കുന്നു. ആ രീതിയിലും എല്ലാ ജില്ലകളിലും ഉണ്ട്. ഇപ്പോൾ യഥാർത്ഥത്തിൽ നമ്മളുടെ മാനേജ്മെന്റ് മാനുവൽ വെച്ചിട്ട് നമ്മളുടെ സ്ഥാപനങ്ങളുടെ പ്രവർത്തന രീതി എങ്ങനെയാവണം എന്നുള്ള പറയുന്ന മാനുവൽ ഉണ്ട്. അപ്പോൾ മാനുവൽ പ്രകാരം ആവശ്യക്കാർക്ക് നേരിട്ട് വന്നാലും നമുക്ക്
0: കൊടുക്കാം,
2: അവരുടെ പ്രവേശനം കൊടുക്കാം. ഇനി അതല്ല, സാമൂഹ്യ എല്ലാ ജില്ലാ സാമൂഹ്യ നീതി ഓഫീസർമാരുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എല്ലാ ജില്ലയിലും ജില്ലാ പ്രൊബേഷൻ ഓഫീസർമാരുണ്ട്, സാമൂഹ്യ നീതി വകുപ്പിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന. അവരെ സമീപിച്ചാലും ഇതുപോലെ പ്രവേശനം ലഭ്യമാക്കും. അതല്ല, ഇനി ഏതെങ്കിലും ജനപ്രതിനിധികൾ നമ്മളോട് ആവശ്യപ്പെടുകയാണെങ്കിൽ ജനപ്രതിനിധികൾ ആവശ്യപ്പെടുന്ന പക്ഷം നമുക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ഏതെങ്കിലും അഭ്യുദയകാംക്ഷികൾ, ഏതെങ്കിലും സാമൂഹ്യ പ്രവർത്തകരൊക്കെ റെഫർ ചെയ്യുന്ന സമയത്ത് നമ്മൾ അവരുടെ ആവശ്യം പരിശോധിച്ചതിന് ശേഷം നമ്മളുടെ സ്ഥാപനങ്ങളിൽ പ്രവേശനം കൊടുക്കുന്നതാണ് നിലവിൽ നമ്മൾ അവലംബിക്കുന്ന ഒരു രീതി.
0: ഇപ്പം എങ്ങനെയാണ് സോഷ്യൽ സ്റ്റിഗ്മ മാറി വരുന്നുണ്ടോ? അന്നത്തെ മാമിൻ്റെ ആ ഒരു അനുഭവത്തിൽ നിന്ന് ഇന്നത്തെ ഈ ലെവലിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ
2: അത് തലമുറകളനുസരിച്ച് വ്യത്യാസപ്പെടുന്നു എനിക്ക് തോന്നുന്നു. കുറച്ച് പഴയ തലമുറയിൽ പെട്ട ആളുകളാണെങ്കിൽ അത്രയും ആക്സെപ്റ്റബിൾ അല്ല. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് തോന്നുന്നത്, നേരത്തെ നമ്മൾ പല സമയത്തും മക്കളുടെ ഒക്കെ മക്കളാൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളുണ്ട്. അപ്പം ചിലവിന് കൊടുക്കാത്ത കേസ് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഉപദ്രവിക്കുന്ന കേസുകളെല്ലാം ഉണ്ട്. നമ്മളുടെ ഓൾഡ് ഏജ് ഹോംസിലും അങ്ങനെയുള്ള ആൾക്കാർ വരാറുണ്ട്. പക്ഷെ അവരാരും തന്നെ മക്കൾക്കെതിരെ ഒരു കേസ് കൊടുക്കുന്നതിന്
0: തയ്യാറാവില്ല.
2: മിക്കവാറും കേസുകളിൽ അവർ മക്കൾക്കെതിരെ നമ്മൾ കേസ് കൊടുക്കണ്ട എന്നുള്ളൊരു നിലപാടാണ് എടുക്കാറുള്ളത്. അത് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, തീർച്ചയായിട്ടും സോഷ്യൽ സ്റ്റിഗ്മ ഒരു പ്രശ്നമാണ്. രണ്ടാമത്തൊരു കാര്യം, മാതാപിതാക്കളെ സംബന്ധിച്ച് അവരത്രയും സ്നേഹിക്കുന്ന ആൾക്കാർക്കെതിരെ കേസ് കൊടുക്കുക എന്നുള്ളൊരു വൈകാരികമായിട്ടുള്ള ഒരു പ്രശ്നവും കൂടെ. രണ്ട് രീതിയിലാണ് പ്രശ്നങ്ങൾ കാണാറുള്ളത്. തീർച്ചയായിട്ടും സ്റ്റിഗ്മ നിലവിൽ ഉണ്ട്. അത് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് കാലം മാറുന്നതിനനുസരിച്ച്. ഇനി തീർച്ചയായിട്ടും മാറേണ്ട വരും. നമ്മൾ വയോജന

0: മേഖലയിലെ വയോജനങ്ങളുടെ സംരക്ഷണം എന്നുള്ളത് സ്റ്റേറ്റിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി എന്നുള്ള രീതിയിലേക്ക് കുറച്ചും കൂടെ പ്രൊഫഷണലൈസ് ചെയ്തിട്ട് നമ്മൾ കാണേണ്ട ഒരു സാഹചര്യവും കൂടെ നിലവിലുണ്ട്. കേരളത്തിൽ വിദ്യാഭ്യാസം കിട്ടുന്ന ആളുകളെല്ലാം പുറത്തു പോവുകയും അവിടെ ജോലി ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ വയോജനങ്ങൾ മാത്രം വീടുകളിലൊക്കെ അവശേഷിക്കുന്ന ഒരു സ്ഥിതി നമുക്കത് കണ്ടില്ല എന്ന് വെക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അത് സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ചല്ല. സാമ്പത്തിക സ്ഥിതിയുള്ള ആളുകൾക്കും അവരുടെ കെയറും അവരുടെ സപ്പോർട്ട് സിസ്റ്റം ഒക്കെ കൃത്യമായിട്ട് പോകണമെങ്കിൽ സ്റ്റേറ്റ് അതിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി ഓൺ ചെയ്യേണ്ട ഒരു സാമൂഹ്യ സാഹചര്യം നിലവിലുണ്ട് എന്നുള്ളതാണ്.
1: ഇങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ നമുക്ക് വേണമെങ്കിൽ വിളിച്ചു പറയാനുള്ള സൗകര്യമുണ്ടോ? ഈ അനോണിമസ് ആയിട്ട് ഇപ്പം അവരുടെ വീട്ടുകാരോ അവർക്കോ കോണ്ടാക്ട് ചെയ്യാതെ നമ്മളിത് കണ്ടോണ്ടിരിക്കുകയാണ്.
0: വയോജനങ്ങളാണെങ്കിൽ ഞാൻ നേരത്തെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞല്ലോ, ഒരു ടോൾ ഫ്രീ നമ്പർ പറഞ്ഞു, 1 4 5 6 7 എൽഡർ ലൈൻ ടോൾ ഫ്രീ നമ്പറാണ്. ആ നമ്പറിലേക്ക് ആർക്ക് വേണമെങ്കിലും വിളിച്ചു പറയാം.
1: ഓക്കെ, ഒരു ശ്രോതാവ് കൂടിയുണ്ട് മാം. ഹലോ.
2: ഹലോ,
1: നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം.
1: പേരും സ്ഥലവും പറയാമോ?
2: എന്റെ പേര് രാജൻ, പത്തനംതിട്ട.
1: സംസാരിച്ചോളൂ.
2: നമസ്കാരം.
0: നമസ്കാരം, പറയൂ.
2: എനിക്ക് 70 വയസ്സുണ്ടേ.
0: പറഞ്ഞോളൂ.
2: 10 വർഷത്തിന് മുമ്പ് എനിക്ക് സ്ട്രോക്ക് വന്നു, എനിക്ക് കാഴ്ചപോയി. അപ്പം ഞാൻ ചോദിച്ചത് ഇതിൽപ്പെട്ട കാര്യം തന്നെയാണ്. എനിക്ക് ഒരു 30 സെന്റ് സ്ഥലമുണ്ട് എന്റെ വിശ്വണ്ടായിരുന്നെ. അപ്പൊ അതിന് പട്ടയത്തിനൊക്കെ അപേക്ഷിച്ചിരിക്കുന്നു വില്ലേജ് ഓഫീസില്, പീരുമേട് വില്ലേജ് ഓഫീസിലേക്ക്. അപ്പൊ ഞാൻ ഈ കാഴ്ച പോയെന്നറിയപ്പോഴത്തേക്ക് തൊട്ടടുത്തുള്ളവരൊക്കെ ഈ സ്ഥലം കൈവശപ്പെടുത്തി വെച്ചേക്കും. ഞാൻ എന്താ മാർഗം,
0: എങ്ങനെ കൈവശപ്പെടുത്തി? ആരുടെ പേരിലാണ് സ്ഥലം?
2: എന്റെ പേരില്, എന്റെ പേരിൽ പട്ടയത്തിന് അപേക്ഷിച്ചേക്കുന്നത് കൈവശ ഭൂമിയാ.
0: പട്ടയം കിട്ടിയോ?
2: അപ്പൊ അത് പട്ടയം കിട്ടില്ല, പട്ടയത്തിനൊക്കെ അപേക്ഷിച്ചിട്ടുണ്ട്.
0: അപേക്ഷിച്ചിട്ടുണ്ട്. ഓക്കെ.
2: അമ്മയുടെ എനിക്ക് സ്ട്രോക്ക് വന്ന് കാഴ്ച പോയെന്ന് അറിഞ്ഞപ്പോഴേക്ക് അടുത്തുള്ള ആരൊക്കെ കൈവശപ്പെടുത്തിയിട്ടുണ്ട്.
0: അതിന് ചെയ്യാൻ പറ്റുന്നത് ഒന്ന്, നേരത്തെ സംസാരിച്ചത് കേട്ടോന്ന് അറിയില്ല, നമുക്ക് റാപ്പിഡ് റെസ്പോൺസ് ടീം നമുക്ക് ജില്ലയിലുണ്ട്, അവരെ നിങ്ങൾക്ക് വിളിക്കാം. 1 4 5 6 7 എന്ന ടോൾ ഫ്രീ നമ്പറാണ്. ആ നമ്പറിലേക്ക് വിളിച്ചിട്ട് കാര്യം പറഞ്ഞാൽ മതി. ഇനി മറ്റൊന്ന് ജില്ലാ കളക്ടറെ സമീപിക്കുക എന്നുള്ളതാണ്. പിന്നെ മൂന്നാമതൊരു കാര്യം ചെയ്യാൻ പറ്റുന്നത്, എല്ലാ ജില്ലയിലും ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റികളുണ്ട്, അവിടെ സൗജന്യമായിട്ടാണ് നിയമ സേവനങ്ങൾ നൽകി വരുന്നത്. വയോജനങ്ങൾക്ക് തീർത്തും സൗജന്യമായിട്ടാണ് നിയമ സേവനം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ താലൂക്കിലും ലീഗൽ സർവീസ് കമ്മിറ്റികളുണ്ട്. താലൂക്കിലെ ലീഗൽ സർവീസ് കമ്മിറ്റിയിലോ അല്ലെങ്കിൽ ജില്ലയിൽ പ്രവർത്തിക്കുന്ന ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിനെയോ സമീപിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിലുള്ള നിയമ സേവനം വേണ്ടതാണെങ്കിൽ തീർത്തും സൗജന്യമായിട്ട് നിങ്ങൾക്ക് നിയമ സേവനം കിട്ടും കേട്ടോ. ഈ ഈ ഞാൻ പറഞ്ഞിട്ടുള്ള ഈ ഏത് രീതിയും നിങ്ങൾക്ക് നോക്കാം.
1: നമ്മൾ അടുത്തൊരു ആൾക്കാരെ പറ്റി, ജയിൽമോചിതരായ മുൻ തടവുകാരുടെ, അവർക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ പദ്ധതികളാണ് വിഭാവനം ചെയ്യുന്നത്?
0: മുൻ തടവുകാരുടെ കാര്യത്തിൽ എല്ലാവർക്കും, മുൻ തടവുകാരെന്ന് പറയുമ്പോൾ ഈ പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതൽ സ്റ്റിഗ്മ ഉള്ള ഒരു വിഭാഗം ആളുകളാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് സാമൂഹ്യ നീതി വകുപ്പാണ് അവരുടെ പുനരധിവാസ പ്രവർത്തനങ്ങൾ നടത്തി വരുന്ന ഒരു വകുപ്പ്. മുൻ തടവുകാർക്ക് നമ്മൾ സ്വയം തൊഴിൽ ധനസഹായമാണ് നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. തടവുകാരാണെങ്കിൽ അവരുടെ മക്കൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള ധനസഹായം നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ തടവുകാരുടെ മക്കളുടെ വിവാഹത്തിന്, പെൺമക്കളുടെ വിവാഹത്തിന് നമ്മൾ ഒരു നിശ്ചിത തുക ധനസഹായമായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഈ ഏത് പദ്ധതികളാണെങ്കിലും ഇത് നമ്മൾ നടപ്പിലാക്കുന്നത് ജില്ലാ പ്രൊബേഷൻ ഓഫീസർമാർ വഴിയാണ്, സാമൂഹ്യ നീതി വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ജില്ലാ പ്രൊബേഷൻ ഓഫീസർമാർ വഴിയാണ്. പിന്നെ നമ്മൾ പറയാത്തൊരു വിഭാഗം ആളുകൾ എന്ന് പറയുന്നത് കോടതി നല്ല നടപ്പിന് ശിക്ഷിക്കുന്ന ആളുകളുണ്ട്. പ്രൊബേഷൻ ഓഫ് ഒഫൻഡേഴ്സ് ആക്ട് പ്രകാരം എല്ലാ കേസിനും നമ്മൾ ജയിലിലേക്ക് വിടുന്നതിന് പകരം ഒരവസരം കൊടുത്തുകൊണ്ട് സാമൂഹ്യ ജീവിതം അവർക്ക് നൽകുക എന്നുള്ളതാണ്. ചെറിയ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ആളുകൾ, അതുപോലെ തന്നെ ഏതെങ്കിലും സാഹചര്യത്തിൻ്റെ സമ്മർദ്ദപ്രകാരം ആദ്യമായിട്ട് കുറ്റകൃത്യം ചെയ്യുന്ന ആളുകൾ, കുറ്റത്തിൻ്റെ ഒരു സ്വഭാവം, കുറ്റം ചെയ്യുന്ന ആളുകളുടെ ഒരു
1: ബാക്ക്ഗ്രൗണ്ട്
0: അതുപോലെ തന്നെ കുറ്റത്തിൻ്റെ നേച്ചർ, ചെയ്യുന്ന ആ ഒരു കുറ്റകൃത്യത്തിൻ്റെ നേച്ചറും സാഹചര്യങ്ങളൊക്കെ പരിഗണിച്ചിട്ട് കോടതിയുടെ ഒരു വിവേചനാധികാരത്തിൽപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അവരെ നമ്മൾ നല്ല നടപ്പിന് വിടുകയാണെങ്കിൽ ജില്ലാ പ്രൊബേഷൻ ഓഫീസർമാരുടെ മേൽനോട്ടത്തിലായിരിക്കും വിടുന്നത്. അങ്ങനെ മേൽനോട്ടത്തിലിരിക്കുന്ന ആളുകൾക്കും നമ്മൾ സ്വയം തൊഴിലിന് ധനസഹായം നൽകി വരുന്നുണ്ട്. അതുകൂടാതെ പ്രൊബേഷൻ ഓഫീസർമാരുടെ മേൽനോട്ടത്തിലിരിക്കുന്ന ആളുകൾക്ക് സ്കിൽ ട്രെയിനിങ് നമ്മളേതെങ്കിലും സ്കില്ല് ട്രെയിൻ

0: അങ്ങനെ ട്രെയിനിങ് പാർട്ട്നേഴ്സിനെ കണ്ടെത്തിയിട്ട് ട്രെയിനിങ് കൊടുക്കുന്ന മിത്രം എന്നുള്ള പേരിലുള്ള ഒരു പദ്ധതി നമുക്ക് നിലവിലുണ്ട്. അതുപോലെ തന്നെ തടവുകാരുടെ ആശ്രിതർക്ക് ഒരു 5 വർഷത്തിൽ കൂടുതൽ ജയിലിൽ, 5 വർഷമോ അതിൽ കൂടുതലോ ജയിലിൽ തുടർച്ചയായിട്ട് തടവ് അനുഭവിച്ചു വരുന്ന ആളുകളുടെ ആശ്രിതർക്ക് സ്വയം തൊഴിലിനുള്ള ധനസഹായവും നിലവിൽ നൽകി വരുന്നുണ്ട്.
1: ഒരു ശ്രോതാവ് കൂടി നമ്മോടൊപ്പം ചേരുന്നു. ഹലോ, ഹലോ,
2: ഹലോ,
1: നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ആരാണ്? ആ, കരുനാഗപ്പള്ളിയിൽ നിന്ന് സംസാരിച്ചോളൂ മാഡത്തിനോട്. വിഷയം അറിയാലോ. നമസ്കാരം, പറഞ്ഞോളൂ.
2: എനിക്ക് ഞാൻ 80% പെർമനന്റ് വൈകല്യമുള്ള ആളാണ്. കൊല്ലം ജില്ലയുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് 80% പെർമനന്റ് ആയിട്ടുള്ളതുകൊണ്ട് സർട്ടിഫിക്കറ്റ് പുതുക്കണ്ടാവാ പറഞ്ഞു. അപ്പൊ ഇനി UDID കാർഡ് എടുക്കുന്നതിന് ഇനിയും മെഡിക്കൽ കൂടി നമ്മൾ ഹാജരാകണോ എന്ന് അറിയാൻ വേണ്ടി.
0: UDID കാർഡ് എടുക്കാൻ നിങ്ങൾ സ്വാവലംബൻ പോർട്ടലിൽ അപേക്ഷ കൊടുത്താൽ മതി. പോർട്ടൽ വഴിയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ മെഡിക്കൽ ബോർഡിൽ പെർമനൻ്റ് ആയിട്ട് തന്നിട്ടുള്ള ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ അതിനി പുതുക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ മെഡിക്കൽ ബോർഡിൽ പോകേണ്ട ആവശ്യം വരില്ല. ഇനി നിങ്ങൾ ഓൺലൈൻ അപേക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങളെ മെഡിക്കൽ ബോർഡ് വിളിക്കുകയാണെങ്കിൽ എന്താണെന്ന് അന്വേഷിച്ചതിന് ശേഷം അതിൽ തുടർ നടപടി എടുത്താൽ മതിയായിരിക്കും. ആ, കാർഡാണെങ്കിലും ഇഷ്യൂ ചെയ്യുന്നത് പോർട്ടൽ വഴിയാണ്.
1: ഓക്കെ, ഇപ്പം നമ്മൾ ഭിന്നശേഷിക്കാരെ പറ്റി സംസാരിച്ചു. അപ്പോൾ അവരുടെ കുട്ടികൾ, അങ്ങനെയുള്ള കുട്ടികളുടെ മാതാപിതാക്കൾക്ക് വളരെയധികം അവർ സമ്മർദ്ദം അനുഭവിക്കുകയും ഏറ്റവും കൂടുതൽ സോഷ്യൽ പ്രഷർ അവർക്ക് ഉണ്ടാവുകയും ചെയ്യും. അപ്പം അങ്ങനെയുള്ള മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് കൗൺസിലിങ്ങോ അങ്ങനെ എന്തെങ്കിലും, അവർക്ക് റീഹാബിലിറ്റേഷനോ അങ്ങനെ എന്തെങ്കിലും?
0: നമ്മളിപ്പം ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം നമ്മളൊരു പുതിയ പദ്ധതി, നേരത്തെ നമ്മൾ കോവിഡിൻ്റെ സമയത്ത് അത് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഓൺലൈൻ സംവിധാനം വഴി ചെയ്തു. പാരൻസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു പ്രധാനമായിട്ടും ചെയ്തത്. കാരണം കോവിഡിന്റെ സമയത്തായ സമയത്ത് ഇവരുടെ തെറാപ്പി സംവിധാനങ്ങളെല്ലാം മുടങ്ങിപ്പോയി. ആ സമയത്ത് പാരൻസും വലിയ രീതിയിലുള്ള സമ്മർദ്ദങ്ങൾ അനുഭവിക്കാൻ തുടങ്ങി. കുട്ടികളാണെങ്കിലും അവർക്ക് ഇപ്പം ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ അവരുടെ തെറാപ്പി അവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കേണ്ടതാണ്. അത് ഒരു ദിവസം നിന്ന് കഴിഞ്ഞാൽ വീണ്ടും അവർക്ക് പ്രശ്നങ്ങൾ വരും. അപ്പം ആ സമയത്ത് ആ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. സഹജീവനം എന്നുള്ള പേരിലാണ് നമ്മൾ ആ ഒരു പദ്ധതി ആരംഭിച്ചിട്ടുള്ളത്. ആ സമയത്ത് അതെല്ലാം ഓൺലൈൻ വഴിയായിരുന്നു. കൗൺസിലിംഗ് സംവിധാനങ്ങൾ, തെറാപ്പിയുടെ ചെറിയ സെഷൻസൊക്കെ നമ്മൾ ഡെമോൺസ്ട്രേഷൻ ചെയ്തിട്ട് ആ സമയത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം കഴിഞ്ഞ സാമ്പത്തിക വർഷം നമ്മളത് മലപ്പുറം ജില്ലയിൽ ഒരു പൈലറ്റ് പ്രോജക്റ്റ് എന്നുള്ള രീതിയിൽ അവിടുത്തെ ബഡ്സ് സ്കൂളുകളെയും സ്പെഷ്യൽ സ്കൂളുകളെയും ഒക്കെ ബന്ധിപ്പിച്ചുകൊണ്ട് ജില്ലാ സാമൂഹ്യ നീതി ഓഫീസ് കോർഡിനേറ്റ് ചെയ്യുന്ന രീതിയിൽ ഈ പറഞ്ഞതുപോലെ അവർക്ക് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ സപ്പോർട്ട്, അതുപോലെ തന്നെ തെറാപ്പി സപ്പോർട്ടുകളെല്ലാം കൊടുക്കുന്ന ഒരു പദ്ധതി. അതിൻ്റെ കൂടെ തന്നെ പാരൻസിൻ്റെ അവരുടെ പാരൻറ്റിങ് പാരൻറ്റിങ് സ്കിൽസ് പ്രത്യേകമായിട്ട് ഭിന്നശേഷി കുട്ടികളെ കൈകാര്യം ചെയ്യുന്നതിന് ആവശ്യമുണ്ട്. അപ്പം ആ രീതിയിലുള്ള പാരൻറ്റിങ് സ്കിൽസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പൈലറ്റ് പ്രോജക്റ്റ് നമ്മൾ കഴിഞ്ഞ സാമ്പത്തിക വർഷം ആരംഭിച്ചിട്ടുണ്ട്. അതെല്ലാ ജില്ലയിലേക്കും വ്യാപിപ്പിക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ് വകുപ്പ് ആലോചിക്കുന്നത്.
1: ഒരു ശ്രോതാവ് കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഹലോ, ഹലോ, ഹലോ, കേൾക്കാമോ? ഹലോ, ഹലോ, എനിക്ക് തോന്നുന്നു ആ കോള് കണക്റ്റ് ആയിട്ടില്ല എന്ന് തോന്നുന്നു. ഇപ്പോൾ ഈ മാം പറഞ്ഞല്ലോ, സോഷ്യൽ സ്റ്റിഗ്മ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന വിഭാഗങ്ങളിൽ ഒന്നാണ് ഈ ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങൾ. അവർക്കെതിരെ ഇപ്പോൾ പൊതുസമൂഹത്ത് എന്തെങ്കിലും നടക്കുന്നത് നമ്മൾ കണ്ടാൽ അത് റിപ്പോർട്ട് ചെയ്യാനും എന്തെങ്കിലും നമ്പേഴ്സ് ഉണ്ടോ, ഹെൽപ്പ് ലൈൻ ഉണ്ടോ, അതോ വെബ്സൈറ്റിൽ എന്തെങ്കിലും പരാതി രേഖപ്പെടുത്താനുള്ള സംവിധാനങ്ങളുണ്ടോ?
0: ട്രാൻസ്ജെൻഡർ മേഖലയിൽ നമ്മൾ ക്രൈസിസ് ഇൻ്റർവെൻഷൻ സെൻറ്റർ, നമുക്ക് സംസ്ഥാനത്ത് ഒരേ ഒരു ക്രൈസിസ് ഇൻ്റർവെൻഷൻ സെൻറ്ററാണ് പ്രവർത്തിക്കുന്നത്. അത് എറണാകുളം ജില്ലയിലാണ് നിലവിൽ പ്രവർത്തിക്കുന്നത്. അതുവഴിയാണ് നമ്മൾ അടിയന്തര ആവശ്യങ്ങളുമായിട്ട് വരുന്ന ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കുള്ള സഹായം, അവരുടെ റെസ്ക്യൂ, അതുപോലെ തന്നെ റീഹാബിലിറ്റേഷൻ ഷെൽട്ടർ ഹോം സംവിധാനം നിലവിലുണ്ട്. ആ രീതിയിലാണ് ഇപ്പം നിലവിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാ ജില്ലയിലും ട്രാൻസ്ജെൻഡർ ജസ്റ്റിസ് കമ്മിറ്റികളുണ്ട്. കമ്മിറ്റികൾക്ക് അടിയന്തര ഘട്ടത്തിൽ ഇതുപോലെ ഫീൽഡ് ലെവൽ ഇൻ്റർവെൻഷൻസ് നടത്താം. ലിങ്ക് വർക്കേഴ്സ് ആരോഗ്യ വകുപ്പിന് കീഴിൽ NHM വഴി, നാഷണൽ ഹെൽത്ത് മിഷൻ വഴി ലിങ്ക് വർക്കേഴ്സ് എല്ലാ ജില്ലകളിലും പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളെല്ലാ ജില്ലയിലും ട്രാൻസ്ജെൻഡർ വ്യക്തികളെ തന്നെ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. അവർക്ക് ഇതുപോലെയുള്ള അടിയന്തര ഘട്ടത്തിൽ ഇടപെടുന്നതിനുള്ള ട്രെയിനിങ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഒരു ക്രൈസിസ് ഇൻ്റർവെൻഷൻ എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടുള്ള ട്രെയിനിങ് കൊടുത്തിട്ട് നമ്മളെല്ലാ ജില്ലയിലും റിസോഴ്സ് പേഴ്സൺസിനെ

0: ഉൾപ്പെടെ ട്രെയിൻ ചെയ്തിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്.
1: ഒരു കോളും കൂടെ വരുന്നുണ്ട്. ഹലോ ഹലോ
2: ഹലോ നമസ്കാരം.
1: നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ഇത് ആരാണ്? റേഡിയോയിൽ നിന്ന് ഒന്ന് മാറി നിൽക്കാമോ? ആ ശബ്ദം നന്നായി വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് സംസാരിക്കൂ
2: മാഡത്തിനോട്.
0: നമസ്കാരം, പറഞ്ഞോളൂ, കേക്കാം.
1: ഇപ്പോഴും മാറി നിന്നിട്ടില്ല. സംസാരിച്ചോളൂ, ഇനി
0: പറഞ്ഞോളൂ, കേൾക്കാം.
2: കഴിഞ്ഞ വർഷം മെയ് മാസം എന്റെ കാല് മുട്ടിന് മുകളിൽ വെച്ച് മുറിച്ചതാണ് മാഡം. അപ്പൊ അതിന് ഇപ്പൊ എനിക്ക് 60 വയസ്സ് കഴിഞ്ഞു. അപ്പൊ എനിക്ക് സർക്കാരിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാനൊരു സൗകര്യം ഉണ്ടല്ലോ സാറേ. അത്
0: പാസ്സാണോ?
2: അല്ല, അതെ വാഹനം.
0: മുച്ചക്ര വാഹനമാണോ ഉദ്ദേശിക്കണേ?
2: അതെ അതെ, മുച്ചക്ര വാഹനം.
0: മുച്ചക്ര വാഹനം എങ്ങനെയാണ് കിട്ടേണ്ടതെന്നാണോ അറിയേണ്ടത്?
2: അതെ അതെ അതെ.
0: ഏത് പഞ്ചായത്തിലാണ്? ഏത് പഞ്ചായത്തിലാണ്?
2: പന്തളം മുനിസിപ്പാലിറ്റിയാണ്.
0: സർട്ടിഫിക്കറ്റ് ഉണ്ടോ? മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടോ? അല്ലെങ്കിൽ UDID കാർഡ് ഉണ്ടോ?
2: UDID കാർഡ് ഉണ്ട്.
0: UDID കാർഡ് ഉണ്ട്. അപ്പൊ നിങ്ങളുടെ അടുത്ത് പന്തളം മുനിസിപ്പാലിറ്റി ആണോ?
2: അതെ.
0: പന്തളം മുനിസിപ്പാലിറ്റിയിൽ ആണ് നിങ്ങൾ അപേക്ഷ കൊടുക്കേണ്ടത്. മുനിസിപ്പാലിറ്റി വഴിയാണ് മുച്ചക്ര വാഹനം കൊടുക്കുന്നത്. അതല്ലാതെ ഭിന്നശേഷി കോർപ്പറേഷൻ വഴി മുച്ചക്ര വാഹനങ്ങൾ കൊടുക്കുന്ന പദ്ധതിയും നിലവിലുണ്ട്. അപ്പം ഭിന്നശേഷി കോർപ്പറേഷൻ വഴിയും നിങ്ങൾക്ക് അപേക്ഷിക്കാം. അതല്ല പന്തളം മുനിസിപ്പാലിറ്റി വഴിയാണെങ്കിൽ ആ രീതിയിലും ഏതെങ്കിലും ഒരു മാർഗത്തിൽ മാത്രമേ, ഒരു വണ്ടി മാത്രമേ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഓക്കെ
2: മേഡം. ഈ മുനിസിപ്പാലിറ്റിയിൽ സാമൂഹിക വകുപ്പ് കൈകാര്യം ചെയ്യുന്നുണ്ടോ?
0: മുനിസിപ്പാലിറ്റിയുടെ പദ്ധതി നിർവഹണം നടത്തുന്നത് അവിടുത്തെ വനിതാ ശിശു വികസന വകുപ്പിലെ ഉദ്യോഗസ്ഥരായിരിക്കും. CDPO ആയിരിക്കും അതിന്റെ നിർവഹണ ഉദ്യോഗസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഗ്രാമസഭ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ആ ഗ്രാമസഭയാണ് നിങ്ങളുടെ ഗുണഭോക്താവ് എന്നുള്ള രീതിയിൽ ഗ്രാമസഭ അംഗീകരിച്ച ലിസ്റ്റ് പ്രകാരമാണ് കൊടുക്കുന്നത് മുനിസിപ്പാലിറ്റി. ഓക്കെ, നിങ്ങളുടെ വാർഡ് കൗൺസിലറെ കോണ്ടാക്ട് ചെയ്യണം കേട്ടോ. ഗ്രാമസഭയ്ക്കൊക്കെ പോവാറുണ്ടോ? സ്പെഷ്യൽ ഗ്രാമസഭ വിളിക്കാറുണ്ടോ? ആ, അപ്പൊ സ്പെഷ്യൽ ഗ്രാമസഭ വിളിക്കുമ്പോ ഗ്രാമസഭയിൽ എന്തായാലും പോകണം.
2: ഓക്കെ ഓക്കെ മാഡം, താങ്ക്സ്.
1: ഓക്കെ, വെൽക്കം. മാം, ഈ സാമൂഹ്യ നീതി വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ നമുക്കറിയാം റെസിഡൻസ് അസോസിയേഷൻസ് ഒക്കെ കൂടുതലായിട്ടുണ്ട്. അപ്പോൾ അവർ വഴി പദ്ധതി നിർവഹണത്തിന് എങ്ങനെയൊക്കെ സാമൂഹ്യ നീതി വകുപ്പായിട്ട് പങ്കാളികളാകാൻ കഴിയും?
0: സാമൂഹ്യ നീതി വകുപ്പ് NGOs വഴി വിവിധ തരത്തിലുള്ള പദ്ധതികൾ നമ്മൾ നടപ്പിലാക്കുന്നുണ്ട്. അത് പ്രധാനമായിട്ടും NGOs വഴി നമ്മൾ സ്ഥാപനങ്ങൾ ആണ് നടത്തുന്നത്. ഇപ്പം സൈക്കോ സോഷ്യൽ റിഹാബിലിറ്റേഷൻ സെൻറ്റേഴ്സ് ആണെങ്കിലും ഓൾഡ് ഏജ് ഹോംസ് ആണെങ്കിലും ഒക്കെ ആ രീതിയിൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു ഡിമെൻഷ്യ കെയർ സെൻറ്റർ ഉണ്ട്, ഇടവനക്കാടാണ് അത് പ്രവർത്തിക്കുന്നത്. അതും NGO സപ്പോർട്ടോട് കൂടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ കിടപ്പിലായ ആളുകളെ സംരക്ഷിക്കുന്ന സ്ഥാപനങ്ങൾ, വയോസാന്ത്വനം എന്നുള്ള പേരിലുള്ള പദ്ധതി നമുക്ക് നിലവിലുണ്ട്. അതും നമ്മൾ NGO സപ്പോർട്ടോട് കൂടിയിട്ടാണ് ചെയ്യുന്നത്. ആ രീതിയിൽ ചെയ്യാം. പിന്നെ ഈ പറഞ്ഞതുപോലെയുള്ള ഏതെങ്കിലും ക്ലബ്ബുകളോ റെസിഡൻസ് അസോസിയേഷൻസ് ഒക്കെ വകുപ്പിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ അവർക്ക് ഏറ്റവും നല്ല മാർഗം അതത് ജില്ലാ സാമൂഹ്യ നീതി ഓഫീസുകളെ സമീപിക്കുക എന്നുള്ളതാണ്. ഓരോ ജില്ലയ്ക്കും ഓരോ പ്രത്യേക ആവശ്യങ്ങളായിരിക്കും. ഇപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ ആവശ്യമായിരിക്കില്ല, മലപ്പുറം പോലുള്ള ഒരു ജില്ലയ്ക്ക് കാസർഗോഡ് വേറെ ആവശ്യങ്ങളായിരിക്കും. അപ്പോൾ ആ രീതിയിൽ അവരുടെ പ്രദേശത്തിൻ്റെ പ്രത്യേകതകളനുസരിച്ച് ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യേകമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം എന്നുണ്ടെങ്കിൽ സാമൂഹ്യ നീതി ഓഫീസറെ സമീപിക്കുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. പല ജില്ലകളിലും അത്തരത്തിലുള്ള ജില്ലാ സ്പെസിഫിക് ആയിട്ടുള്ള പല പദ്ധതികളും അതത് ജില്ലാ സാമൂഹ്യ നീതി ഓഫീസർമാരുടെ ഒരു ഇനിഷ്യേറ്റീവിലും അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടവുമായിട്ട് അസോസിയേറ്റ് ചെയ്ത്, അതുപോലെ ഇപ്പം ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റികൾ എല്ലാ ജില്ലയിലുള്ളത് കൊണ്ട് അതും നല്ലൊരു മാർഗമാണ്. അപ്പം നമ്മൾ സാധാരണഗതിയിൽ ജില്ലയിൽ ഇത്തരം പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നത് ഇതുപോലെയുള്ള പല
1: എൻറ്റിറ്റീസ് ആണ്,
0: സംവിധാനങ്ങൾ വഴിയാണ്.
1: ഇൻഡിവിജ്വൽ വോളണ്ടിയേഴ്സിനും നമുക്ക് അങ്ങനെ ചെയ്യാം അല്ലേ?
0: നമ്മൾ ഇന്റേൺഷിപ്പ് കൊടുക്കാറുണ്ട്. അപ്പം സോഷ്യൽ വർക്ക് പഠിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ നിയമം പഠിക്കുന്ന ആളുകൾക്കൊക്കെ സാമൂഹ്യ നീതി ഓഫീസുകളിലും അതുപോലെ തന്നെ ഡയറക്ടറേറ്റിലും നമ്മളുടെ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ നമ്മൾ ഇന്റേൺഷിപ്പ് പദ്ധതികൾ പദ്ധതിയായിട്ട് വെക്കുന്നതല്ല, അല്ലാത്ത രീതിയിലും ഇന്റേൺഷിപ്പ് അവരുടെ പഠനത്തിൻ്റെ ഭാഗമായിട്ട്

0: നമ്മൾ ചെയ്യിക്കാറുണ്ട്. ഇപ്പം കഴിഞ്ഞ വർഷം മുതൽ അതുപോലെ ഇന്റേൺഷിപ്പ് പദ്ധതിയായിട്ട് തന്നെ നമ്മൾ ഡയറക്ടറേറ്റിലും അതുപോലെ തന്നെ ജില്ലാ ഓഫീസുകളിലും ഇന്റേൺസിന് ചെറിയൊരു തുക സ്റ്റൈപ്പൻഡ് കൊടുത്തുകൊണ്ട് ഇന്റേൺസിന് നമ്മൾ എംപ്ലോയ് ചെയ്യിക്കുന്ന ഒരു പദ്ധതിയും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്.
1: ഇതിലേക്കൊക്കെ അപേക്ഷിക്കേണ്ടത്
0: ഇന്റേൺഷിപ്പ് പദ്ധതിയായിട്ട് നമ്മൾ വെക്കുന്ന സമയത്ത് അത് നമ്മൾ പോസ്റ്റ് ചെയ്യാണ് ചെയ്യുക, ഇന്റർവ്യൂ നടത്തി ആളുകളെ എടുക്കുകയാണ്. ജില്ലകളിലുള്ളത് ജില്ലാ സാമൂഹ്യനീതി ഓഫീസർമാർ വഴി ചെയ്യുന്നു. ഡയറക്ടറേറ്റിൽ നമ്മൾ ഇവിടുന്ന് ഡയറക്ടറേറ്റിൽ വിജ്ഞാപനം പുറപ്പെടുത്തിയതിന് ശേഷമാണ് ചെയ്യുന്നത്. ഇന്റേൺഷിപ്പ് ആണെങ്കിൽ നമ്മുടെ സ്ഥാപനങ്ങളിലാണെങ്കിൽ ഡയറക്ടർ തലത്തിലാണ് നമ്മൾ അതിൻ്റെ പെർമിഷൻ കൊടുക്കുന്നത്. അതല്ല ജില്ലാ സാമൂഹ്യനീതി ഓഫീസ് വഴി വിവിധ മേഖലകളിൽ, ഭിന്നശേഷി മേഖലയിൽ പ്രവർത്തിക്കാം, വയോജന മേഖലയിൽ പ്രവർത്തിക്കാം, ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ ഇടയിൽ പ്രവർത്തിക്കാം, അതുപോലെ തന്നെ പ്രൊബേഷണർമാർ നമ്മളുടെ നല്ല നടപ്പിന് വിധേയരായിട്ടുള്ള ആളുകളുടെ ഇടയിലൊക്കെ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ജില്ലാ സാമൂഹ്യ നീതി ഓഫീസ് വഴി അതുപോലെ തന്നെ ജില്ലാ പ്രൊബേഷൻ ഓഫീസ് വഴി നമ്മൾ ഇന്റേൺഷിപ്പ് പ്രോഗ്രാംസ് കൊടുക്കാറുണ്ട്.
1: ഒരു ശ്രോതാവ് കൂടിയുണ്ട്. ഹലോ ഹലോ
2: ഹലോ
1: നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. പേരും സ്ഥലവും പറയാമോ?
2: നമസ്കാരം.
1: ആ പറയൂ.
2: നമസ്കാരം സുരേന്ദ്രൻ. എനിക്ക് മാഡത്തിന് നന്നായിട്ട് അറിയാം നേരത്തെ.
0: എന്നെ അറിയാമോ?
2: അറിയാം. റോബി ബാബു അല്ലേ?
1: അല്ല, നമ്മൾ റൂബി ബാബു ജസ്റ്റ് ഹോസ്റ്റ് ആണ്. മാഡത്തിന് ഇന്ന് നമ്മുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ വന്നിരിക്കുന്നത് ഷീബ മുംതാസ് മാഡം ആണ്. മാഡത്തിനോട് എന്തെങ്കിലും സംശയങ്ങളുണ്ടോ ചോദിക്കാൻ ഇന്നത്തെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട്?
2: ഓക്കെ,
1: ചോദിക്കൂ.
2: ഹലോ ഹലോ മാഡം, ഞാൻ ടോട്ടലി ബ്ലൈൻഡ് ആണ്.
0: ആ പറയൂ.
2: സീനിയർ സിറ്റിസൺ ആണ് ഞാൻ വിളിക്കാൻ കാരണം, ഞാൻ എന്റെ റോഡ്, അതായത് ഒരു ഇട റോഡാണ് പന്തലക്കോട് പാടോട്ട് പോയുക, ഇത് കോർപ്പറേഷന്റെ റോഡാണെന്ന് പറഞ്ഞ് ഇത് ജഡ്ജി വരെ കോടതി സബ്ജാസാർ വഴിയൊക്കെ ഇത് പേപ്പറൊക്കെ ആയി എൻക്വയറിയൊക്കെ കഴിഞ്ഞ വിഷയമാണ്. ഇത് സർക്കാർ ഈ നാട് വന്ന് എൻക്വയറി എല്ലാം കഴിഞ്ഞു,
0: കോടതിയിൽ പരാതി കൊടുത്തോ?
2: ആ കോടതി വഴി പോയി, പിന്നെ ശേഷി കോർപ്പറേഷനിന്റെ രജിസ്റ്റർഡ് ആയിട്ട് പേപ്പർ അയച്ചു. 37 എന്റെ ഫയൽ നമ്പർ. പക്ഷെ ഈ ഈ പറയുന്ന 1 മണിക്കൂർ പ്രോഗ്രാം ഇത് റേഡിയോ വഴിയാണ് ഞാൻ അന്ന് ഈ ഇതില് ഇടവട്ട പേപ്പർ കൊടുത്തത്. അതേപോലെ തന്നെയാണ് ഇപ്പോഴത്തെ, ഇവിടെ ഒരുപാട് ഫോണി പ്രോഗ്രാം നടക്കുന്നുണ്ട്, കാര്യത്തിന് ഒന്നും നടക്കുന്നില്ല, ഈ സംസാരം മാത്രമേ ഉള്ളൂ.
1: ശരി, ഈ പ്രോഗ്രാം വഴി കിട്ടുന്ന അവയർനെസ് ആണല്ലോ ഇങ്ങനത്തെ കാര്യങ്ങളിൽ നമുക്ക് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നൽകുന്നത്. അപ്പൊ പരിപാടിക്കുന്ന വെച്ചാൽ നമുക്ക് ഇവിടെ പോയി ഡയറക്റ്റ് ഓരോ ആൾക്കാരുടെ അടുത്തും പോവാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ.
2: അല്ല, പോവാൻ പറ്റൂല, അതല്ലേ ഞാൻ പറഞ്ഞത്. എൻക്വയറി വരെ കഴിഞ്ഞതാണെന്ന്,
0: എൻക്വയറി കഴിഞ്ഞിട്ട് അതിന്റെ നടപടികൾ പെൻഡിംഗ് ആണെന്നാണോ പറയണേ? ഓക്കെ, കോടതി ഇടപെട്ട കേസ് ആയതുകൊണ്ട് നമുക്ക് കോടതിയിൽ ചോദിക്കണം അതെന്തായി എന്നുള്ളത്. അത് വേറെ ഡിപ്പാർട്ട്മെന്റ്
2: സംസാറ് ഞാൻ പറയുന്നത് സംസാർ ഇപ്പൊ എറണാകുളത്ത് ട്രാൻസ്ഫർ ആയി.
0: ഓക്കെ,
2: മജിസ്ട്രേറ്റ് ആണ് കോടതിയിൽ. അപ്പൊ സാറിനെ ഞാൻ വിളിച്ച പറഞ്ഞുകൂടാ ഒരു ലക്ഷ്മി മാഡം വന്നിട്ടുണ്ട് അങ്ങോട്ട്. ഇതൊക്കെ വെറുതെ, ഞാൻ ടോട്ടലി ബ്ലൈൻഡ് ആണ്.
1: സാർ എന്താണെന്നറിയാമോ, നമ്മുടെ പരിപാടിയിൽ നമുക്ക് പ്രത്യേകിച്ച് വ്യക്തിപരമായ പരാമർശങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കേണ്ടിയിരിക്കുന്നു. സാറിന്റെ കേസുകൾ എന്താണെന്ന് വെച്ചാൽ പരിശോധിച്ചിട്ട് മാഡം എന്താണെന്ന് വെച്ചാൽ അതിന്റെ നടപടികളിലേക്ക് കടക്കുന്നതാണ്. അപ്പോൾ മാഡം, ഈ ഒരു ഇങ്ങനത്തെ പരിപാടികൾ നമ്മൾ ശരിക്കും അവയർനെസ്സിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ സാമൂഹ്യ നീതി വകുപ്പിന്റെ ഇപ്പം തന്നെ നമ്മൾ പല വിഭാഗങ്ങളെ കുറിച്ച് സംസാരിച്ചു, പല അത് പദ്ധതികളെ കുറിച്ച് സംസാരിച്ചു. പക്ഷെ ഇതൊക്കെ അറിയാനുള്ള അവയർനെസ് പ്രോഗ്രാം, ഇങ്ങനെ നമ്മുടെ ഈ ഒരു പ്രോഗ്രാം അല്ലാണ്ട് മറ്റ് വകുപ്പിന്റെ കീഴിൽ എന്തെങ്കിലും അവയർനെസ് ഇനിഷ്യേറ്റീവ് പ്രോഗ്രാംസ് നടത്താറ്?
0: നമ്മൾ എല്ലാ ജില്ലയിലും അവയർനെസ് പ്രോഗ്രാംസ് ചെയ്യാറുണ്ട്. പിന്നെ നമുക്ക് നമ്മളുടെ ഈ അപേക്ഷകളെല്ലാം, ഇപ്പോൾ ഒരു കാര്യം കൂടെ എന്നോട് ചേർത്ത് പറയണം, നമ്മളിപ്പം ഒരുപാട് പദ്ധതികളെക്കുറിച്ച് പറഞ്ഞു. പ്രധാനപ്പെട്ട എല്ലാ വ്യക്തിഗത പദ്ധതികളും നമ്മൾ സുനീതി പോർട്ടൽ ഓൺലൈൻ വഴിയാണ് ഇപ്പോൾ അപേക്ഷ. അതെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് എന്നാണ് തോന്നുന്നത്. അപ്പം അക്ഷയ സെൻറ്റേഴ്സിൽ പോയി കഴിഞ്ഞാൽ സുനീതി പോർട്ടൽ വഴി എല്ലാ വിഭാഗം ആളുകൾക്കും അപേക്ഷ കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഈ പദ്ധതികളെക്കുറിച്ചൊക്കെയുള്ള നമ്മളുടെ അവയർനെസ് പ്രോഗ്രാംസ് പ്രധാനമായിട്ടും നമ്മൾ നടപ്പിലാക്കുന്നത് ജില്ലകൾ വഴിയാണ്. അതത് സമയത്ത് അപേക്ഷ ക്ഷണിക്കുന്ന സമയത്ത് ജില്ലാ ഓഫീസർമാർ വഴി നമ്മൾ പരസ്യം കൊടുക്കാറുണ്ട്. പിന്നെ സാമൂഹ്യ നീതി വകുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചില പരിപാടികൾ എന്ന് പറഞ്ഞാൽ പല ദിനാചരണങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. ഇപ്പം വയോജന ദിനം, ഭിന്നശേഷി ദിനം, ഇതിനോടൊക്കെ അനുബന്ധിച്ച് നമ്മൾ ഒരുപാട് IEC മെറ്റീരിയൽസ് ചെയ്യാറുണ്ട്. പോസ്റ്റേഴ്സും അതേപോലെ തന്നെ ചെറിയ ഷോർട്ട് വീഡിയോസ് അങ്ങനെ ചെയ്യാറുണ്ട്. നമുക്ക് നമ്മളൊരു ഏജൻസിയുമായിട്ട് സഹകരിച്ചിട്ട് നമുക്ക് അങ്ങനെ പരസ്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് IEC ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി എന്നുള്ള രീതിയിൽ തന്നെ നമ്മളത് ചെയ്യാറുണ്ട്.
1: ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള പരിപാടികൾ വഴി കൂടുതൽ അവബോധം അവബോധമാണ് ഇതിൽ എനിക്ക്

0: തോന്നുന്നു ഏറ്റവും പ്രധാനം. അപ്പോൾ അത് ജനങ്ങളിലേക്ക് എത്തട്ടെ. അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ കൃത്യസമയത്ത് ആവശ്യക്കാരിലേക്ക് എത്തുമ്പോഴാണ് സാമൂഹ്യനീതി പൂർണ്ണമാകുന്നത്. വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കുമെല്ലാം ഈ നമ്മൾ പറഞ്ഞ എല്ലാ വിഭാഗക്കാർക്കും സർക്കാർ ഒരുക്കുന്ന ക്ഷേമ പദ്ധതികളെക്കുറിച്ചും അവ എങ്ങനെ കൃത്യമായി വിനിയോഗിക്കണം എന്നതിനെക്കുറിച്ചും വളരെ ലളിതവും വിശദവുമായി ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയത് സാമൂഹ്യനീതി വകുപ്പിന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ ഷീബ മുംതാസ് മാഡമാണ്. ശ്രോതാക്കളുടെ പേരിലും ആകാശവാണിയുടെ പേരിലും അങ്ങയോടുള്ള നന്ദി അറിയിക്കുകയാണ്.
1: താങ്ക് യു സോ മച്ച്.
2: ഇന്നത്തെ ഹലോ ആകാശവാണി തത്സമയ ഫോൺ ഇൻ പരിപാടിയിൽ ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയത് സാമൂഹ്യ നീതി വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ ഷീബ മുംതാസ്. സ്റ്റുഡിയോയിൽ ഷീബ മുംതാസുമായി സംസാരിച്ചത് റൂബി ബാബു. സാങ്കേതിക സഹായം ബിജു കോലോത്ത്, ബിജു നെയ്യാറ്റിൻകര. സ്റ്റുഡിയോയിൽ അനില ബിൻ ജമാൽ, നന്ദിത രമേശ്.

സർവേശ്വരിക്കേ പുരിയ കൊടി രണ്ടുണ്ടായിട്ടും വന്നു വല്ലോ. അഗ്നി ഭഗവാന്റെ തേജസ് കൊണ്ട് അംബികയ്ക്ക് തൃക്കണ്ണുകളുണ്ടായിട്ടും വന്നു വല്ലോ. കുബേരന്റെ തേജസ് കൊണ്ട് കൗമാരിക്ക് കൊടിനാശികയുണ്ടായി.

മണ്ഡലവും പരിഗ്രഹിച്ചുകൊണ്ടാളെന്റെ ഭഗവതിയോ, തിങ്കൾ തെല്ലും തോൾവളയും പരിഗ്രഹിച്ചുകൊണ്ടാളെന്റെ ഭഗവതിയോ, കാൽച്ചിലമ്പും കൊരലാരവും പരിഗ്രഹിച്ചുകൊണ്ടാളെന്റെ ഭഗവതിയോ, പൗലസ്ത്യൻ പക്കൽ നിന്നും സുരയൊടുങ്ങാത്ത

ഭയം വരുമേ ഭഗവതിയെ കണ്ടാലോ, ഭക്തിയോടും കൂടി ഭഗവതിയെ സ്തുതിച്ചു തുടങ്ങിനാരേ ദേവകളോ. ഭക്തിയോടും കൂടി അയ്യന്നൂർ ഭഗവതിയെ സ്തുതിച്ചു തുടങ്ങിനാരേ ദേവകളോ. ഐശ്വര്യമൂർത്തിയെ നിന്മൈ ഞാൻ അടകുടയാദേവീ, ഭദ്രകാളി നിന്മൈ ഞാൻ സ്തുതിക്കുന്നേൻ. മൂന്നു ലോകത്തിനു

പാർവതിക്കടിയാർ വേണ്ടുന്ന കർമ്മങ്ങളെല്ലാം ജയിച്ചുകൊണ്ട തോഴിമാരോ അന്നേരത്ത് ഭഗവാൻ കുളിച്ചു വന്നിറൻ വിഴുത്തു കാലുകഴുകി അജമിച്ചകത്തൂട്ടു ചെന്ന

0: ഭഗവാനും തലയിൽ തൊട്ടവൻ ആശിസ് ചൊല്ലൂ വീതോ തന്തിരുവടിയുടെ ഇടത്തു നിന്നല്ലോ ഞാനും.
1: ഉമാബ്രാഹ്മണി അമ്മയും സംഘവും അവതരിപ്പിച്ച ബ്രാഹ്മണിപ്പാട്ടാണ് ഇതുവരെ കേട്ടത്.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
3: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
2: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
3: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
4: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
5: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
6: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞ എടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
7: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: ഇനി പ്രാദേശിക വാർത്തകൾ, തിരുവനന്തപുരം റിലേ.
8: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. യുവജനകാര്യ കായിക മന്ത്രാലയം

0: ലയത്തിന്റെ ലഹരി വിരുദ്ധ പ്രചാരണ പരിപാടിയുടെ പുതിയ ഘട്ടത്തിന് തുടക്കമായി. വികസിത ഭാരതത്തിനായി ലഹരി മുക്ത യുവത എന്ന ആശയത്തിൽ മത്സരങ്ങൾ നടക്കും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ നേതാക്കളുമായി ആഭ്യന്തരമന്ത്രിയുടെ കൂടിക്കാഴ്ച മറ്റന്നാൾ തിരുവനന്തപുരത്ത്. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച രണ്ടു മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്ന് മുംബൈയിലെത്തിക്കും. നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമറ കുറ്റക്കാരനെന്ന് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. ശിക്ഷാവിധി മറ്റന്നാൾ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിയമനങ്ങളിൽ സർക്കാരിന് പരിപൂർണ അവകാശമുണ്ടാകണമെന്ന് ദേവസ്വം മന്ത്രി കെ മുരളീധരൻ. പ്രിയദർശിനി സൌജന്യ യാത്രാ വിഷയത്തിൽ സംസ്ഥാനത്തെ സ്വകാര്യ ബസ് ഉടമകളുമായി ഗതാഗത മന്ത്രി സി പി ജോൺ തിരുവനന്തപുരത്ത് ചർച്ച നടത്തുന്നു. വാർത്തകൾ വിശദമായി. അന്തരിച്ച ഖത്തർ മുൻ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ താനിയോടുള്ള ആദരസൂചകമായി ഇന്ത്യയിൽ ഇന്ന് ഒരു ദിവസത്തെ ദേശീയ ദുഃഖാചരണം. രാജ്യത്തുടനീളം ഇന്ന് ദേശീയ പതാക പകുതി താഴ്ത്തിക്കിട്ടും. ഔദ്യോഗിക വിനോദ പരിപാടികളൊന്നും ഉണ്ടായിരിക്കില്ല. ഇന്ത്യയുടെ അനുശോചനം നേരിട്ടറിയിക്കുന്നതിനായി കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഖത്തർ സന്ദർശിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു. വികസിത ഭാരതത്തിനായി ലഹരി മുക്ത യുവത എന്ന ആശയത്തിൽ യുവജന കാര്യ കായിക മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ലഹരി വിരുദ്ധ പ്രചാരണ പരിപാടിയുടെ അടുത്തഘട്ടം രാജ്യവ്യാപകമായി ആരംഭിച്ചു. ഇതോടനുബന്ധിച്ച് ജില്ലാ സംസ്ഥാന ദേശീയ തലങ്ങളിലായി സംഘടിപ്പിക്കുന്ന മത്സരങ്ങൾക്കായി മൈ ഭാരത് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. 15 മുതൽ 29 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് 5 വിഭാഗങ്ങളിലായുള്ള മത്സരങ്ങളിൽ പങ്കെടുക്കാം. ജില്ലാതല മത്സരങ്ങൾ ഈ മാസം 24-ന് ആരംഭിക്കും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ യോഗം മറ്റന്നാൾ തിരുവനന്തപുരത്ത് ചേരും. ആഭ്യന്തരമന്ത്രി വിളിച്ചു ചേർക്കുന്ന യോഗത്തിൽ വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ പങ്കെടുക്കും. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ സജീവ പങ്കാളിത്തം ഉറപ്പുവരുത്താനുള്ള ചർച്ചകൾ നടക്കും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ നിയമന കാര്യങ്ങളിൽ സർക്കാരിന് പരിപൂർണ അവകാശമുണ്ടാകണമെന്ന് ദേവസ്വം മന്ത്രി കെ മുരളീധരൻ. സർക്കാർ നടപടിയിൽ തെറ്റുണ്ടെങ്കിൽ കോടതിക്ക് അഭിപ്രായം പറയാമെന്നും പ്രതികരണങ്ങൾ കോടതിയോടുള്ള ധിക്കാരമല്ലെന്നും അദ്ദേഹം കോഴിക്കോട് മാധ്യമങ്ങളോട് പറഞ്ഞു.
1: ദേവസ്വം കമ്മീഷണർ നിയമിക്കുന്ന ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ തിരുവിതാംകൂറിന് വരുമ്പോൾ ഒരു പട്ടിക തയ്യാറാക്കി കോടതിക്ക് കൊടുക്കണം, കോടതിയാണ് തീരുമാനമെടുക്കുന്നത്. ഇങ്ങനെയൊക്കെയുള്ള ന്യൂനതകളാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചത്. അതല്ലാതെ കോടതിയോടുള്ള ധിക്കാരമോ ബഹുമാനക്കുറവോ അല്ല. ഈ കാര്യത്തിൽ ഗവൺമെന്റിന് കുറച്ച് ഫ്രീഡം വേണമെന്നാണ് ഗവൺമെന്റ്. അങ്ങനെ ഫ്രീഡം ഗവൺമെന്റ് എടുക്കുമ്പോൾ അതിൽ തെറ്റുകൾ ഉണ്ടെങ്കിൽ കോടതിക്ക് ഇടപെടാൻ തിരുത്താം.
0: ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ SIT റിപ്പോർട്ട് സമർപ്പിക്കാത്തിടത്തോളം സർക്കാരിന് ഒന്നും ചെയ്യാനാകില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. നടപടികൾ വൈകുന്നത് പ്രതികൾ രക്ഷപ്പെടാനുള്ള സാധ്യത കൂട്ടുമെന്നും ശ്രീ കെ മുരളീധരൻ പറഞ്ഞു. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്ന് മുംബൈയിലെത്തിക്കും. ഹോച്ചിമിൻ സിറ്റിയിൽ നിന്ന് പുറപ്പെടുന്ന വിമാനം ഇന്ത്യൻ സമയം രാത്രി 9:35 മുംബൈ വിമാനത്താവളത്തിൽ എത്തിച്ചേരുമെന്ന് ഇന്ത്യൻ എംബസി അറിയിച്ചു. കൊട്ടാരക്കര സ്വദേശികളായ AC തോമസ്, ഭാര്യ ലോവേനി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ നോർക്കയുടെ ഏകോപനത്തിൽ മുംബൈയിൽ നിന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്കും തുടർന്ന് കൊട്ടാരക്കരയിലെ വസതിയിലേക്കും എത്തിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരത്തെ അറിയിച്ചിരുന്നു. ഉസ്ബെക്കിസ്ഥാനിൽ മലയാളി മെഡിക്കൽ വിദ്യാർത്ഥിനി കൊല്ലപ്പെട്ട സംഭവത്തിൽ ദേശീയ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. 21 വയസ്സുകാരിയായ പെൺകുട്ടി കൊല്ലപ്പെടുന്നതിന് തൊട്ടുമുൻപ് കടുത്ത ശാരീരിക മർദ്ദനം നേരിട്ടതായ ആരോപണത്തിൽ കമ്മീഷൻ ആശങ്ക രേഖപ്പെടുത്തി. സംഭവത്തിൽ വിദേശകാര്യ മന്ത്രാലയവുമായും താഷ്കണ്ടിലെ ഇന്ത്യൻ എംബസിയുമായും ഏകോപിപ്പിച്ച് അടിയന്തര അന്വേഷണം നടത്താനും പെൺകുട്ടിയുടെ കുടുംബത്തിന് പിന്തുണ ഉറപ്പാക്കാനും ആവശ്യപ്പെട്ട് കമ്മീഷൻ കേരള പോലീസ് മേധാവിക്ക് കത്തയച്ചു. 7 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. പാലാ നഗരസഭയിൽ രാഷ്ട്രീയ പൊരുമുരുകുന്നു. നഗരസഭാധ്യക്ഷ ദിയാബിനു പുളിക്കക്കണ്ടത്തിനെതിരെ LDF നൽകിയ അവിശ്വാസ പ്രമേയത്തിന്മേലുള്ള ചർച്ച ഈ മാസം 21 നടക്കും. ഇതിന്റെ പശ്ചാത്തലത്തിൽ നഗരസഭയിൽ നാളെ മുതൽ തുടർച്ചയായ 4 ദിവസം കൌൺസിൽ യോഗങ്ങൾ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ.
2: ആകെയുള്ള 104 മത്സരങ്ങളിൽ 100 പൂർത്തിയായി കഴിഞ്ഞു. കപ്പിൽ തൊടാൻ അർജന്റീന, ഫ്രാൻസ്, സ്പെയിൻ, ഇംഗ്ലണ്ട് കടുപ്പമേറി.
3: നാളെ മുതൽ ഈ മാസം 17-ാം തീയതി വരെ എല്ലാ ദിവസവും വൈകിട്ട് 3:30-ക്കാണ് കൌൺസിൽ യോഗങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നത്. അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നതിന് മുൻപ് LDF ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് കൌൺസിലിലൂടെ കൃത്യമായ മറുപടി നൽകുക എന്നതാണ് ഭരണപക്ഷത്തിന്റെ ലക്ഷ്യം. നാളെ നടക്കുന്ന ആദ്യ യോഗത്തിൽ നഗരസഭാധ്യക്ഷയുടെ ചേംബറിൽ നിന്ന് ഫയൽ നഷ്ടപ്പെട്ട സംഭവം, മഴക്കാലപൂർവ്വ ശുചീകരണം, കുമാരനാശാൻ സ്മാരക ചിൽഡ്രൻസ് പാർക്കിൽ പ്രതിമ നിർമ്മിക്കുന്നതുൾപ്പെടെയുള്ള പ്രധാന വിഷയങ്ങൾ ചർച്ചയാകും.
0: പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി പോത്തുണ്ടി തിരുത്തമ്പാടം ചെന്താമറ കുറ്റക്കാരനെന്ന് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. ജില്ലാ അഡീഷണൽ ജഡ്ജി കെന്നത്ത് ജോർജാണ് വിധി പ്രസ്താവിച്ചത്. ശിക്ഷാവിധി മറ്റന്നാൾ.

0: പ്രഖ്യാപിക്കും. 2025 ജനുവരി 27 തിരുത്തമ്പാടത്തെ സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെ കൊലപ്പെടുത്തിയതാണ് കേസ്. സംസ്ഥാനത്തെ സ്വകാര്യ ബസ് ഉടമകളുമായി ഗതാഗത മന്ത്രി CP ജോൺ തിരുവനന്തപുരത്ത് ചർച്ച നടത്തുന്നു. KSRTCയുടെ പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതി ഉൾപ്പെടെയുള്ള ആശങ്കകൾ പരിഹരിക്കാനാണ് ബസ് ഉടമകളെ ചർച്ചയ്ക്ക് വിളിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് ഈ മാസം 26-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നരേന്ദ്രമോദി മൊബൈൽ ആപ്ലിക്കേഷൻ MyGOV എന്നിവയിലൂടെയും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഈ മാസം 24 വരെ പങ്കുവയ്ക്കാം. ഗഗൻയാൻ ദൌത്യത്തിലെ ക്രൂ മൊഡ്യൂൾ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട 3 പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി ISRO. കടലിൽ വീണതിനുശേഷം ക്രൂ മൊഡ്യൂളിന് സ്വന്തമായി ശരിയായ സ്ഥാനം കൈവരിക്കാൻ സാധിക്കുമോ എന്നതായിരുന്നു ആദ്യ പരീക്ഷണം. ക്രൂ മൊഡ്യൂളിനും സർവീസ് മൊഡ്യൂളിനും ഇടയിലുള്ള വേർതിരിക്കൽ സംവിധാനം രണ്ടാമത്തെ പരീക്ഷണത്തിൽ പരിശോധിച്ചു. പാരച്യൂട്ടുകളെ സംരക്ഷിക്കുന്ന അപെക്സ് കവർ വേർപെടുത്താനുള്ള ക്രൂ മൊഡ്യൂളിന്റെ ശേഷിയും വിലയിരുത്തി. ലോകകപ്പ് ഫുട്ബോൾ ജേതാക്കളെ അറിയാൻ ഇനി 7 നാൾ കൂടി. 2 സെമിഫൈനലും 3-ാം സ്ഥാനത്തേക്കുള്ള മത്സരവും കഴിഞ്ഞാൽ ഈ മാസം 20-ന് ഫൈനൽ പോരാട്ടമായി. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: ആകെയുള്ള 104 മത്സരങ്ങളിൽ 100 പൂർത്തിയായി കഴിഞ്ഞു. കപ്പിൽ തൊടാൻ അർജന്റീന, ഫ്രാൻസ്, സ്പെയിൻ, ഇംഗ്ലണ്ട്. കടുപ്പമേറിയ പോരാട്ട വീഥികളിൽ കാലിടറാതെ മുന്നേറിയ 4 ടീമുകൾ. ഫിഫ ലോക റാങ്കിങ്ങിൽ മുന്നണിയിലുള്ള 4 കൊമ്പന്മാർ തന്നെയാണ് കിരീട പോരാട്ടത്തിൽ അവശേഷിക്കുന്നത്. പ്രതീക്ഷകളും മോഹങ്ങളുമായി എത്തിയ 44 ടീമുകളിൽ ചിലരെങ്കിലും എക്കാലവും ഓർക്കാനുള്ള അടയാളങ്ങൾ ബാക്കിയാക്കിയാണ് മടങ്ങുന്നത്. കണ്ണീർ പൊഴിച്ച് യാത്ര പറഞ്ഞ പ്രിയ താരങ്ങളുടെ വേദന കാൽപന്ത് ആരാധകരുടെ ഹൃദയത്തിൽ നിറഞ്ഞു തന്നെ നിൽക്കും.
0: രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 166 പോയിന്റ് താഴ്ന്ന് 77,404-ലും നിഫ്റ്റി 61 പോയിന്റ് കുറഞ്ഞ് 24,146-ലും വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 1,040 രൂപ കുറഞ്ഞ് 1,04,800 രൂപയും ഗ്രാമിന് 13,100 രൂപയുമാണ് ഇന്നത്തെ വില. പ്ലസ് വൺ പ്രവേശനത്തിനായുള്ള സപ്ലിമെന്ററി അലോട്ട്മെന്റിന് ഇന്നു മുതൽ ഓൺലൈനായി അപേക്ഷിക്കാം. ഏകജാലക സംവിധാനത്തിലൂടെ ഇതുവരെ അപേക്ഷിക്കാൻ സാധിക്കാതിരുന്നവർക്കും അപേക്ഷിച്ചിട്ടും അലോട്ട്മെന്റ് ലഭിക്കാതിരുന്നവർക്കുമാണ് അവസരം. തിരുവനന്തപുരം മ്യൂസിയം വളപ്പിലെ 150 വർഷം പഴക്കമുള്ള റബ്ബർ മുത്തശ്ശിക്ക് ചികിത്സ നടത്തുന്നു. ചിതൽ രോഗം ബാധിച്ചതോടെയാണ് ഫംഗസ് രോഗ ചികിത്സ, നിയന്ത്രിത പ്രൂണിംഗ് എന്നിവ ഉൾപ്പെടെ നടത്താൻ തീരുമാനിച്ചത്. കഴിഞ്ഞ മാസം 13-ന് മഴയിലും കാറ്റിലും ശിഖരം ഒടിഞ്ഞു വീണതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് രോഗബാധ കണ്ടെത്തിയത്. ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട് തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: പാലോട് ബൊട്ടാണിക്കൽ ഗാർഡനിലെ വിദഗ്ധരുടെ നിർദ്ദേശപ്രകാരം വൃക്ഷത്തിന്റെ നിലവിലുള്ള ആരോഗ്യസ്ഥിതി, ശാസ്ത്രീയമായ സംരക്ഷണ മാർഗങ്ങൾ എന്നിവ വിലയിരുത്തിയാണ് ചികിത്സ ഒരുക്കുന്നത്. റബ്ബർ മുത്തശ്ശിയെ ഹെറിറ്റേജ് ട്രീയായി കണക്കാക്കി കഴിയുന്നത്ര കാലം സുരക്ഷിതമായി നിലനിർത്താനുള്ള ശാസ്ത്രീയ സംരക്ഷണ മാർഗങ്ങൾ സ്വീകരിക്കുമെന്ന് മ്യൂസിയം അധികൃതർ അറിയിച്ചു. മ്യൂസിയത്തിൽ നിൽക്കുന്ന ഈ മരത്തെ ഒറ്റനോട്ടത്തിൽ റബ്ബറാണെന്ന് പറയില്ല. ധാരാളം ശിഖരങ്ങളുള്ള വൻമരം പോലെയാണ് കാണപ്പെടുന്നത്. തിരുവിതാംകൂർ മഹാരാജാവായ വിശാഖം തിരുനാൾ രാമവർമ്മയുടെ കാലത്താണ് സിലോണിൽ നിന്ന് ഈ വൃക്ഷത്തെ കേരളത്തിലെത്തിച്ചത്.
0: ജോർദാൻ, ബഹ്റൈൻ, കുവൈറ്റ് എന്നിവിടങ്ങളിലെ US സൈനിക താവളങ്ങളിൽ നടന്ന മിസൈൽ ആക്രമണങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ്. ഇറാനിലെ US ആക്രമണത്തിനുള്ള മറുപടിയായി I-4 and I ഓപ്പറേഷൻ നടത്തിയതായാണ് പ്രതികരണം. നീതി ആയോഗിന്റെ പുരസ്കാരം നേടിയ കാസർഗോഡ് പരപ്പ ആസ്പിറേഷണൽ ബ്ലോക്ക് പ്രോഗ്രാമിന്റെ ഭാഗമായി 20 ആരോഗ്യ കേന്ദ്രങ്ങൾ കൂടി NQAS പരിശോധനയ്ക്ക് സജ്ജമായി. 44 ആരോഗ്യ കേന്ദ്രങ്ങളെ NQAS നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ്. തൃശൂർ കുന്നംകുളത്ത് ജീവൻ ഒടുക്കാൻ ശ്രമിച്ച 4-അംഗ കുടുംബത്തിലെ 2 പേർ മരിച്ചു. പിതാവ് സിബിയും മകൾ അലീനയുമാണ് മരിച്ചത്. ഭാര്യ ബീന, മകൻ ആദിത്യൻ എന്നിവർ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. ജോലി നഷ്ടപ്പെട്ടതിനെ തുടർന്നാണ് സിബി വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് എത്തിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. യുവജനകാര്യ കായിക മന്ത്രാലയത്തിന്റെ ലഹരി വിരുദ്ധ പ്രചാരണ പരിപാടിയുടെ പുതിയ ഘട്ടത്തിന് തുടക്കമായി. വികസിത ഭാരതത്തിനായി ലഹരി മുക്ത യുവത എന്ന ആശയത്തിൽ മത്സരങ്ങൾ സംഘടിപ്പിക്കും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ നേതാക്കളുമായി ആഭ്യന്തരമന്ത്രിയുടെ കൂടിക്കാഴ്ച മറ്റന്നാൾ തിരുവനന്തപുരത്ത്. വിയറ്റ്നാം ബോട്ട് അപകടത്തിൽ മരിച്ച 2 മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്ന് മുംബൈയിലെത്തിക്കും. നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമറ കുറ്റക്കാരനെന്ന് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷാവിധി മറ്റന്നാൾ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിയമനങ്ങളിൽ സർക്കാരിന് പരിപൂർണ അവകാശം ഉണ്ടാകണമെന്ന് ദേവസ്വം മന്ത്രി K. മുരളീധരൻ. പ്രിയദർശിനി സൌജന്യ യാത്രാ വിഷയത്തിൽ സംസ്ഥാനത്തെ സ്വകാര്യ ബസ് ഉടമകളുമായി ഗതാഗത മന്ത്രി CP ജോൺ തിരുവനന്തപുരത്ത് ചർച്ച നടത്തുന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: ആകാശവാണി ഇപ്പോൾ പ്രകാശധാര. പ്രസവാനന്തര പരിചരണം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് തിരുവനന്തപുരം ഗവൺമെന്റ് കോളേജ് ഓഫ് നഴ്സിംഗിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ആശ കെ വി സംസാരിക്കുന്നു.
1: പ്രസവാനന്തര കാലഘട്ടം എന്ന് പറയുന്നത് ഈ സമയത്ത് അമ്മയുടെ ശരീരത്തിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ശരീരം ഗർഭകാലത്തിന് മുമ്പുള്ള അവസ്ഥയിലേക്ക് തിരിച്ചു പോകുന്നു. പ്രസവത്തിന്റെ സമയത്തുണ്ടാകുന്ന പോഷകനഷ്ടങ്ങളും മറ്റ് ആയാസങ്ങളും മാറി ശരിയായ ആരോഗ്യം വീണ്ടെടുക്കേണ്ട സമയമാണ് ഇത്. അതോടൊപ്പം തന്നെ നല്ല രീതിയിൽ മുലയൂട്ടുന്നതിനും ആരോഗ്യപരമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ശരീരത്തിലുണ്ടാകുന്ന ഹോർമോൺ വ്യത്യാസങ്ങളും കുഞ്ഞിനെ നോക്കുന്ന ഉത്തരവാദിത്വവും കൂടെ ആകുമ്പോൾ മാനസികമായി ചില മാറ്റങ്ങളും ഉണ്ടാകുന്ന ഒരു സമയമാണ് പ്രസവാനന്തര കാലഘട്ടം. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് അമ്മയ്ക്ക് മാനസികമായും ശാരീരികമായും പരിചരണം ആവശ്യമാണ്. പ്രസവാനന്തരം അമ്മയുടെ പരിചരണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ശുചിത്വം വളരെ പ്രധാനമാണ്. ആദ്യത്തെ രണ്ടാഴ്ചയോളം അമ്മയ്ക്ക് യോനീസ്രവം ഉണ്ടായിരിക്കും. ഇത് ആദ്യത്തെ 4 ദിവസങ്ങളിൽ നല്ല ചുവപ്പ് നിറത്തിൽ കാണപ്പെടുന്നു. ക്രമേണ നിറം കുറഞ്ഞു വരുന്നതാണ്. മിക്കവാറും സ്ത്രീകൾക്ക് യോനിയിൽ മുറി ഉണ്ടാക്കിയതിന്റെ തുന്നൽ ഉണ്ടായിരിക്കും. ഇതും ഉണങ്ങി വരേണ്ടതുണ്ട്. ദിവസേന കുളിക്കുക, വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിക്കുക, ഓരോ മലമൂത്ര വിസർജനത്തിന് ശേഷവും സോപ്പും വെള്ളവും ഉപയോഗിച്ച് പെരിനിയം വൃത്തിയാക്കുക, മുന്നിൽ നിന്ന് പിന്നിലേക്ക് കഴുകുക, ശുചിയായ പാഡുകൾ ഉപയോഗിക്കുക, 4 മുതൽ 6 മണിക്കൂർ ഇടവേളകളിൽ പാഡ് മാറ്റുക, സിസേറിയൻ മുറിവ് വൃത്തിയായി ഈർപ്പമില്ലാതെ സൂക്ഷിക്കുക, കുളിച്ചു കഴിഞ്ഞ് വൃത്തിയുള്ള കോട്ടൺ തുണി ഉപയോഗിച്ച് നനവ് മാറ്റുക, ചുവപ്പ്, വീക്കം, പഴുപ്പ് എന്നിവ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഡോക്ടറെ കാണിക്കുക. ഈ സമയത്ത് പോഷകാഹാരം കഴിക്കേണ്ടത് വളരെയധികം ആവശ്യമാണ്. അമ്മയുടെ ആരോഗ്യം നിലനിർത്തുന്നതിനും മുലയൂട്ടുന്നതിനും അധിക പോഷകങ്ങൾ ആവശ്യമാണ്. മുലയൂട്ടുന്ന അമ്മയ്ക്ക് ദിവസേന 400 കാലറി വരെ അധികമായി ആവശ്യമാണ്. നിത്യേന 75 ഗ്രാം പ്രോട്ടീൻ വേണം. മീൻ, മുട്ട, പാൽ, പയർവർഗ്ഗങ്ങൾ, ഇറച്ചി എന്നിവ ആവശ്യാനുസരണം കഴിക്കണം. പ്രസവ സമയത്തുണ്ടാകുന്ന ബ്ലീഡിംഗ് കാരണവും അമ്മയുടെ ശരീരത്തിൽ ഇരുമ്പിന്റെ അളവ് കുറയുന്നു. ഇത് തിരികെ കിട്ടാനായി കൂടുതൽ ഇരുമ്പടങ്ങിയ ആഹാരം കഴിക്കണം. ചീര, മുരിങ്ങയില, ഈന്തപ്പഴം, കരൾ, പയർവർഗ്ഗങ്ങൾ എന്നിവയിൽ നിന്നും ഇരുമ്പ് ലഭിക്കുന്നു. മുലപ്പാലിലൂടെ നഷ്ടപ്പെടുന്ന കാൽസ്യത്തിന്റെ അളവ് നികത്താനായി പാൽ, തൈര്, ചെറിയ മീനുകൾ തുടങ്ങിയ കാൽസ്യം അടങ്ങിയ ആഹാരം കഴിക്കുന്നത് നല്ലതാണ്. കൂടാതെ ഭക്ഷണത്തിൽ നാരുകളും വിറ്റാമിനുകളും ആവശ്യമാണ്. ഇതിനായി ദിവസേന ഇലക്കറികൾ, സലാഡ്, പഴവർഗ്ഗങ്ങൾ എന്നിവ ഉൾപ്പെടുത്തുക. നിത്യേന 2.5 മുതൽ 3 വരെ ലിറ്റർ വെള്ളം കുടിക്കണം. പ്രസവശേഷം വിശ്രമവും ഉറക്കവും ശ്രദ്ധിക്കണം. അമ്മയ്ക്ക് രോഗപ്രതിരോധ ശേഷി ഉണ്ടാകുന്നതിനും മാനസികാരോഗ്യം നിലനിർത്താനും മതിയായ ഉറക്കം ആവശ്യമാണ്. മുലയൂട്ടലിന് സഹായകമായ ഹോർമോൺ ഉണ്ടാകുന്നതിനും പ്രസവാനന്തരമുള്ള ഉത്കണ്ഠയും സമ്മർദ്ദവും കുറയ്ക്കാനും വിശ്രമം ആവശ്യമാണ്. അമ്മയ്ക്ക് വിശ്രമിക്കാൻ സമയം നൽകുക. കുടുംബാംഗങ്ങൾ വീട്ടുജോലിയിലും കുഞ്ഞിന്റെ പരിചരണത്തിലും പങ്കെടുക്കുക. ഉറക്കക്കുറവ്, വിഷാദം, അമിത ക്ഷീണം എന്നിവയുണ്ടെങ്കിൽ ആരോഗ്യ പ്രവർത്തകരുടെ സഹായം തേടുക. സാധാരണ പ്രസവത്തിന് ശേഷം 6 ആഴ്ച വരെയും സിസേറിയൻ ആണെങ്കിൽ 3 മാസം വരെയും കഠിനമായ ജോലികളും ഭാരം എടുക്കുന്നതും ഒഴിവാക്കേണ്ടതാണ്. വിജയകരമായ മുലയൂട്ടലിനും സ്തനവേദനയും മറ്റ് പ്രശ്നങ്ങളും ഒഴിവാക്കുന്നതിനും സ്തനപരിചരണം സഹായിക്കുന്നു. ദിവസേന കുളിക്കുമ്പോൾ സ്തനങ്ങൾ ശുദ്ധജലത്തിൽ കഴുകുക. അമിതമായി സോപ്പോ അണുനാശിനികളോ ഉപയോഗിക്കരുത്. സ്തനങ്ങൾ ഈർപ്പരഹിതമായി സൂക്ഷിക്കുക. ശരിയായ വലുപ്പത്തിലുള്ള ബ്രാ ധരിക്കണം. മുലയൂട്ടുമ്പോൾ കുഞ്ഞിനെ ശരിയായ രീതിയിൽ പിടിക്കുക. മുലക്കണ്ണിനോടൊപ്പം ചുറ്റിലുമുള്ള കറുത്ത ഭാഗവും കുഞ്ഞിന്റെ വായ്ക്കുള്ളിലായിരിക്കണം. സ്തനങ്ങളിൽ കല്ലിപ്പ്, ചുവപ്പ്, കടുത്ത വേദന, പനി എന്നിവയുണ്ടെങ്കിൽ ഡോക്ടറെ കാണിക്കുക. പ്രസവശേഷമുള്ള ഏതാനും ആഴ്ചകളിൽ മലമൂത്ര വിസർജനം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. യോനി മുറിവിന്റെ വേദന കാരണവും മറ്റും അമ്മയ്ക്ക് മൂത്രമൊഴിക്കാൻ പ്രയാസം തോന്നാം. മൂത്രാശയം നിറഞ്ഞിരിക്കുന്നത് ഗർഭപാത്രം ചുരുങ്ങാതിരിക്കാൻ കാരണമാകുന്നു. മൂത്രനാളികളിൽ അണുബാധ ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട്. നന്നായി വെള്ളം കുടിക്കുക. 2-3 മണിക്കൂർ ഇടവിട്ട് മൂത്രമൊഴിക്കണം. ക്രമമായ ഇടവേളകളിൽ നടക്കുന്നത് മൂത്രാശയത്തിന്റെ മസിൽ ടോൺ വീണ്ടെടുക്കാൻ സഹായിക്കുന്നു. ദിവസേനയുള്ള മലശോധനയും ശ്രദ്ധിക്കേണ്ടതുണ്ട്. നന്നായി വെള്ളം കുടിക്കുന്നതും നാരുകളടങ്ങിയ ആഹാരവും ആവശ്യമാണ്. നടത്തിയും ലഘുവായ വ്യായാമങ്ങളും ഇതിന് സഹായിക്കുന്നു. അമ്മയ്ക്ക് നൽകേണ്ട മാനസിക പിന്തുണ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ക്ഷീണം, ഉറക്കക്കുറവ്, കുഞ്ഞിനെ പരിചരിക്കുന്നതിലെ ആശങ്കകൾ എന്നിവ കാരണം മാനസിക സമ്മർദ്ദം അനുഭവപ്പെടാം. ആത്മവിശ്വാസമുള്ള അമ്മമാർ കുഞ്ഞിനെ നന്നായി പരിചരിക്കുന്നു. മാത്രമല്ല അമ്മയും കുഞ്ഞും തമ്മിലുള്ള ആത്മബന്ധം ഉണ്ടാകാനും ഇത് അത്യാവശ്യമാണ്. പങ്കാളിയുമായും മറ്റു കുടുംബാംഗങ്ങളുമായും മനസ്സ് തുറന്ന് സംസാരിക്കാനുള്ള അവസരം നൽകുക. സുഹൃത്തുക്കളുമായും ബന്ധുക്കളുമായും ബന്ധം നിലനിർത്താൻ സഹായിക്കുക. അമ്മയുടെയും കുഞ്ഞിന്റെയും പരിചരണത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് അമ്മയ്ക്ക് ആത്മവിശ്വാസം നൽകുന്നു. പ്രസവാനന്തര വ്യായാമങ്ങൾ ചെയ്യുന്നത് അമ്മയുടെ ആരോഗ്യം വീണ്ടെടുക്കാൻ സഹായിക്കുന്നു. വയറിലെയും ഇടുപ്പിലെയും മസിലുകൾക്ക് ബലം ലഭിക്കാൻ വ്യായാമങ്ങൾ പ്രയോജനകരമാണ്. മാനസികാരോഗ്യം മെച്ചപ്പെടുത്താനും ഇത് ആവശ്യമാണ്. നടത്തമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പ്രസവശേഷം ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോൾ തന്നെ അമ്മയ്ക്ക് നടന്നു തുടങ്ങാം. ഇത് ഗർഭപാത്രം ചുരുങ്ങുന്നതിന് സഹായിക്കുന്നു. ശ്വസന വ്യായാമം, കാലുകളുടെ വ്യായാമം എന്നിവയും ചെയ്യാം. കാൽമുട്ടുകൾ മടക്കുകയും നിവർത്തുകയും ചെയ്യണം. പാദം 2 വശങ്ങളിലേക്കും കറക്കുക. പെൽവിക് ടിൽറ്റിംഗ് എക്സസൈസ് ചെയ്യുന്നത് ഇടുപ്പിലെ മസിലുകളെ ശക്തിപ്പെടുത്തും.

0: പെടുത്താൻ സഹായിക്കുന്നു. കാൽമുട്ടുകൾ മടക്കി വെച്ച് മലർന്ന് കിടക്കുക, എന്നിട്ട് നടുഭാഗം താഴേക്ക് അമർത്തുക. ഇതാണ് പെൽവിക് ടിൽറ്റിംഗ് എക്സസൈസ്. കീഗൽ എക്സസൈസ് പെരിനിയൽ മസിൽസിനെ ശക്തിപ്പെടുത്താൻ നല്ലതാണ്. ഇതിനായി പെരിനിയം ഇടവിട്ട് മുറുക്കുകയും അയയ്ക്കുകയും ചെയ്യുക. പ്രസവാനന്തരം ലഘുവായ വ്യായാമങ്ങൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓരോ വ്യായാമവും ചെയ്തു തുടങ്ങുമ്പോൾ 4-5 തവണ മാത്രം ചെയ്യുക. ക്രമേണ വ്യായാമത്തിന്റെ തവണ വർദ്ധിപ്പിക്കുക. പ്രസവശേഷം ചില ലഘുവായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അവ എന്തെല്ലാമാണെന്ന് നോക്കാം. ആഫ്റ്റർ പെയിൻ എന്ന് പറയുന്ന വയറുവേദന. പ്രസവശേഷം ആദ്യത്തെ 1-2 ആഴ്ചകളിൽ ഗർഭാശയം സാധാരണ വലിപ്പത്തിലേക്ക് ചുരുങ്ങുന്ന സമയത്ത് ഉണ്ടാകുന്ന വേദനയാണ്. ഇതിന് പ്രത്യേക ചികിത്സ ആവശ്യമില്ല. കൃത്യമായ ഇടവേളകളിൽ മൂത്രമൊഴിക്കുന്നത് ഈ വേദന കുറയാൻ സഹായിക്കുന്നു. വേദന കൂടുകയാണെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വേദന സംഹാരികൾ കഴിക്കാം. യോനി മുറിവിന്റെ വേദനയാണ് മറ്റൊരു പ്രശ്നം. പെരിനിയത്തിന്റെ ശുചിത്വം വളരെ പ്രധാനമാണ്. 1-2 ആഴ്ചകൾ കൊണ്ട് മുറിവ് ഉണങ്ങുകയും വേദന മാറുകയും ചെയ്യുന്നു. ഇരിക്കുമ്പോൾ ഈ മുറിവിൽ മർദ്ദം ഉണ്ടാകാതിരിക്കാനായി തുടകൾക്കിടയിലായി ഉള്ളിലേക്ക് ഒതുക്കി വെച്ചിരുന്നതിന് ശേഷം ഇരിക്കാൻ ശ്രദ്ധിക്കുക. സ്തനവീക്കം ചില അമ്മമാർക്ക് ഉണ്ടാകാറുണ്ട്. ആദ്യത്തെ 2 ദിവസങ്ങളിൽ കൊളസ്ട്രം എന്ന മഞ്ഞ നിറത്തിലുള്ള സ്രവമാണ് ഉണ്ടാകുന്നത്. 3-ാം ദിവസം മുതൽ പാൽ ഉണ്ടാകാൻ തുടങ്ങുന്നു. ഈ സമയത്ത് മുലയൂട്ടൽ തുടരണം. എന്തെങ്കിലും കാരണങ്ങളാൽ മുലപ്പാൽ കെട്ടിക്കിടന്നാൽ സ്തനവീക്കവും മറ്റു പ്രശ്നങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കുഞ്ഞിന് ആവശ്യാനുസരണം പാൽ നൽകുകയാണ് ഇതിന്റെ പ്രതിവിധി. സ്തനങ്ങൾ കട്ടിയായി പാൽ പുറത്തേക്ക് വരുന്നില്ല എങ്കിൽ ചൂടുവെള്ളത്തിൽ മുക്കിപ്പഴിഞ്ഞ കോട്ടൺ തുണി ഉപയോഗിച്ച് 20 മിനിറ്റ് ചൂട് നൽകാം. അതിനുശേഷം മുലയൂട്ടുക. അധികമായി പാൽ മാറിടത്തിൽ ബാക്കിയുണ്ടെങ്കിൽ അത് പിഴിഞ്ഞെടുക്കുക. അതിനുശേഷം തണുത്ത വെള്ളത്തിൽ മുക്കിപ്പിഴിഞ്ഞ തുണി കൊണ്ട് തണുപ്പ് നൽകാം. ഇതാണ് സ്തനവീക്കം സുഖപ്പെടുത്താനുള്ള മാർഗം. മുലക്കണ്ണിനുണ്ടാകുന്ന വേദനയും വിള്ളലുമാണ് മറ്റൊരു പ്രശ്നം. ശരിയായ ശുചിത്വം പാലിക്കണം. മുലയൂട്ടുമ്പോൾ കുഞ്ഞിനെ ശരിയായ രീതിയിൽ പിടിക്കുക. പാൽ ഊട്ടിയതിനു ശേഷം അല്പം മുലപ്പാൽ മുലക്കണ്ണിൽ പുരട്ടുക. പ്രസവാനന്തര കാലഘട്ടത്തിൽ അമ്മമാർക്ക് വിയർപ്പ് കൂടുതലായി കാണുന്നു. ഇത് സ്വാഭാവികമാണ്. ആവശ്യാനുസരണം വെള്ളം കുടിക്കണം. ശരീര ശുചിത്വവും പ്രധാനമാണ്. അമ്മമാർക്ക് ക്ഷീണവും ഉണ്ടാകാറുണ്ട്. ഇതിനായി വിശ്രമവും സമീകൃത ആഹാരവും ആവശ്യമാണ്. അയൺ, കാൽസ്യം തുടങ്ങിയ ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുള്ള ഗുളികകൾ കഴിക്കുക. കാലുവേദന, നടുവേദന എന്നിവയും കാണപ്പെടുന്നു. പ്രസവ സമയത്ത് ഉണ്ടായ പേശികളുടെ വലിവ് കാരണവും ശരിയായ രീതിയിലല്ലാതെ ഇരിക്കുന്നതുകൊണ്ടാണ് ഈ വേദനകൾ ഉണ്ടാകുന്നത്. കുഞ്ഞിനെ മുലയൂട്ടുമ്പോൾ പുറം ഭാഗത്ത് ആവശ്യത്തിനുള്ള സപ്പോർട്ട് നൽകണം. ചാരിയിരുന്ന്, വേണമെങ്കിൽ പുറകിലായി തലയിണ വെച്ച് സുഖപ്രദമായി ഇരുന്ന് പാലൂട്ടുക. പെൽവിക് ടിൽറ്റിംഗ് എക്സസൈസ് ചെയ്യുന്നത് നടുവേദനയിൽ നിന്ന് ആശ്വാസം ലഭിക്കാൻ നല്ലതാണ്. കാലുകളുടെ വ്യായാമം, നടത്തം എന്നിവ ചെയ്യുന്നതിലൂടെ കാലുകളുടെ ശക്തിയും തിരികെ വരുന്നു. പ്രസവത്തിന് ശേഷം ആദ്യ ദിവസങ്ങളിൽ അമ്മമാരിൽ ഉണ്ടാകുന്ന താൽക്കാലികമായ മനോവിഷമത്തെ പോസ്റ്റ്പാർട്ടം ബ്ലൂസ് എന്ന് പറയുന്നു. ഹോർമോൺ വ്യതിയാനങ്ങൾ, ഉറക്കക്കുറവ്, മാതൃത്വത്തോടുള്ള പൊരുത്തപ്പെടൽ എന്നിവയാണ് ഇതിന്റെ അടിസ്ഥാന കാരണങ്ങൾ. പെട്ടെന്ന് കരയുക, ചെറിയ കാര്യങ്ങൾ വിഷമം തോന്നുക, ക്ഷീണം, ശ്രദ്ധക്കുറവ് എന്നിവ ഇതിന്റെ ലക്ഷണങ്ങളാണ്. ഇത് സാധാരണയായി പ്രസവശേഷം 2-3 ദിവസങ്ങളിൽ തുടങ്ങി 1-2 ആഴ്ചയ്ക്കുള്ളിൽ താനെ മാറിപ്പോകുന്നു. അമ്മയ്ക്ക് മാനസിക പിന്തുണ നൽകുക, വിമർശനങ്ങൾ ഒഴിവാക്കി വേണ്ട പ്രോത്സാഹനവും സഹകരണവും നൽകുന്നത് ഈ വിഷമങ്ങൾ മാറ്റാനായി പ്രയോജനകരമാണ്. പ്രസവാനന്തരം 4-5 ദിവസങ്ങൾക്കുള്ളിൽ അമ്മയും കുഞ്ഞിനെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്നു. അതിനുശേഷം മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലെങ്കിൽ 6 ആഴ്ചകളാകുമ്പോഴാണ് ചെക്കപ്പിന് പോകേണ്ടത്. എന്നാൽ ചില രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തണം. 1-2 മണിക്കൂറിനുള്ളിൽ പാഡ് നിറയുന്നത് പോലുള്ള രക്തസ്രാവം ഉണ്ടെങ്കിൽ അത് ഗുരുതരമാണ്. തീവ്രമായ പനി, ശ്വാസമുട്ടൽ, ദുർഗന്ധമുള്ള യോനീസ്രവം എന്നിവയ്ക്കും പെട്ടെന്നുള്ള ചികിത്സ ആവശ്യമാണ്. കടുത്ത തലവേദന, വയറുവേദന, കാഴ്ചമങ്ങൽ, മുഖത്തോ ശരീരത്തോ നീര് എന്നിവയും അപകട സൂചനകളാണ്. കാലിൽ വേദനയോടൊപ്പം നീര്, ചുവപ്പ് എന്നിവയുണ്ടെങ്കിൽ രക്തം കട്ട പിടിക്കുന്നതിന്റെ ലക്ഷണങ്ങളാണ്. ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കണം. സ്തനവീക്കത്തോടൊപ്പം പനിയോ ചുവപ്പ് നിറമോ ഉണ്ടെങ്കിൽ ഉടൻ ചികിത്സ ആവശ്യമാണ്. അമിതമായ ഉത്കണ്ഠ, തുടർച്ചയായ ദുഃഖം, ഉറക്കമില്ലായ്മ, അമിത ഉറക്കം എന്നീ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ചികിത്സ തേടണം. കുഞ്ഞിനെ ഉപദ്രവിക്കാനുള്ള ചിന്തകൾ, സ്വയം ജീവൻ അവസാനിപ്പിക്കാനുള്ള ചിന്തകൾ തുടങ്ങിയവ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തുക. പ്രസവാനന്തര പരിചരണം ഒരു കുടുംബത്തിന്റെ കൂട്ടായ ഉത്തരവാദിത്തമാണ്. അമ്മയുടെ പരിചരണത്തിൽ സവിശേഷ ശ്രദ്ധ നൽകുന്നതിലൂടെ അമ്മയുടെയും കുഞ്ഞിന്റെയും സുസ്ഥിതി നമുക്ക് ഉറപ്പാക്കാം.
1: പ്രസവാനന്തര പരിചരണം, അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പ്രകാശധാരയിൽ ഇതുവരെ സംസാരിച്ചത് തിരുവനന്തപുരം ഗവൺമെന്റ് കോളേജ് ഓഫ് നഴ്സിംഗിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ആശ കെ വി. ആകാശവാണി. ഇനി അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ.

0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നവനീത. പ്രധാന വാർത്തകൾ. ഗഗൻയാൻ ദൗത്യത്തിൽ സുപ്രധാന ചുവടുവയ്പുമായി ISRO. ക്രൂ മോഡ്യൂൾ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട 3 പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്ന് നാട്ടിലെത്തിക്കും. മരിച്ചവരുടെ കുടുംബങ്ങളുമായി ചേർന്ന് തുടർ നടപടികൾ ഏകോപിപ്പിക്കാൻ സംസ്ഥാന സർക്കാരുകളോട് നിർദ്ദേശിച്ചതായി ഇന്ത്യൻ എംബസി. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിലുള്ള വ്യവസായ പ്രതിനിധി സംഘത്തിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഉസ്ബെക്കിസ്ഥാനിൽ മലയാളി മെഡിക്കൽ വിദ്യാർത്ഥിനി കൊല്ലപ്പെട്ട സംഭവത്തിൽ ദേശീയ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമര കുറ്റക്കാരനെന്ന് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. ശിക്ഷാവിധി മറ്റന്നാൾ. അറബ് രാഷ്ട്രങ്ങളിലെ US സൈനിക താവളങ്ങളിൽ നടത്തിയ മിസൈൽ ആക്രമണങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഇറാൻ. ഹോർമുസ് കടലിടുക്ക് സംരക്ഷിക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് അമേരിക്ക. വാർത്തകൾ വിശദമായി. ഗഗൻയാൻ ദൌത്യത്തിലെ ക്രൂ മോഡ്യൂൾ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട 3 പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന. പ്രധാന സുരക്ഷാ സംവിധാനങ്ങൾ ഉൾപ്പെടെയാണ് പരീക്ഷിച്ചത്. പ്രവർത്തനം സുഗമമാണെന്നും ക്രൂ മോഡ്യൂൾ ഘടനാപരമായി സ്ഥിരതയുള്ളതാണെന്നും പരിശോധനയിൽ സ്ഥിരീകരിച്ചു. ദൌത്യത്തിനിടെ പാരച്യൂട്ടുകളെ സംരക്ഷിക്കുന്ന എപെക്സ് കവർ വേർപ്പെടുത്താനുള്ള ക്രൂ മോഡ്യൂളിന്റെ ശേഷിയും വിലയിരുത്തി. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച 2 മലയാളികൾ ഉൾപ്പെടെ 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്ന് നാട്ടിലെത്തിക്കും. വിയറ്റ്നാം എയർലൈൻസിന്റെ വിമാനം ഇന്ത്യൻ സമയം രാത്രി 9:30 മുംബൈ ഛത്രപതി ശിവജി മഹാരാജ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിച്ചേരുമെന്ന് വിയറ്റ്നാമിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. തുടർ നടപടികൾക്ക് ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാരുകളോട് അതാത് കുടുംബങ്ങളുമായി ചേർന്ന് ഏകോപന പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് അഭ്യർത്ഥിച്ചതായും എംബസി വ്യക്തമാക്കി. കൊട്ടാരക്കര സ്വദേശികളായ AC തോമസ്, ഭാര്യ ലോവേനി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ മുംബൈയിൽ നിന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്കും തുടർന്ന് കൊട്ടാരക്കരയിലെ വസതിയിലേക്കും എത്തിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നോർക്ക ഏകോപിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. അന്തരിച്ച ഖത്തർ മുൻ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ താനിയോടുള്ള ആദര സൂചകമായി ഇന്ത്യയിൽ 1 ദിവസത്തെ ദേശീയ ദുഃഖാചരണം. രാജ്യത്തുടനീളം ഇന്ന് ദേശീയ പതാക പകുതി താഴ്ത്തിക്കെട്ടും. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് അനുശോചനം അറിയിക്കുന്നതിനായി കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഖത്തർ സന്ദർശിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയുടെ സാമ്പത്തിക വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല വ്യവസായ പ്രതിനിധി സംഘം സ്പെയിൻ, ബെൽജിയം, ഫിൻലൻഡ് എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. ഇന്നു മുതൽ ഈ മാസം 17 വരെയാണ് സന്ദർശനം. വ്യാപാരം, നിക്ഷേപം, സാങ്കേതിക വിദ്യ എന്നിവയ്ക്ക് ഊന്നൽ നൽകുമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. ഉസ്ബെക്കിസ്ഥാനിൽ മലയാളി മെഡിക്കൽ വിദ്യാർത്ഥിനി കൊല്ലപ്പെട്ട സംഭവത്തിൽ ദേശീയ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. 21 വയസ്സുകാരിയായ പെൺകുട്ടി കൊല്ലപ്പെടുന്നതിന് തൊട്ടുമുൻപ് കടുത്ത ശാരീരിക മർദ്ദനം നേരിട്ടതായി ആരോപണത്തിൽ കമ്മീഷൻ ആശങ്ക രേഖപ്പെടുത്തി. സംഭവത്തിൽ വിദേശകാര്യ മന്ത്രാലയവുമായും താഷ്കെന്റിലെ ഇന്ത്യൻ എംബസിയുമായി ഏകോപിപ്പിച്ച് അടിയന്തര അന്വേഷണം നടത്താനും പെൺകുട്ടിയുടെ കുടുംബത്തിന് പിന്തുണ ഉറപ്പാക്കാനും ആവശ്യപ്പെട്ട് കമ്മീഷൻ കേരള പോലീസ് മേധാവിക്ക് കത്തയച്ചു. 7 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. ലഹരിമുക്ത ഭാരതം എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയം സംഘടിപ്പിക്കുന്ന നശാമുക്ത യുവ ഫോർ വികസിത് ഭാരത് രാജ്യവ്യാപക മത്സരങ്ങളുടെ ജില്ലാതല രജിസ്ട്രേഷൻ ഇന്നു മുതൽ ആരംഭിച്ചു. മേരാ യുവഭാരത് അഥവാ മൈ ഭാരത് പോർട്ടൽ വഴിയാണ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത്. വിശദാംശങ്ങളിലേക്ക്.
1: 15-29 ഇടയിൽ പ്രായമുള്ള യുവാക്കൾക്കാണ് മത്സരത്തിൽ പങ്കെടുക്കാൻ അവസരം. വ്യക്തിഗതമായോ ഗ്രൂപ്പുകളായോ അപേക്ഷിക്കാം. നൃത്തം, സംഗീതം, റീൽസ് അല്ലെങ്കിൽ ഹ്രസ്വചിത്രം, തെരുവ് നാടകം, സ്ലാം പോയട്രി എന്നീ 5 വിഭാഗങ്ങളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത്. മലയാളം ഉൾപ്പെടെയുള്ള പ്രാദേശിക ഭാഷകളിലോ ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളിലോ സൃഷ്ടികൾ തയ്യാറാക്കാവുന്നതാണ്. 3 ഘട്ടങ്ങളായാണ് മത്സരം ക്രമീകരിച്ചിരിക്കുന്നത്. ജില്ലാതല മത്സരങ്ങൾ ഈ മാസം 24 മുതൽ 27 വരെ നടക്കും. ഇതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന മികച്ച 3 എൻട്രികൾ ജൂലൈ 30 മുതൽ ഓഗസ്റ്റ് 6 വരെ നടക്കുന്ന സംസ്ഥാനതല മത്സരങ്ങളിൽ പങ്കെടുക്കും. സംസ്ഥാന ചാമ്പ്യന്മാരാകുന്നവർക്ക് ഓഗസ്റ്റ് 12-13 തീയതികളിൽ ന്യൂഡൽഹിയിൽ നടക്കുന്ന ദേശീയ യുവജന ഉച്ചകോടിയിലെ ഫൈനലിൽ മാറ്റുരയ്ക്കാം. താൽപര്യമുള്ളവർ മൈ ഭാരത് .gov.in എന്ന ഔദ്യോഗിക വെബ്സൈറ്റ് വഴി തങ്ങളുടെ സർഗാത്മക സൃഷ്ടികൾ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭ മന്ത്രാലയത്തിന്റെയും കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെയും അംഗീകാരത്തോടെ ഡോക്ടർമാർക്കും മറ്റ് പ്രൊഫഷണൽ

0: പ്രൊഫഷണലുകൾക്കും ഇന്റേൺഷിപ്പ് വാഗ്ദാനം ചെയ്യുന്നതായി കാണിച്ച് സാമൂഹിക മാധ്യമത്തിൽ പ്രചരിക്കുന്ന ഗൂഗിൾ ഫോം വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. ഒരു മന്ത്രാലയവും ഇത്തരമൊരു ഇന്റേൺഷിപ്പ് പദ്ധതിക്കുള്ള ഔദ്യോഗിക അറിയിപ്പോ അപേക്ഷാ ഫോമോ നൽകിയിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി പോത്തുണ്ടി തിരുത്തമ്പാടം സ്വദേശി ചെന്താമര കുറ്റക്കാരനെന്ന് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. ജില്ലാ അഡീഷണൽ ജഡ്ജി കെന്നത്ത് ജോർജാണ് വിധി പ്രഖ്യാപിച്ചത്. ശിക്ഷാവിധി മറ്റന്നാൾ പ്രഖ്യാപിക്കും. 2025 ജനുവരി 27 തിരുത്തമ്പാടത്തെ സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെ കൊലപ്പെടുത്തിയതായാണ് കേസ്. ദേശീയ ആരോഗ്യ ഗവേഷണ കരട് നയത്തിൽ നിർദ്ദേശങ്ങൾ ക്ഷണിച്ച് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം. രാജ്യത്തെ ആരോഗ്യ ഗവേഷണ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനും ഉയർന്ന നിലവാരമുള്ളതും ധാർമ്മികവും നൂതനവുമായ ഗവേഷണങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഒരു തന്ത്രപരമായ ചട്ടക്കൂട് നൽകുക എന്നതാണ് ലക്ഷ്യം. ഈ മാസം 27 അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നൽകാം. അടുത്ത 3 ഇന്ത്യയുടെ വടക്കുകിഴക്കൻ മേഖല, പശ്ചിമബംഗാൾ, ബീഹാർ എന്നിവിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വിശദാംശങ്ങളിലേക്ക്. ഈ മാസം 15 കിഴക്കൻ ഉത്തർപ്രദേശ്, ഒഡീഷ, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിൽ ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, ജമ്മു കാശ്മീർ, ലഡാക്ക്, ആന്ധ്രാപ്രദേശ്, ബീഹാർ, ഝാർഖണ്ഡ്, ഒഡീഷ, തെലങ്കാന എന്നിവിടങ്ങളിലും വരും ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയും ശക്തമായ കാറ്റും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഒഡീഷ, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ എന്നിവിടങ്ങളിൽ ഇന്ന് ചൂടും ഈർപ്പവും നിറഞ്ഞ കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. അതേസമയം ആന്ധ്രാപ്രദേശിന്റെ തീരദേശ മേഖലകളിൽ നാളെ വരെ ഉഷ്ണതരംഗം അനുഭവപ്പെടുമെന്നാണ് റിപ്പോർട്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
2: ജോർദാൻ, ബഹ്റൈൻ, കുവൈറ്റ് എന്നിവിടങ്ങളിലെ US സൈനിക താവളങ്ങളിൽ നടത്തിയ മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ്. ഇറാനിയൻ സൈനിക മേഖലകളിൽ അടുത്തിടെ US സെൻട്രൽ കമാൻഡ് നടത്തിയ ആക്രമണത്തിനുള്ള മറുപടിയായാണ് നടപടിയെന്ന് IRGC അറിയിച്ചു. ഹോർമുസ് കടലിടുക്കിൽ കൂടുതൽ US സൈനിക പ്രവർത്തനങ്ങൾ നടത്തുന്നതിനെതിരെയും IRGC മുന്നറിയിപ്പ് നൽകി. ഹോർമുസ് കടലിടുക്ക് സംരക്ഷിക്കുന്നതിനും അന്താരാഷ്ട്ര സമുദ്ര വ്യാപാരം തുടരുന്നതിനുമാണ് സെൻട്രൽ കമാൻഡ് ആക്രമണങ്ങൾ ലക്ഷ്യമിട്ടതെന്ന് US പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ആഭ്യന്തരമന്ത്രി വിളിച്ചു ചേർക്കുന്ന വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ യോഗം മറ്റന്നാൾ തിരുവനന്തപുരത്ത് ചേരും. പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ യോഗത്തിൽ സംബന്ധിക്കും. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ സജീവ പങ്കാളിത്തം ഉറപ്പുവരുത്താനുള്ള ചർച്ചകൾ യോഗത്തിൽ നടക്കും. ലോകകപ്പ് ഫുട്ബോൾ ജേതാക്കളെ അറിയാൻ ഇനി 7 കൂടി. ഈ മാസം 20 ഫൈനൽ. സെമി ഫൈനലിന് ബുധനാഴ്ച തുടക്കമാകും. ആദ്യ സെമിയിൽ ഫ്രാൻസ് സ്പെയിനിനെ നേരിടും. വ്യാഴാഴ്ച നടക്കുന്ന സെമി പോരാട്ടത്തിൽ അർജന്റീന ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. ജലവിഭവ വിനിയോഗത്തിൽ രാജ്യം സ്വയം പര്യാപ്തത കൈവരിക്കാൻ കൂട്ടായ പ്രവർത്തനം ആവശ്യമാണെന്ന് പഞ്ചായത്ത് രാജ് മന്ത്രാലയം സെക്രട്ടറി വിവേക് ഭരദ്വാജ്. ന്യൂഡൽഹിയിൽ ഗ്രാമപഞ്ചായത്തുകൾക്കായി സംഘടിപ്പിച്ച വാട്ടർ ബജറ്റിംഗ് ആൻഡ് വാട്ടർ സെക്യൂരിറ്റി പ്ലാനിംഗ് മാസ്റ്റർ ട്രെയിനർമാരുടെ ദേശീയതല പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ മാസം 26. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നരേന്ദ്രമോദി മൊബൈൽ ആപ്ലിക്കേഷൻ MyGOV എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും പങ്കുവയ്ക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 24 വരെ സ്വീകരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഗഗൻയാൻ ദൌത്യത്തിൽ സുപ്രധാന ചുവടുവെപ്പുമായി ISRO. ക്രൂ മോഡ്യൂൾ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട 3 പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്ന് നാട്ടിലെത്തിക്കും. മരിച്ചവരുടെ കുടുംബങ്ങളുമായി ചേർന്ന് തുടർ നടപടികൾ ഏകോപിപ്പിക്കാൻ സംസ്ഥാന സർക്കാരുകളോട് നിർദ്ദേശിച്ചതായി ഇന്ത്യൻ എംബസി. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിലുള്ള വ്യവസായ പ്രതിനിധി സംഘത്തിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഉസ്ബെക്കിസ്ഥാനിൽ മലയാളി മെഡിക്കൽ വിദ്യാർത്ഥിനി കൊല്ലപ്പെട്ട സംഭവത്തിൽ ദേശീയ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമര കുറ്റക്കാരനെന്ന് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. ശിക്ഷാവിധി മറ്റന്നാൾ. അറബ് രാഷ്ട്രങ്ങളിലെ US സൈനിക താവളങ്ങളിൽ നടത്തിയ മിന്നൽ ആക്രമണങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഇറാൻ. ഹോർമുസ് കടലിടുക്ക് സംരക്ഷിക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് അമേരിക്ക. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം

0: വൈകുന്നേരം 6:30.
1: ആകാശവാണി തൃശൂർ. സ്മൃതിലഹരി. സ്മൃതിലഹരിയിൽ ഇന്നാദ്യം എസ് ജാനകി പാടിയ ഗാനം. ഗാനരചന വയലാരാമവർമ്മ, സംഗീതം MK അർജുനൻ, ചിത്രം ഓടക്കുഴൽ.

പട്ടുതൂവാല എന്ന ചിത്രത്തിൽ കമുകര പുരുഷോത്തമനും പി സുശീലയും പാടിയ ഗാനം. ഗാനരചന വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ.

0: മ്യൂസിക് പാർക്ക് എം ജി റോഡ് തൃശൂർ ഗാനസന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35 കർണാടിക് ഹിന്ദുസ്ഥാനി വെസ്റ്റേൺ സംഗീത ഉപകരണങ്ങളുടെ ഏറ്റവും വലിയ ശേഖരവുമായി മ്യൂസിക് പാർക്ക് എം ജി റോഡ് തൃശൂർ.
1: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ ശങ്കരയ്യ റോഡ് തൃശൂർ ഹരിത്തം.
2: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:05
1: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ്ണ പരിചരണം.
2: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ.
1: റീഗൽ ജ്വല്ലേഴ്സ് കാവ്യാഞ്ജലി തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയല്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ്
2: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: സ്മൃതിലഹരിയിൽ ഇനി കടലമ്മ എന്ന ചിത്രത്തിൽ പി സുശീല പാടിയ ഗാനം. രചന വയലാരാമവർമ്മ, സംഗീതം ജി ദേവരാജൻ.

കടുവയെ പിടിച്ചാക്കിടുക ഈ ചിത്രത്തിൽ വാണി ജയറാം ആലപിച്ച ഗാനം. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം വി ദക്ഷിണാമൂർത്തി.

0: ചൊവ്വ വ്യാഴം ഞായർ രാവിലെ 7 മണിക്ക്
1: മൗലാന ഹോസ്പിറ്റൽ ഗ്രാമക്ഷേമ വാർത്തകൾ.
0: പ്രായോജകർ
1: വന്ധ്യത നിവാരണ ചികിത്സയിൽ 25 വർഷത്തെ സേവന പാരമ്പര്യം.
0: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
2: അക്കൗണ്ടൻസ് അക്കാഡമി ചോദ്യം ഉത്തരം ചിന്താവിഷയം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55. പ്രായോജകർ
3: സിആർഎഫിലൂടെ ഓഡിറ്റേഴ്സിനൊപ്പം താമസിച്ച് എക്സാം പ്രാക്ടീസ് ചെയ്യൂ. അക്കൗണ്ടൻസ് അക്കാഡമി
4: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
5: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
6: ഇന്നർ ഷോപ്പി MG റോഡ്, തൃശൂർ. ഗ്രാമക്ഷേമ വാർത്തകൾ ശനിയാഴ്ച രാവിലെ 6:30. കാലങ്ങളായി വനിതകളുടെ ഉറ്റമിത്രം ഇന്നർ ഷോപ്പി എം ജി റോഡ്, തൃശൂർ. ഇപ്പോൾ വിപുലീകരിച്ച വലിയ ഷോറൂം.
7: സ്മൃതിലഹരിയിൽ ഇനി SP ബാലസുബ്രഹ്മണ്യം പാടിയ ഗാനം. വയലാ രാമവർമ്മയുടെ വരികൾ, ജി ദേവരാജിന്റെ ഈണം. ചിത്രം കടൽപാലം.

എസ് ജാനകിയും എൽ ആർ ഈശ്വരിയും ആലപിച്ച ഗാനം. ചിത്രം കൽപ്പന. ഗാനരചന വയലാരാമവർമ്മ. സംഗീതം വി ദക്ഷിണാമൂർത്തി.

ഗാനരചന പി ഭാസ്കരൻ, സംഗീതം എം എസ് ബാബുരാജ്, ആലാപനം പി ലീല, ചിത്രം കുട്ടിക്കുപ്പായം.

0: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
1: തിമിരം, റെറ്റിന, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒപ്താൽമോളജി തുടങ്ങിയ സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ, ചാവക്കാട്.
2: ഇന്നർ ഷോപ്പി, എം ജി റോഡ്, തൃശൂർ. ഗാനസ്മൃതി നാളെ രാവിലെ പുലരിപ്പൂക്കളിൽ. പോയകാല സുഗന്ധമാർന്ന പാട്ടുകൾ പോലെ ഇന്നർ ഷോപ്പി, വനിതകളുടെ ഉറ്റമിത്രം.
3: സൈമ, ദ വിമൻസ് ഹോസ്പിറ്റൽ, കണിമംഗലം. ഗ്രാമക്ഷേമ വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:00.
4: പ്രസവം നിർത്തലിന് ഇനി ആശുപത്രി വാസം വേണ്ട. താക്കോൽ ദ്വാര ശസ്ത്രക്രിയ സൈമർ ഹോസ്പിറ്റലിൽ മിതമായ നിരക്കിൽ.
5: കാട്ടുമൈന, ഈ ചിത്രത്തിൽ പിലീല പാടിയ ഗാനം. ഗാനരചന തിരുനായനാർ കുറിച്ചി, സംഗീതം ബ്രദർ ലക്ഷ്മണൻ.

പി ബി ശ്രീനിവാസ് പാടിയ ഗാനമാണ് കേട്ടത്. ഇനി എസ് ജാനകി പാടിയ ഗാനം ഭാർഗവി നിലയം. ഈ ചിത്രത്തിൽ പി ഭാസ്കരന്റെ വരികൾക്ക് എം എസ് ബാബുരാജിന്റെ ഈണം.

0: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. സേവന വാർത്തകൾ
1: വെള്ളി രാവിലെ 7:20.
0: തിമിരം, ഗ്ലോക്കോമ, റെറ്റിന, ഒക്യുലോപ്ലാസ്റ്റി, ലോ വിഷൻ എയ്ഡ്, കോർണിയ തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
2: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:35 റീഗൽ ജ്വല്ലേഴ്സ്. ഗാന സന്ദേശം. പ്രായോജകർ ഞായറാഴ്ചകളിലും തുറന്ന് പ്രവർത്തിക്കുന്നു. റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
3: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ, കണിമംഗലം. ഗ്രാമക്ഷേമ വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:00.
4: പ്രസവം നിർത്തലിന് ഇനി ആശുപത്രി വാസം വേണ്ട. താക്കോൽ ദ്വാര ശസ്ത്രക്രിയ സൈമർ ഹോസ്പിറ്റലിൽ മിതമായ നിരക്കിൽ.
5: ചിത്രം നാഴികക്കല്ലേ. പാടിയത് കമകര പുരുഷോത്തമൻ. ഗാനരചന ശ്രീകുമാരൻ തമ്പി.

ഇന്നത്തെ സ്മൃതി ലഹരിയിൽ അവസാനമായി മൂടൽമഞ്ഞ് എന്ന ചിത്രത്തിൽ എസ് ജാനകി പാടിയ ഗാനം. പി ഭാസ്കരന്റെ വരികൾ, സംഗീതം നൽകിയത് ഉഷ.

0: ആകാശവാണി തൃശൂർ. ഇനി 2 മണിക്ക് ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹിയിലെ
1: ഗുഡ് ആഫ്റ്റർനൂൺ, ദിസ് ഈസ് ആകാശവാണി ആൻഡ് ഐ ആം വൽസ വില്യംസ് വിത്ത് മിഡ് ഡേ ന്യൂസ്. ദ ഹെഡ്ലൈൻസ്: Supreme Court says determination of citizenship and foreigner status must be carried out through a fair, lawful and reasonable process. Sets aside Guwahati High Court's decision declaring 27 appellants as foreigners. Apex Court seeks status report from the SIT probing alleged misappropriation of donations in Ram Janmabhoomi Temple. President Draupadi Murmu takes cognizance

0: ഐറ്റംസും കഴിക്കാലോ എന്നോർത്ത് താഴേക്ക് ഇറങ്ങിയതാ. നിനക്കും പറയട്ടെ,
1: ഒരു ഭേൽപുരി പറഞ്ഞോ, പക്ഷേ ഹാഫ് നീ കഴിക്കണം, ഓക്കെയാണോ?
0: അതൊക്കെ കഴിക്കാം, പക്ഷെ നീ ഇതു പറ, നീ ആരുടെ കാറിലാ വന്നിറങ്ങിയത്?
1: ഓ അതോ, അതൊരു ജോൺസൺ മാഷ്.
0: ജോൺസൺ മാഷോ? ഏത് ജോൺസൺ മാഷിന്റെ കാര്യമാ നീ പറയുന്നത്?
1: അങ്ങനെ ഞാൻ വിളിക്കുന്നതാ, ശരിക്കു പേര് ചിദംബരം.
0: നീ വിളിക്കുന്നതോ? ഇതിൽ ഒരു ചിദംബര രഹസ്യം ഒളിഞ്ഞിരിപ്പുണ്ടല്ലോ, വ്യക്തമായിട്ട് പറയേ.
1: ഒരു രഹസ്യവും ഇല്ല, കക്ഷി ഒരു ജേർണലിസ്റ്റാ. ഏതോ കന്നഡ ചാനലിന് വേണ്ടി ബാംഗ്ലൂരിലെ ഒരു റിയൽ എസ്റ്റേറ്റ് മാഫിയയുടെ നീക്കങ്ങളെപ്പറ്റി ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറി ചെയ്തോണ്ടിരിക്കുക.
0: ദൈവമേ, വേഗം നീ ആ ഫ്രണ്ട്ഷിപ്പ് ഒഴിവാക്കിയേ. റിയൽ എസ്റ്റേറ്റ് മാഫിയെപ്പറ്റി സ്റ്റോറി ചെയ്യാൻ പോകുന്ന ഒരാള് എപ്പോ ചരമക്കോളത്തിൽ കയറിയെന്ന് ചോദിച്ചാ മതി, കൂടെ നടന്നാ നീയും തീരും, പറഞ്ഞേക്കാം.
1: അങ്ങനെയൊന്നുമില്ല, എനിക്ക് മനസ്സിലായിടത്തോളം കക്ഷി പുലിയ, വലിയ വലിയ കണക്ഷൻസ് ഒക്കെയാ ആൾക്ക്.
0: സൂക്ഷിച്ചാ ദുഃഖിക്കേണ്ട.
1: അതിരിക്കട്ടെ, നിന്റെ കൃഷ്ണകുമാർ സാർ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ആള് വന്നോ? എന്തായി അന്വേഷണം?
0: എന്താവാനാ, സാറ് വന്നിട്ട് പോയി, പ്രത്യേകിച്ച് ലീഡൊന്നും കിട്ടിയില്ല. അല്ല, നിന്റെ ജേർണലിസ്റ്റ് ഫ്രണ്ട് വലിയ കണക്ഷൻ ഉള്ള ആളാണെന്നല്ലേ നീ പറഞ്ഞത്?
1: അതെ, എന്താ?
0: ഒരു കാര്യമുണ്ട്, അത് നടന്നാൽ ആള് പുലിയാണോ പൂച്ചയാണോ എന്ന് ഞാൻ പറയാം.
2: കമലേ,
1: ഓ,
2: ബാംഗ്ലൂരിൽ ചെന്നതിന് ശേഷം നിന്റെ മോൾ എത്ര തവണ വിളിച്ചു?
3: ഒരു ചെറിയ തിരുത്തുണ്ട് ഗോവിന്ദേട്ടാ, അവൾ എൻ്റെ മാത്രമല്ല, നമ്മുടെ മോളാണ്.
2: അതെ, സമയത്ത് പറഞ്ഞ് തിരുത്താത്തതിൻ്റെ പ്രശ്നം ശരിക്കുമുണ്ട്, അത് മനസ്സിലായി.
3: ഓ, അച്ഛനും മോളും ആയിരുന്നല്ലോ കൂട്ട്, ഇപ്പോഴെന്താ ഒരു മനംമാറ്റം?
2: നാട്ടിൽ നിന്ന് തന്നെ ജോലി ചെയ്തോളാം എന്ന് പറഞ്ഞവള് വീണ്ടും ബാംഗ്ലൂരിലേക്ക് പോയതിൻ്റെ ഗുട്ടൻസ് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്.
3: എന്നുവെച്ചാ?
2: അവളുടെ പെണ്ണുകാണൽ ചടങ്ങിന്റെ അന്ന് ഇവിടെ കയറി വന്ന ആ ഇൻസ്പെക്ടർ ഇല്ലേ?
3: ആ, കൃഷ്ണകുമാർ എന്നോ മറ്റോ അല്ലേ പുള്ളിയുടെ പേര്?
2: അത് തന്നെ. അയാളെ ഇന്ന് ഞാൻ ആ ഓഡിറ്റോറിയത്തിനടുത്ത് വെച്ച് കണ്ടിരുന്നു. അപ്പോ ബാംഗ്ലൂരിൽ വെച്ച് ചിത്രയെ കണ്ട കാര്യം എന്നോട് സൂചിപ്പിച്ചു.
3: അതിനെന്താ?
2: എന്റെ കമലേ, അവൾ അന്ന് വന്ന പയ്യൻ ചന്ദ്രുവിന്റെ പുറകീന്ന് വിട്ടിട്ടില്ല.
3: അത് നല്ലതല്ലേ, അവക്ക് താല്പര്യമാണെങ്കിൽ നമ്മളെന്തിനാ എതിർക്കുന്നത്? പോരാത്തതിന് ആ പയ്യൻ ബാംഗ്ലൂരിൽ തന്നെയല്ലേ ജോലി ചെയ്യുന്നത്.
2: എന്നെ അങ്ങ് കൊല്ല്. എന്റെ കമലേ, അതല്ല, ചന്ദ്രുവിന്റെ ആദ്യ വിവാഹത്തിലെ കുട്ടി ഓടിപ്പോയെന്നോ മറ്റോ അന്ന് പറഞ്ഞിരുന്നില്ലേ? ആ കേസിനെ പറ്റി കൃഷ്ണകുമാറിനെ കൊണ്ട് അന്വേഷണം നടത്തിക്കുകയാണ് നമ്മുടെ മോൾ.
3: അവൾക്കിത് എന്തിന്റെ കേടാ?
2: അത് തന്നെയാണ് ഞാനും ചോദിക്കുന്നത്. വീട്ടിലേക്ക് വിളിച്ചൊന്ന് വിവരം തിരക്കാനോ പറയാനോ പോലും സമയമില്ലാത്ത ജോലി തിരക്കാണെന്നല്ലേ നീ ഞാനും കരുതിയിരിക്കുന്നത്? എന്നാലേ അതല്ല.
3: എങ്കി ഞാനൊന്ന് വിളിക്കട്ടെ, മതി ബാംഗ്ലൂരിലെ ജോലി എന്ന് പറഞ്ഞേക്കാം.
2: പറഞ്ഞ ഉടനെ കേൾക്കുന്ന മോളും. അതുമല്ല, ഈ വിവരം നമ്മൾ അറിഞ്ഞതായി ഭാവിക്കുകയും വേണ്ട. ആ ഇൻസ്പെക്ടർ അവളുടെ സുഹൃത്താണെങ്കിലും മാതാപിതാക്കളുടെ പാടും പരവേശവും അറിയാവുന്ന വ്യക്തിയും കൂടെയാ. അതാ എന്നെ കണ്ടപ്പം അയാൾക്കിത് തുറന്നു പറയാൻ തോന്നിയത്.
3: എന്തിനാ ഇവളിതിനൊക്കെ ഇറങ്ങി പുറപ്പെടുന്നത്? ബാക്കിയുള്ളവരുടെ സമാധാനം പോകുമല്ലോ എന്റെ ദൈവമേ.
2: ആ, ഡിഗ്രി കഴിഞ്ഞപ്പം വല്ല ബി എഡിനും വിട്ടാ മതിയായിരുന്നു, ഏതേലും സ്കൂളിൽ വാദ്യാരു പണിയെങ്കിലും കിട്ടിയേനെ. ജേർണലിസം തന്നെ പഠിക്കണമെന്നും പറഞ്ഞ് ഒരേ വാശിയായിരുന്നല്ലോ.
3: നിങ്ങൾ തന്നെയല്ലേ അവളെ കൊണ്ട് ചേർത്തത്?
2: ആ, എന്റെ തെറ്റ് തന്നെ. എനിക്കറിയാമോ ആരാന്റെ അടുക്കളപ്പുറത്തുള്ള രഹസ്യം തോണ്ടിയെടുക്കലാണ് ജേർണലിസം എന്ന്?
3: എന്തൊക്കെ ഭവിഷ്യത്തുകളാണോ ഇനി ഉണ്ടാകാൻ പോകുന്നത് എന്റെ ദൈവമേ.
0: എടി അന്നക്കുട്ടി, നിന്റെ കോടമ്പാക്കം ഇതുവരെയും വിളിച്ചില്ലല്ലോ. സംഗതി നടക്കാത്ത കേസാണെന്ന് കണ്ട് ആ വഴി പോയി കാണുമോ ആള്?
1: ഇത്രയും നാളത്തെ പരിചയം കൊണ്ട് ആളങ്ങനെ തള്ളിമറിക്കുന്ന ടൈപ്പൊന്നുമല്ല.

0: ओके थैंक यू बाय। ए अन्ना आरोड़ा निंदे थैंक यू बाय ओके।
1: ചിത്ര നീ ഇവിടെ നിപ്പുണ്ടായിരുന്നോ?
0: വർക്ക് കാരണം എനിക്ക് ലഞ്ചിന് ഇറങ്ങാൻ പറ്റിയില്ല. ദാ ഇപ്പൊ വല്ല ചാട്ടായി

0: അറിയില്ലെങ്കിൽ അത് ആദ്യമേ പറഞ്ഞേനെ.
1: പിന്നെന്താ വിളിക്കാത്തത്?
0: എന്റെ ചിത്രെ, നീ ഒന്ന് ക്ഷമിക്ക്. കക്ഷി ഒരു നൂറുകൂട്ടം തിരക്കി നിൽക്കുവാണെങ്കിലോ? പുള്ളിക്ക് അങ്ങനെയുടെ ജോലി ചെയ്യണ്ടേ?
1: ദേ നോക്ക്, ചിദംബരമാണോ?
0: ഹലോ ചിദംബരം. അതെ അന്യ. ഓ, അത് കുഴപ്പമില്ല. ഇല്ലില്ല, പറഞ്ഞോളൂ. ആ ഓക്കെ ഓക്കെ, ശരി. ആ ഇല്ല, മനസ്സിലായി. ശരി, താങ്ക് യു ചിദംബരം. ശരി, ഞാൻ പിന്നെ വിളിക്കാം.
1: എന്താ അന്ന, ചിദംബരം എന്താ പറയുന്നേ?
0: ചിത്ര, കേട്ടിടത്തോളം ഇത് വളരെ സീരിയസ് ആയ മാറ്റർ ആണല്ലോ.
1: സീരിയസ് എന്ന് പറയുമ്പോ, മേഘയുടെ വിദേശത്ത് പോയ കൂട്ടുകാരിയെ ചിദംബരം കണ്ടുപിടിച്ചോ?
0: കൂട്ടുകാരിയുടെ പിറകെ അല്ല ചിദംബരം പോയത്.
1: പിന്നെ ആരുടെ പിന്നാലെയാ?
0: അന്ന് കൂട്ടുകാരിയുടെ സ്റ്റേറ്റ്മെന്റിൽ ഒരു പേര് പരാമർശിക്കുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നില്ലേ? ആ പേരാ ചിദംബരം തിരഞ്ഞത്.
1: അതിന് അതല്ലേ മഷി പടർന്ന് അവ്യക്തമായി എന്ന് കൃഷ്ണകുമാർ സാറ് പറഞ്ഞത്.
0: അതെ, രാമമൂർത്തി നഗർ പോലീസ് സ്റ്റേഷനിലെ FIR രേഖയിലാണ് മഷി പടർന്ന നിലയിൽ പേര് മനസ്സിലാവാതിരുന്നത്. അതിന്റെ ഒരു കോപ്പി ഫെർദർ ഇൻവെസ്റ്റിഗേഷൻ ഡ്രോപ്സ് എന്ന് പറഞ്ഞ് ബാംഗ്ലൂർ ഈസ്റ്റ് ഡിവിഷൻ DYSP ഓഫീസിൽ റെക്കോർഡ് റൂമിൽ ഇരിപ്പുണ്ട്. അതാണ് ചിദംബരം കണ്ടെത്തിയത്.
1: ഗ്രേറ്റ്, ഇനി ആ പേരിന്റെ പുറകെ പോയാ മതിയല്ലോ.
0: അവിടെയാണ് കുഴപ്പം.
1: അവിടെ എന്തു കുഴപ്പം?
0: കാണാതാവുന്ന ദിവസം മേഘയെ തേടി വന്ന ഒരു കോൾ, അത് ഒരു ലേഖയുടേതാണ്.
1: ലേഖ എന്ന് പറയുമ്പോ?
0: അതെ, ചന്ദ്രുവിന്റെ ഫ്രണ്ടും മാർക്കറ്റിംഗ് ഹെഡുമായ ലേഖ. എന്റെ ഇപ്പോഴത്തെ ബോസ് ലേഖ.

0: എന്താ എന്നാ കാര്യം? ഉടനെ കാണണമെന്ന് പറഞ്ഞെങ്കിലും മൊബൈലിൽ ഒരു സൂചനയും നൽകിയില്ല.
1: ഇതങ്ങനെ മൊബൈലിൽ പറഞ്ഞു തീർക്കാൻ പറ്റുന്ന കാര്യമല്ല ചിദംബരം. അതുമല്ല, എന്റെ ഒപ്പം ഒരാൾ കൂടിയുണ്ട്, എന്റെ ഫ്രണ്ട് ചിത്ര.
0: ഹലോ ചിത്ര.
2: ഹലോ ചിദംബരം. അന്ന ചിദംബരത്തെ പറ്റി പറഞ്ഞിരുന്നു, ഒപ്പം നിങ്ങൾ ചെയ്ത സഹായവും.
0: അതത്ര വലിയ ആനക്കാര്യമൊന്നുമല്ല. മീഡിയക്കാർക്ക് പൊതുവെ കണക്ഷൻസ് എല്ലായിടത്തും ഉണ്ടാകും. അന്ന ആവശ്യപ്പെട്ടപ്പോൾ 2-3 ഫോൺ കോൾസ്, അതങ്ങ് നടന്നു, അത്രയേ ഉള്ളൂ.
1: കണ്ടില്ലേ ചിത്ര, ഇതാണ് ചിദംബരത്തിന്റെ ക്വാളിറ്റി. ചെയ്തത് വലിയ സഹായമാണെങ്കിലും അങ്ങനെയൊന്നും ഭാവിക്കില്ല.
0: മതി മതി, ഇപ്പോ വീണ്ടും കാണണമെന്ന് ആവശ്യപ്പെട്ടതിനെ പറ്റി പറയൂ.
1: അതിലേക്ക് തന്നെയാ വരുന്നത്. ചിദംബരം DYSP ഓഫീസിൽ നിന്നും പൊക്കിയ സ്റ്റേറ്റ്മെന്റ് കോപ്പിയിലെ ആ പേരില്ലേ?
0: രേഖയെന്നോ മറ്റോ അല്ലേ?
1: രേഖയല്ല, ലേഖ.
0: ശരി, ലേഖ.
1: യഥാർത്ഥത്തിൽ ലേഖ എന്ന് പറയുന്ന വ്യക്തി എന്റെ ഓഫീസിലെ മാർക്കറ്റിംഗ് ഹെഡാണ്. ശരിക്കു പറഞ്ഞാ ഞാൻ ഇന്റേണായി വർക്ക് ചെയ്യുന്ന പ്രൊഡക്ഷൻ ഹൗസിലെ എന്റെ ബോസ്.
0: കൊള്ളാം, ബോസിനെതിരെയാണ് കലാപം.
1: നോ ചിദംബരം, ബോസിനിതിൽ റോളുണ്ടാവുന്ന സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയിട്ടില്ല. ശരിക്കും ഞാൻ ആ ഓഫീസിൽ കയറിയത് ആ സ്ഥാപനത്തിന്റെ ഓണർ ചന്ദ്രുവിനെ പറ്റിയും ചന്ദ്രുവിന്റെ ഭാര്യ മിസ്സിംഗ് ആയതിനെ പറ്റിയും എന്തെങ്കിലും വിവരം കിട്ടുമോ എന്നറിയാന്.
0: എന്റെ ദൈവമേ അന്ന, ഞാൻ വിചാരിച്ച ആളെ അല്ലല്ലോ ഇത്. ശരിക്കും CIA മൊസാദ് ലൈനിലുള്ള അണ്ടർകവർ ഓപ്പറേഷനാണ്.
2: സി ചിദംബരം, അന്ന ഈ അപകടകരം എന്ന് തന്നെ പറയാവുന്ന ജോലിക്കിറങ്ങിയത് ശരിക്കും എനിക്ക് വേണ്ടിയാണ്.
0: നല്ല സുഹൃത്താകുമ്പോൾ അപകടമൊന്നും നോക്കില്ല അല്ലേ അന്ന?
1: അതല്ല, ഞാൻ പറഞ്ഞിരുന്നല്ലോ, ചിത്രയ്ക്ക് വന്ന ഒരു വിവാഹാലോചനയിലാ എല്ലാം തുടങ്ങുന്നത്.
0: എനിക്ക് ഓർമ്മയുണ്ട്. ആട്ടെ, അന്നയ്ക്കും ചിത്രയ്ക്കും ഇപ്പോൾ അറിയേണ്ടത് ചന്ദ്രുവിന്റെ ഭാര്യ മിസ്സിംഗ് ആയതിൽ ലേഖയ്ക്ക് പങ്കുണ്ടോ എന്നാണ് അല്ലേ?
2: അതെ, 7 വർഷം മുമ്പ് ഒരു ദിവസം 2 മണി കഴിഞ്ഞ് വന്നൊരു ഫോൺ കോളിന് ശേഷമാണ് ചന്ദ്രുവിന്റെ ഭാര്യ മേഘയെ കാണാതാവുന്നത്. ആ ഫോൺ ചെയ്തത് ലേഖയാണെന്ന് മേഘയുടെ കൂട്ടുകാരിയുടെ സ്റ്റേറ്റ്മെന്റിലും ഉണ്ട്. പക്ഷെ പോലീസ് അന്വേഷണം അതിനുശേഷം മുന്നോട്ട് പോയിട്ടേയില്ല. ഇതൊക്കെയാണ് ഇതിലെ

0: ഫൗളായിട്ടുള്ള ഏരിയകൾ.
1: നഗരത്തിനൊരു പ്രത്യേകതയുണ്ട്, തിരക്ക് പിടിച്ച അതിന്റെ ഓട്ടത്തിനിടയിൽ ഇന്നലകളെ അത് ഓർത്തു വയ്ക്കാറേയില്ല. 7 വർഷം പഴക്കമുള്ള ഒരു സംഭവത്തിന്റെ എത്രത്തോളം ഡീറ്റെയിൽസ് വീണ്ടും കളക്ട് ചെയ്യാൻ പറ്റുമെന്നറിയില്ല. എങ്കിലും നോക്കാം.
2: നോക്കാന്ന് ചിദംബരം പറഞ്ഞ കണ്ടെത്തുന്ന ഞങ്ങൾക്ക് ഉറപ്പുണ്ട്.
1: എങ്കിൽ ശരി, കോറമംഗലയിൽ ഒരാളെ കാണാൻ എനിക്ക് പോകാനുണ്ട്. ഒപ്പം എന്റെ ജോലിയും നോക്കണമല്ലോ.
2: ഷുവർ, വർക്കിനെ ഇന്റർഫിയർ ചെയ്യുന്ന രീതിയിൽ വേണ്ട. സമയം പോലെ അന്വേഷിച്ചാൽ മതി.
1: ഒരു കാര്യം, അന്ന ഓഫീസിൽ ചെന്ന് ബോസിനെതിരെ അന്വേഷണം നടക്കുന്നുവെന്ന ഭാവമൊന്നും കാണിക്കണ്ട.
2: ഹേയ്, ഞാൻ അത്ര മണ്ടിയാണോ? ഓക്കേ, ബൈ ചിദംബരം.
3: മേഘയുടെ തിരോധാനം, ഒരു അന്വേഷണം, തുടർ നാടകം 10-ാം ഭാഗം സമാപിക്കുന്നു. രചന അനിൽ തമ്പാൻ. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ കമല, ലൈസ അഗസ്റ്റിൻ. ചിത്ര ദേവിപ്രിയ വി, അന്ന ഇന്ദു വി എസ്, ഗോവിന്ദൻ രഘു ചന്ദ്രിക, ചിദംബരം ജിജിൻ അതിയന്നൂർ. സംവിധാന സഹായം വി എൻ ദീപ, ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. ഈ തുടർ നാടകത്തിന്റെ 11-ാം ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.
4: ആകാശവാണി തൃശൂർ.
5: അറിവിന്റെ അക്ഷയഖനി,
6: ആത്മവിശ്വാസത്തിന്റെ ആർജവ മന്ത്രം,
5: വിജ്ഞാനത്തിന്റെ വിജയവീഥി,
6: സർഗാത്മകതയുടെ സഞ്ചലിതാവിഷ്കാരം
5: കേൾക്കാം തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9:15
6: വിദ്യാഭ്യാസ രംഗം.
5: കുട്ടികൾക്കായി ആകാശവാണി കേരള നിലയങ്ങൾ ഒരുക്കുന്ന വിദ്യാഭ്യാസ പരിപാടി
6: വിദ്യാഭ്യാസ രംഗം.

സ്വരസാഗരത്തിൽ ഇന്ന് മാവേലിക്കര പി സുബ്രഹ്മണ്യം പാടിയ കൃതികൾ കേൾക്കാം. സി രാജേന്ദ്രൻ വയലിൻ, ജി ചന്ദ്രശേഖരൻ നായർ മൃദംഗം. ആദ്യം ജനരഞ്ജിനി രാഗത്തിൽ ഗണപതി, ആദിതാളം മുത്തയ്യ ഭാഗവതരുടെ കൃതി.

0: സ്വരസാഗരത്തിൽ ഇതുവരെ പാടിയത് മാവേലിക്കര പി സുബ്രഹ്മണ്യം, സി രാജേന്ദ്രൻ വയലിൻ, ജി ചന്ദ്രശേഖരൻ നായർ മൃദംഗം.
1: സ്വരസാഗരം.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല. മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല.
4: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരവും. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
5: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില
6: ശനി ഒഴികെ എന്നും രാവിലെ 10:25
5: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
6: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
7: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
8: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
7: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
8: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതു.
7: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
8: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
7: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമ്മകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമ്മകൾ.
1: യുവവാണി യുവാക്കൾക്കായി ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടി
0: കേൾക്കാം. ആകാശവാണി തൃശൂർ നിലയമൊരുക്കുന്ന യുവവാണി രണ്ടാമത്തെയും അഞ്ചാമത്തെയും ഞായറാഴ്ചകളിൽ രാവിലെ 9:30.
1: ഓർക്കുക, മീഡിയം വേവ് 630 kHz FM 101.1 MHz പ്രസാർഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ കേൾക്കാവുന്നതാണ്.
2: ആകാശവാണി തൃശൂർ. കാലാവസ്ഥ: സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത. സമയം 2:59 59:35. മീഡിയം വേവ് 476.2 m 630 kHz. മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 4:45 ആരംഭിക്കും. FM 101.1 MHz പ്രക്ഷേപണം തുടരുന്നു. നമസ്കാരം. ആകാശവാണി തൃശൂർ FM 101.1 MHz. ചലച്ചിത്രഗാനങ്ങൾ. ഹിസ് ഹൈനസ് അബ്ദുള്ള, ഈ ചിത്രത്തിലെ ഗാനങ്ങൾ കേൾക്കാം. ഗാനരചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം രവീന്ദ്രൻ. ആദ്യം യേശുദാസും MG ശ്രീകുമാറും പാടിയ ഗാനം.

ಅನುದಾತ್ತ ಮುದಾತ್ತ ಸ್ವರಿತ ಪ್ರಜಯಂ

ഹൈനസ് അബ്ദുള്ള എന്ന ചിത്രത്തിലെ ഗാനങ്ങളാണ് കേട്ടത്. ഗാനരചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം രവീന്ദ്രൻ. ഇനി അകലെ എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ കേൾക്കാം. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എം ജയചന്ദ്രൻ.

പ്രിയപ്പെട്ട ഡിസംബർ, മറന്നുപോയൊരു പാട്ടിന്റെ മഴനൂൽ പോലെ, മറ്റൊരു ജന്മത്തിന്റെ നക്ഷത്രപ്പൊട്ട് പോലെ ഒരു മെഴുതിരിയായി ഞാൻ ഉരുകുന്നത്.

0: பிரணயத்தின் கசல் ராகம்.
1: ஆலாபனம் சின்மயி.

അകലെ എന്ന ചിത്രത്തിലെ ഗാനങ്ങളാണ് കേട്ടത്. ആകാശവാണി തൃശൂർ, സമയം 4 മണി. തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഉത്തിരിപ്പൂക്കൾ, രട്ടൈവാൽ കുരുവി, അവൾ ഒരു തുടർക്കഥ എന്നീ ചിത്രങ്ങളിലെ ഗാനങ്ങൾ കേൾക്കാം.

டிஸ்கோ கிடைக்கும்.

തമിഴ് ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി തൃശൂർ FM 101.1 MHz-ൽ അടുത്ത പരിപാടി അല്പസമയത്തിനകം.

0: FM 101.1 മെഗാഹെർട്സിൽ പ്രക്ഷേപണം തുടരുന്നു. സമയം 4 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. ഇപ്പോൾ കാൽപന്തോളം. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2026 പ്രതിദിന അവലോകനം കേൾക്കാം. കോഴിക്കോട് റിലേ.
1: കാൽപന്തോളം ഫിഫ ലോകകപ്പ് അവലോകനം. കാലുകൾ കൊണ്ട് മൈതാനത്തെഴുതുന്ന കവിതയാണ് ഫുട്ബോൾ. ആവേശവും ആകാംക്ഷയും അതിശയവും കോർത്തിണക്കി ഗോളുകളുടെ താളത്തിലെഴുതുന്ന ഇതിഹാസം. ഫിഫ ലോകകപ്പിന്റെ സെമി ഫൈനൽ മത്സരങ്ങൾക്ക് നാളെ തുടക്കമാവുകയാണ്. നാളെ സ്പെയിനിന് ഫ്രാൻസും ബുധനാഴ്ച അർജന്റീനയെ ഇംഗ്ലണ്ടും നേരിടും. സെമി ഫൈനൽ ചിത്രം തെളിഞ്ഞതിനൊപ്പം ഒരു അത്യപൂർവ ചരിത്രവും പിറന്നിരിക്കുന്നു. ലോകകപ്പിന്റെ അവസാന നാലിലെത്തിയിരിക്കുന്നത് അന്താരാഷ്ട്ര ഫുട്ബോൾ റാങ്കിങ്ങിലെ ആദ്യ 4 ടീമുകളാണ്. ഇതെങ്ങനെ ഇത്ര കൃത്യമായി സംഭവിച്ചു എന്നാലോചിച്ച് ആരാധക ലോകം അത്ഭുതം കൂറുമ്പോൾ ഫിഫ ദീർഘവീക്ഷണത്തോടെ എടുത്ത തീരുമാനത്തിന് കൈയടിക്കേണ്ടിയിരിക്കുന്നു. ലോക റാങ്കിങ്ങിലെ ആദ്യ 4 സ്ഥാനക്കാർ സെമി ഫൈനലിന് മുൻപ് പരസ്പരം ഏറ്റുമുട്ടാതിരിക്കാനുള്ള മാർഗങ്ങളാണ് ലോകകപ്പ് ഫിക്ചർ നറുക്കെടുപ്പിൽ ഫിഫ സ്വീകരിച്ചത്. 4ൽ ഏതെങ്കിലും ഒരു ടീം ഗ്രൂപ്പ് ജേതാക്കളാവാതെ പോയിരുന്നെങ്കിലോ നോക്കൌട്ടിൽ പുറത്തായിരുന്നുവെങ്കിലോ പാളുമായിരുന്നു ഇപ്പോൾ സംഭവിച്ച ലൈനപ്പ്. പ്രതീക്ഷ തെറ്റിക്കാതെ ആദ്യ 4 റാങ്കുകാരും അതത് പാത്തിലൂടെ മുന്നേറിയപ്പോൾ മുമ്പൊരു ലോകകപ്പിലും കാണാത്ത അപൂർവതയും ഉടലെടുത്തു. സെമി ഫൈനലിൽ കടന്ന സ്പെയിനും അർജന്റീനയും ഫ്രാൻസും ഇംഗ്ലണ്ടുമാണ് നിലവിൽ ഫിഫ റാങ്കിങ്ങിലെ യഥാക്രമം ആദ്യ 4 സ്ഥാനങ്ങളിൽ. ഇതെങ്ങനെ സംഭവിച്ചുവെന്ന് നോക്കാം. 2026 ലോകകപ്പിൽ ഫിഫ നടപ്പാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റമാണ് ഇതിന് ഹേതുവായത്. ഫിഫ റാങ്കിങ്ങിലെ ആദ്യ 4 സ്ഥാനക്കാരായ സ്പെയിൻ, അർജന്റീന, ഫ്രാൻസ്, ഇംഗ്ലണ്ട് ടീമുകളെ ടൂർണമെന്റിൽ 4 വ്യത്യസ്ത കാഡ്രന്റുകളിലായി മുൻകൂട്ടി നിശ്ചയിച്ചു. ഗ്രൂപ്പ് ഘട്ടത്തിൽ ഒന്നാമതെത്തിയാൽ ഈ വമ്പൻ ടീമുകൾക്ക് സെമി ഫൈനലിന് മുൻപ് പരസ്പരം ഏറ്റുമുട്ടേണ്ടി വരില്ല എന്ന് ഉറപ്പാക്കാനായിരുന്നു പ്രത്യേക നറുക്കെടുപ്പ് മാനദണ്ഡം. സ്പെയിൻ ഗ്രൂപ്പ് എച്ചിലും അർജന്റീന ജെയിലും ഫ്രാൻസ് ഐയിലും ഇംഗ്ലണ്ട് എല്ലിലുമായിരുന്നു. ഇവർ അതത് ഗ്രൂപ്പ് ജേതാക്കളാവുകയും തുടർന്ന് നോക്കൌട്ട് മത്സരങ്ങൾ ജയിച്ച് സെമിയിലെത്തുകയും ചെയ്തതോടെയാണ് ചരിത്രം പിറന്നത്. ഡിസംബറിലെ നറുക്കെടുപ്പ് സമയത്തെ അതേ റാങ്കിങ്ങിൽ തന്നെയാണ് 4 ടീമുകളും ഇപ്പോഴും തുടരുന്നതെന്ന സവിശേഷതയുമുണ്ട്. ലോകകപ്പ് സെമി ഫൈനൽ ഘട്ടത്തിലേക്ക് പ്രവേശിക്കവേ ടോപ് സ്കോറർക്കുള്ള ഗോൾഡൻ ബൂട്ടിനായി പോരാട്ടമുറുകി. ഫ്രഞ്ച് താരം കിലിയൻ എംബാപ്പയാണ് പട്ടികയിൽ ഒന്നാമത്. എംബാപ്പയുടെ പേരിൽ 8 ഗോളും അസിസ്റ്റുമുണ്ട്. അർജന്റീന നായകൻ ലയണൽ മെസ്സിയും 8 ഗോളടിച്ചിട്ടുണ്ട്. 2 അസിസ്റ്റേയുള്ളൂ എന്നതിനാലാണ് മെസ്സി രണ്ടാമനായത്. 7 ഗോളുമായി നോർവെയുടെ എർലിംഗ് ഹാലൻഡ് ആണ് മൂന്നാമത്. നോർവെ ക്വാർട്ടർ ഫൈനലിൽ ഇംഗ്ലണ്ടിനോട് തോറ്റു പുറത്തായതോടെ ഹാലൻഡ് രംഗമൊഴിഞ്ഞു. ഇംഗ്ലീഷ് താരങ്ങളായ ജൂഡ് ബെല്ലിംഗ്ഹാമും ഹാരി കെയ്നും 6 ഗോൾ വീതം നേടിയിട്ടുണ്ട്. ഈ ലോകകപ്പിൽ ലയണൽ മെസ്സി ഗോൾ നേടാത്ത ആദ്യ മത്സരമായി സ്വിറ്റ്സർലൻഡിനെതിരായ ക്വാർട്ടർ ഫൈനൽ. 2022 മെസ്സി ഖത്തറിൽ തുടക്കമിട്ട ഗോളടിയാത്ര തുടർച്ചയായ 9 മത്സരങ്ങൾക്കൊടുവിലാണ് അർജന്റീന നായകൻ സ്കോർ ചെയ്യാതെ മടങ്ങിയത്. കഴിഞ്ഞ ലോകകപ്പിലെ ഗ്രൂപ്പ് റൌണ്ടിൽ സൌദി അറേബ്യയ്ക്കും മെക്സിക്കോക്കുമെതിരെ ഓരോ ഗോൾ നേടിയ മെസ്സിക്ക് പോളണ്ടിനെതിരെ വലകുലുക്കാനായില്ല. എന്നാൽ തൊട്ടടുത്ത പ്രീ ക്വാർട്ടറിൽ ഓസ്ട്രിയക്കെതിരെ ഗോളടി പുനരാരംഭിച്ചു. നെതർലൻഡ്സിനും ക്രൊയേഷ്യക്കുമെതിരെ യഥാക്രമം ക്വാർട്ടർ ഫൈനലിലും സെമിയിലും ഓരോ ഗോൾ. ഫൈനലിൽ ഫ്രാൻസിനെതിരെ 2 എണ്ണം. ആ ടൂർണമെന്റിലാകെ 7 ഗോളായിരുന്നു സമ്പാദ്യം. ഇക്കുറി അൾജീരിയക്കെതിരെ ഹാട്രിക്കോടെ തുടങ്ങി. ഓസ്ട്രിയക്കെതിരെ 2ഉം ജോർഡനെതിരെ 1 ഗോളും. നോക്കൌട്ടിൽ കേപ്പ് വെർദയെയും ഈജിപ്റ്റിനെയും വെറുതെ വിട്ടില്ല മെസ്സി. പക്ഷേ ക്വാർട്ടറിൽ സ്വിറ്റ്സർലൻഡ് ഗോളി ഗ്രഗോർ കോബേലിന് മുന്നിൽ മുട്ടുമടക്കേണ്ടി വന്നു. അതേസമയം ഫിഫ ലോകകപ്പിൽ റെക്കോർഡുകൾ ഓരോന്നായി തന്റെ പേരിനൊപ്പം എഴുതി ചേർത്ത് മെസ്സി കുതിപ്പ് തുടരുകയാണ്. 6ാം ലോകകപ്പ് കളിക്കുന്ന 31 മത്സരങ്ങളാണ് കളിച്ചത്. ഇതും അദ്ദേഹം മൈതാനത്ത് ചെലവഴിച്ച 2400 മിനിറ്റുകളും മറ്റൊരു താരത്തിനും അവകാശപ്പെടാനില്ലാത്ത റെക്കോർഡാണ്. സ്വിറ്റ്സർലൻഡിനെതിരായ ക്വാർട്ടർ ഫൈനൽ മത്സരത്തോടെ ലോകകപ്പ് നോക്കൌട്ട് ഘട്ടത്തിൽ 15

0: മത്സരങ്ങൾ കളിക്കുന്ന ആദ്യ താരമെന്ന നേട്ടവും മെസ്സി തന്റെ പേരിലാക്കി. ഈ കളിയിൽ അലക്സിസ് മാക്കലിസ്റ്റർ ഹെഡറിലൂടെ നേടിയ ആദ്യ ഗോളിന് വഴിയൊരുക്കിയ കോർണർ കിക്കിലൂടെ തന്റെ ലോകകപ്പ് കരിയറിലെ 11 അസിസ്റ്റും അദ്ദേഹം കുറിച്ചു. ഇതോടെ ജർമ്മൻ ഇതിഹാസം ഫ്രിറ്റ്സ് വാൾട്ടറെ മറികടന്ന് ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ അസിസ്റ്റുകൾ നൽകുന്ന താരമെന്ന റെക്കോർഡും മെസ്സി സ്വന്തമാക്കി. ലോകകപ്പ് ഫുട്ബോളിൽ വിവാദങ്ങൾ ഒഴിയുന്നില്ല. ഏറ്റവും ഒടുവിൽ നോർവേക്കെതിരായ ഇംഗ്ലണ്ട് നേടിയ ഗോളാണ് വില്ലൻ. ഒന്നാം പകുതിയുടെ ഇഞ്ചുറി ടൈമിൽ ഇംഗ്ലണ്ടിന്റെ ജൂഡ് ബെല്ലിംഗ്ഹാം ഗോൾ നേടുന്നതിന് തൊട്ടുമുമ്പ് നോർവേ ഗോളി ഓറിയൻ നെയ്ലാൻഡിന്റെ ഗോൾ കിക്കിൽ പന്ത് സ്റ്റേഡിയത്തിന് മുകളിൽ ക്യാമറ കേബിളിൽ തട്ടിയെന്നായിരുന്നു വിവാദം. കേബിളിൽ തട്ടി ദിശമാറി വീണ പന്ത് ഇംഗ്ലണ്ടിന്റെ എലിയറ്റ് ആൻഡേഴ്സന് ലഭിക്കുകയും ആന്റണി ഗോർഡൻ വഴി ബെല്ലിംഗ്ഹാമിലെത്തി ഇംഗ്ലണ്ടിനെ സമനില ഗോളായി മാറുകയും ചെയ്തു. പന്ത് ക്യാമറ കേബിളിൽ തട്ടിയെന്ന് നോർവേ താരങ്ങൾ വാദിച്ചുവെങ്കിലും ഗോൾ അനുവദിച്ചു. കളി അവസാനിച്ചിട്ടും സാമൂഹിക മാധ്യമങ്ങളിലും തർക്കം തുടരുകയാണ്. എന്നാൽ ആവശ്യമില്ലാത്ത വിവാദമാണിതെന്ന് ഫിഫ വ്യക്തമാക്കി. ഗോളിന്റെ ദൃശ്യവും സെൻസർ ഗ്രാഫിക്സും പുറത്തുവിട്ട് ഫിഫ വാദത്തിൽ കഴമ്പില്ലെന്ന് വിശദീകരിച്ചു. പന്തിന്റെ ചലനങ്ങൾ ഒപ്പിയെടുക്കുന്ന സെൻസറിൽ ഇത്തരത്തിലൊരു തെളിവുമില്ലെന്നും ഫിഫ വ്യക്തമാക്കി. ലോകകപ്പിന്റെ വലിപ്പം വീണ്ടും വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഫിഫ. നിലവിൽ നടക്കുന്ന ലോകകപ്പുകളിൽ നിന്ന് മാറി 16 രാജ്യങ്ങളെ കൂടി ഉൾപ്പെടുത്തി ടൂർണമെന്റ് വിപുലീകരിക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ അന്തിമഘട്ടത്തിലാണെന്ന് ഫിഫ പ്രസിഡന്റ് ജിയാനി ഇൻഫാന്റിനോ അറിയിച്ചു. 2030 ലോകകപ്പിന് മുന്നോടിയായി ഇതു സംബന്ധിച്ച അന്തിമ തീരുമാനം കൈക്കൊള്ളുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. 32 നിന്ന് ഇക്കുറി 48 പങ്കാളിത്തമുയർത്തിയിരുന്നു. ഫുട്ബോൾ ലോകകപ്പിന്റെ 100 വാർഷികം ആഘോഷിക്കുന്ന 2030 ടൂർണമെന്റ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ വിപുലീകരണത്തോടെ നടത്തുക എന്നതാണ് ലക്ഷ്യം. 3 ഭൂഖണ്ഡങ്ങളിലായി 6 രാജ്യങ്ങളിലായാണ് ഈ എഡിഷൻ അരങ്ങേറുക. മൊറോക്കോ, പോർച്ചുഗൽ, സ്പെയിൻ എന്നിവർ പ്രധാന ആതിഥേയരാകുമ്പോൾ ലോകകപ്പിന്റെ ഉദ്ഘാടന മത്സരങ്ങൾക്ക് വേദിയാകുന്നത് ദക്ഷിണ അമേരിക്കൻ രാജ്യങ്ങളായ ഉറുഗ്വായ്, പരാഗ്വേ, അർജന്റീന എന്നിവരാണ്. ഇറ്റാലിയൻ ഫുട്ബോളിനെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ ഇതിഹാസ താരം പൌലോ മാൽദീനിയെ ദൌത്യമേൽപ്പിച്ച് ഫുട്ബോൾ ഫെഡറേഷൻ. തുടർച്ചയായി 3 തവണയും ലോകകപ്പ് യോഗ്യത നേടുന്നതിൽ പരാജയപ്പെട്ടതിന് പിന്നാലെ ദേശീയ ടീമിനെ തിരികെ വിജയവഴിയിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ മാൽദീനിയെ ഇറ്റാലിയൻ ഫുട്ബോൾ ഫെഡറേഷന്റെ പുതിയ ടെക്നിക്കൽ ഡയറക്ടറായി നിയമിച്ചു. ഇറ്റലിക്കായി 126 മത്സരങ്ങൾ കളിച്ചിട്ടുള്ള മാൽദീനി 2028 വരെയുള്ള കരാറിലാണ് ഒപ്പുവച്ചിരിക്കുന്നത്.
1: ഫിഫ ലോകകപ്പ് അവലോകനം
0: തയ്യാറാക്കിയത് മാധ്യമ പ്രവർത്തകൻ KPM റിയാസ്.
2: ആകാശവാണി തൃശൂർ. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. നീയത്ര ധന്യ എന്ന ചിത്രത്തിൽ ONV കുറിപ്പിന്റെ വരികൾക്ക് G. ദേവരാജൻ ഈണം നൽകി P. മാധുരി ആലപിച്ചത്.

0: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
1: ഇഞ്ചക്ഷനും തുന്നലും ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
2: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
3: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
4: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. സേവന വാർത്തകൾ
0: വെള്ളി രാവിലെ 7:20.
4: തിമിരം, ഗ്ലോക്കോമ, റെറ്റിന, ഒക്യുലോപ്ലാസ്റ്റി, ലോ വിഷൻ എയ്ഡ്, കോർണിയ തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
5: കിരീടം എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാർ പാടിയത്. വരികൾ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം ജോൺസൺ.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം തിരുവനന്തപുരം റിലേ. അക്ഷരശ്ലോകം അവതരിപ്പിക്കുന്നത് കേരള പാണിനി അക്ഷരശ്ലോക സമിതി, മാവേലിക്കര. പങ്കെടുക്കുന്നവർ വി ജെ രാജമോഹൻ മാവേലിക്കര, രാമവർമ്മ രാജ കാരാഴ്മ, ബി വിജയൻ നായർ നടുവട്ടം, ലതാ പ്രസാദ് മുതുകുളം.
1: മാതങ്കാനനമബ്ജവാസരമണിം ഗോവിന്ദമാദ്യം ഗുരും വ്യാസം പാണിനി ഗർഗനാരദഗണാദാദ്യാൻ മുനീന്ദ്രാൻ ബുധാൻ ദുർഗാം ചാപി മൃദംഗശൈലനിലയാം ശ്രീപോർക്കലീമിഷ്ടതാം ഭക്ത്യാ നിത്യമുപാസ്മഹേ സപദിനം കുർവന് ത്വമീ മംഗളം.
2: ദിവ്യം കിഞ്ചനവെള്ളമുണ്ടൊരു മുറി സോമൻ കറുപ്പുങ്കളെ പാർത്താൽ നല്ലടയാളമുള്ള കരമുണ്ടട്ടല്ല ഗോപിന്നെയും തോലന്യേ തുണിയില്ല തെല്ലുമലയിൽ കേളേറ്റുമാനൂരരും പോറ്റിയ ചരിത്രം അത്ഭുതമഹോ.

0: സൗദജാലം ആർക്കും സൗഖ്യം വിതയ്ക്കും ചെറിയ തുടികളിൽ നീർപകർന്നിജ്ജനന്താൻ ഇക്കാലം പോറ്റിയെങ്കിൽ മഹിമയൊടിവിടം മാറിടും സ്വർഗമായി.
1: അൻപത്തൊന്നക്ഷരം കൊണ്ടതിമധുരതരം ശ്ലോകമേറച്ച മച്ചിട്ടിമ്പം കേറ്റുന്ന മട്ടായി ജനതതി മുഴുവൻ നെഞ്ചിലേറ്റും വിധത്തിൽ. അൻപത്തൊന്നക്ഷരം കൊണ്ടതിമധുരതരം ശീലിനാൽ കൈരളിക്കായി സമ്പത്തേറെ കൊടുത്ത കവിവരൻ വയലാർ രാമവർമ്മയ്ക്കു കൂപ്പാം.
2: ആകാശങ്ങളെ അണ്ടരാശികളോടും പക്ഷിക്കും ആകാശമായി കാണുന്ന സഹസ്രരശ്മിയെ ഇരുട്ടാക്കും പ്രഭാസാരമായി. ശോകാശങ്കയഴാത്ത ശുദ്ധസുഖവും ദുഃഖീകരിക്കുന്നതാമേകാന്താദ്വയശാന്തി പൂവിന് നമസ്കാരം നമസ്കാരമേ.
3: ശ്രീയാളും സംഗമേശൻ കതിരൊളി ചിതർ

0: കഹരം കലർന്നൊരുടൽമേ സങ്കേതമാങ്കേവലം.
1: തുള്ളിത്തുള്ളിയുറഞ്ഞിടുന്ന വിവിധം ഭാവങ്ങൾ ആരമ്യമായി തള്ളിത്തള്ളി നിറഞ്ഞിടുന്ന പൊഴുതിൽ തോന്നുന്നൊരാനന്ദവും മെല്ലെ മെല്ലെ ഉയർന്നു ചിത്രശലഭം പോലെ പറന്നി നിരീവണ്ണം വർണ്ണമുണർത്തി

0: ഇതൻ മനോരമണനിൽ ചായുന്ന കൺകോണിലും സാനന്ദം കളിയാടിടുന്ന ശിശുവിൻ തൂവേർപ്പണിപ്പൂങ്കവിൾ സ്ഥാനത്തും നിഴലിച്ചു കാൺമുഖവിതേ നിൻമഞ്ചുരൂപത്തെ ഞാൻ
1: സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം.

ആ മൺമെത്തകളാറ്റു നൂറ്റു മധുര സ്വപ്നങ്ങളിൽ ജീവിതപ്രേമം പാടിയ സമഗാനലഹരി ഹർഷാഞ്ജിതാത്മാക്കളായി ഹാ മന്വന്തര ഭാവശില്പികൾ എനിക്ക് നീക്കുമായി തന്നതാണ് ഓമൽ കാർത്തിക.

0: വെളിപരിലസിതം നേത്രയുഗ്മം വിഭോദേ സാന്ദ്രശ്ചായം വിശാലാരുണകമലദളാകാരമാമുക്തധാരം കാരുണ്യാലോകലീലാ ശിശിരിത ഭുവനം ക്ഷിപ്യതാം അയ്യനാഥേ.
1: സമ്പത്തായി സംയമത്തെ കരുതി മരുഭൂമീ നമ്മയും തൻകുലത്തിൻ വൻപും ബന്ധുക്തി കൂടാതിവൽ നിജഹൃദയം നിങ്കൽ അർപ്പിച്ചതും നീ നന്നായോർത്തിട്ടു ധാരപരിശൈലി ഇവളെ കൂടി മാനിച്ചിടണം. പിന്നത്തെ യോഗമെല്ലാം വിധിവശമതിലി ജ്ഞാതികൾക്കില്ല ചോദ്യം.
2: നിരാളും ഹനവേണിവായ് പുരസിജ കുന്നോടടിഞ്ഞശ്രുവിൻ ധാരാപാദമിടഞ്ഞു നാഭി സരസീകൂലം കവിഞ്ഞോലവേ കെരോദഞ്ചിതപാണിയിദ്ധരകരിങ്കല്ലും ദ്രവിച്ചിടുമാറോരോന്നിച്ചരമാർണവ അനിലരവങ്കൂട്ടിപ്പുലമ്പുന്നിതേ.
3: കേയൂരംഗത കങ്കണോത്തമ മഹാരത്നാങ്കുലീയങ്കിത ശ്രീമദ് ബാഹുചതുഷ്കസംഗത ഗദാശംഖാരി പങ്കേരുഹം കാഞ്ചിത് കാഞ്ചന കാഞ്ചിലഞ്ചിതലസത് പീതാംബരാലംബിനീം ആലംബേ വിമലാംബുജദ്യുതിപദാം മൂർത്തിം തവാർത്തിച്ചിതം.
0: കണ്ടനാളമഴകിൽ തിരിച്ചനുപഥം രഥം പിറകിൽ നോക്കിയും കുണ്ടനായ് ശരഫയേന പൃഷ്ടമതു പൂർവകായ ഗതമാക്കിയും ഇണ്ടൽ പൂണ്ടു വിവൃതാൽ മുഖാൽ പതിച്ചവച്ച ദർഭകൾ പതിക്കവേ കണ്ടുകൊള്ളുക കുതികൊണ്ടു കിഞ്ചിതവനോ പൃശം നപസിധാവതി.
1: ഇല്ല നിങ്ങളെ നനച്ചിടാതെ ഒരു നാളിവൾക്കു ജലപാനവും പല്ലവം തൊടുവതില്ല നിങ്ങളിൽ ഉദിച്ചിടും പ്രിയത കൊണ്ടിവൾ. നല്ലൊരു ഉത്സവം ഇവൾക്കു നിങ്ങളുടെ ആദ്യമായ കുസുമോൽഗമേ വല്ലഭം പ്രജതി സാശകുന്തള അനുജ്ഞ നിങ്ങളരുളിയിടുവിൻ.
2: നീലവാപിയിലിറങ്ങി മുങ്ങി നിവരും കുമാരി ചുരുളാർന്നിടും

0: തൂവെളിച്ച വെളിവായ് വിലാസവതി എന്നകത്തുകുടിയേറിയോ.
1: നാടുവിട്ടുമറു നാട്ടിലെത്തിവിടുവേല ചെയ്തു പുലരുന്നവൻ നായരാട്ടെയൊരു തീയനാട്ടൊരു നസ്രാണിയാട്ടെ ജനനത്തിനാൽ ആരുമാട്ടെ മറുനാട്ടിലുള്ള

0: ആത്തനലിവെന്നിയേ പുനരഴിച്ചു തസ്യ ഗഭരീഫരം ആത്തവീര്യമൊടുവായുസൂനുവത് കെട്ടിവെച്ചളവിലൊപ്പമീ പാർത്തലത്തിൽ ബഹുനാരിമാർക്കുടയ കേശബന്ധനമഴിച്ചവൻ
1: ആവിവണ്ടിയിലിരുന്നു കൊണ്ടു ജലിയാണ്ടപുഞ്ചവയലേലയിൽ ജീവിതംഗതി തുടർന്നിടാൻ കൃഷകരാർന്ന യജ്ഞമതു കണ്ടിടാം ഈ വിശാല വയലേല ലക്ഷ്മിയുടെ പാദമുദ്രിത മഹസ്സിനാൽ ശ്രീ വളർത്തുമൊരു നൃത്തവേദി.

0: കണ്ണിറുക്കിണറു പാൽ കുടിക്കുമൊരു പൂച്ച പൂപ്പുഴു പശുക്കളിൽ കണ്ണിനുള്ള വിഷയങ്ങളായവയിലൊക്കെ രാധികയറിഞ്ഞതാ വെണ്ണ കട്ടവനെ അന്നു തൊട്ടു ഹരി കണ്ണനെന്ന് വിളി കെട്ടുപോൽ.
1: കൊണ്ടൽ വേണിയൊരു രണ്ടു നാലടി നടന്നതില്ല അതിനു മുമ്പുതാൻ കൊണ്ടു ദർപ്പമുന കാലിലെന്നു വെറുതെ നടിച്ചു നിലകൊണ്ടുതേ കണ്ഠവുമ്പത തിരിച്ചു നോക്കി അവൾ വൽക്കലാഞ്ചലമിലച്ചിലിൽ കൊണ്ടുടക്കുമൊരു മട്ടുകാട്ടി വിടുവിച്ചിടുന്ന കപടത്തോടെ
2: കുന്തളാവലി വിയർത്ത പൂങ്കവിളിൽ മിന്നിയും കുളിർമുലക്കുടം ചന്തമോടു നടമാടിയും വ്രജനിതംബ മണ്ഡലമുലഞ്ഞുമേ ചെന്തളിർത്തനു തളർന്നിടുമ്പടി സലീലമദ്രിജനിജാന്തികെ പന്തടിക്കണിലാക്ഷനാർന്ന പുളകം നമുക്കലുൽ കമംഗളം.
3: ചൊല്ലഴും വിജയനാവനാഴിയതിലില്ലയാഞ്ഞു ശരമപ്പോഴേ വില്ലെടുത്തു ചില തല്ലുകൂട്ടി ബദമുല്ലബാണഹരമൂർധനി തല്ലുകൊണ്ടു സുരഗംഗ പാർത്ഥനുടവില്ലു മങ്ങത പറിച്ചഹോ അല്ലൽ പൂണ്ടു സകലേശ്വരത്വമിതി ചൊല്ലിനാൻ സുരവർ.

0: പാമ്പുകളുയർന്നു പുഷ്പനിരയാർന്നു സൽ ഭംഗി ചേർന്നു പുതു സൽഫലങ്ങളും ഇയന്നു നാഗനദി നീങ്ങവേ
1: എന്നു കാവ്യമധുരാംഗിനീ മമ മനസ്സിനുള്ളിലെ മരന്തമായി വന്നുകൂടിയതെനിക്കു പോലും അറിവില്ലതൊന്നു തിരയുന്നു ഞാൻ അമ്മ നന്മ നുകരാൻ മൃദൂഷ്മണ പയസ്സു നൽകിയതിലൂടെയോ മന്ദമെന്നകമുണർത്തിടാൻ വിളിയുയർത്തിടും മൊഴിയിലൂടെയോ
2: ആറ്റുവഞ്ചികളിൽ ആർത്തുപൈങ്കിളികൾ വാഴുകയാൽ അലർകൊഴിഞ്ഞു വീണേറ്റവും പുതുമണം പുലർന്ന തെളിവാർന്ന കുളിർനീരൊടും ചെറ്റുകായകൾ വഴുത്തിരുണ്ടു നിറമാർന്ന ഞാവലുകൾ തന്മുടിക്കേറ്റ ചോലകളിരമ്പലോടവിടെ അങ്ങുമിങ്ങുമൊഴുകും നിതാ
3: ചാരുമൗലികതമാന്തരംഗ നിരയങ്ങടങ്ങി വിരിമാറിലായി

0: ഒറ്റയാണു ഞാൻ. മിനുങ്ങി മിന്നിടുന്ന പൂച്ചു നാണയങ്ങളൊന്നുമേ എനിക്ക് വേണ്ട വയ്ക്കു ഞാൻ വശപ്പെടുന്നതല്ല മേൽ.
1: മരിച്ചിടും ജനിച്ച മർത്യരൊക്കെയും ഇതർക്കമിങ്ങൊരുത്തരും പറഞ്ഞിടാത്ത സത്യമാണതെങ്കിലും മരിച്ചതിൻ്റെ പിൻപ് മറ്റൊരന്തമത്യ ജീവിതം വരിച്ചിടുന്നതാണ് മർത്യനുള്ള മെന്മയോർക്ക നീ.
2: മുദാകരാത്ത മോദകം സദാ വിമുക്തി സാധകം കലാതരാപദം സകം വിലാസി ലോകരക്ഷകം.

0: വരിച്ചിടുന്നതാണു മർത്യനുള്ള നന്മയോർക്ക നീ.
1: മുദാകരാത്ത മോദകം സദാ വിമുക്തി സാധകം കലാതരാപദം സകം വിലാസി ലോകരക്ഷകം.

0: விநாயகம்
1: அறம் திளச்சு பொங்குமாடலாழி நீந்தியேறி அக்கரை கடந்து கண்ட போதழிஞ்ஞொழிஞ்ஞு நின்ன நீ ചുരന്നു ചൂഴവും ചൊരിഞ്ഞിടുന്ന സൂക്തി കണ്ടുകണ്ട് ഇരന്നു നിന്നിടും നിതൻ മുടിക്കു ചൂടും ഈശനെ
2: ചിരിച്ചിടേണ്ട വാസ്തവം ധരിച്ചിടാതെ പോഷിയെന്നുരച്ചുമാം ഹസിച്ചിടേണ്ട സംശയിച്ചിടേണ്ട നീ ഒരിക്കലീ പറഞ്ഞ സത്യമൊക്കെ നിന്റെ ദൃഷ്ടിയിൽ ശരിക്കു വന്നു തട്ടുമെന്ന് വിശ്വസിക്ക പൂർണമായി
3: ഒരിക്കലേ ജഗത്തെയും ജഡത്തെയും പിരിഞ്ഞു നാം തിരിക്കണം.

0: ഉരയെത്തി ഞാൻ ഒളിച്ചിടും സമാധിയിൽ കഴിക്കുമെൻ്റെ ജീവിതം.
1: തോരാതെ മാരി ചൊരിയും മുകിലാലിരുണ്ടു, പാരാതെയെങ്ങുമളവറ്റ തണുപ്പു പൂണ്ടു. വാരുറ്റ സൂര്യനുമൊരേടവുമില്ല തീയിൽ, ഓരാതെയെങ്ങ് പകൽപോലുമിരിക്കയാകാം.
2: വില്ലാളി വീരനവൻ അർജുനനാണ് ഹൃത്തിൽ, അല്ലാതെ ആരും ഇണയാവുകയില്ല സത്യം. മല്ലാക്ഷി ഈ വിധമുര ചെയ്തതു കേട്ടു കണ്ണൻ, മെല്ലച്ചിരിച്ചു ഹൃദയത്തിലുണർന്നു മോദം.

0: പോലെ തൻ തോഴിമാരുമൊത്തുരമിച്ചു ബാല
1: ലാളിച്ചു പെറ്റലതയൻ പൊടു ശൈശവത്തിൽ പാലിച്ചു പല്ലവ പുടങ്ങളിൽ വെച്ചു നിന്നെ ആലോലവായു ചെറുതൊട്ടിലുമാട്ടി താരാട്ടാലാപമാർന്നു മലരേതലമർമ്മരങ്ങൾ
2: ദേവനെ സബതി പാർത്തു വിയർത്തുകൊണ്ട് നീങ്ങാനെടുത്തൊരടിയൂഴിയിലൂന്നിടാതെ കുന്നിൽ തടഞ്ഞ പുഴ പോലെ കുഴങ്ങി

0: നിറശോഭനിറഞ്ഞിടുന്നു തിണ്ണം നിനക്കു സുമസായകതുല്യഗാത്രൻ പൂർണാഭയോടെ വരുമില്ലൊരു കുല്ലുതെല്ലും
1: തദാനുവാദമുടുവള്ളി സഹീസമേതം ഭൂതാനുകമ്പയൊടുമ കൃഷിഭൂവിലെത്തി.

0: സലഭങ്ങൾ പുണർന്നിടുന്നു, പൂവട്ടി പേറിന കിടാങ്ങളുടൻ സമോദം, ആർപ്പും വിളിച്ചത സുമങ്ങളിറുത്തിടുന്നു.
1: പരുഷമൊഴി ഈ വണ്ണമൂഴി ദേവൻ പറവതു കേട്ടു കുമാരി പിന്തിരിഞ്ഞാൾ, മുഖമതിൽ അധരം വിറച്ചു ചില്ലിക്കൊടികൾ ചുളുങ്ങി കലങ്ങി കണ്ണിനറ്റം.
2: മതി മതിയെന്നു ചൊല്ലിടാതെ മതിമുഖി നീയൊരു പാട്ടുപാടു സത്യം, മതി മതി അതിലുള്ള ഭാഗമെല്ലാം മതി വരുവോളം എനിക്കു നൽക ഹൃദ്യം.
3: മഹിമയൊടു മനസ്സു ശുദ്ധമായാൽ മധുരിപുവിൽ വരുമങ്ങു തോഷമേറെ, ഇഹ ബഹുസുഖചിന്തകൾ വെടിഞ്ഞും പരനുപകാരമതങ്ങു ചെയ്തിടേണം.
0: ഇനിയുമെതുവരത്ത പിച്ചിടും നീ വ്രതമിതുകൊണ്ടു തപസ്സെനിക്കുമുണ്ട്, പകുതിയതു നിനക്കു തന്നിടാം ഞാൻ, വരനവനേതവനെന്നു ചൊല്ലണം നീ.
1: പലരുമതു നിമിത്തമേറമോദം കലരുമകത്തൊടുമത്തൊഴുത്തിലെത്തി, മലരിനു വിടുമേകുമാറമായം വിലസിടുമാ ശിശുവിൻ പദം വണങ്ങി.
2: മതി മതി നീയൊക്കെയും മറക്കാം, മതി മതി ശോഭയൊരിഞ്ഞു നിന്നിടുന്നു, മതിമുഖി നീ എൻ്റെ ഉള്ളിലെന്നും മതിഹരമാം മതി കാന്തി ചിന്തി നിൽക്കാം.
3: മണികളണിയുമല്ല പാമ്പിനെ താൻ, അതജതുകൾ തുണി പട്ടുമങ്ങുടുക്കും, ശശികലതലയോട്ടി രണ്ടുമേന്തും, ഭുവന ശരീരനു ക്ലിപ്ത വേഷമില്ല.
0: ഷഠതകൾ കരുതേണ്ട ധന്യ നീയങ്ങഥ, ഹരനങ്ങവലക്ഷണ സ്വരൂപൻ, കഴുവതിലൊരു കൂറ ചേർത്തു കോവിൽ കൊടിമരമെന്നു വണങ്ങുമേതു ഭോഷൻ.
1: കപോല ഭിത്തിക്ഷത ക്ഷോണിതത്താൽ കാശ്മീരകം ചാർത്തിയ കുഞ്ചരാസ്യൻ, അന്തിച്ചുകപ്പേശിയ ശാരദാഭ്രം പോലെ വിളങ്ങി സ്ഫടികാവതാതൻ.
2: അനന്തമജ്ഞാതമവർണ്ണനീയം ഈ ലോകഗോളം തിരിയുന്ന മാർഗം, അതിങ്കലെങ്ങാണ്ടൊരിടത്തിരുന്ന് നോക്കുന്ന മർത്യൻ കഥയെന്തു കണ്ടു.
3: അദക്ഷനാണൊന്നുകിലാഴി കാഞ്ചി, അപൂർണമായി തീർത്തവനാദിശില്പി, അല്ലെങ്കിൽ നമ്മോടതു പൂർണമാക്കാൻ അറിഞ്ഞു നീ തന്നരു ചെയ്തിടുന്നോൻ.
0: അക്കൊമ്പു ചെമ്മണ്ണടിയിൽ കിളർന്ന കൈലാസ ശൃംഗങ്ങളിലൊന്നിനൊപ്പം കടയ്ക്കുരക്തങ്കിതമായി വീഴേ ബ്രഹ്മാണ്ടമൊട്ടുക്കൊരു ഞെട്ടൽ ഞെട്ടി.
1: കൈലാസശൈലേ കനകാഭിഷേകം കഴിച്ചു നിന്നീടിന കർമ്മസാക്ഷി, കാണാവതല്ലീ തൊഴിലെന്ന കാണ്ടേ കാർകൊണ്ടലിൻ മൂടലിലായി മുഹൂർത്തം.
2: കുലച്ചവില്ലോടെ അടുത്തു പാർത്ഥൻ തൊടുത്തുവിട്ടു ശരമേറ്റു ഖോണി, എടുത്തിടാനായി അടുത്ത നേരം തടുത്തു വർഗൻ വിജയന്റെ മാർഗം.
3: എന്തൊക്കെയോ ഹന്തകതിച്ചു വീണ്ടും സുതാംഗ

0: ചേലൊത്ത പുഷ്പമൊരു ചെന്തളിരിൽ പതിച്ചാൽ, അല്ലെങ്കിൽ മുത്തുമണി നൽപ്പവിഴത്തിൽ വച്ചാൽ, തൊണ്ടിപ്പഴത്തിനെതിരാം മതിരാക്ഷി തൻ്റെ ചുണ്ടിൽ പരക്കുമൊരു പുഞ്ചിരിയോടെതിർക്കും.
1: തുഞ്ചൻ മഹാകവി പദത്തിലിരുപ്പ് ഹൃദ്യം, തുഞ്ചത്തുതാൻ ഗണന നൽകുക നമ്മൾ നിത്യം. തുഞ്ചുന്നവനു ഗതി നൽകിയിടുമെത്ര കാവ്യം, തുഞ്ചൻ്റെ തൂലികയിൽ അഞ്ചിതമായി ദിവ്യം.
2: തുമ്പിക്കരത്തിലമരും കലശം ചരിപ്പാൻ, തുമ്പങ്ങൾ മാറ്റും ഒരു തുള്ളി എനിക്കു നൽകൂ. തുമ്പത്തോട ആസുധയിൽ ഒരൽപ്പം എനിക്കു നൽകാൻ, ലംബോധരാ കരുണ കാട്ടിടു ഞാൻ നമിപ്പൂ.
3: ഈ ലോകമാകയുമകത്തു വഹിച്ചു മുന്നം, ആലോലമാലിലയിൽ വാണരമാമണാളൻ, ബാലത്വമോടു വസുദേവകരങ്ങളാർന്നു ചാലേശയിപ്പതു തപോബലമല്ലി വാർത്താൽ.

0: ഗംഗ പൊങ്ങിക്കവിഞ്ഞും ചന്തച്ചിന്തിമിഴി ചെങ്കതിർ നിരചൊരിയെ ചന്തകാരാനകറ്റി ചിന്താസന്ധാനമേ നിൻ തിരുവടി അടിയൻ സങ്കടം പോക്കിടണം.
1: മാധർമ്മേ മധുകൈട ഭഗ്നി മഹിഷ പ്രാണാപഹാരോദ്യമേ ഹെലാനിർമ്മിത ധൂമ്രലോചനവധേ ഹേ ചണ്ഡമുണ്ടാർദ്ദിനി നിശേഷീകൃതരക്തബീജതനുജേ നിത്യേ നിശുംഭാവഹേ ശുംഭധ്വംസിനി സംഹരാശുദുരിതം ദുർഗേ നമസ്തേംബികേ.
2: അക്ഷരശ്ലോകം സമാപിക്കുന്നു. അവതരിപ്പിച്ചത് കേരള പാണിനി അക്ഷരശ്ലോക സമിതി മാവേലിക്കര. പങ്കെടുത്തവർ വി ജെ രാജമോഹൻ മാവേലിക്കര, രാമവർമ്മ രാജ കാരാഴ്മ, ബി വിജയൻ നായർ നടുവട്ടം, ലതാപ്രസാദ് മുതുകുളം.

0: ആകാശവാണി തൃശൂർ. സമയം 5 മണി കഴിഞ്ഞ് 26 മിനിറ്റും 24 സെക്കൻഡും.
1: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരവും. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
2: കാര്യം ശരിയായി.
3: ഏത് കാര്യം?
2: മോളുടെ ഫീസേ
3: കാണട്ടെ.
2: നേട് ഉടനടി 20,000 ലോൺ.
3: ആരാ തരുന്നത്? എത്രയാ പലിശ? അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നേ ലോൺ എടുക്കാവൂ. ആവശ്യത്തിനുള്ള വായ്പ മാത്രം. ശരിക്കും പഠിച്ചറിഞ്ഞ്.
2: കാര്യം ശരിയായി.
3: ശമ്പളം അഡ്വാൻസായി അയച്ചിട്ടുണ്ട്.
4: RBI പറയുന്നു,
3: ശരിയായ സാമ്പത്തികം, ജീവിതം സുരക്ഷിതം.

0: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
1: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
0: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
1: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതൂ.
0: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
0: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമ്മകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30
0: മറക്കാതെ കേൾക്കുക പാട്ടോർമ്മകൾ.
1: അറിവിന്റെ അക്ഷയഖനി,
0: ആത്മവിശ്വാസത്തിന്റെ ആർജവ മന്ത്രം,
1: വിജ്ഞാനത്തിന്റെ വിജയവീഥി,
0: സർഗാത്മകതയുടെ സഞ്ചലിതാവിഷ്കാരം
1: കേൾക്കാം തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9:15
0: വിദ്യാഭ്യാസ രംഗം.
1: കുട്ടികൾക്കായി ആകാശവാണി കേരള നിലയങ്ങൾ ഒരുക്കുന്ന വിദ്യാഭ്യാസ പരിപാടി
0: വിദ്യാഭ്യാസ രംഗം.

ആകാശവാണി തൃശൂർ. തൊഴിലവസര വാർത്തകൾ. കേരള വന ഗവേഷണ സ്ഥാപനത്തിൽ ഒരു വർഷം കാലാവധിയുള്ള സമയബന്ധിത ഗവേഷണ പദ്ധതിയിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നു. റീജിയണൽ കം ഫെസിലിറ്റേഷൻ സെന്റർ ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഓഫ് മെഡിസിനൽ പ്ലാന്റ്സ് സതേൺ റീജ്യൻ എന്ന പ്രോജക്ടിൽ കൺസൾട്ടന്റ് ടെക്നിക്കൽ തസ്തികയിലാണ് ഒഴിവുള്ളത്. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നാളെ രാവിലെ 10 തൃശൂർ പീച്ചിയിലുള്ള KFRI ഓഫീസിൽ ഇന്റർവ്യൂവിന് ഹാജരാകണം. വെബ്സൈറ്റ് വിലാസം KFRI.RES.IN. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഇനി പറയാം: 0487269001. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി: 0487269001. കേരള വനഗവേഷണ സ്ഥാപനത്തിൽ ഒരു വർഷം കാലാവധിയുള്ള ഒരു സമയബന്ധിത ഗവേഷണ പദ്ധതിയിലേക്ക് പ്രൊജക്ട് ഫെല്ലയുടെ താൽക്കാലിക ഒഴിവുണ്ട്. ഡെവലപ്പിംഗ് ഇംപ്രൂവ്ഡ് മാനേജ്മെന്റ് പ്രാക്ടീസസ് ആൻഡ് എക്കോ റീസ്റ്റോറേഷൻ പ്രോട്ടോകോൾസ് ഫോർ ടീ പ്ലാന്റേഷൻസ് ഓഫ് ഡിഫൈൻഡ് സൈറ്റ് ക്വാളിറ്റീസ് ഇൻ കേരള എന്ന പ്രൊജക്ടിലേക്കാണ് നിയമനം. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഈ മാസം 23 രാവിലെ 10 തൃശൂർ പീച്ചിയിലുള്ള KFRIയുടെ ഓഫീസിൽ ഇന്റർവ്യൂവിന് ഹാജരാകണം. വെബ്സൈറ്റ് വിലാസം KFRI.RES.IN. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഇനി പറയാം: 0487269001. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി: 0487269001. കേരള സർക്കാർ സ്ഥാപനമായ LBS സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ തൃശൂർ മേഖലാ കാര്യാലയത്തിലേക്കും ഉപകാര്യാലയങ്ങളിലേക്കും DCFA ടാലി കോഴ്സുകൾ പഠിപ്പിക്കുവാൻ അധ്യാപകരെ ആവശ്യമുണ്ട്. നിയമന അഭിമുഖത്തിനായി യോഗ്യതയുള്ളവർ ഈ മാസം 15 രാവിലെ 11 തൃശൂർ LBS സെന്റർ അസിസ്റ്റന്റ് ഡയറക്ടർ മുമ്പാകെ ഹാജരാകേണ്ടതാണ്. വിശദവിവരങ്ങൾക്ക് 0487225751 അല്ലെങ്കിൽ 9074335626 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പറുകൾ ആവർത്തിക്കാം: 0487225751. മറ്റൊരു നമ്പർ: 9074335626. തൃശൂർ ജില്ലയിലെ ഹോംഗാർഡ് ഒഴിവുകളിലേക്ക് യോഗ്യരായവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. 10-ാം ക്ലാസ് പാസായ നല്ല ശാരീരിക ക്ഷമതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. ആർമി, നേവി, എയർഫോഴ്സ്, BSF, CRPF, ITBP, NSG, SSB, അസം റൈഫിൾസ് തുടങ്ങിയ സൈനിക അർദ്ധസൈനിക വിഭാഗങ്ങളിൽ നിന്നും പോലീസ്, ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ്, എക്സൈസ്, ഫോറസ്റ്റ് എന്നീ സംസ്ഥാന സർവീസുകളിൽ നിന്നും വിരമിച്ച പുരുഷന്മാർക്കും വനിതകൾക്കും അപേക്ഷിക്കാം. 35-നും 58-നും ഇടയിലാണ് പ്രായപരിധി. പോലീസ് കമ്മീഷണർ ചെയർമാനും സൈനിക വെൽഫെയർ ഓഫീസർ മെമ്പറും ജില്ലാ ഫയർ ഓഫീസർ കൺവീനറുമായ കമ്മിറ്റിയാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. ഹോംഗാർഡ് തസ്തികയിലേക്ക് പരിഗണിക്കുന്നതിനായി അപേക്ഷകർ 100 മീറ്റർ ദൂരം 18 സെക്കൻഡിനുള്ളിൽ ഓടിയെത്തുക, 3 കിലോമീറ്റർ ദൂരം 30 മിനിറ്റിനുള്ളിൽ നടന്നെത്തുക എന്നീ ശാരീരിക ക്ഷമതാ പരീക്ഷകളിൽ വിജയിക്കണം. തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് യൂണിഫോം വാങ്ങുന്നതിനായി 3000 രൂപ വീതവും ജോലി ചെയ്യുന്ന ദിവസങ്ങളിൽ പ്രതിദിനം 870 രൂപ നിരക്കിൽ വേതനവും ലഭിക്കും. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ നിശ്ചിത അപേക്ഷാ ഫോം പൂരിപ്പിച്ച് തൃശൂർ ജില്ലാ ഫയർ ഓഫീസർക്കാണ് നൽകേണ്ടത്. അപേക്ഷാ ഫോമിന്റെ മാതൃക ജില്ലാ ഫയർ ഓഫീസിൽ ലഭ്യമാണ്. ഈ മാസം 22 അപേക്ഷ സമർപ്പിക്കാം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഇനി പറയാം: 9497920183. ഫോൺ നമ്പർ ആവർത്തിക്കാം: 9497920183. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ സ്കഫോൾഡർ ട്രെയിനികളുടെ 60 ഒഴിവുകളിലേക്ക് താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. വിദ്യാഭ്യാസ യോഗ്യത,

0: കുറഞ്ഞത് 10ാം ക്ലാസ് വിജയിച്ചിരിക്കണം. പരമാവധി യോഗ്യത 2 വിജയിച്ചിരിക്കണം. ഡിഗ്രി, ഡിപ്ലോമ, ITI തുടങ്ങിയ ഉയർന്ന യോഗ്യതയുള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ അർഹതയില്ല. അപേക്ഷകൾ ഓൺലൈനായി മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. വെബ്സൈറ്റ് വിലാസം kochinshipyard.in. ഓൺലൈൻ അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം 22. തൊഴിലവസര വാർത്തകളാണ് ഇതുവരെ കേട്ടത്.
1: ചൊവ്വ, വ്യാഴം, ശനി, ഞായർ രാവിലെ 7:55 ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താവിഷയം.
2: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
1: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ്, ആക്സിസ് കണ്ണാശുപത്രി.
3: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില.
4: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
3: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
4: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ. ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. സേവന വാർത്തകൾ
2: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:20.
4: പ്രായോജികർ കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
5: മ്യൂസിക് പാർക്ക്, MG റോഡ്, തൃശൂർ. ഗാന സന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35. കർണാട്ടിക്, ഹിന്ദുസ്ഥാനി, വെസ്റ്റേൺ സംഗീത ഉപകരണങ്ങളുടെ ഏറ്റവും വലിയ ശേഖരവുമായി മ്യൂസിക് പാർക്ക്, MG റോഡ്, തൃശൂർ.
6: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
7: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
8: ഇഞ്ചക്ഷനും തുന്നലുമില്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
3: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില.
4: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25.
3: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
4: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.

ആകാശവാണി തൃശൂർ അറിയിപ്പുകൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. 6 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 തൃശൂർ ജില്ലാ വൃത്താന്തം. 6:15 ചോദ്യം ഉത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 വാർത്താ വീക്ഷണം. 6:50 വയലും വീടും. വഴുതിന വർഗ്ഗവിളകളിലെ രോഗനിയന്ത്രണം, ശ്രീമതി ബിന്ദു ആർ മാത്യൂസുമായി അഭിമുഖം. രാത്രി 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 മായാമുദ്രകൾ, സുനിൽ ഗംഗോപാധ്യായയുടെ നോവൽ ആത്മപ്രകാശം. 8:00 ഹലോ ഡോക്ടർ, ഫിസിയോതെറാപ്പിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് അമൽ എം ജി മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തെരഞ്ഞെടുത്ത ഭാഗങ്ങൾ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി പി എം വികാസ്. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ. 8:40 സേവന വാർത്തകൾ. 8:45 ഹിന്ദിയിലും 9:00 ഇംഗ്ലീഷിലും വാർത്തകൾ. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 കോന്നിയൂർ സുരേഷ് കെ നായരുടെ സംഗീത കച്ചേരി. കോട്ടയം എസ് ഹരിഹരൻ വയലിൻ. മാവേലിക്കര ആർ വി രാജേഷ് മൃദംഗം. എണ്ണക്കാട് മഹേശ്വരൻ ഘടം. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം. 11:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 11:10 കാലാവസ്ഥ. ഇനി നാളത്തെ പരിപാടികൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം, അവതരിപ്പിക്കുന്നത് ശിവദാസൻ തെക്കിനിയടുത്ത്. 6:00 ഉഷമലരി. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 അറിയിപ്പുകൾ കാലാവസ്ഥ. 6:15 പ്രഭാതവന്ദനം, മുരുകഭക്തിഗാനങ്ങൾ, ബോംബെ സഹോദരിമാർ പാടിയത്. 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. 6:40 ഇന്നത്തെ ചോദ്യം. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ. 7:00 പുലരിപ്പൂക്കളിൽ മൌലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ. 7:05 ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ ഗാനസ്മൃതി. 7:10 റൈറ്റ് ട്രാക്ക്, പ്രധാന എഞ്ചിനീയറിംഗ് കോഴ്സുകളെക്കുറിച്ചും സഹകരണ മേഖലയിലേക്ക് വഴികാട്ടിയാകുന്ന കോഴ്സുകളെക്കുറിച്ചും എഡ്യൂക്കേഷൻ കരിയർ കൺസൾട്ടന്റ് ഡോക്ടർ ടി പി സേതുമാധവൻ സംസാരിക്കുന്നു. 7:20 ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ സേവന വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 റീഗൽ ജ്വല്ലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട് ഗാനസന്ദേശം. 7:40 കഥകളതിസാദരം, ഫറൂഖി മുറഖാമി എഴുതിയ ജാപ്പനീസ് കഥയുടെ മലയാള മൊഴിമാറ്റം, അവതരണം മെജോ. ഒരു ഏപ്രിൽ മാസ പുലരിയിൽ 100% അനുരൂപയായ പെൺകുട്ടിയെ കണ്ടുമുട്ടിയപ്പോൾ അവസാന ഭാഗം. 7:50 ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് ആരോഗ്യക്കുറിപ്പുകൾ, അമിത ചിന്ത എങ്ങനെ നിയന്ത്രിക്കാം. 7:55 ഡോക്ടർ പ്രിൻസ് ഇപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ ചോദ്യം ഉത്തരം ചിന്താവിഷയം. 8:00 ഹിന്ദിയിലും 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ. 8:30 10:15 വൈകിട്ട് 6:40 രാത്രി 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. രാവിലെ 9:30 സംഗീത കച്ചേരി. പെട്രീസ സാബു പാടിയ കൃതികൾ, രഘു ബി വയലിൻ, ചന്ദ്രകുമാർ പി എൽ മൃദംഗം. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 10:25 റീഗൽ ജ്വല്ലേഴ്സ് ഇക്കണ്ടവാരി റോഡ് തൃശൂർ ഇന്നത്തെ സ്വർണ്ണവില. 10:30 കാലാവസ്ഥ. ഉച്ചയ്ക്ക് 12:00 ഹിന്ദിയിലും 12:05 ഇംഗ്ലീഷിലും വാർത്തകൾ. 12:10 കശവൻ കളിപ്പാട്, എം വേലായുധനും സംഘവും അവതരിപ്പിച്ചത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. 12:50 മലയാളത്തിൽ വാർത്തകൾ. 1:00 ഗാനതരംഗിണി, ലൈവ് ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. 2:00 ഇംഗ്ലീഷിൽ വാർത്തകൾ. 2:15 തുടർ നാടകം, മേഘയുടെ തിരോധാനം ഒരന്വേഷണം ഭാഗം 11. 2:30 സ്വരസാഗരം, വി ദക്ഷിണാമൂർത്തി പാടിയ കൃതികൾ, എം ചന്ദ്രശേഖരൻ വയലിൻ, മധുരൈ ശ്രീനിവാസൻ മൃദംഗം. 3:00 കാലാവസ്ഥ. വൈകിട്ട് 4:45 കാൽപന്തോളം, ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2026 പ്രതിദിന അവലോകനം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 5:00 ഹിന്ദി പരിപാടി. 5:15 ലൈവ് വിന്യാസം, പുതുക്കോട്ടെ എസ് മഹാദേവൻ മുഖർശങ്കിൽ അവതരിപ്പിച്ചത്. 5:30 തൊഴിലവസര വാർത്തകൾ. 5:40 അറിയിപ്പുകൾ കാലാവസ്ഥ. 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 തിരുവനന്തപുരം ജില്ലാ വൃത്താന്തം. 6:15 ചോദ്യം ഉത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും. രാത്രി 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 അക്ഷര കേരളം പുനഃപ്രക്ഷേപണം. 7:50 റൈറ്റ് ട്രാക്ക് പുനഃപ്രക്ഷേപണം. 8:00 സാഹിത്യരംഗം. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ.

0: 8:40 സേവന വാർത്തകൾ, 8:45 ഹിന്ദിയിലും 9:00 ഇംഗ്ലീഷിലും വാർത്തകൾ, 9:15 വിദ്യാഭ്യാസ രംഗം, മാതേ വന്ദനം, വന്ദേമാതരം 150-ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി, രചന ശ്രീരേഖ സൂരജ്, 9:30 കഥാപ്രസംഗം, 10:00 കഥകളി പദങ്ങൾ, 11:00 ആകാശവാണി ഡൽഹി നിലയം പ്രക്ഷേപണം ചെയ്യുന്ന സ്പോട്ട് ലൈറ്റ് പരിപാടിയുടെ മലയാള പരിഭാഷ, 11:10 കാലാവസ്ഥ, FM 101.1 മെഗാഹെർട്സിൽ രാവിലെ 10:30 ഉച്ചതിരിഞ്ഞ് 3:00 ചലച്ചിത്രഗാനങ്ങൾ, ഉച്ചതിരിഞ്ഞ് 3:45 ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ. അറിയിപ്പുകളാണ് ഇതുവരെ കേട്ടത്. ഇനി കാലാവസ്ഥ. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത. കാലാവസ്ഥാ അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്. ആകാശവാണി തൃശൂർ. ഇപ്പോൾ ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി കേൾക്കാം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
3: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
2: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം എന്ന പരമ്പരയുടെ 5-ാം അധ്യായത്തിലേക്ക് സ്വാഗതം.

0: ഓണക്കാല പച്ചക്കറി കൃഷിയുടെ നല്ല തുടക്കത്തിന് നമുക്ക് തിരുവാതിര ഞാറ്റുവേലയുടെ ഗുണങ്ങൾ കൂടി ലഭിച്ചപ്പോൾ നാമ്പിട്ട ചെടികൾ തഴച്ചു വളരാനും കൂടുതൽ കരുത്തോടെ വിവിധ ഘട്ടങ്ങളിൽ എത്താനുമൊക്കെ സഹായിച്ചു. കൃത്യമായ നിരീക്ഷണവും വളപ്രയോഗവും കരുതലുമാണ് കൃഷിയുടെ വിജയരഹസ്യം എന്നിരിക്കെ വീട്ടമ്മമാരും ഓണക്കാല പച്ചക്കറി കൃഷിയിലേർപ്പെട്ടിരിക്കുന്ന മറ്റെല്ലാവരും സദ്യയ്ക്കുള്ള വിഭവങ്ങൾ വിളവെടുക്കുന്നതുവരെയുള്ള ഓരോ ഘട്ടങ്ങളിലും നന്നായി ശ്രദ്ധ ചെലുത്തണം. വിഷമില്ലാത്ത ഓണസദ്യ ഒരുക്കാനുള്ള പ്രതിജ്ഞ നിറവേറ്റാൻ കുടുംബത്തിന്റെ കൂട്ടായ പരിശ്രമം ആവശ്യമാണ്. ഇന്നത്തെ അധ്യായത്തിൽ നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് കഴിഞ്ഞ ഒരു ദശാബ്ദ കാലത്തിലേറെയായി ജൈവ കാർഷിക രംഗത്ത് നിറസാന്നിധ്യമായ ശ്രീമതി വിജയ ഭാസ്കറാണ്. വീട്ടിൽ പൂക്കൾ കൊണ്ട് വർണ്ണപ്രപഞ്ചം തീർത്തിരിക്കുന്ന ഈ വീട്ടമ്മ പച്ചക്കറി കൃഷിയിലേക്ക് ചുവടുമാറ്റിയപ്പോൾ അത് പൊതുസമൂഹത്തിനും ഏറെ ഗുണപ്രദമായി മാറി. തന്റെ കൃഷി അറിവുകൾ പകർന്നു നൽകിയതിലൂടെ ഇന്ന് നൂറുകണക്കിനാളുകൾ കേരളത്തിൽ അങ്ങോളമിങ്ങോളം കൃഷിരംഗത്ത് ചുവടുറപ്പിച്ചതിന്റെ ചാരിതാർത്ഥ്യവും സംസ്ഥാന അവാർഡുൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ കരസ്ഥമാക്കിയ ശ്രീമതി വിജയഭാസ്കറിനുണ്ട്. ഈ ജൈത്രയാത്രയിൽ ഭർത്താവ് ശ്രീ ഭാസ്കരൻ നായരുടെ കരുത്ത് കൂടുതൽ പ്രചോദനമാകുന്നുണ്ട്. ഓണക്കാല വിഭവങ്ങൾ വിളയിക്കാനൊരുങ്ങിയ വീട്ടമ്മമാരോട് താൻ നിത്യേന കൃഷിയിടത്തിൽ ചെയ്യുന്ന കാര്യങ്ങളും അനുവർത്തിക്കേണ്ടതായ മറ്റു കാര്യങ്ങളുമൊക്കെ ശ്രീമതി വിജയഭാസ്കറിന് പറയാനുണ്ട്. ഈ കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധാപൂർവം കേൾക്കാം.
1: എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ എല്ലാവരും ഓണത്തിലേക്കുള്ള പച്ചക്കറി കൃഷിയുടെ ഒരുക്കത്തിലായിരിക്കും. ഞാനും കുറേ പച്ചക്കറി തൈകൾ നട്ടിട്ടുണ്ട്, കുറേ വിത്തുകൾ മുളച്ച് വന്ന ഇതുണ്ട്, അങ്ങനെ കുറേ ഇതുണ്ട്. ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് എല്ലാ ചെടികളും ഒരുവിധം വളർന്ന് നാലലപ്പരുവായതുണ്ട്, ആറലപ്പരുവായതുണ്ട്, കുറച്ചും കൂടെ വലുതായതുണ്ട്. ഇതെല്ലാം എത്രയൊക്കെ ആണെങ്കിലും ശരി, നമുക്ക് ഓണത്തിന് നല്ല ഭംഗിയായിട്ട് വിളവെടുക്കാൻ സാധിക്കത്തക്ക രീതിയിലുള്ള ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. കുറച്ച് വളങ്ങളുടെ ഇതാണ് ഞാൻ പറയുന്നത്. ആദ്യം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എന്ത് വളം ചെയ്യണമെങ്കിലും സിസ്റ്റമാറ്റിക്കായിട്ട് അത് ഒന്നും മുടക്കം വരാതെ എല്ലാം നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങളെ നോക്കുന്നത് പോലെ അത് ഭംഗിയായിട്ട് ഒന്ന് ചെയ്തിട്ട് ഒരാഴ്ച കഴിയട്ടെ, അങ്ങനെ ഒരു ഇത് പാടേയില്ല. എല്ലാം അതിൻ്റെ രീതിയിൽ, അതിൻ്റെ ചിട്ടവട്ടത്തോടുകൂടി അത് ചെയ്യണം. ഇപ്പം ഞാൻ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ, ഏറ്റവും നല്ല വളമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ ഫിഷ് അമിനോ ആസിഡാണ്. അത് സെപ്പറേറ്റ് ഒഴിച്ചു കൊടുക്കാൻ ആരും നിൽക്കണ്ട. ഫിഷ് അമിനോ ആസിഡ് ഉണ്ടാക്കി വെച്ചിട്ട് എന്നും നമ്മൾ വെള്ളം ഒഴിക്കണതിൻ്റെ കൂട്ടത്തിൽ ഒരു ചെറിയൊരു അംശം അതിലേക്ക് ചേർത്തിട്ട്

മണ്ണൊന്ന് ഇളക്കി ഒഴിച്ചു കൊടുക്കുക വെള്ളം. പിന്നെ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം വെച്ച് ഫിഷമനോ അരിച്ചെടുത്ത് 3 ml 1 ലിറ്റർ വെള്ളത്തിലാക്കി സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഫിഷമനെ നിങ്ങളൊന്ന് സ്പ്രേ ചെയ്തു നോക്കൂ, അപ്പൊ ആ ചെടിയുടെ വളർച്ചയും അതിൽ വരണ പൂക്കളും അതൊക്കെ കാണുമ്പോൾ നമുക്ക് എന്ത് സന്തോഷമാവും എന്നറിയാമോ? അങ്ങനെ ചെയ്യുക, അത് ഒരു വളം. പിന്നെ വേണ്ടത് നമ്മൾ എന്താന്ന് വെച്ചാൽ കുറച്ച് ശർക്കര എടുക്കുക, കുറച്ച് ചാണകം എടുക്കുക, കുറച്ച് കടലപ്പിണ്ണാക്ക്, കപ്പലണ്ടി പിണ്ണാക്കെന്നും പറയും, അതെടുക്കുക. അത് മൂന്നും കൂടെ ബയോഗ്യാസിന്റെ സ്ലെറിയോ കഞ്ഞിവെള്ളോ നമ്മൾ അരി കഴുകണ വെള്ളമോ ഒന്നും കളയരുത്. നമുക്കൊന്നും കളയാനില്ല. എന്താന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലെ വേസ്റ്റ് ഒന്നും നമുക്ക് കളയാനില്ല, എല്ലാം നമുക്ക് പച്ചക്കറിക്ക് ഉപയോഗിക്കാം. അതെല്ലാം കൂടെ വെള്ളത്തിലേക്ക് ഇട്ട് ക്ലോക്ക് വൈസിനെ ഇളക്കി ഒരു 3 ദിവസം വയ്ക്കുക. 3 ദിവസം വെച്ച് കഴിഞ്ഞിട്ട് അന്നത്തെ ദിവസം ഫിഷമിനോ എടുക്കണമെന്നും ഇല്ല, അല്ല കുറച്ച് ഫിഷമിനോ ചേർത്താലും കുഴപ്പമില്ല. അത് 1 കപ്പ് വെള്ളം എടുത്ത് 10 കപ്പ് വെള്ളം ചേർത്ത് എല്ലാ ചെടിയുടെ ചോട്ടിലും ഒഴിച്ചു കൊടുക്കും. ഈ പച്ചക്കറി കൃഷി എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ നിരീക്ഷണം അതാണ് അതിന് വേണ്ടത്. എന്നും നോക്കുക, പുഴുവുണ്ടോ, ഇല വാടിയിട്ടുണ്ടോ, അത് ചെയ്തിട്ടോ, അതെല്ലാം നോക്കി കൃഷി ചെയ്താൽ പച്ചക്കറി എന്ന് പറയുന്നത് നമുക്ക് പറിച്ചാൽ തീരാത്ത അത്രയും പച്ചക്കറി നമുക്ക് കിട്ടും. അത് അനുഭവിച്ചറിയുന്ന ഒരു വ്യക്തിയായതുകൊണ്ടാണ് ഞാൻ ഇത്രയും വിശദമായിട്ട് പറയണത്. ഈ മുകളിലെ ചെടികളൊക്കെ നോക്കാൻ കയറുമ്പോൾ അതിലൊക്കെ കളകൾ ഇങ്ങനെ പൊടിച്ചു വരാറുണ്ട്. മുറ്റത്തൊക്കെ കുറച്ച് പുല്ലുകൾ കാണും, അതെല്ലാം പിഴുതെടുത്തോണ്ട് വന്ന് ഒരു ബക്കറ്റിലേക്ക് ഇടുക. ഒരു ബക്കറ്റിലേക്ക് ഇട്ടിട്ട് ഒരു വലിയ കഷ്ണം ശർക്കര ഇടുക. ശർക്കര എന്ന് പറയുന്നത് കൃഷിക്ക് ഏറ്റവും അത്യാവശ്യമായ ഒരു സാധനമാണ്. എൻ്റെ സാറ് പഠിപ്പിച്ചതനുസരിച്ച് ഞാൻ ചെയ്യണത് വെച്ച് നോക്കുമ്പോൾ അത് നല്ലൊരിതാണ്. ഒരു മണമോ നാറ്റമോ ഒന്നും വരില്ല. ആ പുല്ലെല്ലാം കൂടെ ഒരു ബക്കറ്റിലേക്ക് ഇട്ട് വെച്ച് ഒരു വലിയ ഉണ്ട ശർക്കരയും ഇട്ട് കുറച്ച് വെള്ളം, ഏത് വെള്ളമാണെങ്കിലും ശരി, ഇനി നിങ്ങളുടെ കയ്യിൽ ഒന്നും ഇല്ല, സ്ലെറിയില്ല, കഞ്ഞിവെള്ളമില്ല, ഒന്നുമില്ല എങ്കിൽ വെറും പച്ചവെള്ളം ഒഴിച്ച് വെച്ച് ആ പുല്ലിനെ കുത്തിത്താത്ത് നല്ലപോലെ വെള്ളത്തിൽ താഴ്ത്തി വയ്ക്കുക. ദിവസം അങ്ങനെ ചെയ്യുക. ഒരു 5-6 ദിവസം ചെയ്യുമ്പോൾ നമ്മുടെ പച്ച ചാണകം എങ്ങനെ കിട്ടും, അതുപോലെ നല്ല ഒരു പച്ച നിറത്തിലുള്ള നല്ലൊരു വെള്ളം കിട്ടും. അത് വെള്ളം ചേർക്കണമെന്നൊന്നുമില്ല, അത് അതേപോലെ തന്നെ മുക്കിയെടുത്ത് നമുക്ക് ചെടികളുടെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുക. പിന്നെ നിങ്ങളുടെയൊക്കെ വീട്ടിൽ നിങ്ങൾ മീനും ഇറച്ചിയൊക്കെ കഴിക്കണവരുണ്ടാവും ധാരാളം. അപ്പോൾ അത് കഴുകണ വെള്ളമൊക്കെ വേഗം അങ്ങെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിച്ച് കളയാതെ അതിനെ ഒരു ഇതിൽ ചേർത്ത് വെച്ച് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് എല്ലാ ചെടിയുടെ ചോട്ടിലും കൊണ്ട് ഒഴിച്ചു കൊടുക്കുക. പിന്നെ 1-ാമത്തെ കാര്യം, പിന്നെ കീടങ്ങൾ വരണമെന്ന് പറയണം. പയറിനാണെങ്കിൽ മുഞ്ഞ വരണമെന്ന് പറയണം. ഇതൊന്നും അധികമായിട്ട് എനിക്ക് വന്ന് കണ്ടിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾ പറയും മാഡത്തിന് ഒന്നും ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ ചോട്ടിൽ തന്നെ ഇരിക്കും. ആണ്, അതിൻ്റെ കുഞ്ഞിലെ 2 ഇല പ്രായം തൊട്ട് നമ്മൾ പയറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മുഞ്ഞയില്ല, ഒന്നുമില്ല. പയർ വന്നു കഴിഞ്ഞാൽ ചാഴി വരും. അപ്പം ആ ചാഴി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഫിഷമിനെ അങ്ങോട്ട് അടിച്ചു കൊടുക്കുക. അതിൻ്റെ മണം കേൾക്കുമ്പോഴേ ചാഴി പോവും. എന്ന് പറഞ്ഞാൽ അത് വലിയ നാറ്റം അങ്ങനെയല്ല, ചാഴിക്ക് ആ ഫിഷമിനോടെ ഗന്ധം ഇഷ്ടമല്ല, അതുകൊണ്ട് അത് പോവും. അപ്പം അതേപോലെ തന്നെ നമ്മൾ എല്ലാ ചെടികളും ആ ഒരു 15 ദിവസത്തിലൊരിക്കൽ സ്യൂഡമോണസ് എന്ന് പറയുന്ന ഒരിതുണ്ട്, അത് 20 ഗ്രാം എടുത്ത് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി എല്ലാ സ്പ്രേയും ചെയ്യുക, ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പം അത് അതൊരു വളമായി. ഞാൻ ചെയ്യണത് ഈ ഫിഷമിനോ ഈ പച്ചച്ചാണകവും ഇതെല്ലാം കൂടെ കലക്കി കടലപ്പിണ്ണാക്കൊക്കെ ചേർത്ത ഒരു വളം, പിന്നെ അല്ലാതെ പച്ചിലകൾ ഇട്ടുള്ള വളം. പിന്നെ നമുക്ക് പൂക്കളൊക്കെ വന്നു തുടങ്ങുമ്പോൾ എഗ്ഗമിനോ ആസിഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്, മുട്ട വെച്ച് ചെയ്യണം. എല്ലാവർക്കും അറിയായിരിക്കും, ഒരുപാട് ഇപ്പം ഞാൻ അത് പറഞ്ഞ് വിശദീകരിച്ച് പറയണമെന്നൊന്നുമില്ല, എല്ലാവർക്കും അതറിയാം. എഗ്ഗമിനോ ആസിഡ് മുട്ട വന്ന് തുടങ്ങി എന്ന് നമുക്ക് തോന്നുമ്പോൾ അതേപോലെ തന്നെ 3 ml എടുത്ത് 1 ലിറ്റർ വെള്ളത്തിലാക്കി സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം ചെയ്യുന്നത് വൈകുന്നേരങ്ങളിലായിരിക്കണം. എഗ്ഗമിനോ സ്പ്രേ ചെയ്യുമ്പോൾ 1 സ്പ്രേ ചെയ്യാവുള്ളൂ. അപ്പോൾ അതിൽ വരണ പൂക്കളെല്ലാം, തക്കാളിയൊക്കെ ആണെങ്കിൽ അതിൽ വരണ പൂക്കളെല്ലാം കൊഴിഞ്ഞു പോകത്തുമില്ല, അതിലെല്ലാത്തിലും കാപിടിക്കുകയും ചെയ്യും. അത് ചെയ്യുക. പിന്നത്തെ കാര്യം, വീടിന് ചുറ്റും ചെടികളുടെ ഇടയിലൊക്കെ ഓരോ ബന്ദിപ്പൂക്കൾ വെച്ചു കൊടുക്കുക. എനിക്ക് അന്നും ഇന്നും എപ്പോഴും എൻ്റെ വീട്ടിൽ 2 ബന്ദിയെങ്കിലും കാണും. ഇപ്പോഴത്തെ ബന്ദി എന്ന് പറയുന്നത് ഹൈബ്രിഡാണ്. അപ്പം നമ്മൾ അതിന് വിത്ത് അതിൽ നിന്ന് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പം എന്ത് ചെയ്യാന്ന് വെച്ചാൽ അതിൻ്റെ കൊണ്ട ഒടിച്ച് ഇച്ചിരി വെള്ളത്തിലിട്ട് വെച്ചാൽ 2 വേര് വരും. അപ്പം അതങ്ങ് നട്ടു കൊടുക്കുക. നമ്മൾ ഈ കൊണ്ട മുറിക്കുന്നതോടൊപ്പം തന്നെ അതിന് ബ്രാഞ്ചസ് വരും. 1 ബന്ദിച്ചെടിയിൽ 35-40 പൂ വരാനുള്ള ഇതുണ്ട്. അങ്ങനെ വരും, വന്നിട്ടുണ്ട്, ഞാൻ എൻ്റെ വീട്ടിൽ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ്. അപ്പം ബന്ദിപ്പൂക്കൾ ചുറ്റും വയ്ക്കുക. അപ്പം ഗുണം 2 കീടങ്ങളൊന്നും വരത്തുമില്ല, എല്ലാവരും പൂക്കളിലേക്ക് പോളിനേഷൻ നടക്കാനും നമുക്ക് എളുപ്പം. അതും ചെയ്യാം. പിന്നെ എന്താണെന്ന് വെച്ചാൽ കീടങ്ങൾ വരികയാണെങ്കിൽ അങ്ങനെ ഭയങ്കര കീടങ്ങളാണ്, യെല്ലോ ട്രാപ്പ് കെട്ടുക, കുറേ യെല്ലോ ട്രാപ്പ് അവിടെ അവിടെ കെട്ടിയിട്ട് കഴിഞ്ഞാൽ അതെല്ലാം അതിൽ പിടിക്കും. പിന്നെ വീണ്ടും ഇത് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യുക, കുറച്ച് കാന്താരി എടുക്കുക, വെളുത്തുള്ളി എടുക്കുക, അത് രണ്ടും കൂടെ മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചിട്ട് വേപ്പെണ്ണയും കൂടെ ചേർത്ത് കുറച്ച് ഗോമൂത്രം കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അത് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അത് ഉണ്ടാക്കി കുറേ ദിവസം വെക്കരുത്, ഒരു 3 ദിവസമോ 4 ദിവസമോ. അത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ആ വെളുത്തുള്ളിയുടെ മണം അങ്ങ് പോവും. അല്ലെങ്കിൽ അത് അടച്ചു വെച്ചിട്ട് വീണ്ടും 2 കുടം വെളുത്തുള്ളി എടുത്ത് ചതച്ച്

അതിലൂടെ ചേർത്തടിക്കുക. ഇതും കൂടെയൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഒരു കീടങ്ങളും വരില്ല, ഒരു ഇതും ഉണ്ടാവത്തില്ല. പിന്നെ നമ്മൾ നോക്കേണ്ടത്, നമ്മൾ എന്നും നോക്കുക ചെടിയെ, രാവിലെയോ വൈകുന്നേരമോ ആ തോട്ടത്തിലൂടെ നടക്കുക, അവരോടൊന്ന് സംസാരിക്കുക. അവർ ജീവനുള്ള ആൾക്കാരാണ്, അതിലെന്തെങ്കിലും കേടുണ്ടെങ്കിൽ എടുത്ത് മാറ്റുക. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ പച്ചക്കറി കൃഷി എന്ന് പറയുന്നത് ഇതിലപ്പുറം വേറെ ഒന്നും വേണ്ട. നമ്മൾ എങ്ങനെ അവരോട് സ്നേഹം കാണിക്കണോ അതിൻ്റെ ഇരട്ടിയായിട്ട് അവർ തരണ എന്താണ്, പച്ചക്കറികൾ തന്നെയാണ് നമുക്ക് തരണത്. ധാരാളം പച്ചക്കറികൾ കിട്ടണം. എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയണ, ഓണം വരികയാണ്, എല്ലാവരും നല്ലോണം കൃഷി ചെയ്യുക. കൃഷി ചെയ്ത് ധാരാളം പച്ചക്കറികൾ എല്ലാവരും ഉണ്ടാക്കിയെടുക്കുക. എന്താണെന്ന് വെച്ചാൽ, വെളിയിൽ നിന്നൊരു പച്ചക്കറി വാങ്ങിക്കാതെ നമ്മുടെ വീട്ടിലെ പച്ചക്കറി വെച്ച് ചെയ്യാൻ എല്ലാവർക്കും കഴിയട്ടെ. പിന്നെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, പച്ചക്കറി കൃഷി ചെയ്യാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ വീട്ടിലെ മക്കൾക്കും കൊച്ചുമക്കൾക്കും ഒക്കെ വിഷമില്ലാത്ത ഒരു 5 ഗ്രോ ബാഗ് അല്ലെങ്കിൽ ചെടിച്ചട്ടി, അതിൽ ഒരു 5 എണ്ണം പച്ചക്കറി നിങ്ങളൊന്ന് വെച്ച് നോക്കൂ. പച്ചക്കറി കൃഷിക്ക് സമയമില്ല എന്ന് ആരും പറയരുത്. കടകളിലൊക്കെ പോയി മണിക്കൂറോളം നിന്ന് നമ്മൾ സാധനം മേടിക്കുന്നുണ്ട്. ഒന്നും വേണ്ട, രാവിലെ നമ്മുടെ വീട്ടിലേക്ക് കയറി 2 പച്ചമുളക് അടത്തിയെടുക്കാം, 2 കരിവേപ്പില എടുക്കാം, 1 വഴുതനങ്ങ എടുക്കാം, 1 വെണ്ടയ്ക്ക എടുക്കാം. ഒന്നും വേണ്ട, 2 ചീര, 2 മുരിങ്ങയില, ഇതൊക്കെ തന്നെ ധാരാളം മതി. അപ്പം അതുകൊണ്ട് കൃഷി ചെയ്യാത്തവരോട് എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, എല്ലാവരും ഒരു 5 ഗ്രോ ബാഗെങ്കിലും വെച്ച് പച്ചക്കറി കൃഷി ചെയ്യണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ ജീവിതത്തിലെ ഒരുപാട് അസുഖങ്ങളും കാര്യങ്ങളും ഉള്ള ഞാൻ ഇന്നിപ്പോൾ നിങ്ങളുടെയൊക്കെ മുമ്പിൽ ഇങ്ങനെ വന്നിരുന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ, ഈ 10-11 കൊല്ലം ഞാൻ കൃഷിയിലൂടെ ആ കൃഷിയെ ഇഷ്ടപ്പെട്ട് അതിനോട് സ്നേഹിച്ച് കഴിഞ്ഞുകൊണ്ട് ഇപ്പം എനിക്ക് അസുഖം എന്ന് പറഞ്ഞൊരു കാര്യമൊന്നും ഓർക്കാനുള്ള എനിക്ക് സമയം കിട്ടുന്നില്ല. അതുകൊണ്ടാണ്, അസുഖം ഇല്ലാഞ്ഞിട്ടല്ല. ഇന്നലെയാണെങ്കിലും, ഇന്നലെയും മിനിങ്ങാന്നും ആണെങ്കിലും 2 ദിവസം ഞാനും എൻ്റെ ഹസ്ബൻഡും 2 ജോലിക്കാരുണ്ടായിരുന്നു. ജോലിക്കാരെന്ന് പറഞ്ഞൊരു വിഭാഗം മനുഷ്യൻ സൃഷ്ടിച്ചിട്ടൊന്നുമില്ല. അവർ ജോലി ചെയ്യും, അവരുടെ കൂടെ നിൽക്കും. നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവരുടെ കൂടെ നിന്ന് എൻ്റെ ടെറസിൻ്റെ മുകളിൽ മുഴുവൻ പാകി വെച്ച തൈകൾ നട്ടു, ഇനി നടാനുള്ളതിന് വേണ്ടി എല്ലാം ചെയ്തു വെച്ച് വളർന്നതിന് വളം കൊടുത്തു. പിന്നെ ആദ്യം പറയേണ്ട ഒരു കാര്യം, നമ്മുടെ കൃഷിസ്ഥലം നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിക്കുക. ഒരു ചെടി നിൽക്കുമ്പോൾ അത് കാണാനൊരു ഭംഗിയുണ്ടായിരിക്കണം. എന്താണെന്ന് വെച്ചാൽ, പഴുത്ത ഇലകളും അതും ഇതും ഒക്കെ തൊഴിഞ്ഞ് അവിടെയും ഇവിടെയൊക്കെ വീണ് കിടന്ന അതിൽ നിന്ന് തന്നെ കൃമികളും കീടങ്ങളും വന്ന് അത് തന്നെ കൃഷിക്ക് ദോഷമായിട്ട് വരും. അതേപോലെ തന്നെ ഒരു പഴുത്ത ഇല നിന്ന് അതിനെ വെട്ടിക്കളയുക. പിന്നെ ഒരു കാ പറിച്ചു കഴിഞ്ഞാൽ, നമ്മൾ വിളവെടുത്തു കഴിഞ്ഞാൽ അന്ന് തന്നെ അതിന് വളം വീണ്ടും കൊടുക്കണം. വളം കൊടുത്താലേ അത് വീണ്ടും വീണ്ടും വരുള്ളൂ. അല്ലാതെ അവിടെ നിൽക്കുന്ന കായെല്ലാം പറിച്ചെടുത്ത് വീട്ടിൽ കൊണ്ടുപോയിട്ട് അതിന് 3 ദിവസം കഴിഞ്ഞ് കൊടുക്കുക, 4 ദിവസം കഴിഞ്ഞ് കൊടുക്കുക, നമ്മളങ്ങനെ ഭക്ഷണം കിടന്ന് നമുക്ക് പറ്റുമോ? ഇല്ലല്ലോ. അതുപോലെ നമ്മൾ വിളവെടുത്ത് കഴിഞ്ഞാൽ അതിന് നല്ലോണം ഭക്ഷണം കൊടുക്കുക. ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ വളം കൊടുക്കുക. വളം കൊടുത്തു കഴിഞ്ഞാൽ അവർ നമുക്ക് ധാരാളം പച്ചക്കറി തരും. തരുമെന്ന് പറഞ്ഞാൽ നമുക്ക് അനുഭവത്തിലൂടെ ഉള്ളതാണ് ഞാൻ ഈ പറയണത് മുഴുവനും. ഞാൻ ഈ 11 കൊല്ലം കൊണ്ട് ചെയ്യണതാണ്. ഞാൻ 1-2 ദിവസം ഒരു ചെടിക്കൊന്നും കൊടുക്കാതിരുന്ന് നോക്കട്ടെ, അതിൽ നിന്ന് എനിക്കൊന്നും കിട്ടാറില്ല. കഴിഞ്ഞ 1 ആഴ്ച ഞാൻ പഴയ ചെടികളിൽ നിന്നതിന് വെള്ളം ഒഴിച്ച് മാത്രം കൊടുത്തു. അപ്പം ചെന്ന് പറിക്കാനൊന്നുമില്ല, 2 കുഞ്ഞ് വെണ്ടയ്ക്ക 2 കുഞ്ഞ് വഴുതനങ്ങ കാണും. ഇന്നലെ അതിനെല്ലാത്തിനും, പഴയ ചെടികൾക്ക് അതിന് കുറേ പച്ചച്ചാണകം, ഈ വെയിലത്തിട്ട് ഉണക്കിയ ചാണകം ആരും ഉപയോഗിക്കരുത്. പച്ചച്ചാണകത്തിന് കിട്ടണത്തോളം ഇത് വേറെ ഒന്നിനുമില്ല. എനിക്കറിയാം, ഇനി ഒരു 1 ആഴ്ച കഴിയുമ്പോൾ എനിക്ക് അതിൽ നിന്ന് നിറയെ പറിക്കാൻ കിട്ടും. അതുകൊണ്ട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നല്ലതായിട്ട് കൃഷി ചെയ്ത് ഇത്തവണത്തെ ഓണം എല്ലാവരും ധാരാളം പച്ചക്കറികൾ പറിച്ച് നല്ല സദ്യ ഉണ്ടാക്കി, നല്ലതായിട്ട് വിഷമില്ലാത്ത പച്ചക്കറി പറിച്ച് വിഷമില്ലാത്ത ഭക്ഷണം ഉണ്ടാക്കി മക്കൾക്കും അമ്മയ്ക്കും അച്ഛനും എല്ലാവർക്കും കൊടുത്ത് ഓണം നന്നായിട്ട് ആഘോഷിക്കട്ടെ എന്ന് മാത്രമേ എനിക്കിപ്പോൾ പറയാനുള്ളൂ. നന്ദി, നമസ്കാരം.

പ്രായം കൃഷിക്ക് ഒരു തടസ്സമേയല്ല എന്ന് തെളിയിച്ച വ്യക്തിയാണ് തിരുവനന്തപുരം അരുവിക്കരയിലെ ശ്രീമതി വിജയഭാസ്കർ. മനസ്സോടെ മുന്നിട്ടിറങ്ങിയാൽ വിജയം ഉറപ്പെന്ന് തെളിയിച്ച ഇത്തരം നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. മുന്തിയ വില കൊടുത്ത് വിഷം വാങ്ങേണ്ടതില്ല എന്ന് മലയാളി തീരുമാനിച്ചാൽ വരുമാന വർദ്ധനവിനൊപ്പം സന്തോഷവും കുടുംബത്തിന്റെ ആരോഗ്യവും കാത്തുസൂക്ഷിക്കാൻ സാധിക്കും.

0: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി ഒ, തിരുവനന്തപുരം 3.
1: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
0: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരൻ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: സ്പോൺസേഡ് പരിപാടിയാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം തിരുവനന്തപുരം റിലേ. പദ്ധതികൾ ജനനന്മയ്ക്ക്. കേന്ദ്രാവിഷ്കൃത വികസന പദ്ധതികളെക്കുറിച്ചുള്ള പരമ്പര. പ്രധാനമന്ത്രി ലഘുവ്യാപാരി മാൻധൻ യോജന.
2: ചെറുകിട വ്യാപാരികൾക്കും കടയുടമകൾക്കും വാർദ്ധക്യകാലത്ത് സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുന്നതിനായി കേന്ദ്ര സർക്കാർ വിഭാവനം ചെയ്ത പദ്ധതിയാണ് പ്രധാനമന്ത്രി ലഘുവ്യാപാരി മാൻധൻ യോജന. ഈ പദ്ധതിയുടെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത്, സ്ഥിരമായ പെൻഷൻ. ഗുണഭോക്താവിന് 60 വയസ്സ് പൂർത്തിയാകുമ്പോൾ പ്രതിമാസം 3000 രൂപ പെൻഷനായി ലഭിക്കും. ഇതൊരു കോൺട്രിബ്യൂട്ടറി പദ്ധതിയാണ്. അപേക്ഷകൻ മാസം തോറും എത്ര രൂപയാണോ അടയ്ക്കുന്നത്, അത്രയും തുക കേന്ദ്ര സർക്കാരും അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കുന്നു. കുടുംബ സുരക്ഷയാണ് രണ്ടാമത്തെ സവിശേഷത. പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കെ ഗുണഭോക്താവ് മരണപ്പെട്ടാൽ പങ്കാളിക്ക് പെൻഷൻ തുകയുടെ 50%, അതായത് 1500 രൂപ കുടുംബ പെൻഷനായി ലഭിക്കും. ഇനി ആർക്കൊക്കെ ഈ പദ്ധതിയിൽ അപേക്ഷിക്കാം എന്ന് നോക്കാം. 18 വയസ്സിനും 40 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർ, വാർഷിക വിറ്റുവരവ് 1.5 കോടി രൂപയിൽ താഴെയുള്ള ചെറുകിട വ്യാപാരികൾ, ചില്ലറ വ്യാപാരികൾ, കടയുടമകൾ, റെസ്റ്റോറന്റ് ഉടമകൾ, കമ്മീഷൻ ഏജന്റുമാർ തുടങ്ങിയ സ്വയം തൊഴിൽ ചെയ്യുന്ന എല്ലാവർക്കും ഈ പദ്ധതിയിൽ ചേരാവുന്നതാണ്. എന്നാൽ ആദായ നികുതി അടയ്ക്കുന്നവർ, EPFO, ESIC, NPS എന്നിവയിൽ അംഗങ്ങളായവർക്കും പ്രധാനമന്ത്രി ശ്രമയോഗി മാൻധൻ യോജന പോലുള്ള മറ്റ് പെൻഷൻ പദ്ധതികളിൽ അംഗമായവർക്കും പ്രധാനമന്ത്രി ലഘുവ്യാപാരി മാൻധൻ യോജനയിൽ ചേരാൻ കഴിയില്ല. അപേക്ഷിക്കുന്ന സമയത്തെ പ്രായത്തിനനുസരിച്ചാണ് മാസവിഹിതം നിശ്ചയിക്കുന്നത്. 18 വയസ്സിൽ ചേരുന്നവർ പ്രതിമാസം 55 രൂപയും 29 വയസ്സിൽ ചേരുന്നവർ പ്രതിമാസം 100 രൂപയും 40 വയസ്സിൽ ചേരുന്നവർ പ്രതിമാസം 200 രൂപയുമാണ് അടയ്ക്കേണ്ടത്. ആധാർ കാർഡ്, സേവിംഗ്സ് ബാങ്ക് അക്കൗണ്ട്, ബാങ്ക് അക്കൗണ്ടിൽ നിന്നുള്ള ഓട്ടോ ഡെബിറ്റ് സൗകര്യത്തിനായുള്ള സമ്മതപത്രം എന്നീ അവശ്യരേഖകൾക്കൊപ്പം നേരിട്ടോ അല്ലെങ്കിൽ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ ഓൺലൈനായി അപേക്ഷിക്കാം. സ്വന്തമായി അപേക്ഷിക്കാൻ മാൻധൻ .in എന്ന പോർട്ടൽ സന്ദർശിക്കാവുന്നതാണ്.

ആകാശവാണി തൃശൂർ. സമയം 6 മണി കഴിഞ്ഞ് 3:34. ഇന്ന് 6:50 വയലും വീടും വഴുതിന വർഗ വിളകളിലെ രോഗനിയന്ത്രണം. ശ്രീമതി ബിന്ദു ആർ മാത്യൂസുമായി അഭിമുഖം. കേൾക്കാം ഇന്ന് 6:50 വയലും വീടും പരിപാടിയിൽ. 7:35 മായാമുദ്രകൾ, സുനിൽ ഗംഗോപാധ്യായയുടെ നോവൽ ആത്മപ്രകാശം. 8 മണിക്ക് ഹലോ ഡോക്ടർ, ഫിസിയോതെറാപ്പിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് അമൽ എം ജി മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തെരഞ്ഞെടുത്ത ഭാഗങ്ങൾ. കേൾക്കാം ഇന്ന് രാത്രി 8 മണിക്ക് ഹലോ ഡോക്ടർ.

0: strikes on U.S. military bases in Jordan, Bahrain and Kuwait as part of its ongoing Eye for an Eye operation. The attacks were described as retaliation for recent U.S. strikes on Iranian military targets. According to Iran's state news agency, the operation targeted the Prince Hassan Air Base in Jordan, Sheikh Isa Air Base in Bahrain and Ali Al Salem and Ahmed Al Jaber Air Bases in Kuwait. And benchmark domestic equity indices ended with minor gains today, reflecting a subdued trading session. The Sensex edged up 47 points to close at 77,616. Nifty added 4 points to settle at 24,211. And that is the end of this news bulletin.
1: ആകാശവാണി കോഴിക്കോട് തൃശൂർ ജില്ലാ വൃത്താന്തം.
2: സാമൂഹ്യനീതി വകുപ്പിന്റെയും നശാമുക്ത് ഭാരത് അഭിയാൻ ക്യാമ്പയിന്റെയും ആഭിമുഖ്യത്തിൽ പാറമേക്കാവ് കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് വിദ്യാർത്ഥികൾക്കും നാഷണൽ സർവീസ് സ്കീം വോളണ്ടിയർമാർക്കുമായി ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണറും വിമുക്തി കോർഡിനേറ്ററുമായ വിനീത് രവി ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. ലഹരി വിമുക്ത ക്യാമ്പസിന് വിദ്യാർത്ഥികളുടെ പങ്ക് എന്ന വിഷയത്തിൽ വിമുക്തി മിഷൻ തൃശൂർ ജില്ലാ കോർഡിനേറ്റർ ഷെഫീഖ് യൂസഫ് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. തുടർന്ന് വിദ്യാർത്ഥികൾ ലഹരി വിരുദ്ധ പ്രതിജ്ഞ എടുക്കുകയും ലഹരി വിരുദ്ധ ബോധവൽക്കരണ കാർഡുകൾ വിതരണം ചെയ്യുകയും ചെയ്തു. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ വാരാഘോഷത്തോടനുബന്ധിച്ച് കേരള സർക്കാർ സാമൂഹ്യനീതി വകുപ്പും എക്സൈസ് വകുപ്പും ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് നാഷണൽ സർവീസ് സ്കീം യൂണിറ്റും സംയുക്തമായി ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ കെ ആർ പ്രദീപൻ ലഹരി വിരുദ്ധ സന്ദേശം നൽകുകയും വിദ്യാർത്ഥികൾക്ക് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുകയും ചെയ്തു. തുടർന്ന് ലഹരിമുക്ത കേരളം യുവജനതയുടെ ഉത്തരവാദിത്തം എന്ന വിഷയത്തിൽ ചാവക്കാട് എക്സൈസ് റേഞ്ച് ഓഫീസിലെ സിവിൽ എക്സൈസ് ഓഫീസർ മണികണ്ഠനം വിദ്യാർത്ഥികൾക്ക് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. ലഹരിയുടെ കറുത്ത കൈകളിൽ നിന്ന് നമ്മുടെ നാടിനെ രക്ഷിക്കാനുള്ള വലിയൊരു പോരാട്ടത്തിലാണ് നാമെന്നും ഈ പോരാട്ടത്തിൽ നാളെയുടെ വാഗ്ദാനങ്ങളായ വിദ്യാർത്ഥികൾ മുന്നണി പോരാളികളാകണമെന്നും ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ചാലക്കുടി നിയോജക മണ്ഡലത്തിലെ SSLC +2 പൊതുപരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കായി സനീഷ് കുമാർ ജോസഫ് MLA ഏർപ്പെടുത്തിയ MLA അവാർഡ് 2026 അനുമോദന പരിപാടി ചാലക്കുടി സെക്രട്ടറി ഹാർട്ട് കോളേജ് ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലഹരി മാഫിയയുടെ വേരറുക്കും വരെ സംസ്ഥാന സർക്കാർ ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുമായി നിശ്ചയദാർഢ്യത്തോടെ മുന്നോട്ടു പോകുമെന്ന് ആഭ്യന്തരവകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ചാലക്കുടി കാർമൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ കാർമൽ യുണൈറ്റ്സ് ഫോർ ഓപ്പറേഷൻ തൂഫാൻ എന്ന പേരിൽ സംഘടിപ്പിച്ച ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെയും കാർമൽ വാരിയേഴ്സ് ലഹരി വിരുദ്ധ ഹ്രസ്വചിത്ര പദ്ധതിയുടെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദേശീയ വായനാ മഹോത്സവം 2026നോടനുബന്ധിച്ച് PN പണിക്കർ ഫൌണ്ടേഷൻ, പൊതുവിദ്യാഭ്യാസം, ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പുകളുടെയും സാക്ഷരതാ മിഷൻ കുടുംബശ്രീ മിഷന്റെയും സഹകരണത്തോടെ സംസ്ഥാന വ്യാപകമായി ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. തൃശൂർ ജില്ലാതല ക്വിസ് മത്സരം മുൻ MLA TV ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്തു. വായനാ ദിനാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച റീൽസ് മത്സരത്തിലെ മികച്ച 25 വിജയികളെയും അവരുടെ രക്ഷിതാക്കളെയും പങ്കെടുപ്പിച്ച മീറ്റ് യുവർ കളക്ടർ പരിപാടി സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികളുമായി സംവദിച്ച ജില്ലാ കളക്ടർ ശിഖാ സുരേന്ദ്രൻ വായന അറിവും ചിന്താശേഷിയും വർദ്ധിപ്പിക്കുന്നതിനൊപ്പം വ്യക്തിത്വ രൂപീകരണത്തിലും നിർണായക പങ്കുവഹിക്കുന്നുവെന്ന് പറഞ്ഞു. ജന്തുജന്യ രോഗങ്ങളെക്കുറിച്ചുള്ള ശാസ്ത്രീയ അവബോധം സമൂഹത്തിൽ വളർത്തിയെടുക്കുക, രോഗപ്രതിരോധം ശക്തിപ്പെടുത്തുക, ഏകാരോഗ്യം എന്ന ആശയം പ്രോത്സാഹിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ തൃശൂരിൽ ലോക സൂണോസിസ് ദിനാചരണം സംഘടിപ്പിച്ചു. ഇന്ത്യൻ വെറ്റിനറി അസോസിയേഷൻ കേരള തൃശൂർ ജില്ലാ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ കുടുംബശ്രീ ജില്ലാ മിഷൻ തൃശൂരിന്റെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. തൃശൂർ കളക്ടറേറ്റ് അനക്സ് ഹാളിൽ നടന്ന ചടങ്ങ് രാജൻ ജെ പല്ലൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. പശു സഖി പ്രവർത്തകരും ജില്ലയിലെ വെറ്റിനറി പ്രൊഫഷണലുകളും പരിപാടിയുടെ ഭാഗമായി നടന്ന ശില്പശാലയിൽ പങ്കെടുത്തു. ഒരു വർഷത്തിനിടെ 243 നാട്ടാനകളെ ചികിത്സിച്ച ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ വെറ്റിനറി ഡോക്ടർ PB ഗിരിദാസിനെ ആദരിച്ചു. ജനസംഖ്യാ സെൻസസ് 2027 ഭാഗമായി പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ ST ഉന്നതി മേഖലയായ മണിയൻ കിണർ പ്രദേശത്തെ വീടുകളിൽ ജില്ലാ കളക്ടർ ശിഖാ സുരേന്ദ്രൻ സന്ദർശിച്ചു. കുടുംബാംഗങ്ങളിൽ നിന്നും സെൻസസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ജില്ലാ കളക്ടർ നേരിട്ട് ശേഖരിക്കുകയും വിവിധ വിഷയങ്ങളിൽ ആശയവിനിമയം നടത്തുകയും ചെയ്തു. സംസ്ഥാനത്തെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട വനിതകളുടെ സാമ്പത്തിക ശാക്തീകരണത്തിനും സംരംഭകത്വ വികസനത്തിനുമായി ദാക്ഷായണി സ്വയം സഹായ സംഘങ്ങൾ എന്ന പുതിയ പദ്ധതി നടപ്പാക്കുമെന്ന് പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രി KA തുളസി അറിയിച്ചു. അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗങ്ങളുടെ അവകാശങ്ങൾക്കായി ജീവിതം സമർപ്പിച്ച സാമൂഹിക

0: പ്രവർത്തകയും പട്ടികജാതി വിഭാഗത്തിലെ ആദ്യ വനിതാ ബിരുദധാരിയും ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട 15 വനിതകളിൽ ഒരാളുമായ ദാക്ഷായണി വേലായുധന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് അവരോടുള്ള ആദര സൂചകമായാണ് അരികുവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളുടെ സാമൂഹിക സാമ്പത്തിക ഉന്നമനം ലക്ഷ്യമാക്കിയുള്ള പുതിയ പദ്ധതിക്ക് അവരുടെ പേര് തന്നെ നൽകാൻ സർക്കാർ തീരുമാനിച്ചത്.
1: തൃശൂർ ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി തൃശൂർ പ്രതിനിധി ഹരിത പ്രതാപ്.

ആകാശവാണി തൃശൂർ. ചോദ്യം ഉത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: ലോകത്തിലെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി ആരായിരുന്നു? ഉത്തരം: സിരിമാവോ ബന്ദാര നായികെ. 1960ലാണ് സിലോൺ എന്ന് അറിയപ്പെട്ടിരുന്ന ശ്രീലങ്കയുടെ പ്രധാനമന്ത്രിയായി സിരിമാവോ ബന്ദാര നായികെ അധികാരമേറ്റത്. ശ്രീലങ്കൻ ഫ്രീഡം പാർട്ടിയുടെ അനിഷേധിയായ നേതൃശബ്ദമായിരുന്നു സിരിമാവോ ബന്ദാര നായികെ. ചോദ്യവും ഉത്തരവും ഒരിക്കൽ കൂടി: ലോകത്തിലെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി ആരായിരുന്നു? ഉത്തരം: സിരിമാവോ ബന്ദാര നായികെ. 1960ലാണ് സിലോൺ എന്ന് അറിയപ്പെട്ടിരുന്ന ശ്രീലങ്കയുടെ പ്രധാനമന്ത്രിയായി സിരിമാവോ ബന്ദാര നായികെ അധികാരമേറ്റത്. ശ്രീലങ്കൻ ഫ്രീഡം പാർട്ടിയുടെ അനിഷേധിയായ നേതൃശബ്ദമായിരുന്നു സിരിമാവോ ബന്ദാര നായികെ. ഇനി ചിന്താവിഷയം ശ്രദ്ധിക്കാം. ജീവിതം ഒരു യാത്രയാണ്, ലക്ഷ്യസ്ഥാനമല്ല. റാൽഫ് വാൾഡോ എമേഴ്സൺ. ചിന്താവിഷയം ഒരിക്കൽ കൂടി: ജീവിതം ഒരു യാത്രയാണ്, ലക്ഷ്യസ്ഥാനമല്ല. റാൽഫ് വാൾഡോ എമേഴ്സൺ. ചോദ്യം ഉത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണമാണ് ഇതുവരെ കേട്ടത്. തയ്യാറാക്കിയത് നീതി എലിസബത്ത് ജോസഫ്.

0: ഞായറാഴ്ചകളിൽ രാവിലെ 7:05 കേൾക്കാം അക്ഷരകേരളം. സർഗചേതനയുടെ പുതുഭാവുകത്വം നിറയുന്ന അക്ഷരവേദി.
1: മറക്കാതെ കേൾക്കുക ഞായറാഴ്ചകളിൽ രാവിലെ 7:05
0: അക്ഷരകേരളം.
1: ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ചകളിൽ രാത്രി 7:35 ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ പ്രസാർഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും കേൾക്കാവുന്നതാണ്. അറിവിന്റെ അക്ഷയഖനി,
0: ആത്മവിശ്വാസത്തിന്റെ ആർജവ മന്ത്രം,
1: വിജ്ഞാനത്തിന്റെ വിജയവീഥി,
0: സർഗാത്മകതയുടെ സഞ്ചലിതാവിഷ്കാരം
1: കേൾക്കാം തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9:15.
0: വിദ്യാഭ്യാസ രംഗം,
1: കുട്ടികൾക്കായി ആകാശവാണി കേരള നിലയങ്ങൾ ഒരുക്കുന്ന വിദ്യാഭ്യാസ പരിപാടി.
0: വിദ്യാഭ്യാസ രംഗം

0: प्लेटफॉर्म नंबर 2 से चलने वाली सुपरफास्ट एक्सप्रेस के यात्रियों
1: മൊബൈൽ ചാർജ് ചെയ്യാന്ന്
2: നിന്റെ ബുദ്ധി ചാർജ് ചെയ്യ.
1: ഇത്തരം പബ്ലിക് പോർട്ടിൽ ഫോൺ ചാർജ് ചെയ്താൽ പേഴ്സണൽ ഡാറ്റ പബ്ലിക് ആവും.
2: കണ്ടില്ലേ
3: പപ്പ, നിക്കു ഞാൻ പേ ചെയ്യാം.
4: നോ സിഗ്നൽ.
1: ഇനി എന്ത് ചെയ്യും?
3: ഫ്രീ വൈഫൈ ഉണ്ടല്ലോ.
2: ഏയ് മണ്ടത്തരം നിർത്ത്.
1: പേയ്മെന്റ്സിനായി നോ ഓപ്പൺ വൈഫൈ.
4: അങ്ങനെ ഫ്രോഡിനോട് പറയൂ ബൈ ബൈ.
1: RBI പറയുന്നു
2: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
5: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നിരഞ്ജന. പ്രധാന വാർത്തകൾ. രാജ്യത്തെ മൊത്തം കയറ്റുമതിയിൽ വളർച്ച രേഖപ്പെടുത്തിയതായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം. 3 മാസത്തിൽ കൈവരിച്ചത് 11.37% വളർച്ച. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച മലയാളികൾ അടക്കമുള്ള 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്ന് മുംബൈയിലെത്തിക്കും. സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുകളുടെ പ്രതിസന്ധി പരിഹരിക്കാൻ ട്രാൻസ്പോർട്ട് നയം രൂപീകരിക്കുമെന്ന് മന്ത്രി CP ജോൺ. വൈദ്യുതി ഉൽപ്പാദന വിതരണ പ്രസരണ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് മണ്ഡലാടിസ്ഥാനത്തിൽ സമിതികൾ രൂപീകരിക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. PSC പരീക്ഷാ ക്രമക്കേടിൽ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ക്രൈംബ്രാഞ്ച് അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നതായി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ. ഇംഗ്ലണ്ടിനെതിരെ വനിതാ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് 270 റൺസിന്റെ തകർപ്പൻ ജയം. ലോർഡ്സിൽ ആദ്യമായി ടെസ്റ്റ് വിജയം നേടുന്ന വനിതാ ടീമെന്ന നേട്ടം സ്വന്തമാക്കി ഇന്ത്യ. വാർത്തകൾ വിശദമായി. രാജ്യത്തെ മൊത്തം കയറ്റുമതിയിൽ വളർച്ച രേഖപ്പെടുത്തിയതായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം. ഈ വർഷം ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള കാലയളവിൽ മൊത്തം കയറ്റുമതി $232 ബില്യൺ അധികമാണെന്നാണ് റിപ്പോർട്ട്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ കാലയളവിൽ 11.37% വളർച്ചയാണ് രേഖപ്പെടുത്തിയത്. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച മലയാളികൾ അടക്കമുള്ള 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്ന് മുംബൈയിലെത്തിക്കും. ഹോച്ചിമിൻ സിറ്റിയിൽ നിന്ന് പുറപ്പെടുന്ന വിമാനം ഇന്ത്യൻ സമയം രാത്രി 9:35 മുംബൈ വിമാനത്താവളത്തിൽ എത്തിച്ചേരുമെന്ന് ഇന്ത്യൻ എംബസി അറിയിച്ചു. കൊട്ടാരക്കര സ്വദേശികളായ AC തോമസ്, ഭാര്യ ലോവേനി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ നോർക്കയുടെ ഏകോപനത്തിൽ മുംബൈയിൽ നിന്ന് തിരിച്ച് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ച ശേഷം കൊട്ടാരക്കരയിലെ വസതിയിലേക്ക് എത്തിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരത്തെ അറിയിച്ചിരുന്നു. സംസ്ഥാനത്തെ സ്വകാര്യ ബസ് ഉടമകളുമായി ഗതാഗത മന്ത്രി CP ജോൺ തിരുവനന്തപുരത്ത് ചർച്ച നടത്തി. KSRTC പ്രിയദർശിനി സൌജന്യയാത്രാ പദ്ധതി ഉൾപ്പെടെയുള്ള 12 വിവിധ അജണ്ടകളെക്കുറിച്ച് വിശദമായ ചർച്ച നടത്തിയതായും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി ട്രാൻസ്പോർട്ട് നയം ഉണ്ടാക്കുമെന്നും മന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു.
6: ഞങ്ങളും അവരും എത്തിച്ചേർന്ന ഒരു കോൺസെൻസസ് എന്താന്ന് പറഞ്ഞാൽ എല്ലായിടത്തും പ്രിയദർശിനി ഒരു പ്രശ്നമല്ല, എന്നാൽ ചില സ്ഥലങ്ങളിൽ അത് ഗുരുതരമായ പ്രശ്നം അവരുടെ പ്രൈവറ്റ് ബസ്സുകളുടെ വരുമാനത്തിൽ ഉണ്ടാക്കി. പ്രിയദർശിനി സ്കീമിന്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിന്റെ പ്രശ്നങ്ങൾ വളരെ സൂക്ഷ്മതലത്തിൽ ഏതൊക്കെ പ്രദേശത്താണ് ഉണ്ടായിട്ടുള്ളത് എന്ന് പഠിക്കുന്നതിന് വേണ്ടി ബി പത്മകുമാർ IAS ചെയർമാനും ഡോക്ടർ ശ്രീദേവി വൈസ് ചെയർമാനുമായിട്ടുള്ള 5-അംഗ കമ്മിറ്റി ഇറക്കുകയാണ്. പ്രശ്നങ്ങൾ പഠിച്ച് ഗവൺമെന്റിനെ 45 ദിവസത്തിനകത്ത് തന്നെ റിപ്പോർട്ട് തരുന്നതിന് വേണ്ടിയാണ് കമ്മിറ്റി വെച്ചത്.
5: എന്നാൽ പ്രതിസന്ധികൾക്ക് പരിഹാരമായിട്ടില്ലെന്നും സമിതിക്ക് റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള 6 ആഴ്ച സമയം പുനഃപരിശോധിക്കണമെന്നും ചർച്ചകൾക്ക് ശേഷം സ്വകാര്യ ബസ് ഉടമകൾ പ്രതികരിച്ചു. ബസ് സർവീസ് നിർത്തിയിട്ടുള്ള സമരം തൽക്കാലമില്ലെന്നും മറ്റു കാര്യങ്ങൾ സംഘടനകളുമായി കൂടിയാലോചിച്ച ശേഷം തീരുമാനിക്കുമെന്നും ബസ് ഉടമകൾ അറിയിച്ചു. വൈദ്യുതി ഉൽപ്പാദന വിതരണ പ്രസരണ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് മണ്ഡലാടിസ്ഥാനത്തിൽ സമിതികൾ രൂപീകരിക്കാൻ മന്ത്രി സണ്ണി ജോസഫ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. വൈദ്യുതി മേഖലയിലെ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ പാലക്കാട് ചേർന്ന അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. തദ്ദേശ സ്ഥാപന തലത്തിലും സമിതികൾ രൂപീകരിക്കണമെന്നും മന്ത്രി നിർദ്ദേശം നൽകി. രാജ്യത്തുടനീളം 7 ESI ആരോഗ്യരക്ഷാ പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ നാളെ തെലങ്കാനയിൽ തുടക്കം കുറിക്കും. തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, രാജസ്ഥാൻ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ ESI ആശുപത്രികളിൽ 668 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്കാണ് അദ്ദേഹം തുടക്കം കുറിക്കുന്നത്. 53 ലക്ഷത്തിലധികം ഗുണഭോക്താക്കൾക്ക് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും. ഭൂമി തരംമാറ്റം, ഡിജിറ്റൽ സർവേ പരാതികൾ, പട്ടയ പ്രശ്നം എന്നിവയ്ക്ക് സമയബന്ധിതമായി പരിഹാരം കാണുന്നതിന് നടപടി സ്വീകരിക്കുമെന്ന് റവന്യൂ മന്ത്രി AP അനിൽകുമാർ. കാസർഗോഡ് കളക്ടറേറ്റ് മിനി കോൺഫറൻസ് ഹാളിൽ റവന്യൂ അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. PSC പരീക്ഷാ ക്രമക്കേടിൽ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ക്രൈംബ്രാഞ്ച് അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നതായി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ. പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട ഉയർന്നുവന്നിരിക്കുന്ന ആരോപണങ്ങളുടെ നിജസ്ഥിതി അന്വേഷണത്തിലൂടെ പൊതുസമൂഹത്തിന് ബോധ്യമാകേണ്ടത് കമ്മീഷന്റെ കൂടി ആവശ്യകതയാണെന്ന് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. അന്വേഷണത്തിന് ആവശ്യമായ

0: രേഖകൾ നിയമാനുസൃതമായി ആവശ്യപ്പെടുന്ന പക്ഷം കൈമാറുമെന്നും PSC അറിയിച്ചു. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി പോത്തുണ്ടി തിരുത്തമ്പാടം ചെന്താമര കുറ്റക്കാരനെന്ന് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. ജില്ലാ അഡീഷണൽ ജഡ്ജി കെന്നത്ത് ജോർജാണ് വിധി പ്രഖ്യാപിച്ചത്. ശിക്ഷാവിധി മറ്റന്നാൾ പ്രഖ്യാപിക്കും. 2025 ജനുവരി 27 തിരുത്തമ്പാടത്തെ സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെ കൊലപ്പെടുത്തിയതാണ് കേസ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ന് വൈകിട്ട് 7 മണി മുതൽ സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തിയേക്കുമെന്ന് KSEB അറിയിച്ചു. പവർ എക്സ്ചേഞ്ച് വഴി ആവശ്യമായ വൈദ്യുതി ലഭ്യമാകാത്ത സാഹചര്യത്തിലാവും നിയന്ത്രണം ഏർപ്പെടുത്തുകയെന്നും KSEB വ്യക്തമാക്കി. വൃക്കരോഗബാധിതർക്ക് ജീവധാര ചികിത്സാ സഹായ പദ്ധതിയുമായി പാലക്കാട് നഗരസഭ. വീട്ടിൽ ഡയാലിസിസ് സാധ്യമാക്കുന്ന പെരിറ്റോണിയൽ ഡയാലിസിസ് സംവിധാനം ഏർപ്പെടുത്തുന്നത് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളാണ് പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കുക. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: ആരോഗ്യ സന്നദ്ധ ജീവകാരുണ്യ പ്രവർത്തകർ, ആശുപത്രികൾ, റെസിഡന്റ് അസോസിയേഷനുകൾ എന്നിവരുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇവരുമായുള്ള യോഗം നാളെ നടക്കും. പെരിറ്റോണിയൽ ഡയാലിസിസ് രീതി സംബന്ധിച്ച് നഴ്സിംഗ് പഠിച്ചവർക്ക് പ്രായോഗിക പരിശീലനം നൽകും. വാർഡ് അടിസ്ഥാനത്തിൽ സർവേ നടത്തി വൃക്കരോഗ സാധ്യത ഉള്ളവരെ കണ്ടെത്തി മുൻകൂട്ടി മെഡിക്കൽ സഹായം ലഭ്യമാക്കാനും പദ്ധതിയുണ്ട്. പാലക്കാട് നഗരസഭയ്ക്ക് കീഴിലുള്ള പ്രൈമറി ഹെൽത്ത് സെന്ററുകൾ, മറ്റ് പൊതു ആരോഗ്യ കേന്ദ്രങ്ങൾ, ജില്ലാ ആശുപത്രിയിലെ നെഫ്രോളജി യൂണിറ്റ് എന്നിവയുടെ സേവനവും പദ്ധതിക്കായി പ്രയോജനപ്പെടുത്തും.
0: സംസ്ഥാനത്ത് ആദ്യമായി മണ്ണിടിച്ചിൽ സാധ്യത കണ്ടെത്തി മുന്നറിയിപ്പ് നൽകാനുള്ള സംവിധാനം കണ്ണൂരിൽ ആരംഭിക്കുന്നു. കണിച്ചാൽ ഗ്രാമപഞ്ചായത്തിലെ മാടശ്ശേരി മലയിലാണ് പുതിയ സംവിധാനം ഒരുങ്ങുന്നത്. മണ്ണിന്റെ ഘടന, മഴയുടെ അളവ്, ഭൂമിശാസ്ത്രപരമായ മറ്റ് പ്രത്യേകതകൾ എന്നീ വിവരങ്ങൾ ശേഖരിച്ച് വിശകലനം ചെയ്ത് മണ്ണിടിച്ചിൽ സാധ്യതയുണ്ടോ എന്ന് മുന്നറിയിപ്പ് നൽകുന്ന സംവിധാനമാണിത്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, IIT റൂക്കി, KDISC എന്നിവയുടെ നേതൃത്വത്തിലാണ് 2 കോടി രൂപയോളം ചെലവഴിച്ചുള്ള സംവിധാനം ആരംഭിക്കുന്നത്. കാർഷിക വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ കാന്തല്ലൂരിനെയും വട്ടവടയെയും ബന്ധിപ്പിക്കുന്ന വനപാത തുറന്നുകൊടുക്കുന്നതിന്റെ സാധ്യതകൾ ഇടുക്കി ജില്ലാ ഭരണകൂടം പരിശോധിക്കുന്നു. ആനമുടിച്ചോല ദേശീയോദ്യാനത്തിലൂടെ കടന്നുപോകുന്ന കാന്തല്ലൂർ SP പുരം പാത തുറന്നാൽ നിലവിൽ മണിക്കൂറുകൾ ദൈർഘ്യമുള്ള കാന്തല്ലൂർ വട്ടവട യാത്ര മിനിറ്റുകളായി ചുരുങ്ങും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
3: സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ഇടപെടൽ. കാന്തല്ലൂരിൽ നിന്ന് വട്ടവടയിലെത്തുവാൻ നിലവിൽ 110 കിലോമീറ്റർ യാത്ര ചെയ്യേണ്ടതുണ്ട്. വനംവകുപ്പ് അടച്ചുപൂട്ടിയ ദേശീയോദ്യാനത്തിലൂടെയുള്ള പാത തുറന്നാൽ ഇത് 30 കിലോമീറ്ററായി ചുരുങ്ങും. വട്ടവട, കാന്തല്ലൂർ, മറയൂർ പഞ്ചായത്തുകളിലെ ആയിരക്കണക്കിന് ജനങ്ങളുടെ ജീവിതത്തെ ഈ തീരുമാനം സ്വാധീനിക്കും. പ്രദേശത്തെ വിനോദസഞ്ചാര മേഖലയുടെ കുതിപ്പിനും പാത തുറക്കുന്നത് വഴി തെളിക്കും. ഭരണകൂടത്തിന്റെ പുതിയ ഇടപെടലിനെ വലിയ പ്രതീക്ഷയോടെയാണ് ഇവർ കാണുന്നത്.
0: ലോർഡ്സിൽ നടന്ന വനിതാ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യയ്ക്ക് 270 റൺസിന്റെ തകർപ്പൻ ജയം. ഒന്നാം ഇന്നിംഗ്സ് ലീഡ് ഉൾപ്പെടെ ഇന്ത്യ ഉയർത്തിയ 457 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇംഗ്ലണ്ടിനെ ഇംഗ്ലണ്ടിന്റെ ഇന്നിംഗ്സ് 186 അവസാനിച്ചു. ഇതോടെ ലോർഡ്സിൽ ആദ്യമായി ടെസ്റ്റ് വിജയം സ്വന്തമാക്കുന്ന വനിതാ ടീമെന്ന നേട്ടവും ഇന്ത്യ സ്വന്തമാക്കി. രണ്ടാം ഇന്നിംഗ്സിൽ 113 റൺസ് നേടിയതിലൂടെ ലോർഡ്സിൽ ആദ്യമായി സെഞ്ചുറി നേടിയ വനിതാ താരമെന്ന ചരിത്ര നേട്ടം ഇന്ത്യയുടെ യസ്തിക ഭാട്ടിയ കരസ്ഥമാക്കി. ലോകകപ്പ് ഫുട്ബോൾ സെമി ഫൈനൽ മത്സരങ്ങൾക്ക് മറ്റന്നാൾ തുടക്കമാകും. ആദ്യ സെമിയിൽ ഫ്രാൻസ് സ്പെയിനിനെ നേരിടും. വ്യാഴാഴ്ച നടക്കുന്ന സെമി പോരാട്ടത്തിൽ അർജന്റീന ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. ഈ മാസം 20 ഫൈനൽ. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ യോഗം മറ്റന്നാൾ തിരുവനന്തപുരത്ത് ചേരും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വിളിച്ചു ചേർക്കുന്ന യോഗത്തിൽ വിദ്യാഭ്യാസ മന്ത്രി N. ശംസുദ്ദീൻ പങ്കെടുക്കും. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ സജീവ പങ്കാളിത്തം ഉറപ്പുവരുത്താനുള്ള ചർച്ചകൾ നടക്കും. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൌൺസിലർ R. സുഗതന്റെ സത്യപ്രതിജ്ഞ VU സെൻട്രൽ ജയിലിൽ നടക്കും. കാപ്പാ കേസിൽ പ്രതിയായതിനാൽ ജയിലിൽ നിന്ന് പുറത്തുവിടാനാകാത്ത സാഹചര്യമാണെന്നും ജയിലിൽ സത്യപ്രതിജ്ഞ നടത്താമെന്ന സർക്കാർ ഹൈക്കോടതിയിൽ അറിയിച്ചതിനെ തുടർന്നാണ് കോടതി ഉത്തരവ്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ മൊത്തം കയറ്റുമതിയിൽ വളർച്ച രേഖപ്പെടുത്തിയതായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം. 3 മാസത്തിൽ കൈവരിച്ചത് 11.3% വളർച്ച. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച മലയാളികൾ അടക്കമുള്ള 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്ന് മുംബൈയിലെത്തിക്കും. സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുകളുടെ പ്രതിസന്ധി പരിഹരിക്കാൻ ട്രാൻസ്പോർട്ട് നയം രൂപീകരിക്കുമെന്ന് മന്ത്രി CP ജോൺ. വൈദ്യുതി ഉൽപ്പാദന വിതരണ പ്രസരണ മേഖലയിലെ പ്രശ്നങ്ങൾ

0: പരിഹരിക്കുന്നതിന് മണ്ഡലാടിസ്ഥാനത്തിൽ സമിതികൾ രൂപീകരിക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. പി എസ് സി പരീക്ഷാക്രമക്കേടിന്റെ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ക്രൈംബ്രാഞ്ച് അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നതായി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ. ഇംഗ്ലണ്ടിനെതിരെ വനിതാ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് 270 റൺസിന്റെ തകർപ്പൻ ജയം. ലോർഡ്സിൽ ആദ്യമായി ടെസ്റ്റ് വിജയം നേടുന്ന വനിതാ ടീമെന്ന നേട്ടം സ്വന്തമാക്കി ഇന്ത്യ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി വാർത്താ വീക്ഷണം. ആവർത്തിക്കുന്ന ദുരന്തങ്ങൾ പ്രകൃതി നൽകുന്ന മുന്നറിയിപ്പുകളാണ്. തയ്യാറാക്കിയത് ശ്രീജിത്ത് സി വി, മാധ്യമപ്രവർത്തകൻ. അവതരണം സുവർണ. കാലവർഷം ശക്തമാകുന്നതിനിടെ വയനാട്ടിലെ കള്ളാടിയിൽ നിർദ്ദിഷ്ട തുരങ്കപാതയുടെ നിർമ്മാണ പ്രദേശത്ത് ജൂലൈ 7 മണ്ണിടിച്ചിലിൽ 8 ജീവനാണ് പൊലിഞ്ഞത്. ചൂരൽമല മേപ്പാടി റോഡിൽ കള്ളാടിക്ക് സമീപത്തെ തുരങ്കപാത നിർമ്മാണ സ്ഥലത്തെ 30 ഉയരത്തിലുള്ള മല ഒന്നാകെ താഴേക്ക് കുത്തിയൊലിച്ചതോടെ ജോലി ചെയ്യുകയായിരുന്ന തൊഴിലാളികളടക്കമുള്ളവരാണ് മണ്ണിനടിയിൽ താഴ്ന്നുപോയത്. മണ്ണും തുരങ്ക നിർമ്മാണ പ്രദേശത്ത് സംരക്ഷണ ഭിത്തിയായി നിർമ്മിച്ച കോൺക്രീറ്റ് മതിലും ഒന്നാകെ ഒലിച്ചുപോയി മീനാക്ഷി പാലം മൂടുകയായിരുന്നു. ഇതോടെ ചൂരൽമല, മുണ്ടക്കൈ, പുത്തുമല, അട്ടമല ഗ്രാമങ്ങൾ പൂർണമായും ഒറ്റപ്പെട്ടു. വിവരമറിഞ്ഞതിന് പിന്നാലെ രക്ഷാദൌത്യവുമായി വിവിധ സേനാവിഭാഗങ്ങളും ദുരന്ത നിവാരണ സേനയും സന്നദ്ധ സംഘടനകളും കള്ളാടിയിലേക്ക് കുതിച്ചെത്തി. കൈയും മെയ്യും മറന്ന രക്ഷാപ്രവർത്തനത്തിലൂടെ പലർക്കും ജീവൻ തിരിച്ചുകിട്ടിയെങ്കിലും ഉറ്റവരിൽ പലരും മണ്ണിനടിയിൽ മരണത്തിന് കീഴടങ്ങിയത് അന്നാട്ടുകാരെ കണ്ണീരിലാഴ്ത്തി. ഇതര സംസ്ഥാന തൊഴിലാളികളാണ് തുരങ്കപാത നിർമ്മാണ പ്രദേശത്ത് ജോലി ചെയ്തിരുന്നത്. അതിനാൽ തന്നെ മരണപ്പെട്ടവരിൽ ഏറെയും അവരായിരുന്നു. സംഭവം നടന്ന് മണിക്കൂറുകൾക്കുള്ളിൽ മന്ത്രിമാരും ജില്ലാ ഭരണകൂടവും കള്ളാടിയിൽ രക്ഷാപ്രവർത്തനങ്ങളുടെ ഏകോപനത്തിന് നേതൃത്വം നൽകി. കനത്ത മഴയും പ്രതികൂലമായ കാലാവസ്ഥയും കാരണം രക്ഷാദൌത്യം പ്രതിസന്ധി നേരിട്ടെങ്കിലും പിൻവാങ്ങാതെ ജീവന്റെ തുടിപ്പ് മണ്ണിനടിയിലുണ്ടോ എന്ന അന്വേഷണവുമായി ദൌത്യസേനാംഗങ്ങൾ രാപ്പകൽ കള്ളാടിയിൽ തിരച്ചിൽ നടത്തി. 5 നീണ്ട തിരച്ചിലിനൊടുവിൽ കാണാതായവരിൽ അവസാനത്തെ ആളുടെ മൃതദേഹവും കണ്ടെത്തിയെന്നാണ് കള്ളാടിയിൽ നിന്നുള്ള ഒടുവിലത്തെ വാർത്ത. കള്ളാടിയിലുണ്ടായത് ഉരുൾപൊട്ടലല്ല എന്നാണ് ഭൌമശാസ്ത്ര ഗവേഷകരും വിദഗ്ധരും വിലയിരുത്തിയത്. മണ്ണിടിച്ചിലാണെന്നും ദുരന്തത്തിന്റെ വ്യാപ്തി കൂട്ടിയത് പദ്ധതി പ്രദേശത്ത് അശാസ്ത്രീയമായി കൂട്ടിയിട്ട മണ്ണാണെന്നും ജില്ലാ ഭരണകൂടം പറയുന്നു. തുരങ്ക നിർമ്മാണ മേഖലയിൽ കൂട്ടിയിട്ട മണ്ണ് കാലവർഷം ശക്തി പ്രാപിക്കുന്നതിന് മുൻപ് തന്നെ നീക്കം ചെയ്യാൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ നിർമ്മാണ കമ്പനിയോട് ആവശ്യപ്പെട്ടിരുന്നതായാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയത്. പദ്ധതി പ്രദേശത്ത് കൂട്ടിയിട്ട മണ്ണ് അടിയന്തിരമായി നീക്കണമെന്നാവശ്യപ്പെട്ട് ജൂൺ 20 ജില്ലാ കളക്ടറും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും ഉത്തരവിറക്കിയിരുന്നു. എന്നാൽ നിർദ്ദേശം പാലിക്കുന്നതിൽ നിർമ്മാണ കമ്പനിയുടെ ഭാഗത്തുനിന്ന് വലിയ വീഴ്ചയുണ്ടായി. മഴ കനത്തതോടെ തുരങ്ക നിർമ്മാണം താൽക്കാലികമായി നിർത്തിവെക്കാൻ ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയത് നിർമ്മാണ കമ്പനി പാലിച്ചെങ്കിലും വലിയ കുന്നിന് സമാനമായി കൂട്ടിയിട്ട മണ്ണ് നീക്കം ചെയ്യാനോ മണ്ണൊലിപ്പ് തടയാൻ ശാസ്ത്രീയമായി നടപടികൾ സ്വീകരിക്കാനോ നിർമ്മാണ കമ്പനി തയ്യാറായില്ലെന്നാണ് ദുരന്തത്തിന് പിന്നാലെ സംസ്ഥാന സർക്കാർ വ്യക്തമാക്കിയത്. അതേസമയം അതിതീവ്ര മഴയെ തുടർന്നുണ്ടായതാണ് ദുരന്തം എന്നാണ് നിർമ്മാണ കമ്പനിയുടെ വിശദീകരണം. എന്തായാലും അതീവ പാരിസ്ഥിതിക ദുർബല മേഖലയായ ഇവിടെ ഇത്തരം നിർമ്മാണ പ്രവൃത്തികൾ തുടരുമ്പോൾ സ്വീകരിക്കേണ്ട ശാസ്ത്രീയമായ പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കുന്നതിൽ നിർമ്മാണ കമ്പനിക്ക് ഗുരുതരമായ വീഴ്ച സംഭവിച്ചുവെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. ആനക്കാംപൊയിൽ, മേപ്പാടി, തുരങ്ക നിർമ്മാണം നടക്കുന്ന കള്ളാടി ഉൾപ്പെടെയുള്ള മേഖല ഭൌമശാസ്ത്രപരമായി ഏറ്റവും ദുർബലമായ പ്രദേശങ്ങളിലൊന്നാണ്. 2019 ഇടയിൽ ചൂരൽമല, മുണ്ടക്കൈ പ്രദേശങ്ങളിലുണ്ടായ ഉരുൾപൊട്ടലും ആവർത്തിക്കുന്ന മണ്ണിടിച്ചിലും ഈ മേഖല എത്രത്തോളം പാരിസ്ഥിതികമായി വെല്ലുവിളിയും അപകടവും നേരിടുന്നുവെന്ന് തെളിയിക്കുന്നതാണ്. അത്തരമൊരു സങ്കീർണ സാഹചര്യം നിലനിൽക്കുന്ന മേഖലയിൽ തുരങ്കം പോലെ പ്രകൃതിക്ക് ഏറ്റവും കടുത്ത ആഘാതമേൽപ്പിക്കുന്ന നിർമ്മാണ പ്രവൃത്തി നടത്തുമ്പോൾ നിശ്ചയമായും കൂടുതൽ ശ്രദ്ധയും ജാഗ്രതയും അനിവാര്യമാണ്. സൂക്ഷ്മമായ പാരിസ്ഥിതിക പഠനം നടത്താതെയാണ് തുരങ്ക നിർമ്മാണം തുടങ്ങിയതെന്ന മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ വിമർശനവും ചില പുനർചിന്തനങ്ങൾക്ക് കാരണമാവുകയാണ്. 2024 ജൂലൈ 30 നാടിനെ നടുക്കിയ ചൂരൽമല, മുണ്ടക്കൈ, ഉരുൾ ദുരന്തത്തിന്റെ ആഘാതം വിട്ടുമാറും മുൻപാണ് 5 മാത്രം അകലെയുള്ള കള്ളാടിയിൽ മറ്റൊരു ദുരന്തം ഏറ്റുവാങ്ങേണ്ടി വന്നത്. 2019 പുത്തുമല ദുരന്തമുണ്ടായ സ്ഥലത്തുനിന്ന് 800 മാറിയാണ് കള്ളാടി എന്നതും ദുരന്ത ചരിത്രത്തിന്റെ ആവർത്തനം ബോധ്യപ്പെടുത്തുകയാണ്. വയനാടൻ മലമേഖല പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ജാഗ്രതയോടെ സമീപിക്കേണ്ട ഭൂഭാഗമാണ്. 1960 മുതൽ ഈ മേഖലയിൽ ചെറുതും വലുതുമായ ഒട്ടേറെ ഉരുൾപൊട്ടലുകളും മണ്ണിടിച്ചിലുകളും ഉണ്ടായിട്ടുണ്ട്. 1962 പിന്നീട് 1996

ിലും 2024ലും ചെമ്പ്രമലയിൽ വലിയ ഉരുൾപൊട്ടലുണ്ടായി. 1984ലെ മുണ്ടക്കൈ, 1992ലെ കാപ്പിക്കളം, 2018ലെ മക്കിമല കുറിച്ചിർമല, 2019ലെ പുത്തുമല, 2024ലെ മുണ്ടക്കൈ ചൂരൽമല എന്നീ സംഭവങ്ങളും വയനാട്ടിലെ ആവർത്തിക്കുന്ന ദുരന്ത സാധ്യതയുടെ ചരിത്രമാണ്. 1992ൽ കാപ്പിക്കളത്തുണ്ടായ ദുരന്തത്തിൽ 11 മനുഷ്യജീവനുകൾ നഷ്ടപ്പെട്ടു. 2018ലെ അതിവർഷക്കാലത്ത് ഓഗസ്റ്റ് 9 കുറിച്ചിർമലയിലുണ്ടായ വൻ ഉരുൾപൊട്ടൽ വനഭൂമിയുടെയും തേയിലത്തോട്ടങ്ങളുടെയും ഘടന തന്നെ മാറ്റിമറിച്ചു. വീടുകളും ജീവിതോപാധികളും മറ്റ് ജന്തുജാലങ്ങളും ഉൾപ്പെടെ വലിയ നഷ്ടമാണ് അന്നുണ്ടായത്. 2019 ഓഗസ്റ്റ് 8 വയനാട്ടിലെ മേപ്പാടിക്ക് സമീപമുള്ള പുത്തുമലയിലുണ്ടായ വൻ ഉരുൾപൊട്ടൽ കേരളത്തിന്റെ സമീപകാല ദുരന്ത ചരിത്രത്തിലെ ദാരുണമായ അധ്യായമാണ്. 17 മനുഷ്യജീവനുകളും നിരവധി വീടുകളും തോട്ടങ്ങളും നിമിഷങ്ങൾക്കകം മണ്ണിനടിയിലാക്കിയ ഈ ദുരന്തം നാടിനെ അക്ഷരാർത്ഥത്തിൽ വിറങ്ങലിപ്പിച്ചു. പശ്ചിമഘട്ടത്തിന്റെ അതിലോല പരിസ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്ന വയനാടിന്റെ ദുരന്ത ചരിത്രത്തിലെ നിർണായക അധ്യായമായിരുന്നു 2024ലെ ചൂരൽമല മുണ്ടക്കൈ ദുരന്തം. ഒരു നാടിനെ അപ്പാടെ ഭൂമുഖത്തു നിന്ന് തുടച്ചു നീക്കിയ പ്രകൃതിയുടെ അതിതീവ്ര ക്ഷോഭം. ഉറക്കമുണർന്നപ്പോൾ ഒരു നാട് ഇല്ലാതായ ദുരന്തത്തിൽ മനുഷ്യർക്ക് മാത്രമല്ല സകല ജീവജാലങ്ങൾക്കും അവരുടെ ആവാസ വ്യവസ്ഥ നഷ്ടമായി. എന്നാൽ നാടിനെ പിടിച്ചുകുലുക്കിയ അതിതീവ്ര ദുരന്തത്തിന്റെ മുറിവിൽ നിന്നും നാം പാഠം പഠിച്ചില്ലെന്നതാണ് കള്ളാടിയിലെത്തുമ്പോൾ വ്യക്തമാകുന്നത്. വനാവരണത്തിലെ മാറ്റം, അശാസ്ത്രീയ ഭൂവിനിയോഗം, മലഞ്ചിരിവുകളിലെ ഇടപെടലുകൾ, നീർച്ചാലുകളുടെ സ്വാഭാവിക ഒഴുക്കിലുണ്ടായ മാറ്റം, സർവോപരി കാലാവസ്ഥാ വ്യതിയാനം എന്നിവ വയനാടിന്റെ പാരിസ്ഥിതിക പ്രതിരോധശേഷിയെ കൂടുതൽ ദുർബലപ്പെടുത്തിയെന്നത് നാം തിരിച്ചറിയാതെ പോവുകയാണോ? പശ്ചിമഘട്ടത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന വയനാട് അതിസമ്പന്നമായ ജൈവ വൈവിധ്യത്തിന്റെ കലവറയാണ്. എന്നാൽ അതിനൊപ്പം അതീവ ദുർബലമായ ഭൗമഘടനാ പ്രദേശവുമാണ്. കുത്തനെയുള്ള മലഞ്ചെരിവുകൾ, ആഴമേറിയ താഴ്വരകൾ, കനത്ത മൺപാളികൾ, ഉയർന്ന മഴ ലഭ്യത എന്നിവ വയനാടിന്റെ സ്വാഭാവിക സവിശേഷതകളാണ്. ഈ ഭൗമ കാലാവസ്ഥാ ഘടകങ്ങളുടെ സങ്കീർണമായ പരസ്പര പ്രവർത്തനം പ്രദേശത്തെ ഉരുൾപൊട്ടലുകൾക്കും മണ്ണിടിച്ചിലുകൾക്കും സ്വാഭാവികമായി കാരണമാവുന്നതായി ഭൗമ പരിസ്ഥിതി ശാസ്ത്രജ്ഞർ നിരവധി തവണ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പരിസ്ഥിതിയുടെ അതീവ ദുർബലാവസ്ഥയോടൊപ്പം തന്നെ നിരന്തരമായുള്ള മനുഷ്യ ഇടപെടലുകൾ കൂടുതൽ സങ്കീർണത സൃഷ്ടിക്കുകയാണ്. വയനാട്ടിലെ ആവർത്തിക്കുന്ന ദുരന്തങ്ങൾ കേവലം പ്രകൃതിക്ഷോഭം മാത്രമായി വിലയിരുത്താനാകില്ല. മനുഷ്യനിർമ്മിതമായ ദുരന്തങ്ങളെന്ന വിലയിരുത്തലുകൾക്കൊപ്പം നിഷേധിക്കാനാകാത്ത കയ്യേറ്റത്തിന്റെയും പ്രകൃതി ചൂഷണത്തിന്റെയും സമസ്യകളിലാണ് വയനാട് മേഖല. വയനാടിന്റെ ഭൌമശാസ്ത്രപരമായ പരിമിതികൾ തിരിച്ചറിഞ്ഞുള്ളതും ശാസ്ത്രീയമായ രീതികൾ പിന്തുടരുന്നതുമായ വികസനമാണ് ഇവിടെ ആവശ്യം. മറ്റു മേഖലകളിൽ നിന്ന് വ്യത്യസ്തമായി വയനാടിന്റെ മണ്ണും മലയും കാടും കാട്ടാറും മഴമേഘങ്ങളും തിരിച്ചറിഞ്ഞുള്ള പ്രകൃതി സൌഹൃദ വികസനത്തിനുള്ള പ്രേരകമായി കള്ളാടി പോലുള്ള ദുരന്തങ്ങളുടെ ആഘാതം മാറുകയാണ് വേണ്ടത്. ജൈവ വൈവിധ്യ സമ്പത്തിന്റെ ശേഖരത്തോടൊപ്പം മധ്യേന്ത്യ മുതൽ തെക്കോട്ട് കന്യാകുമാരി വരെ നീണ്ടുകിടക്കുന്ന പശ്ചിമഘട്ടം വിശിഷ്യ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ കാലാവസ്ഥാ സന്തുലിതാവസ്ഥയുടെ കാവൽക്കോട്ടയാണ്. എന്നാൽ ആവർത്തിക്കുന്ന ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ, പ്രളയം തുടങ്ങിയ ദുരന്തങ്ങൾ പശ്ചിമഘട്ട മേഖലയെ വലിയ ആശങ്കയിൽ നിർത്തുകയാണ്. സംഭവിച്ച ദുരന്തങ്ങളാകെയും പ്രകൃതിയുടെ വികൃതിയാണെന്നും മാത്രം പറഞ്ഞൊഴിയാനാകില്ല. അശാസ്ത്രീയമായ ഖനനം, മലനിരകൾ വെട്ടിനിരത്തിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ, വനനശീകരണം, അനിയന്ത്രിതമായ വിനോദസഞ്ചാരം, തണ്ണീർത്തടങ്ങളുടെ നികത്തൽ എന്നിവ പശ്ചിമഘട്ടത്തിന്റെ സ്വാഭാവിക ഘടനയെ ദുർബലപ്പെടുത്തുകയാണ്. സമീപകാലത്തായി അതിദ്രുതം സംഭവിക്കുന്ന കാലാവസ്ഥാ വ്യതിയാനവും ദുരന്തങ്ങൾ ആവർത്തിക്കുന്നതിന് പ്രധാന കാരണമാണ്. ആഗോള താപനമുൾപ്പെടെ സൃഷ്ടിച്ച കാലാവസ്ഥാ പ്രതിസന്ധിയുടെ ആഘാതം പശ്ചിമഘട്ടത്തിലും പ്രകടമാണ്. പ്രകൃതിദത്തവും അനിവാര്യവുമായ മഴ ഒരു മഹാദുരന്തമായി മാറുന്നത് പരിസ്ഥിതിയുടെ പ്രതിരോധശേഷി മനുഷ്യൻ തകർത്തതുകൊണ്ടാണ്. കേരളത്തിന്റെയും തീരസംസ്ഥാനങ്ങളുടെയും നിലനിൽപ്പിനായി എന്തു വില കൊടുത്തും സംരക്ഷിച്ചു നിർത്തേണ്ട പ്രകൃതിയുടെ വരദാനമായ പശ്ചിമഘട്ട മലനിരകളുടെ സ്വാഭാവികത മനുഷ്യനും മറ്റു ജീവജാലങ്ങൾക്കും അതിജീവനത്തിന് അനിവാര്യമാണ്. ഈ ഘട്ടത്തിൽ പശ്ചിമഘട്ടത്തിന്റെ അനിവാര്യതയും നിലനിൽപ്പും ആശങ്കകളും അത് നേരിടുന്ന വലിയ ആഘാതങ്ങളും ചൂണ്ടിക്കാട്ടി മുന്നറിയിപ്പ് നൽകിയ മാധവ് ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ സമിതികളുടെ റിപ്പോർട്ടുകളും പരിസ്ഥിതി സംരക്ഷണ നിർദ്ദേശങ്ങളും വിസ്മരിക്കാവുന്നതല്ല.
പ്രകൃതിയുടെ പരിധികളെ എല്ലാ വിധത്തിലും മറികടക്കുന്ന അധിനിവേശം നാൾക്കുനാൾ വർദ്ധിക്കുമ്പോൾ നിലനിൽപ്പിനായുള്ള ജാഗ്രത എല്ലാവരിലും ഉണരേണ്ടതുണ്ടെന്ന് കള്ളാടി ദുരന്തവും നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. പ്രകൃതിയെ കീഴ്പ്പെടുത്തുകയല്ല, അതിനൊപ്പം ജീവിക്കുന്ന

0: മാതൃകകളിലൂടെ മാത്രമേ നാടിന് നിലനിൽപ്പുള്ളൂവെന്ന് എല്ലാവരും തിരിച്ചറിയേണ്ടതുണ്ട്. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം.
1: ആകാശവാണി.
2: നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ, ചില തീരുമാനങ്ങൾ കൈവിട്ട അമ്പുപോലെയാണ്. അത് ഉണ്ടാക്കിയേക്കാവുന്ന ക്ഷതങ്ങൾ ഒരിക്കലും ഉണങ്ങാത്തതായിരിക്കും. ഒരു ചിരി കൊണ്ടോ അഭിനയം കൊണ്ടോ ആ ക്ഷതം ഉണങ്ങാൻ സാധ്യതയില്ല. നമ്മൾ നന്ദിയുള്ളവരായിരിക്കുക, സംസാരത്തിലും പ്രവൃത്തിയിലും സത്യസന്ധത പുലർത്തുക. ഈയൊരു ശുഭചിന്തയോടെ നമുക്ക് ഇന്നത്തെ വയലും വീടും ആരംഭിക്കാം. ഇന്ന് വയലും വീടും പരിപാടിയിൽ വഴുതനവർഗ വിളകളിലെ രോഗനിയന്ത്രണത്തെക്കുറിച്ച് ബിന്ദുവാർ മാത്യൂസുമായുള്ള അഭിമുഖ സംഭാഷണമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പതുപോലെ നമുക്ക് ഇന്നത്തെ ചോദ്യത്തിലേക്ക് പോകാം. നായ്ക്കളെ സംബന്ധിച്ചാണ് ഇന്നത്തെ ചോദ്യം. ചോദ്യം ഇതാണ്: വീട്ടിൽ നായ്ക്കളെ വളർത്തുന്നതിന് അറിഞ്ഞിരിക്കേണ്ട നിയമങ്ങൾ എന്തെല്ലാമാണ്? ഇതിന്റെ ഉത്തരം ഈ പരിപാടിയുടെ അവസാനം കേൾക്കാം. മുളയുള്ള പറമ്പിൽ വിള വേണ്ട, ഈ ഒരു ചൊല്ല് കേട്ടിട്ടുണ്ടോ? മറ്റു വൃക്ഷവിളകളിൽ നിന്നും വ്യത്യസ്തമായി മുളയുടെ വേരുകൾ എത്ര അകലത്തിലേക്ക് വേണമെങ്കിലും കടന്നു ചെല്ലും. മുള സാധാരണയായി വെച്ചു പിടിപ്പിക്കുന്നത് പറമ്പിന്റെ ഏതെങ്കിലും ഒഴിഞ്ഞ കോണിലായിട്ടായിരിക്കും. പക്ഷേ കാലം കുറെ കഴിയുമ്പോൾ പുരയിടമൊട്ടാകെ വേരാഴ്ത്തി വെള്ളവും വളവും എല്ലാം വലിച്ചെടുത്ത് കൂടുതൽ കന്നുപൊട്ടി ഇവ വളർന്ന് പടർന്ന് പന്തലിച്ച് ഒരു മുളങ്കാടായി മാറുന്നു. മുള ഇങ്ങനെ പടർന്നു കഴിഞ്ഞാൽ പിന്നെ ആ പറമ്പിൽ മറ്റു കാർഷിക വിളകൾ തീർത്തും അസാധ്യമായിത്തീരുന്നു. കൃഷിയിടത്തിലെ വെള്ളവും വളവും കവർന്നെടുക്കുക മാത്രമല്ല, ഇങ്ങനെ പടർന്ന് പന്തലിക്കുമ്പോൾ പറമ്പിൽ സൂര്യപ്രകാശവും വേണ്ടത്ര ലഭ്യമാകില്ല. കാലക്രമേണ തൊട്ടടുത്തുള്ള കൃഷിയിടം പോലും കൃഷിക്ക് സാധിക്കാത്തതായി വരുന്ന സാഹചര്യവും ഉണ്ടാകും. അതുകൊണ്ടാണ് മുളയുള്ള പറമ്പിൽ വിള വേണ്ട എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതി അതല്ല കേട്ടോ. ഇപ്പോൾ മുള ഒരു അലങ്കാര ചെടിയായി മിക്കയിടത്തും സ്ഥാനം നേടിക്കഴിഞ്ഞു. ഇനി നമുക്ക് പ്രധാന പരിപാടിയിലേക്ക് പോകാം. വഴുതനവർഗ വിളകളിലെ രോഗനിയന്ത്രണം, കൃഷിരീതി തുടങ്ങിയവയെക്കുറിച്ചുള്ള വിശദമായ ഒരു അഭിമുഖം ഇന്ന് കേൾക്കാം. തിരുവനന്തപുരം മിത്രനികേതൻ ICAR കൃഷിവിജ്ഞാന കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞ ശ്രീമതി ബിന്ദുവാർ മാത്യൂസാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞു തരുന്നത്. ശ്രീമതി ബിന്ദുവാർ മാത്യൂസുമായി സംസാരിക്കുന്നത് ഷിബു ജോർജ്.
3: ബിന്ദു മേഡം, വഴുതന വർഗ വിളകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ വഴുതന, തക്കാളി ഇതെല്ലാം വരുമല്ലേ?
4: അതെ, വഴുതന, തക്കാളി, മുളക്, കത്തിരി ഇതെല്ലാം തന്നെ വഴുതന വർഗ വിളകളിൽ വരുന്ന വിളകളാണ്.
3: അപ്പം ഇതിനെ ബാധിക്കുന്ന പ്രധാന കീടങ്ങൾ ഏതൊക്കെയാണ്?
4: നമുക്ക് കാണാൻ പറ്റാത്ത തരത്തിലുള്ള ചെറിയ കീടങ്ങൾ തൊട്ട് പുഴുക്കള്, വണ്ടുകൾ എല്ലാം തന്നെ ഇതിനെ ആക്രമിക്കുന്നുണ്ട്. അതിലുപരിയായിട്ട് കർഷകർ പ്രധാനമായിട്ടും ചെയ്യേണ്ട കാര്യങ്ങൾ കീടങ്ങൾ വരാതിരിക്കാനുള്ള മാർഗങ്ങളാണ്. ഇപ്പം കൃഷി ചെയ്യുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ മണ്ണിനെ പരിപോഷിപ്പിച്ച് കൃഷി ചെയ്യുക. ഇപ്പം മണ്ണിനെ പരിപോഷിപ്പിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ കുമ്മായ പ്രയോഗം കൃത്യമായിട്ട് ചെയ്യുക. കാരണം വഴുതനവർഗ വിളകളിൽ അത്യാവശ്യം നല്ല രീതിയിൽ രോഗങ്ങളും നന്നായിട്ട് കർഷകർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ അതിനകത്ത് കുമ്മായ പ്രയോഗം ചെയ്തുകൊണ്ട് മുൻപോട്ട് പോകണം. സെൻറ്റ് 1-2 kg എന്നെങ്കിലും രീതിയിൽ തന്നെ കുമ്മായ പ്രയോഗം ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുതന്നെ കൊടുക്കുന്ന വളങ്ങൾ, പ്രത്യേകിച്ചും നമ്മൾ രാസവളങ്ങൾ കൊടുക്കുകയാണെങ്കിലും അതേപോലെ ജൈവവളങ്ങൾ കൊടുക്കുകയാണെങ്കിലും സൂക്ഷ്മമൂലകങ്ങളാണെങ്കിൽ പോലും എല്ലാം തന്നെ നന്നായിട്ട് ആഗീകരണം നടത്തി കൃഷി വളരെ നന്നായിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പോൾ രോഗപ്രതിരോധ ശേഷി കിട്ടുന്നത് കൊണ്ട് തന്നെ നമുക്ക് കീടങ്ങളും രോഗങ്ങളും ഒരുപോലെ കുറച്ചു നിർത്താനായിട്ടും സാധിക്കും. അപ്പോൾ അത്യാവശ്യം നമുക്ക് പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് വഴുതനവർഗ വിളകളിൽ കായതുരപ്പൻ, തണ്ടുതുരപ്പൻ, പുഴുക്കൾ ധാരാളം വരാറുണ്ട്. തുടക്കത്തിൽ തന്നെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ജൈവ നിയന്ത്രണ മാർഗങ്ങൾ തന്നെ

0: അവലംബിക്കുക. തുടക്കത്തിൽ ഒന്നോ രണ്ടോ കായകളിൽ ആക്രമണമാണെങ്കിൽ ആ കായകൾ മുറിച്ച് മാറ്റിയാൽ തന്നെ അത്യാവശ്യം നമുക്ക് ആ കീടങ്ങൾ വളരാതിരിക്കാനുള്ള ഒരു തടസ്സം അവിടെ കൊടുക്കാനായിട്ട് സാധിക്കും. വീണ്ടും നമ്മൾ തുടർന്ന് അങ്ങോട്ട് പോകുമ്പോൾ അഥവാ കൂടുതലാണെങ്കിൽ നമുക്ക് ജൈവ കീടനാശിനികൾ ഉപയോഗിക്കുക. ഏറ്റവും സുരക്ഷിതമായിട്ട് ഉപയോഗിക്കാവുന്ന ഒന്നാണ് വേപ്പിൻ കുരുസത്ത്. 5% വീര്യമുള്ള വേപ്പിൻ കുരുസത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് കായകൾക്ക് വരുന്ന തുരപ്പൻ പുഴുക്കൾ, പ്രത്യേകിച്ചും കായതുരപ്പനുണ്ട്, തണ്ട് തുരപ്പനുണ്ട്,
1: ലക്ഷണങ്ങൾ നമുക്ക്
0: അതായത് അതിനകത്ത് അതിന്റെ വിസർജ്യ വസ്തുക്കൾ തന്നെ പുറത്തേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കായകൾ എടുത്ത് നോക്കുമ്പോൾ തന്നെ പുറമേ ചില കായകൾ കാണാൻ പറ്റത്തില്ല. പച്ചക്കറി കടകളിൽ നിന്നൊക്കെ ചിലപ്പോൾ വാങ്ങിക്കുമ്പോൾ നമ്മൾ മുറിക്കുമ്പോഴായിരിക്കും അത്തരത്തിലുള്ള പുഴുക്കളെ കാണുന്നത് തന്നെ. അപ്പൊ ഇത് തുരന്നകത്ത് കയറി ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയങ്ങളായിരിക്കും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മുന്നേ കൂട്ടി ഒരു പ്രതിരോധ മാർഗം, തുടക്കത്തിൽ തന്നെ നമ്മൾ വേപ്പിൻ കുരുസത്ത് പ്രയോഗിക്കുക. അതേപോലെ നമുക്കൊരു മിത്രകുമ്മളായിട്ടുള്ള ബിവേറിയ ബസിയാന നമുക്ക് ലഭ്യമാണ്. ഇത് നമുക്ക് പൊടി രൂപത്തിൽ ലഭ്യമാണെങ്കിൽ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിലെന്ന തോതിലും, ലായനിയാണെങ്കിൽ 5 മില്ലി 1 ലിറ്റർ വെള്ളത്തിലെന്ന തോതിലും നമുക്ക് കലക്കി തളിച്ചു കൊടുത്താൽ അത്യാവശ്യം എവിടെയെങ്കിലും ഈ പുഴുക്കൾ ഉണ്ടെങ്കിൽ അതിന് രോഗം വരുത്തി കൊല്ലാനായിട്ട് ഇത്തരത്തിലുള്ള മിത്രകുമ്മളുകൾ
1: സഹായിക്കുന്നു.
0: ഇടയ്ക്കിടയ്ക്ക് ഇതിന്റെ ഒരു പ്രശ്ന പരിഹാര മാർഗം എന്നുള്ള രീതിയിൽ മുൻകൈ കൂട്ടി ചെയ്തും പോയി കഴിഞ്ഞാൽ ഒരു വിധത്തിൽ നമുക്ക് നിയന്ത്രിച്ച് നിർത്താനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഗോമൂത്രം കാന്താരി മിശ്രിതം നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതായത് 1 ലിറ്റർ ഗോമൂത്രം എടുത്താൽ 10 ഗ്രാം കാന്താരി മുളക് അതിൽ നന്നായിട്ട് അരച്ച് ചേർത്ത് അതിൽ 9 ലിറ്റർ വെള്ളവും കൂടെ ചേർത്ത് നമ്മൾ ലായനി തയ്യാറാക്കി തളിച്ചു കൊടുക്കുന്നതും അത്യാവശ്യം ജൈവ നിയന്ത്രണ ഉപാധികൾ നമുക്ക് റിപ്പല്ലന്റായിട്ട് വർക്ക് ചെയ്യുന്നതിനോടുപരി ഏതെങ്കിലും തരത്തെ കീടങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ നശിപ്പിക്കാനുള്ള കഴിവ് ഇത്തരത്തിലുള്ള ജൈവ നിയന്ത്രണ മാർഗത്തിൽ നമുക്ക് അവലംബിക്കാം. നേരെ മറിച്ച് രാസ കീടനാശിനിയിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും സുരക്ഷിതമായിട്ട് ഉപയോഗിക്കാവുന്ന പുത്തൻ തലമുറയിലുള്ള രാസ കീടനാശിനികൾ തന്നെയുണ്ട്. ഫെയിം എന്ന് നമുക്ക് ഉപയോഗിക്കാം. ഇപ്പം പുത്തൻ തലമുറയിൽ നമുക്ക് നല്ല സുരക്ഷിത, പ്രത്യേകിച്ചും നമ്മൾ മനസ്സിലാക്കേണ്ടത് ബെനിഫിഷ്യലായിട്ടുള്ള ഇൻസെക്ട്സ്, അതായത് നമുക്ക് മിത്രങ്ങളായിട്ടുള്ള ഒരുപാട് പ്രാണികൾ നമ്മുടെ പരിസരത്തുണ്ട്, അതിനെ നശിപ്പിക്കാത്ത രീതിയിൽ തന്നെ ഇത്തരത്തിലുള്ള പുത്തൻ തലമുറ കീടനാശിനികൾക്ക് പ്രയോഗം നടത്താനായിട്ട് സാധിക്കും. ഈ രീതിയിൽ കായതുരപ്പൻ തണ്ടുതുരപ്പൻ പുഴുക്കളെ നമുക്ക് വഴുതന വർഗത്തിൽ, പ്രത്യേകിച്ചും വഴുതന കത്തിരിയിൽ നമുക്ക് നിയന്ത്രിച്ച് നിർത്താനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ നമുക്ക് വഴുതന വർഗത്തിൽ വരുന്ന മറ്റ് കീടങ്ങളുണ്ട്, അതായത് പ്രത്യേകിച്ച് നീരൂറ്റി കുടിക്കുന്ന ചെറിയ പ്രാണികളുണ്ട്. അവർ മിക്കവാറും തന്നെ ഇലയുടെ അടിഭാഗത്തായിരിക്കും ഇരിക്കുന്നത്. കാണുമ്പോൾ നമുക്ക് അത്ര പെട്ടെന്ന് പ്രകടമായിട്ട് മനസ്സിലാവത്തില്ല, എന്നിരുന്നാൽ പോലും ഇലയുടെ മുകൾ ഭാഗം ഒരു നരപ്പൻ പരുവത്തിൽ ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ഇലയുടെ അടിഭാഗം നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ചെറിയ പ്രാണികൾ, അതായത് മണ്ടരികൾ, മുഞ്ഞ, അതുപോലെ ഇലപ്പേൻ, അസാധാരണമായിട്ട് നീരൂറ്റി കുടിക്കുന്ന ചെറിയ പ്രാണികളാണ് ഈ ഇത്തരത്തിലുള്ള പ്രാണികൾ. ഇതിനാദ്യം തന്നെ നമ്മൾ സുരക്ഷിതമായിട്ട് പറയുന്ന ഒരു നിയന്ത്രണ മാർഗം ജലസേചനം കൊടുക്കുക എന്നുള്ളത്. ജലസേചനം പ്രത്യേകിച്ചും ഇലയുടെ അടിഭാഗങ്ങളിൽ വെള്ളം കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പ്രാണികളെ ഒരു പരിധിവരെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കഞ്ഞിവെള്ളം ഒന്ന് പുളിപ്പിച്ചതിന് ശേഷം ഡൈല്യൂട്ട് ചെയ്ത് ഇലകളുടെ അടിഭാഗങ്ങളിൽ ഒഴിച്ചു കൊടുത്താലും ഇത്തരത്തിലുള്ള പ്രാണികളുടെ ചലനശേഷി നമുക്ക് നിർവീര്യമാക്കാനായിട്ട് സാധിക്കും. അതേപോലെ നമുക്ക് സുരക്ഷിതമായിട്ട് ഉപയോഗിക്കാവുന്ന മറ്റൊന്നാണ് വേപ്പധിഷ്ഠിത കീടനാശിനി. അത് വേപ്പെണ്ണ വെളുത്തുള്ളി എമൽഷൻ നമുക്ക് തയ്യാറാക്കി തളിക്കാം, അല്ലെങ്കിൽ വേപ്പെണ്ണ ആവണക്ക എണ്ണ എമൽഷൻ തയ്യാറാക്കി തളിക്കാം. ഇത്തരത്തിലുള്ള തളിക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ഈ കീടങ്ങളുടെ കഴിക്കാനുള്ള അവരുടെ പ്രവണത നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇലകളെ ആക്രമിക്കുന്നത് കുറയ്ക്കാനായിട്ട് സാധിക്കും, കീടങ്ങളെ നമുക്ക് ഒരു വിധത്തിൽ നിയന്ത്രിച്ച് നിർത്താനായിട്ടും സാധിക്കും. അതുമല്ല നമ്മൾ ചെയ്യേണ്ട മറ്റു കാര്യങ്ങൾ എന്താ വെച്ചാൽ കീടനാശിനികളായിട്ട് നമുക്ക് മണ്ടരികൾക്കൊക്കെ നമുക്ക് തയ്യാറാക്കി വരും സ്പൈറോമെസിഫൻ ഇപ്പം നമുക്ക് അവൈലബിൾ ആണ്. അതൊരു 0.8 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി നമുക്ക് തളിച്ചു കൊടുക്കാം. ഇപ്പം ഈ രീതിയിൽ ജൈവ കീടനാശിനിയും രാസ കീടനാശിനി അത്യാവശ്യ ഘട്ടങ്ങളിലുമായിട്ട് സംയോജിതമായിട്ടാണ് നമ്മൾ നിയന്ത്രിക്കേണ്ടത്. ഇതിനോടൊപ്പം തന്നെ നമ്മൾ വിളകളുടെ ചുറ്റുപാടും നമ്മൾ വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കണം. കള നിയന്ത്രണം വളരെ അത്യന്താപേക്ഷിതമാണ്. കാരണം കള നിയന്ത്രണം എന്ന് പറയുന്നതിൻ്റെ കാര്യം ഇത്തരത്തിലുള്ള കീടങ്ങൾ നമ്മളുടെ വിളകൾ അവിടെ ഇല്ല എങ്കിൽ പോലും കളകളിൽ അത്യാവശ്യം അവരുടെ ജീവിതചക്രം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ അവർക്ക് വേണ്ടുന്ന ഭക്ഷണം അവിടെ എത്തിക്കഴിയുമ്പോൾ നമ്മുടെ പച്ചക്കറി വിളകളെ അത് ആക്രമിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും കള നിയന്ത്രണം വളരെ വലിയൊരു കാര്യമാണ്. നമ്മൾ കൃഷി ചെയ്യുമ്പോഴും അതിൽ കൃഷി തുടങ്ങുമ്പോഴും ഒക്കെ തന്നെ കള നിയന്ത്രണം വളരെ നന്നായിട്ട് ചെയ്യേണ്ടതായിട്ട് ആവശ്യമാണ്. അതേപോലെ തന്നെ നമ്മൾ കെണി വിളകൾ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. ഈ പ്രത്യേകിച്ചും വഴുതനവർഗ വിളകളിൽ പ്രധാനമായിട്ടും ചെയ്യാൻ ആവണക്ക് ചുറ്റുപാടും വളർത്തുകയാണെങ്കിൽ നമുക്കൊരു പരിധിവരെ കീടങ്ങൾ കൃഷിസ്ഥലത്തേക്ക് കയറാതെ തന്നെ ഈ കെണി വിളകളിലേക്ക് നമുക്ക് സുരക്ഷിതമായിട്ട് കീടനാശിനി പ്രയോഗം കൊടുത്താൽ മതിയാവും. അതേപോലെ നമുക്ക് ചോളം നടുകയാണെങ്കിലും വെള്ളീച്ച പോലുള്ള ചെറിയ പ്രാണികളെ നമുക്ക് നിയന്ത്രിച്ച് നിർത്താനായിട്ട് സാധിക്കും.
1: ചുറ്റുമാണോ ചെയ്യേണ്ടത്?
0: അതെ, കെണിവിളകൾ നമ്മൾ കൃഷിസ്ഥലത്തിന് ചുറ്റുമായിട്ട് നട്ടുവെക്കുകയാണ്.

0: നമുക്ക് ഇതുപോലെ കീടങ്ങളെ നിയന്ത്രിക്കാം. ഇതൊക്കെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അമിതമായ കീടനാശിനി പ്രയോഗം ഒഴിവാക്കുക എന്നുള്ളതാണ്. കർഷകർ കീടനാശിനി ഉപയോഗിക്കുന്നതിന് മുൻപേ തന്നെ കൃഷിസ്ഥലത്ത് വളരെ സുരക്ഷിതമായിട്ട് ഒബ്സർവ് ചെയ്യണം, അതായത് നിരീക്ഷിച്ച് നോക്കണം നമ്മളുടെ പച്ചക്കറികളിൽ കീടങ്ങളാണോ രോഗങ്ങളാണോ എന്ന് മനസ്സിലാക്കി വേണം നമ്മൾ മരുന്ന് തളി കൊടുക്കാൻ. കൃത്യമായിട്ടും മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ല, കീടങ്ങളെ നമുക്ക് കാണാനായിട്ട് തന്നെ പറ്റും. അത് വണ്ടുകളായിട്ടായിരിക്കാം, പുഴുക്കളായിട്ടായിരിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ മൊട്ടക്കൂട്ടങ്ങളായിരിക്കാം, അതിൻ്റെ സമാധിയിലിരിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ വിസർജ്യ വസ്തുക്കളെ നമുക്ക് കാണാൻ പറ്റും, അല്ലെങ്കിൽ അത് തിന്ന ഭാഗങ്ങൾ കാണാൻ പറ്റും, അല്ലെങ്കിൽ അത് അരിപ്പ പോലെ അതിൻ്റെ ഹരിതകം മുഴുവൻ കാർന്നു നന്നായിട്ട് കാണാൻ പറ്റും, നീരൂറ്റി കുടിക്കുന്ന പ്രാണികൾ അടിയിലിരിക്കുന്നത് കാണാൻ പറ്റും. ഇതൊക്കെ നമുക്ക് ആരുടെയും സഹായമില്ലാതെ തന്നെ കണ്ണുകൊണ്ട് തന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇതിനുപരിയായിട്ട് നമ്മൾ രോഗങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ പ്രശ്നങ്ങളേറിയ രോഗങ്ങളും തന്നെയുണ്ട്. കർഷകർ വഴുതന, തക്കാളി, മുളക് ഇത് കൃഷി ചെയ്യുമ്പോൾ ഏറ്റവും അനുഭവിക്കുന്ന പ്രധാനപ്പെട്ട രോഗമാണ് ബാക്ടീരിയൽ വാട്ടം. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട രോഗം പരത്തുന്നത് അണുക്കളാണ്, അതായത് ബാക്ടീരിയ ആകാം, കുമിൾ രോഗങ്ങൾ അല്ലെങ്കിൽ ഫംഗസ് രോഗങ്ങളാകാം, വൈറസ് രോഗങ്ങളാകാം, ഇതൊക്കെ തന്നെ നമുക്ക് കണ്ണിൽ കാണാൻ പറ്റാത്ത തരത്തിലുള്ള അണുക്കളാണ്. ഈ അണുക്കളെ നമുക്ക് കാണാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ കാണുന്ന നിരീക്ഷിക്കുമ്പോൾ ലക്ഷണങ്ങളായിരിക്കാം. ഒന്നുകിൽ വാടിപ്പോകാം, ചീയലാകാം, അഴുകലാകാം, ഇലപ്പൊട്ടാകാം, മൂടുചീയലാകാം, ഇതൊക്കെ തന്നെ ലക്ഷണങ്ങൾ മാത്രമേ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ നമ്മൾ മുന്നേ കൂട്ടി കാണുക. കാരണം എന്താണെന്ന് ചോദിച്ചാൽ വഴുതനവർഗ വിളകളിൽ അത്യാവശ്യം നമ്മൾ പൂക്കൾ എത്തിക്കഴിയുമ്പോഴായിരിക്കും സാധാരണഗതിയിൽ രോഗങ്ങൾ പടരാൻ തുടങ്ങുന്നത്, ദ്രുതഗതിയിലായിരിക്കും ഈ വാട്ടം സംഭവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് കൃഷി ചെയ്യുമ്പോൾ തന്നെ മണ്ണിൽ അത്യാവശ്യം നല്ല രീതിയിൽ കുമ്മായ പ്രയോഗം ചെയ്യുക. കാരണം അമ്ലത്വ ക്രമീകരണം ഇതേപോലെ ബാക്ടീരിയൽ വാട്ടങ്ങൾക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതേപോലെ കർഷകർക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ബ്ലീച്ചിങ് പൗഡറിൻ്റെ പ്രയോഗം നല്ലതാണ്. അതായത് സെൻ്റ് ഒന്നിന് നമ്മൾ 2 കിലോഗ്രാം കുമ്മായ പ്രയോഗം ചെയ്ത് ഒരു 7 ദിവസം കഴിഞ്ഞതിന് ശേഷം അടുത്തൊരു സെൻ്റ് ഒന്നിന് ഒരു 6 കിലോഗ്രാം ബ്ലീച്ചിങ് പൗഡറും നമ്മൾ കൊടുത്തതിന് ശേഷം അടുത്തൊരു 7 ദിവസം കഴിയുമ്പോൾ നമ്മൾ നടുന്നതിനെക്കുറിച്ച് ക്രമീകരിച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ പ്രത്യേകിച്ച് നമുക്ക് ഈ വാട്ട രോഗത്തിനെ തടഞ്ഞു നിർത്താനായിട്ട് സാധിക്കും. തുടർന്ന് നമ്മൾ കൃഷി ചെയ്യുമ്പോൾ ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച വേപ്പിൻ പിണ്ണാക്ക് ചാണകപ്പൊടി മിശ്രിതം മണ്ണിൽ കൊടുക്കുക. തുടർന്ന് നമ്മൾ കൃഷി ചെയ്യുമ്പോൾ വീണ്ടും സ്യൂഡോമോണാസ് ഫ്ലൂറസൻസ് എന്നുള്ള മിത്ര ബാക്ടീരിയ നമ്മൾ മണ്ണിൽ ഒരു 10 മുതൽ 15 ദിവസം ഇടവേളകളിൽ സുരക്ഷിതമായിട്ട് കൊടുക്കുക. അതൊരു 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിലാണ് അത് മണ്ണിൽ പ്രത്യേകിച്ചും ചെടികളുടെ ചുവട്ടിൽ നമ്മൾ കുതിർത്ത് കൊടുക്കാം, ഇലകളിൽ തളിച്ചു കൊടുക്കാം. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ബാക്ടീരിയൽ വാട്ടത്തിനെ നമുക്ക് പ്രതിരോധിച്ച് നിർത്താനായിട്ട് സാധിക്കും.
1: ഒരു പ്രാവശ്യം വന്നാൽ പിന്നെ അത് നമുക്ക് ശരിയായി
0: എടുക്കാനായിട്ട് പാടായിരിക്കും. കാരണം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അടുത്തടുത്ത് ചെടികളിലേക്ക് വ്യാപിക്കുന്നതിൻ്റെ തോത് വളരെ പെട്ടെന്നായിരിക്കും. കാരണം വെള്ളത്തിൽ കൂടെയാകാം, മണ്ണിൽ കൂടെയാകാം, നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളിൽ കൂടെയാകാം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ബാക്ടീരിയൽ വാട്ടം തടയാൻ മുൻകരുതൽ എടുക്കേണ്ടതായിട്ട് വരും.
1: പിന്നെ കുമിൾ വാട്ടവും ഉണ്ടല്ലോ.
0: അതെ അതെ, കുമിൾ വാട്ടങ്ങളും ഉണ്ട്. കുമിൾ വാട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണഗതിയിലുള്ള പ്രതിരോധ മാർഗ്ഗങ്ങൾ ചെയ്യുന്നതിനുപരിയായിട്ട് അത്യാവശ്യം വരികയാണെങ്കിൽ ഒരു കുമിൾനാശിനികൾ നമുക്ക് പ്രയോഗിക്കാവുന്നതാണ്. അതിന് നമുക്ക് കോപ്പർ ബേസ്ഡ് ഫംഗിസൈഡ്സ്, അതായത് തുരിശു ചേർന്ന കുമിൾനാശിനികൾ നമുക്ക് ലഭ്യമാണ്. കോപ്പർ ഓക്സിക്ലോറൈഡ് നമുക്ക് ലഭ്യമാണ്, കോപ്പർ ഹൈഡ്രോക്സൈഡ് നമുക്ക് ലഭ്യമാണ്. കോപ്പർ ഓക്സിക്ലോറൈഡ് ആണെങ്കിൽ 3 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിലെന്ന തോതിലും, കോപ്പർ ഹൈഡ്രോക്സൈഡ് ആണെങ്കിൽ 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിലെന്ന തോതിലും നമുക്ക് കൊടുക്കാം. പിന്നെ നമുക്ക് തുടർച്ചയായിട്ട് ഫംഗൽ ഡിസീസ് അതല്ലെങ്കിൽ ബാക്ടീരിയൽ ഡിസീസ് വരുന്ന കൃഷി സ്ഥലങ്ങളാണെങ്കിൽ അടുത്ത പ്രാവശ്യം ആ കൃഷി അവിടെ ഒഴിവാക്കി മറ്റ് വിളകൾ അവിടെ ചെയ്യുന്നതായിരിക്കും പുതിയത്. വിള പരിക്രമണം വളരെ നല്ല ഒരു കാര്യമാണ്.
1: സൈക്കിൾ ഒന്ന് ബ്രേക്ക്
0: ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നത് നല്ലതാണ്. അതേപോലെ മണ്ണിൽ നമുക്ക് മറ്റൊരു പ്രയോഗം നടത്താൻ പറ്റുന്നതാണ് വാം അല്ലെങ്കിൽ വെസിക്കുലാർ ആർബിസ്കുലാർ മൈക്കോറൈസ. അതൊരു വേര് കുമിളാണ്. അതെന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ പ്രതിരോധ ശേഷി കൂട്ടും. തൈകൾ നടുന്ന സമയത്ത് നമുക്കിത് കൊടുക്കാം. ഇതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് പോട്ട്രയിൽ തൈകൾ നടുകയാണെങ്കിൽ 2 ഗ്രാം വീതം ആ മിശ്രിതത്തിൽ കൊടുക്കാം. അല്ല നമ്മൾ തവാരണയിൽ നടുകയാണെന്നുണ്ടെങ്കിൽ 5 ഗ്രാം മുതൽ 10 ഗ്രാം വരെ നമുക്ക് കൊടുക്കാം. അത് കൊടുക്കുന്നതിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ രോഗപ്രതിരോധ ശേഷി കിട്ടും, മണ്ണിൽ കിടക്കുന്ന അമിതമായ ഫോസ്ഫറസിനെ വലിച്ചെടുക്കാനായിട്ട് സാധിക്കും, വേരുപടലം കൂട്ടും, അത്യാവശ്യം ഒരു വരൾച്ചയെ പ്രതിരോധിക്കാനും സാധിക്കുന്നുണ്ട്.
1: പിന്നെ നമ്മൾ വിത്ത് നടുമ്പം അതിൻ്റെ ഒരു പരിചരണവും കൂടെ ചെയ്താൽ,
0: വിത്ത് പരിചരണം പറയുമ്പോൾ തീർച്ചയായും വിത്തിനെക്കുറിച്ചും നമ്മൾ നന്നായിട്ട് പഠിച്ച് വേണം ചെയ്യാൻ. കാരണം എന്ന് വെച്ചാൽ രോഗം ഉള്ള ചെടിയിൽ നിന്ന് ഒരു കാരണവശാലും വിത്ത് ശേഖരിക്കരുത് ഇത്തരത്തിലുള്ള വിളകൾക്ക് പ്രത്യേകിച്ചും. കാരണം ഇതിനകത്ത് വൈറസ് രോഗങ്ങളുണ്ട് അല്ലെങ്കിൽ തന്നെ ഫംഗസ് രോഗങ്ങളുണ്ട്. പ്രത്യേകിച്ച് മുളകിലൊക്കെ ആണെങ്കിൽ അഴികൾ രോഗങ്ങളൊക്കെ വ്യാപകമായിട്ട് കാണുന്നതാണ്. മുളകിൻ്റെ കായകളുടെ അഴികളുണ്ട്, ഇലകളുടെ

0: ചെടികളുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള അഴുകൽ രോഗങ്ങളുള്ള ചെടികളുടെ വിത്തുകളൊന്നും ഒരു കാരണവശാലും നമ്മൾ ശേഖരിച്ച് അടുത്ത കൃഷിക്ക് ഉപയോഗിക്കരുത്. അപ്പോൾ അഥവാ നമ്മൾ കൃഷിക്ക് ഉപയോഗിക്കുന്ന വിത്തുകൾ ഏതാണെങ്കിൽ തന്നെയും നമ്മളൊരു വിത്ത് പരിചരണം നല്ലത് തന്നെയാണ്. ഒരു കിലോഗ്രാം വിത്തിന് ഒരു രാസ കുമിൾനാശിനി പരിചരണമാണെങ്കിൽ നമുക്ക് ബാവസ്റ്റിന് ഉപയോഗിക്കാം, അതായത് കാർബൺ ഡയോക്സൈഡ് എന്നുള്ള കെമിക്കൽ ഉപയോഗിക്കാം. അത് ഒരു കിലോഗ്രാം വിത്തിന് 2 ഗ്രാം എന്ന രീതിയിൽ നമ്മൾ കൊടുത്താൽ മതിയാവും. അതേസമയം ജൈവ നിയന്ത്രണ മാർഗത്തിലാണെങ്കിൽ സ്യൂഡോമോണാസ് നമുക്ക് ഉപയോഗിക്കാം. അതേപോലെ നമ്മൾ ഇതിൻ്റെ തൈകൾ പറിച്ചു നടുമ്പോഴും നമുക്ക് ആ വേരുകളെയും വേണമെങ്കിൽ പരിചരിച്ചിട്ട് വേണമെങ്കിൽ കൊടുക്കാം. കാരണം പരിചരിക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ മണ്ണിൽ കൊണ്ട് നടുമ്പോൾ വേരുകൾക്ക് ഒരു രോഗപ്രതിരോധ ശേഷി കൊടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ വിത്ത് നടുമ്പോഴും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നല്ല ആരോഗ്യമുള്ള വിത്ത്, ഗുണമേന്മയുള്ള വിത്ത്, അത് വിശ്വാസമുള്ള സ്രോതസ്സിൽ നിന്ന് തന്നെ വാങ്ങിച്ച് തയ്യാറാക്കി കൃഷി ചെയ്യാനായിട്ട് ഉപയോഗിക്കുക. പ്രത്യേകിച്ച് ഈ പച്ചക്കറിയിലെ ഈ വഴുതനവർഗ്ഗ വിളകളുടെ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ അത് ഏകദേശം 3 മുതൽ 6 മാസം വരെ നീണ്ടു നിൽക്കുന്ന ഒരു വിളയാണ്. നമുക്ക് ഈ പറയുന്ന കൃഷിസ്ഥലങ്ങളിലെല്ലാം തന്നെ ചെല്ലുമ്പോഴും അത്യാവശ്യം വീട്ടാവശ്യത്തിൽ കൃഷി ചെയ്യുന്നവർക്കാണെങ്കിൽ ഇത് 1 or 2 കായ്കളാണെങ്കിൽ പോലും അവർക്ക് സുരക്ഷിതമായിട്ട് വലിയ കീടനാശിനികളില്ലാതെ ചെയ്യാം. അതേപോലെ നമുക്ക് മുളകെന്ന് പറയുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്രോപ്പാണ്. കീടനാശിനികളുടെ അമിതമായ പ്രയോഗം മുളകിൽ വരാറുണ്ട്. കേരള കാർഷിക സർവകലാശാലയുടെ വളരെ പ്രതിരോധ ശേഷിയുള്ള ഉജ്ജ്വല, അനുഗ്രഹ എന്ന ഇനങ്ങളൊക്കെ നമുക്ക് കൃഷി ചെയ്യാം. അതിനോടുപരിയായിട്ട് കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ നമ്മൾ കൂടുതലായിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നൊരു ഇനമാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോർട്ടിക്കൾച്ചർ റിസർച്ച് ബാംഗ്ലൂരിൻ്റെ അർഖഖ്യാതി എന്ന് പറയുന്നൊരു ഇനം. അത് കാര്യമുളകം നമ്മൾ തിരുവനന്തപുരം ജില്ലയിൽ അറിയപ്പെടും. എന്നിരുന്നാൽ പോലും വളരെ നല്ല അത്യാവശ്യം പ്രതിരോധ ശേഷിയും അതുപോലെ കായ്ഫലം കൂടുതലുള്ള ഒരു വിളയും തന്നെയാണ്. നമ്മൾ അതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മുളക് ചെയ്യുമ്പോഴും നേരത്തെ പറഞ്ഞ പോലെ മണ്ണിൻ്റെ അമ്ലത്വം വളരെ കൃത്യമായിട്ട് ക്രമീകരിക്കണം. അതിനോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ പോലെ ബ്ലീച്ചിങ് പൗഡറിൻ്റെ ലായനി തയ്യാറാക്കി നമ്മൾ ഒഴിക്കേണ്ടതായിട്ടൊക്കെ വരും. പക്ഷേ അതിന് ഒപ്പം മഞ്ഞക്കെണികൾ, നീലക്കെണികൾ, വെള്ളക്കെണികൾ, ഇത് മൂന്നും തന്നെ നമ്മൾ കൃഷിസ്ഥലത്ത് ഉപയോഗിക്കുക. മഞ്ഞക്കെണികളാണെങ്കിൽ വെള്ളീച്ചകളെയും, അതേപോലെ നീലക്കെണികളാണെങ്കിൽ എലപ്പേനുകളെയും, വെള്ളക്കെണികളാണെങ്കിൽ വെള്ളീച്ചകളെയും, അതേപോലെ തന്നെ മുഞ്ഞ ഇതുപോലെ ചെറിയ പ്രാണികളെല്ലാം തന്നെ ആകർഷിക്കുന്നുണ്ട്. അതിലുപരിയായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ചെറിയ മുരടിപ്പ് വരും. അത് 2 തരത്തിലും നമുക്ക് മനസ്സിലാക്കാം. ഒന്നെന്ന് പറഞ്ഞാൽ വൈറസ് രോഗം ബാധിച്ചുള്ള മുരടിപ്പ് വരാം, അല്ലെന്നുണ്ടെങ്കിൽ ഈ നീരൂറ്റി കുടിക്കുന്ന പ്രാണികൾ എലപ്പേനാകാം, വെള്ളീച്ചയാകാം, ഇതൊക്കെ തന്നെ നീരൂറ്റി കുടിക്കുമ്പോഴും അതിൻ്റെ മുകള ഭാഗങ്ങൾ മുരടിച്ചു പോകുന്നൊരവസ്ഥയിലേക്ക് മാറും. അപ്പം നമ്മൾ ആദ്യം തന്നെ ആ മുകള ഭാഗങ്ങൾ ഒടിച്ചു മാറ്റി അത് വൈറസ് രോഗമല്ല എന്ന് സ്ഥിരീകരിക്കാനായിട്ട് അതിനുശേഷം നമ്മളൊരു വേപ്പതിഷ്ഠിത കീടനാശിനികൾ തയ്യാറാക്കി തളിക്കുക. അതിനോടൊപ്പം തന്നെ നമുക്കൊരു മിത്രകുമിൾ ലഭ്യമാണ്, ലെക്കാനി സീലിയം ലെക്കാനി. ഇത് നമുക്ക് സുരക്ഷിതമായിട്ട് ഉപയോഗിക്കാം. ലായനി രൂപത്തിലാണെങ്കിൽ 5 മില്ലി/ലിറ്റർ വെള്ളത്തിലും, പൊടി രൂപത്തിലാണെങ്കിൽ 20 ഗ്രാം/ലിറ്റർ വെള്ളത്തിലും എന്ന തോതിൽ നമുക്ക് തളിച്ചു കൊടുക്കാം. എന്തിനാണെന്ന് ചോദിച്ചാൽ ഇത്തരത്തിലുള്ള ചെറിയ പ്രാണികൾക്ക് രോഗം വരുത്തി കൊല്ലാനുള്ള ഒരു മിത്രകുമിളാണ്. ഇതൊക്കെ തന്നെ തളിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇലകളുടെ അടിഭാഗത്ത് വേണം ഇതിൻ്റെ തളി ചെല്ലാനായിട്ട്. കെണികൾ ഉപയോഗിക്കുമ്പോഴും നമ്മൾ ചെടികളുടെ ഉപരിതലത്തിന് മുകളിൽ, പ്രത്യേകിച്ചും ഇലപ്രതലത്തിൻ്റെ 1 അടി മുകളിലായിട്ടെങ്കിലും തന്നെ ഈ കെണികൾ സ്ഥാപിക്കണം. ഒരു കാരണവശാലും ഇലകളുടെ അടിയിലായിട്ടല്ല കെണികൾ വെക്കേണ്ടത്, മുകളിലായിട്ട്. എന്നിരുന്നാൽ മാത്രമേ ഈ വെളിച്ചത്തിലേക്ക് ചെറിയ ഈച്ചകൾ ആകർഷിക്കത്തുള്ളൂ. ഈ കെണികൾ തന്നെ നമുക്ക് വിപണിയിൽ 25 മുതൽ 50 രൂപ നിരക്കിൽ റെഡിമെയ്ഡായിട്ട് അവൈലബിൾ ആയിരിക്കും. പക്ഷേ സ്വന്തമായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ നിർമ്മിക്കാൻ പറ്റും. അത് മഞ്ഞക്കളറാണെങ്കിൽ മഞ്ഞ തരത്തിലുള്ള പെയിൻറ്റോ, അല്ലെങ്കിൽ നീലയാണെങ്കിൽ നീലക്കളറോ, വെള്ളയാണെങ്കിൽ വെള്ളക്കളറിലോ ഒക്കെ ആക്കിയിട്ട് നമുക്ക് പ്ലാസ്റ്റിക് ഷീറ്റോ അല്ലെ തകരപ്പാട്ടോ ഏത് കളറിലും നമുക്ക് ഇത് ഉപയോഗിക്കാം. അതിൻ്റെ മുകളിലായിട്ട് സ്വല്പം ആവണക്കെണ്ണ അല്ലെങ്കിൽ ഗ്രീസ് പുരട്ടിയാൽ മതിയാവും. അപ്പം അത് തോർന്നു പോകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ആഴ്ചയിലാഴ്ചയിൽ ഒന്ന് വീണ്ടും ഒന്ന് പുരട്ടി കൊടുക്കുക. അതേപോലെ നമുക്ക് ബന്ദി ചെടികൾ എക്കോളജിക്കൽ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധിവരെ ചെറിയ കീടങ്ങളെ മാറ്റി നിർത്താനായിട്ട് സാധിക്കും.
1: ബിന്ദു മേഡം, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഇത്രയും നല്ലൊരു ചർച്ച നമുക്ക് ചെയ്യാൻ സാധിച്ച്, വഴുതനവർഗ വിളകളിൽ വരുന്ന രോഗങ്ങളും കീടങ്ങളും എങ്ങനെയാണ് നമ്മൾ അതിനെ നിയന്ത്രിക്കേണ്ടത് ഈ കാര്യം വളരെ വിശദമായിട്ട് തന്നെ നമ്മുടെ കർഷകർക്ക് പറഞ്ഞു കൊടുത്ത് വളരെ നന്ദി.
0: താങ്ക് യു സർ.
2: വഴുതനവർഗ വിളകളിലെ രോഗനിയന്ത്രണം എന്ന വിഷയത്തെക്കുറിച്ച് തിരുവനന്തപുരം മിത്രനികേതൻ ICAR കൃഷിവിജ്ഞാന കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞ ശ്രീമതി ബിന്ദു ആർ മാത്യൂസുമായി ഷിബു ജോർജ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

ഉയർത്തുന്നതിന് അത്യന്താപേക്ഷിതമാണ്. ഈ ലക്ഷ്യം മുൻനിർത്തിയാണ് കേന്ദ്ര സർക്കാർ അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട്, ചുരുക്കത്തിൽ AIF എന്ന പദ്ധതി നടപ്പിലാക്കുന്നത്. അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിന്റെ പ്രധാന ലക്ഷ്യം വിളവെടുപ്പിന് ശേഷമുള്ള കാർഷികാടിസ്ഥാന സൌകര്യങ്ങൾ വികസിപ്പിക്കുകയാണ്. ഗോഡൌണുകൾ, സംഭരണശാലകൾ, കോൾഡ് സ്റ്റോറേജുകൾ, പ്രോസസിംഗ് യൂണിറ്റുകൾ, പാക്കിംഗ് സെന്ററുകൾ, കാർഷിക വിപണന അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവ സ്ഥാപിക്കാൻ ഈ പദ്ധതി സാമ്പത്തിക പിന്തുണ നൽകുന്നു. ഈ പദ്ധതിയുടെ ഭാഗമായി കർഷക സംഘടനകൾ, FPOകൾ, സഹകരണ സംഘങ്ങൾ, കാർഷിക സംരംഭകർ, സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയവർക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ ലഭ്യമാകുന്നു. കൂടാതെ പലിശയിൽ ഇളവും ക്രെഡിറ്റ് ഗ്യാരണ്ടി സൌകര്യവും പദ്ധതിയുടെ പ്രത്യേകതയാണ്. ഇതുവഴി കാർഷിക മേഖലയിൽ സ്വകാര്യ നിക്ഷേപം വർദ്ധിപ്പിക്കാനും ഗ്രാമീണ തൊഴിൽ സാധ്യതകൾ സൃഷ്ടിക്കാനും കഴിയും. അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് വഴി കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് മൂല്യവർദ്ധന സാധ്യമാകുന്നു. വിളകൾ സംഭരിച്ച് അനുയോജ്യമായ സമയത്ത് വിപണിയിലെത്തിക്കാൻ കഴിയുന്നതിനാൽ

കർഷകരുടെ ഉന്നമനത്തിനായി വിവിധ പദ്ധതികൾ ഇന്ന് നിലവിലുണ്ട്. ഇന്നത്തെ പരിപാടിയിൽ അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് എന്താണെന്ന് നോക്കാം. കൃഷിയിലെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതോടൊപ്പം വിളവെടുപ്പിന് ശേഷമുള്ള നഷ്ടങ്ങൾ കുറയ്ക്കുന്നതും കർഷകരുടെ വരുമാനം

0: സെന്ററുകൾ, കാർഷിക വിപണന അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവ സ്ഥാപിക്കാൻ ഈ പദ്ധതി സാമ്പത്തിക പിന്തുണ നൽകുന്നു. ഈ പദ്ധതിയുടെ ഭാഗമായി കർഷക സംഘടനകൾ, FPOകൾ, സഹകരണ സംഘങ്ങൾ, കാർഷിക സംരംഭകർ, സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയവർക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ ലഭ്യമാകുന്നു. കൂടാതെ പലിശയിൽ ഇളവും ക്രെഡിറ്റ് ഗ്യാരണ്ടി സൌകര്യവും പദ്ധതിയുടെ പ്രത്യേകതയാണ്. ഇതുവഴി കാർഷിക മേഖലയിൽ സ്വകാര്യ നിക്ഷേപം വർദ്ധിപ്പിക്കാനും ഗ്രാമീണ തൊഴിൽ സാധ്യതകൾ സൃഷ്ടിക്കാനും കഴിയും. അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് വഴി കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് മൂല്യവർദ്ധന സാധ്യമാകുന്നു. വിളകൾ സംഭരിച്ച് അനുയോജ്യമായ സമയത്ത് വിപണിയിലെത്തിക്കാൻ കഴിയുന്നതിനാൽ കർഷകർക്ക് മികച്ച വില ലഭിക്കുന്നു. അതോടൊപ്പം ഭക്ഷ്യനഷ്ടം കുറയുകയും ഉപഭോക്താക്കൾക്ക് ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ലഭ്യമാകുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ, അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് എന്നത് കൃഷിയെ ഉൽപാദനഘട്ടത്തിൽ മാത്രം ഒതുക്കാതെ മൂല്യശൃംഖലയുടെ മുഴുവൻ ഘട്ടങ്ങളിലേക്കും വ്യാപിപ്പിക്കുന്ന ഒരു ദീർഘദർശന പദ്ധതിയാണ്. കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കാനുള്ള ലക്ഷ്യത്തിലേക്ക് മുന്നേറുന്നതിൽ ഈ പദ്ധതി നിർണായക പങ്കുവഹിക്കുന്നു.
1: വയലും വീടും പരിപാടിയുടെ തുടക്കത്തിൽ നമ്മളൊരു ചോദ്യം ചോദിച്ചിരുന്നു. ചോദ്യം ഇതായിരുന്നു, വീട്ടിൽ നായ്ക്കളെ വളർത്തുന്നതിന് എന്തെങ്കിലും നിയമങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ടോ? ഉത്തരം ഉണ്ട്. വളർത്തു നായ്ക്കൾക്ക് എല്ലാ വർഷവും പേവിഷ പ്രതിരോധ കുത്തിവയ്പ്പ് നൽകിയിരിക്കണം. വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിൽ അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് ലൈസൻസും എടുക്കേണ്ടതാണ്. മാത്രമല്ല, ഇത് ഓരോ വർഷവും പുതുക്കുകയും വേണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വീട്ടിൽ നായ്ക്കളെ വളർത്തുന്നതിന് അറിഞ്ഞിരിക്കേണ്ട നിയമവശങ്ങൾ. ഇന്നത്തെ വയലും വീടും ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്. നിർവഹണ സഹായം ലിജി അനിൽ.
2: ഇതാ കാർഷിക വിജ്ഞാനം വീട്ടുപഠിക്കൽ. എല്ലാ ദിവസവും രാവിലെ കാർഷിക മേഖലാ വാർത്തകൾ.
3: കർഷകരും കൃഷിയെ സ്നേഹിക്കുന്നവരും ദൈനംദിനം അറിയേണ്ട വാർത്തകളും അറിയിപ്പുകളും സന്ദേശങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കാർഷിക മേഖലാ വാർത്തകൾ.

ആകാശവാണി തൃശൂർ. സമയം 7 മണി കഴിഞ്ഞ് 19 മിനിറ്റ്. നാളെ രാവിലെ 7:10 റൈറ്റ് ട്രാക്ക്. പ്രധാന എഞ്ചിനീയറിംഗ് കോഴ്സുകളെക്കുറിച്ചും സഹകരണ മേഖലയിലേക്ക് വഴികാട്ടിയാകുന്ന കോഴ്സുകളെക്കുറിച്ചും എഡ്യൂക്കേഷൻ കരിയർ കൺസൾട്ടന്റ് ഡോക്ടർ ടി പി സേതുമാധവൻ സംസാരിക്കുന്നു. 7:40 കഥകൾ അതിസാദരം. ഫറൂഖി മുറഖാമി എഴുതിയ ജാപ്പനീസ് കഥയുടെ മലയാള മൊഴിമാറ്റം അവതരണം മെജോ. ഒരു ഏപ്രിൽ മാസ പുലരിയിൽ 100% അനുരൂപയായ പെൺകുട്ടിയെ കണ്ടുമുട്ടിയപ്പോൾ അവസാന ഭാഗം കേൾക്കാം. നാളെ രാവിലെ 7:40 കഥകൾ അതിസാദരം.

0: നെടുനേന്ത്രൻ തൈ ഒന്നിന് 40 രൂപ നിരക്കിലും രാവിലെ 10 മണി മുതൽ വൈകിട്ട് 4 മണി വരെ ലഭ്യമാണ്. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയാം. 9048 1781 01. മറ്റൊരു നമ്പർ 04872 43 85 76. ഫോൺ നമ്പറുകൾ ആവർത്തിക്കാം. 9048 1781 01. മറ്റൊരു നമ്പർ 04872 43 85 76. കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപന വിഭാഗത്തിന് കീഴിലുള്ള തൃശൂർ മണ്ണുത്തിയിലെ കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ 85 ദിവസം പ്രായമായ BV 380 ഇനം കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് തയ്യാറായിരിക്കുന്നു. വില 1 175 രൂപ മാത്രം. ബുക്കിംഗിനായി വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 8547 07 0773. ഒരു നമ്പർ കൂടി 04872 37 0773. ഫോൺ നമ്പറുകൾ ആവർത്തിക്കാം. 8547 07 0773. ഒരു നമ്പർ കൂടി 04872 37 0773. റബ്ബർ ബോർഡ് റീജിയണൽ ഓഫീസിന് കീഴിലുള്ള റബ്ബർ കർഷകർക്ക് റബ്ബർ തൈകൾ വിതരണം ചെയ്യുന്നു. RR2 105, RR2 430 എന്നീ ഇനം നടീൽ വസ്തുക്കളാണ് പാലക്കാട് ജില്ലയിലെ റബ്ബർ ബോർഡിന് കീഴിലുള്ള കാഞ്ഞിക്കുളം റബ്ബർ നഴ്സറിയിൽ നിന്നും വിതരണം ചെയ്യുന്നത്. റബ്ബർ തൈകൾ 1 100 രൂപയാണ് വില നിശ്ചയിച്ചിരിക്കുന്നത്. ആവശ്യമുള്ള കർഷകർ രാമവർമ്മപുരത്തുള്ള റബ്ബർ ബോർഡ് റീജിയണൽ ഓഫീസിൽ അപേക്ഷയും പണവും അടക്കേണ്ടതും അതിനുശേഷം അപേക്ഷകനോ അല്ലെങ്കിൽ അദ്ദേഹം അധികാരപ്പെടുത്തിയ ആളോ റീജിയണൽ ഓഫീസിൽ നിന്നും ലഭിക്കുന്ന കത്തും പണമടച്ച റസീതും സഹിതം പാലക്കാട് ജില്ലയിലെ റബ്ബർ ബോർഡിന് കീഴിലുള്ള കാഞ്ഞിക്കുളം റബ്ബർ നഴ്സറിയിൽ ഹാജരായി നടീൽ വസ്തുക്കൾ ഏറ്റുവാങ്ങേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746 574284 എന്ന നമ്പറുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 9746 574284. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള കണ്ണാറ വാഴ ഗവേഷണ കേന്ദ്രത്തിൽ ജൈവരോഗ കീടനിയന്ത്രണ സൂക്ഷ്മാണുക്കളും ജീവാണുവളങ്ങളും വ്യാപകമായി ഉൽപ്പാദിപ്പിച്ച് വിതരണത്തിന് തയ്യാറായിരിക്കുന്നു. രോഗനിയന്ത്രണത്തിന് സൂക്ഷ്മാണുക്കളായ സ്യൂഡോമോണാസ് ഫ്ലൂറൻസസ്, ട്രൈക്കോഡെർമ വിരിഡെ എന്നിവ പൊടി രൂപത്തിലും ദ്രാവക രൂപത്തിലും ലഭ്യമാണ്. കീടനിയന്ത്രണോപാധികളായ ബ്യൂവേറിയ ബാസിയാന, ലെക്കാനിസീലിയം ലെക്കാനി, മെറ്റാറൈസിയം, പേസിലോമൈസസ് തുടങ്ങിയവ ലഭ്യമാണ്. ജീവാണുവളങ്ങളായ മൈക്കോറൈസ, ഫോസ്ഫറസ് ജീവാണുവളം, അസോസ്പൈറിലം എന്നിവയും ജൈവകീടരോഗ നിയന്ത്രണ കോമ്പി പാക്കറ്റുകൾ, വെർമി കമ്പോസ്റ്റ്, നീം ഗാർലിക് സോപ്പ് എന്നിവയും തയ്യാറാണ്. ആവശ്യക്കാർക്ക് വേണ്ട അളവിൽ പാക്ക് ചെയ്ത് നൽകുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസ് സമയത്ത് ബന്ധപ്പെടുക. ഫോൺ നമ്പറുകൾ ഇനി പറയാം. 04872 69908 7. മറ്റൊരു നമ്പർ 9747 23 85 32. ഫോൺ നമ്പറുകൾ ആവർത്തിക്കാം. 04872 69908 7. ഒരു നമ്പർ കൂടി 9747 23 85 32. ഗ്രാമക്ഷേമ വാർത്തകളാണ് ഇതുവരെ കേട്ടത്.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി, തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: ചൊവ്വ വ്യാഴം ഞായർ രാവിലെ 7 മണിക്ക്
3: മൗലാന ഹോസ്പിറ്റൽ ഗ്രാമക്ഷേമ വാർത്തകൾ.
2: പ്രായോജകർ
3: പെരിഫറൽ വാസ്കുലർ ഡിസീസ് നേരത്തെ കണ്ടെത്താം.
2: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കീസ്റ്റാൻ തൃശൂർ സേവന വാർത്തകൾ.
5: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:20.
4: പ്രായോജകർ കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
6: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില.
4: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25.
6: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
4: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
0: ആകാശവാണി തൃശൂർ. ഇനി 7:25 വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ. ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. പൌരത്വം നിർണയിക്കുന്നതും ഒരാളെ വിദേശിയായി പ്രഖ്യാപിക്കുന്നതും നിയമാനുസൃതമായ നടപടികളിലൂടെയാകണമെന്ന് സുപ്രീംകോടതി. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച 2 മലയാളികൾ ഉൾപ്പെടെ 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്ന് മുംബൈയിലെത്തിക്കും.
7: രാജ്യത്ത്

ആകാശവാണി തൃശൂർ ഗ്രാമക്ഷേമ വാർത്തകൾ. കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയിലെ തൃശൂർ വെള്ളാനിക്കര ക്യാമ്പസിലുള്ള ബയോടെക്നോളജി ഡിപ്പാർട്ട്മെന്റിൽ ടിഷ്യൂ കൾച്ചർ വാഴത്തൈകൾ വിൽപ്പനയ്ക്ക് ലഭ്യമാണ്. റോബസ്റ്റ തൈ ഒന്നിന് 25 രൂപ നിരക്കിലും

0: ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ നാളെ തുടക്കം കുറിക്കും. 668 കോടി രൂപയുടെ പദ്ധതികൾ 53 ലക്ഷം ഗുണഭോക്താക്കൾക്ക് പ്രയോജനപ്പെടും. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഗോള ടെക്സ്റ്റൈൽ മേളയായ ഭാരത് ടെക്സ് 2026 നാളെ ന്യൂഡൽഹിയിൽ തുടക്കമാകും. ജോർദാൻ, ബഹ്റൈൻ, കുവൈത്ത് എന്നിവിടങ്ങളിലെ അമേരിക്കൻ സൈനിക താവളങ്ങളിൽ ആക്രമണം നടത്തി ഇറാൻ. ലോർഡ്സിൽ ആദ്യ ടെസ്റ്റ് വിജയം നേടുന്ന വനിതാ ടീം എന്ന റെക്കോർഡ് സ്വന്തമാക്കി ഇന്ത്യ. ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചത് 270 റൺസിന്. വാർത്തകൾ വിശദമായി. പൌരത്വം നിർണയിക്കുന്നതും ഒരാളെ വിദേശിയായി പ്രഖ്യാപിക്കുന്നതും നിയമാനുസൃതമായ നടപടികളിലൂടെയാവണമെന്ന് സുപ്രീംകോടതി. അസമിലെ ഫോറിനേഴ്സ് ട്രൈബ്യൂണലുകൾ വിദേശികളായി പ്രഖ്യാപിച്ച 27 പേരുടെ ഹർജി പരിഗണിക്കവെയാണ് കോടതിയുടെ പരാമർശം. ട്രൈബ്യൂണൽ ഉത്തരവുകൾ ശരിവച്ച ഗുവാഹത്തി ഹൈക്കോടതിയുടെ വിധിയും സുപ്രീംകോടതി റദ്ദാക്കി. ദേശീയ ഐക്യം ശക്തിപ്പെടുത്തുന്നതിനുള്ള മികച്ച സംരംഭമാണ് ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് പദ്ധതിക്ക് കീഴിലുള്ള NCCയുടെ കേഡറ്റ് എക്സ്ചേഞ്ച് പ്രോഗ്രാം എന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. നശാമുക്ത് ഭാരത് അഭിയാൻ, സ്വച്ഛ് ഭാരത് അഭിയാൻ എന്നിവയുൾപ്പെടെയുള്ള NCCയുടെ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളെയും അദ്ദേഹം പ്രശംസിച്ചു. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച 2 മലയാളികൾ ഉൾപ്പെടെ 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്ന് നാട്ടിലെത്തിക്കും. വിയറ്റ്നാം എയർലൈൻസിന്റെ വിമാനം ഇന്ത്യൻ സമയം രാത്രി 9:30 മുംബൈ ഛത്രപതി ശിവജി മഹാരാജ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിച്ചേരുമെന്ന് വിയറ്റ്നാമിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. കൊട്ടാരക്കര സ്വദേശികളായ AC തോമസ്, ഭാര്യ ലോവേനി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ മുംബൈയിൽ നിന്നും നാളെ രാവിലെ 6:30 പുറപ്പെടുന്ന എയർ ഇന്ത്യ വിമാനത്തിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല വ്യവസായ പ്രതിനിധി സംഘം സ്പെയിനിലെത്തി. ഇന്ത്യയുടെ സാമ്പത്തിക വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി സംഘം ബെൽജിയം, ഫിൻലൻഡ് എന്നീ രാജ്യങ്ങളും സന്ദർശിക്കുന്നുണ്ട്. ഈ മാസം 17 വരെയാണ് സന്ദർശനം. സാമ്പത്തിക സേവനങ്ങളുമായി ബന്ധപ്പെട്ട സൈബർ സുരക്ഷാ ഭീഷണി, ഡാറ്റ മോഷണം, ഒറ്റപ്പെട്ട തട്ടിപ്പുകൾ തുടങ്ങിയവയിൽ മാത്രമായി ഒതുങ്ങുന്നില്ലെന്ന് കേന്ദ്ര സർക്കാർ. ഇലക്ട്രോണിക്സ് വിവരസാങ്കേതിക മന്ത്രാലയത്തിന്റെ 2025-26 റിപ്പോർട്ടിൽ ഇക്കാര്യം വ്യക്തമാക്കുന്നു. വിശദാംശങ്ങളിലേക്ക്.
1: സൈബർ സുരക്ഷ, അപകട സാധ്യതകൾ, ഇടപാടുകളിലെ സമഗ്രത, ഉപഭോക്താക്കളുടെ വിശ്വാസം, പ്രവർത്തന തുടർച്ച, ഡിജിറ്റൽ അടിസ്ഥാന സൌകര്യങ്ങളിലുള്ള ആത്മവിശ്വാസം എന്നിവയിലേക്ക് വ്യാപിച്ചിട്ടുണ്ടെന്ന് മന്ത്രാലയം ഇന്ന് ന്യൂഡൽഹിയിൽ പുറത്തിറക്കിയ റിപ്പോർട്ടിൽ പറയുന്നു. സാമ്പത്തിക മേഖലയുടെ ദ്രുതഗതിയിലുള്ള ഡിജിറ്റൽ പരിവർത്തനത്തിലെ സൈബർ അപകട സാധ്യതകളും വർദ്ധിച്ചു വരികയാണ്. ബാങ്കിംഗ്, ഇൻഷുറൻസ്, സാമ്പത്തിക സേവനങ്ങൾ എന്നിവയെ രൂപപ്പെടുത്തുന്ന സൈബർ സുരക്ഷാ രംഗത്തിന്റെ സമഗ്രമായ വിശകലനം ഡിജിറ്റൽ ത്രെഡ് റിപ്പോർട്ട് നൽകുന്നു. സൈബർ ഭീഷണികളെ നേരിടുന്നതിന് ധനകാര്യ സ്ഥാപനങ്ങൾ, സൈബർ സുരക്ഷാ പ്രൊഫഷണലുകൾ ഉൾപ്പെടെയുള്ളവർ മുൻകൈയെടുക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: രാജ്യത്ത് 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ നാളെ തുടക്കം കുറിക്കും. 668 കോടി രൂപയുടെ പദ്ധതികൾ 53 ലക്ഷം ഗുണഭോക്താക്കൾക്ക് പ്രയോജനപ്പെടും. തെലങ്കാനയിലെ ESI ആശുപത്രിയിലാണ് ഉദ്ഘാടന ചടങ്ങ്. തെലങ്കാനയ്ക്ക് പുറമെ അസം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, കോട്ട, രാജസ്ഥാൻ എന്നിവിടങ്ങളിലെ ESI ആശുപത്രികളിലാണ് പദ്ധതി ആരംഭിക്കുന്നത്. അയോധ്യയിലെ രാമജന്മഭൂമി ക്ഷേത്രത്തിൽ ലഭിച്ച സംഭാവനകൾ സംബന്ധിച്ച് നിലവിലെ വിശദാംശങ്ങൾ സമർപ്പിക്കാൻ ഉത്തർപ്രദേശ് സർക്കാരിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തോട് സുപ്രീംകോടതി ആവശ്യപ്പെട്ടു. സംഭാവനകളുടെ ദുരുപയോഗം സംബന്ധിച്ച് CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജികളിൽ കേന്ദ്ര, സംസ്ഥാന സർക്കാരുകൾക്കും ക്ഷേത്ര ട്രസ്റ്റിനും കോടതി നോട്ടീസ് അയച്ചു. കഴിഞ്ഞ മാസം 13 ഉത്തർപ്രദേശ് സർക്കാർ 3-അംഗ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഗോള ടെക്സ്റ്റൈൽ മേളയായ ഭാരത് ടെക്സ് 2026 നാളെ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ തുടക്കമാകും. മേളയുടെ 3-ാം പതിപ്പാണിത്. ഒരു റിപ്പോർട്ട്.
1: വസ്ത്രധാരണം, ഫാഷൻ, സുസ്ഥിരത, സാങ്കേതികവിദ്യ, നവീകരണം, നിക്ഷേപം, അന്താരാഷ്ട്ര വ്യാപാരം എന്നിവയിൽ ആഗോളതലത്തിൽ രാജ്യം കൈവരിക്കുന്ന നേട്ടങ്ങൾ വിളിച്ചോതുന്നതാണ് ഭാരത് ടെക്സ് രാജ്യാന്തര മേള. 4 ദിവസം നീളുന്ന മേളയിൽ 20,000-ത്തിലധികം വസ്ത്ര ടെക്സ്റ്റൈൽ ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കും. 14 രാജ്യങ്ങളിൽ നിന്നുള്ള അന്താരാഷ്ട്ര പ്രദർശകർ പങ്കെടുക്കുമെന്ന് ഭാരത് ടെക്സ് ട്രേഡ് ഫെഡറേഷൻ ചെയർമാൻ നരേൻ ഗോയങ്ക പറഞ്ഞു. നിർമ്മാതാക്കൾ, കയറ്റുമതിക്കാർ, നിക്ഷേപകർ, അന്താരാഷ്ട്ര പ്രതിനിധി സംഘങ്ങൾ, കരകൌശല വിദഗ്ധർ, സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയവയും മേളയുടെ ഭാഗമാകും. 11 സംസ്ഥാനങ്ങളുടെ പങ്കാളിത്തവും ഇത്തവണയുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഈ വർഷം ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള കാലയളവിൽ ഇന്ത്യയുടെ മൊത്തം കയറ്റുമതി 232 ബില്യൺ US ഡോളറിലധികമാണെന്ന് റിപ്പോർട്ട്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 11.37% വളർച്ച രേഖപ്പെടുത്തിയതായി വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. രത്നങ്ങൾ, ആഭരണങ്ങൾ, എഞ്ചിനീയറിംഗ് സാധനങ്ങൾ, ജൈവ അജൈവ രാസവസ്തുക്കൾ, ഇലക്ട്രോണിക് സാധനങ്ങൾ എന്നിവ ജൂണിലെ വ്യാപാര കയറ്റുമതി വളർച്ച രേഖപ്പെടുത്തി.

0: ഉൾപ്പെടുത്തിയവയിൽ ഉൾപ്പെടുന്നു. കൊളംബിയയിൽ നടന്ന 56-ാമത് അന്താരാഷ്ട്ര ഫിസിക്സ് ഒളിമ്പിയാഡിൽ സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ സംഘത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ഇന്ത്യൻ യുവശക്തിയുടെ വിജയമാണ് ഈ മെഡൽ നേട്ടമെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്തെ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട വിവിധ പദ്ധതികൾക്ക് സഹായം അഭ്യർത്ഥിച്ച് കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസുഖ് മാണ്ഡവ്യയുമായി മന്ത്രി ബിന്ദു കൃഷ്ണ ചർച്ച നടത്തി. ഡൽഹിയിൽ ശ്രംശക്തി ഭവനിലായിരുന്നു കൂടിക്കാഴ്ച. കേരളത്തിലെ ഐടി കമ്പനികളിലെ ജീവനക്കാരെ കൂട്ടത്തോടെ പിരിച്ചുവിട്ട നടപടി മന്ത്രി ബിന്ദു കൃഷ്ണ കേന്ദ്രമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയത്തിന്റെ VBGRAMG പദ്ധതികളുടെ നടത്തിപ്പ് വിലയിരുത്തുന്നതിന് കേന്ദ്ര സംഘം എറണാകുളം ജില്ലയിൽ സന്ദർശനം നടത്തി. ജൂലൈ 15 വരെ എറണാകുളം തിരുവനന്തപുരം ജില്ലകളിലാണ് സംഘം സന്ദർശനം നടത്തുന്നത്. ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരുമായി കേന്ദ്ര സംഘം ആശയവിനിമയം നടത്തി. കേരളത്തിൽ ആദ്യമായി മണ്ണിടിച്ചിൽ സാധ്യത കണ്ടെത്തി മുന്നറിയിപ്പ് നൽകാനുള്ള സംവിധാനം കണ്ണൂരിൽ ആരംഭിക്കും. കണിച്ചാർ ഗ്രാമപഞ്ചായത്തിലെ മാടശ്ശേരി മലയിലാണ് പുതിയ സംവിധാനം ഒരുങ്ങുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
2: മണ്ണിന്റെ ഘടന, മഴയുടെ അളവ്, ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ എന്നീ വിവരങ്ങൾ ശേഖരിച്ച് വിശകലനം ചെയ്ത് മണ്ണിടിച്ചിൽ സാധ്യതയുണ്ടോ എന്ന് മുന്നറിയിപ്പ് നൽകുന്ന സംവിധാനമാണിത്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, IIT, റൂർക്കി, KDISC എന്നിവയുടെ നേതൃത്വത്തിലാണ് 2 കോടി രൂപയോളം ചെലവഴിച്ചുള്ള സംവിധാനം ആരംഭിക്കുന്നത്. 2022 34 മണ്ണിടിച്ചിൽ കണിച്ചാറിൽ അനുഭവപ്പെട്ടിട്ടുണ്ട്. പദ്ധതി വിജയിച്ചാൽ വയനാട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിക്കും.
0: ടെസ്റ്റ് ക്രിക്കറ്റിൽ ചരിത്രം കുറിച്ച് ഇന്ത്യൻ വനിതകൾ. ഇംഗ്ലണ്ടിനെതിരെ ലോർഡ്സിൽ നടന്ന ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് 270 റണ്ണിന്റെ തകർപ്പൻ ജയം. ഒന്നാം ഇന്നിംഗ്സ് ലീഡ് ഉൾപ്പെടെ ഇന്ത്യ ഉയർത്തിയ 457 റൺ വിജയലക്ഷ്യം പിന്തുടർന്ന ഇംഗ്ലണ്ടിന്റെ ഇന്നിംഗ്സ് 186 അവസാനിച്ചു. ഇതോടെ ലോർഡ്സിൽ ആദ്യമായി ടെസ്റ്റ് വിജയം സ്വന്തമാക്കുന്ന വനിതാ ടീമെന്ന നേട്ടവും ഇന്ത്യ സ്വന്തമാക്കി. ലോർഡ്സിൽ ആദ്യമായി സെഞ്ചുറി നേടിയ വനിതാ താരമെന്ന ചരിത്ര നേട്ടം ഇന്ത്യയുടെ യസ്തിക ഭാട്ടിയ കരസ്ഥമാക്കി. ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം നാളെ. ഇന്ത്യൻ സമയം വൈകുന്നേരം 3:30 ബർമിംഗ്ഹാമിലാണ് മത്സരം. 3 മത്സരങ്ങളടങ്ങിയതാണ് പരമ്പര. ലോകകപ്പ് ഫുട്ബോൾ ജേതാക്കളെ അറിയാൻ ഇനി 7 കൂടി. ഈ മാസം 20 ഫൈനൽ. മറ്റന്നാൾ നടക്കുന്ന ആദ്യ സെമിയിൽ ഫ്രാൻസ് സ്പെയിനിനെ നേരിടും. വ്യാഴാഴ്ച നടക്കുന്ന സെമി പോരാട്ടത്തിൽ അർജന്റീന ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. ജോർദാൻ, ബഹ്റൈൻ, കുവൈറ്റ് എന്നിവിടങ്ങളിലെ US സൈനിക താവളങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയതായി ഇറാൻ. റഡാർ കേന്ദ്രങ്ങൾ, മിസൈൽ, ഡ്രോൺ താവളങ്ങൾ എന്നിവയ്ക്ക് നേരെയുണ്ടായ US വ്യോമ ആക്രമണങ്ങൾക്കുള്ള മറുപടിയാണിതെന്ന് ഇറാന്റെ സായുധ സേനാ വിഭാഗം അറിയിച്ചു. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിനെ ഇറാൻ ആക്രമിച്ചതിന് പിന്നാലെയാണ് പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം രൂക്ഷമായത്. ഇതേ തുടർന്ന് ഹോർമുസ് കടലിടുക്കിലൂടെ കപ്പൽ ഗതാഗതവും തടസ്സപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ മാസം 26. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, MyGOV എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും പങ്കുവയ്ക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 24 വരെ സ്വീകരിക്കും. ജുറാസിക് പാർക്ക്, ദി പിയാനോ എന്നീ ഹോളിവുഡ് സിനിമകളിൽ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച സാം നീൽ അന്തരിച്ചു. 78 വയസ്സായിരുന്നു. സിഡ്നിയിലായിരുന്നു അന്ത്യം. പ്രധാന വാർത്തകൾ വീണ്ടും. പൌരത്വം നിർണയിക്കുന്നതും ഒരാളെ വിദേശിയായി പ്രഖ്യാപിക്കുന്നതും നിയമാനുസൃതമായ നടപടികളിലൂടെയാകണമെന്ന് സുപ്രീംകോടതി. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച 2 മലയാളികൾ ഉൾപ്പെടെ 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്ന് മുംബൈയിലെത്തിക്കും. രാജ്യത്ത് 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ നാളെ തുടക്കം കുറിക്കും. 668 കോടി രൂപയുടെ പദ്ധതികൾ 53 ലക്ഷം ഗുണഭോക്താക്കൾക്ക് പ്രയോജനപ്പെടും. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഗോള ടെക്സ്റ്റൈൽ മേളയായ ഭാരത് ടെക്സ് 2026 നാളെ ന്യൂഡൽഹിയിൽ തുടക്കമാകും. ജോർദാൻ, ബഹ്റൈൻ, കുവൈത്ത് എന്നിവിടങ്ങളിലെ അമേരിക്കൻ സൈനിക താവളങ്ങളിൽ ആക്രമണം നടത്തി ഇറാൻ. ലോർഡ്സിലെ ആദ്യ ടെസ്റ്റ് വിജയം നേടുന്ന വനിതാ ടീമെന്ന റെക്കോർഡ് സ്വന്തമാക്കി ഇന്ത്യ. ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചത് 270 റൺസിന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്ത പ്രക്ഷേപണം 8:35.
3: ആകാശവാണി
4: മായാമുദ്രകൾ, കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങൾ.
5: സുനിൽ ഗംഗോപാധ്യായ.

0: ദി നോവൽ ആത്മപ്രകാശം. രചന ജേക്കബ് എബ്രഹാം. വ്യവസ്ഥയോടുള്ള അമർഷവും തൊഴിലില്ലായ്മയും പ്രണയത്തകർച്ചകളും അസ്തിത്വ വ്യഥകളും യുവത്വത്തിന്റെ വിഹ്വലതകളുമായി ആവിഷ്കരിക്കുന്ന നിരവധി കൃതികൾ ലോകസാഹിത്യത്തിൽ നമുക്ക് കണ്ടെത്താൻ കഴിയും. രണ്ട് ലോകമഹായുദ്ധങ്ങൾ മാനവികതയുടെ മേൽ കനത്ത പ്രഹരം സൃഷ്ടിച്ചു. യുവജനത കടുത്ത നിരാശയിൽ വീണു. ആ പ്രതിഷേധ ചൂടിൽ നിന്ന് ലോകവ്യവസ്ഥയോടുള്ള പ്രതിഷേധാഗ്നിയിൽ പുതിയ പുതിയ സാഹിത്യകൃതികൾ പിറവിയെടുത്തു. അങ്ങനെ വംഗദേശത്ത് ബംഗാളി സാഹിത്യത്തിൽ പിറന്ന നോവലാണ് സുനിൽ ഗംഗോപാധ്യായയുടെ ആത്മപ്രകാശം. കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ഉൾപ്പെടെ ഒട്ടേറെ അംഗീകാരങ്ങൾ നേടിയ സുനിൽ ഗംഗോപാധ്യായയുടെ ആദ്യ നോവലാണ് ആത്മപ്രകാശം.
1: കാലത്ത് പരിതോഷ് വന്ന് പറഞ്ഞു, എന്താണിതെല്ലാം? നിങ്ങളൊക്കെ എന്താണ് ഈ തുടങ്ങിയിരിക്കുന്നത്? എല്ലാത്തിനും ഒരു അതിര് വേണം. അപ്പോഴും ഞാൻ രണ്ട് കപ്പ് ചായ കുടിച്ചിട്ടില്ലായിരുന്നു. പത്രം വായിക്കാൻ ശ്രമിക്കവേ കണ്ണ് രണ്ടും പശ പിടിച്ചതുപോലെ ഒട്ടിപ്പോയിരുന്നു. ഉറക്കം മാറിയിരുന്നില്ല. തലയ്ക്ക് നല്ല കനം തോന്നി. വരാന്തയിൽ നിന്ന് തന്നെ പരിതോഷ് വരുന്നത് ഞാൻ കണ്ടിരുന്നു. കുട ചൂടി ഒരു കൊക്കിനെപ്പോലെ കാലുകൾ നീട്ടി നീട്ടി വെച്ച് നടന്നു വന്നു. ഞാൻ ബുദ്ധിമുട്ടി കണ്ണു തുറന്നുകൊണ്ട് ചോദിച്ചു, എന്താണ് കാര്യമനിയ? എൻ്റെ കൂട്ടുകാരൻ ശേഖറിൻ്റെ അനുജനാണ് പരിതോഷ്. ഇന്നലെ രാത്രി നിങ്ങളെല്ലാം എവിടെയായിരുന്നു? ഞാനവനെ തുറച്ചു നോക്കി. ചില സമയത്ത് ഇവൻ്റെ വർത്തമാനം എനിക്കിഷ്ടപ്പെടാറില്ല. മര്യാദക്കാരനും വിനയശീലനുമാണ്, എന്നാൽ ഇടയ്ക്ക് മാറും. എം എക്ക് പഠിക്കുകയാണ്. ഞങ്ങൾ പലയിടത്തുമായിരുന്നു. എന്താണ് കാര്യം? ശേഖർ ചേട്ടൻ രാത്രി വീട്ടിൽ തിരിച്ചെത്തിയിട്ടില്ല. അമ്മ എന്നെ അന്വേഷിക്കാൻ വിട്ടതാണ്.
0: ആത്മപ്രകാശം എന്ന നോവൽ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ഇന്ത്യൻ സാഹിത്യത്തിലെ ലബ്ധപ്രതിഷ്ഠനായ എഴുത്തുകാരൻ സുനിൽ ഗംഗോപാധ്യായയുടെ ആദ്യ നോവൽ എന്ന പ്രത്യേകതയും ഈ കൃതിക്കുണ്ട്. 1966 പുറത്തിറങ്ങിയ ഈ നോവൽ ബംഗാളി സാഹിത്യത്തിൽ ഒരു പുതിയ പന്ഥാവ് വെട്ടിത്തുറന്നു. യുവാക്കളും യുവതികളും എന്ന പേരിൽ നോവലിസ്റ്റ് എഴുതി തുടങ്ങിയ രചന പിന്നീട് ആത്മപ്രകാശം എന്ന പേരിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടു.
2: കൽക്കത്തയിലാണ് കഥ നടക്കുന്നത്. ശേഖറിനെ തേടിയെത്തുന്ന പരിതോഷ് ഒരു അന്വേഷണം തുടങ്ങിവെക്കുന്നു. ശേഖറിനെ അന്വേഷിക്കുക എന്ന ഉത്തരവാദിത്വം നോവലാഖ്യാനം ചെയ്യുന്ന സുനിൽ എന്ന കഥാപാത്രത്തിൽ എത്തിച്ചേരുകയാണ്. ഇതിലെ കേന്ദ്ര കഥാപാത്രമായ സുനിൽ എഴുത്തുകാരൻ്റെ ആത്മസ്പർശം കലർന്ന കഥാപാത്രമാണ്. ഒരർത്ഥത്തിൽ എഴുത്തുകാരൻ തന്നെയാണ് നോവലിൻ്റെ നായകൻ. ഒരു പത്രപ്രവർത്തകനായി ജോലി ചെയ്യുന്ന സുനിലിൻ്റെ സുഹൃത്തുക്കളാണ് ശേഖർ, അവിനാശ്, സുവിമൽ, സുഖദ് എന്നിവർ. എല്ലാവരും യുവാക്കളാണ്. സമുദായം കെട്ടിപ്പൊക്കിയ അതിരുകളായ സദാചാരം, പരിശുദ്ധി, ശ്ലീലത, മാന്യത എന്നിവയൊക്കെ ചോദ്യം ചെയ്യുകയാണ് നോവൽ.
0: ശേഖർ വീട്ടിലെത്തിയിട്ടില്ല എന്ന അറിവ് സുനിലിനെ ആശങ്കയിലാക്കുന്നു. പരിതോഷിനെ സമാധാനിപ്പിച്ച് വീട്ടിലേക്ക് മടക്കി അയച്ച ശേഷം അയാൾ തന്റെ സുഹൃത്തുക്കളോട് കാണാതായ ശേഖറിനെക്കുറിച്ച് അന്വേഷിച്ചു പോകുന്നതോടെയാണ് നോവൽ ചടുലമാവുന്നത്. പോലീസ് സ്റ്റേഷനിൽ വിവരമറിയിക്കുന്നതിന് തങ്ങളുടേതായ രീതിയിൽ ഒരന്വേഷണം നടത്താം എന്ന തീരുമാനത്തിലാണ് കൂട്ടുകാർ. ശേഖർ വിചിത്രശീലങ്ങളുള്ള ഒരു യുവാവാണ്. അയാൾക്ക് ജോലിയുണ്ട് എങ്കിലും ഓഫീസിൽ പോകുന്നതിനും ജോലി ചെയ്യുന്നതിലും കൃത്യനിഷ്ഠയൊന്നുമില്ല. സുഹൃത്തുക്കൾക്കൊപ്പം ചുറ്റിയടിക്കുക, മദ്യശാലകൾ സന്ദർശിക്കുക, വേശ്യാഗൃഹങ്ങളിൽ പോവുക എന്നതൊക്കെ ശേഖറിന്റെ ശീലങ്ങളിൽ ഉൾപ്പെടുന്നു. കൽക്കട്ടയിലെ തെരുവുകളിൽ അരാജകവാദികളായ ആ യുവാക്കൾ അലഞ്ഞു തിരിയാറുണ്ട്.
2: കഥാനായകനായ സുനിൽ ഗ്രാമത്തിൽ നിന്നും മാതാപിതാക്കളോട് പിണങ്ങി കൽക്കത്ത എന്ന മഹാനഗരത്തിൽ എത്തപ്പെട്ടതാണ്. ചെറിയമ്മയും ഭർത്താവും നഗരത്തിൽ അവന് അഭയം നൽകുന്നു. പെങ്ങളുടെ ഭർത്താവിൻ്റെ സഹായത്തോടെ അയാൾ ഒരു ജോലി കണ്ടെത്തുന്നു. നോവലിൻ്റെ ആഖ്യാനം നിർവഹിക്കുന്നത് സുനിൽ എന്ന കഥാപാത്രമാണ്. ശേഖറിനെ കണ്ടെത്തുക എന്നതിലുപരി തന്നെ തന്നെ കണ്ടെത്തുക

0: എന്ന ലക്ഷ്യത്തിലേക്കാണ് നോവലാഖ്യാനത്തിൽ കഥാനായകൻ കടന്നു പോകുന്നത്. കൽക്കത്ത എന്ന മഹാനഗരത്തിൻ്റെ ഇരുണ്ട ഇടങ്ങളിലേക്ക് തന്നെ കൂട്ടിക്കൊണ്ടുപോയ ശേഖറിനെ ആ സ്ഥലങ്ങളിൽ അന്വേഷിക്കാൻ മഴയുള്ള ആ ദിവസം ഒരുങ്ങുകയാണ് സുനിൽ. അയാൾ ആദ്യം അവിനാശ് എന്ന സുഹൃത്തിനോട് കാര്യം പറയുന്നു.
1: അവിനാശ് ആകട്ടെ ശേഖറിനെ കാണാനില്ല എന്ന കാര്യം ഒരു തമാശയായിട്ടാണ് എടുക്കുന്നത്. അയാൾ വീട്ടുകാരോട് പറയാതെ എവിടെയെങ്കിലും ആഘോഷിക്കാൻ പോയി കാണും എന്നാണ് അവിനാശ് മറുപടി പറയുന്നത്. വൈകുന്നേരം ഒരു മദ്യശാലയിൽ കയറി അല്പം മദ്യപിക്കുക എന്നതിലാണ് അയാളുടെ താല്പര്യം. ഇരുവരും തെരുവിലൂടെ മഴ നനഞ്ഞ് നടന്ന് ഒരു ബാറിൽ അഭയം കണ്ടെത്തുന്നു. മദ്യപിക്കുന്നതിനിടയിൽ ഇരുവരും സ്ത്രീകളെക്കുറിച്ചും കാമുകിമാരെക്കുറിച്ചുമൊക്കെ വാതോരാതെ സംസാരിക്കുന്നു. എങ്കിലും സുനിൽ ശേഖറിനെ കുറിച്ച് ഓർക്കുന്നുണ്ട്. അയാൾക്ക് അപകടമൊന്നും സംഭവിച്ചു കാണില്ല എന്നയാൾ സ്വയം ആശ്വസിക്കാൻ ശ്രമിക്കുന്നു. ബാറിലേക്ക് അവർ തങ്ങളുടെ മറ്റൊരു സുഹൃത്തിനെ കൂടി വിളിച്ചു വരുത്തുന്നു. ശേഖറിനെ കുറിച്ച് ഓർക്കുകയാണ് സുനിൽ.
2: ബർഹാംപൂരിൽ വെച്ചാണ് ശേഖറുമായി ഞാൻ പരിചയപ്പെടുന്നത്. അവൻ്റെ അമ്മാവൻ്റെ വീട്ടിൽ ഒരു കാലത്ത് അവൻ വരുമായിരുന്നു. ബർഹാംപൂരിലെ മെലിഞ്ഞു പോയ ഗംഗാനദിയുടെ തീരത്ത് ശേഖർമുത്ത് ഞാൻ ഉലാത്താൻ പോകുമായിരുന്നു. ശേഖറാണ് എന്നെ അരാജകത്വം പഠിപ്പിച്ചത്. ഒരു സന്ധ്യാസമയം തെരുവിൽ വെച്ച് അവൻ പറഞ്ഞു, ഇന്ന് രാത്രി വീട്ടിൽ പോവണ്ട, രാത്രി മുഴുവനും റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിൽ പോയി കിടക്കാം, എത്രയോ പേർ അവിടെ അന്തി ഉറങ്ങുന്നു. എനിക്ക് പേടിയായി. ഞാൻ വീട്ടിൽ പോകാം എന്ന് പറഞ്ഞെങ്കിലും ശേഖർ സമ്മതിച്ചില്ല. റെയിൽപാളത്തിനടുത്ത് മൂന്ന് നാല് പേർ വട്ടമിട്ടിരുന്ന് എന്തോ കുടിക്കുന്നു. ശേഖറും ഞാനും അവരുടെ അടുത്തെത്തി. ജീവിതത്തിലെ ആദ്യത്തെ ലഹരി ഞാൻ അന്ന് കുടിച്ചു. ഞങ്ങൾക്ക് അന്ന് ഏതാണ്ട് 14 15 വയസ്സ് കാണും.
1: കൽക്കട്ട നഗരത്തിലെ അഴുക്കുചാലുകളിലെ ജീവിതമാണ് ഇവിടെ നോവലിസ്റ്റ് വരച്ചു കാട്ടുന്നത്. സത്യത്തിൽ അത് ഉപരിതലത്തിലെ മാന്യമായ ജീവിതത്തിന്റെ ഒരു ബദലായാണ് നോവലിൽ അവതരിപ്പിക്കുന്നത്. ഉന്നതകുലജാതരുടെ ജീവിതത്തിന് നേരെ ഒരു തരം നിഷേധത്തോടെ സഞ്ചരിക്കുന്നവരാണ് ആത്മപ്രകാശത്തിലെ കഥാപാത്രങ്ങൾ. ഗ്രാമത്തിൽ നിന്ന് കൽക്കട്ട എന്ന മഹാനഗരത്തിലേക്ക് ഓടിവന്ന സുനിൽ പഠിച്ചതെന്താണെന്ന് ചോദിച്ചാൽ, ട്യൂബ്വെല്ലിനടുത്ത് ബ്ലാഡറിൽ വാറ്റുചാരായം വിൽക്കുന്നിടത്ത് ചെന്നാൽ ഹൗറ പാലത്തിന് താഴെ നപുംസക നൃത്തം കാണാൻ കഴിയുമെന്ന് പഠിച്ചു. വേശ്യാലയങ്ങളിലേക്കുള്ള വഴികൾ അയാൾ കണ്ടെത്തി. കൂട്ടുകാർക്കൊപ്പം ചീട്ട് കളിക്കാനും സല്ലപിക്കാനും പഠിച്ചു.
0: ബോധധാരാ സമ്പ്രദായത്തിന്റെ ആഖ്യാന രീതിയാണ് ആത്മപ്രകാശത്തിൽ സുനിൽ ഗംഗോപാധ്യായ സ്വീകരിച്ചിരിക്കുന്നത്. കഥാപാത്രത്തിന്റെ മാനസിക സഞ്ചാരത്തിലൂടെയും ചിന്തയിലൂടെയും നോവലിൽ നടക്കുന്ന സംഭവങ്ങൾ വിവരിക്കുന്ന രീതി. യൂറോപ്യൻ സാഹിത്യത്തിൽ വെർജീനിയ വൂൾഫ്, ജെയിംസ് ജോയ്സ്, ഫ്രാൻസ് കാഫ്ക എന്നിവരൊക്കെ വികസിപ്പിച്ചെടുത്ത ഈ ആഖ്യാന തന്ത്രം വായനക്കാരന് താൻ തന്നെയാണ് നോവലിലെ കഥാപാത്രം എന്ന ചിന്ത ഉണർത്തുന്നു. നോവലിലെ കേന്ദ്ര പ്രമേയം കാണാതായ ശേഖറിനെ അന്വേഷിച്ചുള്ള സുഹൃത്തുക്കളുടെ യാത്രയാണെങ്കിലും അർത്ഥശൂന്യമായ തങ്ങളുടെ ജീവിതത്തിൻ്റെ അസ്തിത്വത്തെ തിരയുകയാണ് സുനിലും സംഘവും. വിചിത്രമായ പ്രഹേളികയാണ് നോവലിൽ ശേഖറിന്റെ തിരോധാനം.
2: ഞാൻ ശേഖറിന്റെ മുറിയിൽ കയറിയിരുന്നു. പരിതോഷ് യൂണിവേഴ്സിറ്റിയിൽ പോയി കഴിഞ്ഞിരുന്നു. തപതി ബി എ പരീക്ഷ എഴുതി ഫലമറിയാനായി കാത്തിരിക്കുന്നു. ശേഖറിന്റെ മുറിയിലെ ക്ലോക്ക് ഓടുന്നില്ല. 3 കത്തുകൾ മേശപ്പുറത്ത്. ആരും അത് തുറന്ന് വായിച്ചിട്ടില്ല. ഒരു പുസ്തകം വായിച്ച് പകുതി മടക്കി വെച്ചിരിക്കുന്നു. ഇതെല്ലാം കാണുമ്പോൾ അവൻ ആത്മഹത്യ ചെയ്ത് കാണുമോ എന്ന ചിന്ത വന്നു. ഏയ്, അതിന് യാതൊരു സാധ്യതയുമില്ല. ചുരുങ്ങിയ പക്ഷം എന്നെക്കാളും അവിനാശിനേക്കാളും കൂടുതൽ കാലം ശേഖർ ജീവിച്ചിരിക്കുമെന്ന് തോന്നും. കാരണം അവന് ജീവിക്കാനുള്ള കൊതി അത്രമാത്രമുണ്ട്. പരിതോഷ് നിർബന്ധിച്ചിട്ടാണ് ഞാൻ വന്നത്.
1: ശേഖറിനെ കണ്ടെത്തുവാനുള്ള നോവലിലെ യുവാക്കളുടെ ശ്രമം അരാജകത്വം നിറഞ്ഞ അവരുടെ ജീവിതത്തെ പ്രതിഫലിപ്പിക്കുന്നു. കൽക്കത്ത തെരുവുകളിലൂടെ മദ്യത്തിലാറാടി കൂട്ടുകാരനെ തിരഞ്ഞു നടക്കുന്ന അവർ

0: തങ്ങൾ സ്ഥിരം ചീട്ടുകളിക്കാനും മദ്യപിക്കാനും ഒത്തുകൂടുന്ന ബാരൻ ചേട്ടൻ എന്ന ദുർമാർഗിയായ മനുഷ്യന്റെ മുറിയിൽ ശേഖർ കാണുമെന്ന് വിശ്വസിക്കുന്നു. അവർ പല കാര്യങ്ങളും ചർച്ച ചെയ്തുകൊണ്ട് ബാരൻ ചേട്ടന്റെ ലോഡ്ജ് മുറിയിൽ എത്തുന്നു. സംഘത്തിലിപ്പോൾ സുനിൽ, അവിനാശ്, സുവിമൽ, നൂറുൾ എന്നിങ്ങനെ 4 പേരുണ്ട്. ശേഖറിനെ അവിടെ കണ്ടെത്താൻ കഴിയുന്നില്ല എങ്കിലും അവർ അവിടെ ചീട്ടുകളിയിലും മദ്യപാനത്തിലും മുഴുകുന്നു. പിന്നീട് ഒന്നും രണ്ടും പറഞ്ഞ് വഴക്കിട്ട് വലിയ സംഘടനത്തിലേക്ക്, പരസ്പരം ആക്രമിക്കുന്നതിലേക്ക് കാര്യങ്ങൾ വഴിമാറുന്നു. ബാരൻ ചേട്ടന്റെ മുറിയിൽ ഉണ്ടായിരുന്നവരും ശേഖറിനെ അന്വേഷിച്ചെത്തിയവരും തമ്മിലാണ് അടി. മുറിവേറ്റ് പരിക്ഷീണരായ സംഘം പുറത്തുകടന്ന് വീണ്ടും യാത്ര തുടരുന്നു.
1: ആഫീസിലും പുറത്തും കൂട്ടുകാരുമായി സല്ലപിച്ച് ചുറ്റിത്തിരിയുമ്പോഴും ആത്മപ്രകാശം എന്ന നോവലിലെ ആഖ്യാതാവായ സുനിൽ എന്ന കേന്ദ്രകഥാപാത്രം ഏകാകിയാണ്. ഒരു പാപത്തിൽ നിന്ന് മറ്റൊരു പാപത്തിലേക്ക് എന്ന വിധമാണ് അയാളുടെ യാത്ര. പ്രണയത്തിൽ ആഴ്ന്നു പോവാൻ അയാൾ ശ്രമിക്കുന്നു. യുവതികളുടെ സ്നേഹവും സൗന്ദര്യവും അയാളെ ആകർഷിക്കുന്നു. കിഴക്കൻ ബംഗാളിൽ നിന്ന് കൽക്കത്തയിലെത്തിയ അയാൾ ബാല്യകാലം ഓർക്കാറുണ്ട്.
0: ഏകദേശം 30 വയസ്സ് പ്രായമുള്ള സുനിൽ എന്ന കഥാപാത്രം ലക്ഷ്യബോധമില്ലാതെ ചുറ്റിത്തിരിയുമ്പോഴും അയാൾക്കൊരു ജോലിയുണ്ട്. ഏട്ടത്തിയുടെ ഭർത്താവ് വാങ്ങിക്കൊടുത്ത ജോലിയായതിനാൽ ഒരഭിമാനക്കുറവ് അയാളുടെ സ്വത്വത്തെ ബാധിച്ചിട്ടുണ്ട്. അയാളുടെ ജീവിതത്തിൽ പ്രിയപ്പെട്ട 3 യുവതികളുണ്ട്, ഗായത്രിയും മനീഷയും യമുനയും. ഇതിൽ യമുനയോടാണ് അയാൾക്ക് ഏറ്റവും ഇഷ്ടം. പക്ഷേ അത് തുറന്നു പറയാനുള്ള ധൈര്യമില്ല.
1: ശേഖർ വളരെ വ്യത്യസ്തമായ രീതിയിൽ ജീവിതത്തെ കാണുന്ന വ്യക്തിയാണ്. അരാജകത്വം നിറഞ്ഞതാണ് അയാളുടെ ശീലങ്ങൾ. ബാരൻ ചേഷ്ടൻ ലോഡ്ജിൽ കണ്ട ഏതോ പരിചയക്കാരൻ സംഘട്ടനത്തിനിടയിൽ താൻ ഒരു വേശ്യാഗ്രഹത്തിൽ ശേഖറിനെ പോലെ ഒരാളെ കണ്ട കാര്യം പറഞ്ഞത് സുനിൽ ഓർത്തെടുത്തു. അവർ കൽക്കത്ത തെരുവിലൂടെ രാത്രിയിൽ പെയ്യുന്ന മഴ വകവയ്ക്കാതെ ശേഖർ സ്ഥിരമായി പോകുന്ന വേശ്യാലയത്തിലേക്ക് നടന്നു. അവിടെ അവർ ശേഖറിനെ കണ്ടെത്തുന്നു.
2: ബനിയൻ മാത്രമിട്ട് ദോത്തി ലുങ്കി പോലെ ചുറ്റി കട്ടിലിൽ കാലു തൂക്കിയിട്ടിരിക്കുകയാണ് ശേഖർ. ഇന്നലെ മുതൽ ഇവിടെ തന്നെയായിരുന്നു എന്ന് കണ്ടാൽ തോന്നും. കണ്ണാടിക്ക് മുന്നിൽ വീണ നിൽക്കുന്നു, ഈ ഗൃഹത്തിൻ്റെ നായിക. ഒരു മൂലയിൽ മറ്റൊരു സ്ത്രീയും ചിന്താമണി ബാബുവും. ഞാൻ കർട്ടൻ നീക്കി ഉള്ളിൽ കയറി. ആദ്യം ലൈംഗിക തൊഴിലാളിയായ വീണയാണ് എന്നെ കണ്ടത്. ശേഖർ കഴുത്ത് തിരിച്ച് ചോദിച്ചു, നിങ്ങളെല്ലാവരും വന്നോ? ഞങ്ങൾക്കെല്ലാവർക്കും ദേഷ്യം വന്നു. നിന്റെ അമ്മയും അനുജനും പറഞ്ഞിട്ട് തിരക്കി വന്നതാടാ, ഞാൻ പറഞ്ഞു. നീ അതോർത്ത് വിഷമിക്കണ്ട, എൻ്റെ കാര്യങ്ങൾ ഞാൻ അമ്മയോട് പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാം. ഞാൻ വീട്ടിൽ നിന്നും അവധിയെടുത്ത് വന്നിരിക്കുകയാണ്. ഒരു മാറ്റമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അന്തരീക്ഷമൊന്ന് മാറട്ടെ, ശേഖർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു.
0: വേശ്യാഗൃഹത്തിലെത്തുന്ന കൂട്ടുകാർ പല കാര്യങ്ങളും സംസാരിച്ച് നേരം കളയുന്നു. ചപലമായ വാക്കുകളും പലതരം ആസക്തികളുടെ വർത്തമാനങ്ങളും ചിതറുന്നു. ആത്മപ്രകാശത്തിലെ യുവാക്കൾ ഒരേ സമയം വിരക്തിയും മോഹങ്ങളും പേറുന്നവരാണെന്ന് നമുക്ക് കാണാം. നോവലിന്റെ ശീർഷകം സൂചിപ്പിക്കുന്നതുപോലെ കഥാനായകനായ സുനിൽ തന്റെ ആത്മാവിനെ പ്രകാശിപ്പിക്കാൻ നടത്തുന്ന ശ്രമങ്ങളാണ് നോവലിൽ വിവരിക്കുന്നത്. താൻ മാത്രമല്ല തന്റെ കൂട്ടുകാരും അകപ്പെട്ടിരിക്കുന്ന അസ്തിത്വത്തിന്റെ പ്രതിസന്ധികളുടെ ഭിന്നമുഖങ്ങൾ അയാൾ പ്രകാശിപ്പിക്കുന്നു. 2 ലോകമഹായുദ്ധങ്ങൾ കഴിഞ്ഞതോടെ പാശ്ചാത്യ ലോകത്തെ എഴുത്തുകാരെ ഗ്രസിച്ച ശൂന്യതാവാദം ഇന്ത്യയിലെ എഴുത്തുകാരുടെ ചിന്താമണ്ഡലത്തെയും സ്വാധീനിച്ചതായി നമുക്ക് കാണാൻ കഴിയും. ആധുനികതയുടെ ഈ സർഗവിസ്ഫോടനം കേരളത്തിലും എത്തപ്പെട്ടു. മലയാളത്തിൽ എം മുകുന്ദൻ, ഒ വി വിജയൻ, കാക്കനാടൻ ഇവരൊക്കെ അടങ്ങുന്ന ഒരു വലിയ തലമുറ ശൂന്യതാബോധം പേറുന്ന നായകന്മാരെ സൃഷ്ടിച്ചു. ഈ പടിഞ്ഞാറൻ ആശയത്തിന്റെ സ്വാധീനം സുനിൽ ഗംഗോപാധ്യായയിലും നമുക്ക് കണ്ടെത്താൻ കഴിയും. ബംഗാളി മധ്യവർഗത്തിന്റെ പുരാതന ചിന്താധാരയ്ക്ക് സമൂലമായ ആഘാതം നൽകാൻ തന്റെ ആദ്യകൃതിയായ ആത്മപ്രകാശത്തിലൂടെ എഴുത്തുകാരന് കഴിഞ്ഞു.

0: അതിനുശേഷം ഒരു ദിവസം പരിഭവം നിറഞ്ഞ മുഖവുമായി പരിതോഷ് വീണ്ടും വീട്ടിൽ വന്നു. ഞാൻ പത്രം വായിച്ചിട്ടില്ലായിരുന്നു. ഞാൻ മൂന്നാമത്തെ കപ്പ് ചായ കുടിക്കാൻ തുടങ്ങുകയായിരുന്നു. പരിതോഷ് ചോദിച്ചു, ഇന്നലെ നിങ്ങൾ എവിടെയായിരുന്നു? ഞാൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, എന്താ ശേഖർ ഇന്നലെ രാത്രി വീട്ടിലെത്തിയില്ലേ? ഇല്ല, ഇന്നലെ ഞാൻ നിങ്ങളെ ഫോൺ വിളിച്ചിരുന്നു, പക്ഷേ കിട്ടിയില്ല. നിങ്ങളുടെ ടെലിഫോൺ ഡെഡാണോ? അതെ. എന്താ കാര്യം? ഏട്ടൻ പുതിയൊരു ഭ്രാന്ത് തുടങ്ങിയിരിക്കുകയാണ്. 7 ദിവസം പട്ടിണി കിടന്ന് പ്രാണായാമം ചെയ്താൽ അലൗകികമായ അനുഭവങ്ങൾ നേടാം എന്ന് പറഞ്ഞ് പട്ടിണി കിടക്കുകയാണ്. 3 ദിവസമായി തുടങ്ങിയിട്ട് ആഹാരം കഴിച്ചിട്ട് ഇന്നലെ രാത്രി ബോധം കെട്ട് വീണു. എന്തൊരു ദുരിതം! അമ്മ നിങ്ങളെ വിവരമറിയിക്കാൻ പറഞ്ഞു. 3 ദിവസം ഭക്ഷണം കഴിക്കാതെ എങ്ങനെയാണ് ജീവിക്കുക? അതാണ് പറയുന്നത്, വെറും പിരിവട്ടാണെന്നേ. നിങ്ങൾ പോയി പറഞ്ഞാൽ ഒരുപക്ഷെ വല്ലതും കഴിക്കുമെന്നാണ് അമ്മ വിശ്വസിക്കുന്നത്. ഡോക്ടറെയാണ് വിളിക്കേണ്ടത്. ഞാൻ എന്ത് ചെയ്യാനാണ്? വിശന്നാൽ ആരും ഭക്ഷണം കഴിക്കും. മുന്നിൽ 1 ഗ്ലാസ് സർബത്തും മധുരപലഹാരങ്ങളും വെച്ചു കൊടുക്കുക. പൊടുന്നനെ എടുത്ത് കഴിച്ചുകൊള്ളും. നിങ്ങൾ വരുന്നില്ലേ? പരിതോഷ് വിടാൻ ഭാവമില്ലാതെ ചോദിച്ചു. ഉച്ചയ്ക്ക് ഓഫീസിൽ നിന്ന് ടെലിഫോൺ ചെയ്ത് ഞാൻ വിവരം അന്വേഷിക്കാം. അപ്പോഴും ഒന്നും കഴിച്ചില്ലെങ്കിൽ വൈകുന്നേരം വരാം. പേടിക്കാനൊന്നുമില്ലെന്ന് അമ്മയോട് പറയണം. എല്ലാം നേരെയാകും.
1: ആത്മപ്രകാശം എന്ന നോവൽ അവസാനിക്കുന്നത് ഇങ്ങനെയാണ്. പത്രപ്രവർത്തകനായ സുനിൽ എന്ന യുവാവിന്റെ ജീവിതത്തിലൂടെയും അയാളുടെ സുഹൃത്തുക്കളുടെ ജീവിതത്തിലൂടെയും സഞ്ചരിക്കുന്ന ഈ കൃതി ആധുനികതയുടെ ദർശനം മുന്നോട്ട് വയ്ക്കുന്നു. കൽക്കട്ടയിലെ ഇരുണ്ട രാത്രികളിലും തെരുവുകളിലുമാണ് സുനിൽ ജീവിതത്തിന്റെ അർത്ഥം തിരയുന്നത്. വ്യവസ്ഥാപിതമായ ജീവിതത്തിന് എതിരാണ് അയാൾ. തന്റെ സുഹൃത്തുക്കളിൽ ഏറ്റവും ധീരൻ ശേഖരാണെന്ന് അയാൾക്ക് തോന്നുന്നുണ്ട്. ജീവിതം ഒരു പരീക്ഷണം പോലെ മുന്നോട്ടു കൊണ്ടുപോകുന്ന ശേഖറിന്റെ തിരോധാനത്തിന്റെ അന്വേഷണത്തിൽ തുടങ്ങുന്ന നോവൽ അയാളുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രശ്നത്തിലാണ് അവസാനിക്കുന്നത്. ധാർമ്മികതയ്ക്ക് യാതൊരു മൂല്യവും നൽകാത്ത ഈ നോവൽ അരാജകത്വത്തെയും ശൂന്യതാവാദത്തെയും ആഘോഷിക്കുന്നു എന്ന അഭിപ്രായം നിരൂപകർക്കിടയിൽ ശക്തമാണ്. പടിഞ്ഞാറൻ അസ്തിത്വവാദ ദർശനങ്ങളെയാണ് നോവൽ ഉയർത്തിപ്പിടിക്കുന്നത്.
2: പ്രശസ്തനായ ബംഗാളി എഴുത്തുകാരൻ സുനിൽ ഗംഗോപാധ്യായയുടെ ആദ്യ നോവലാണ് ആത്മപ്രകാശം. ഒരു കവിയായിട്ടാണ് ബംഗാളി സാഹിത്യരംഗത്ത് സുനിൽ ഗംഗോപാധ്യായയുടെ രംഗപ്രവേശം. ഏകദേശം 200-ലധികം പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഈ എഴുത്തുകാരൻ ബംഗാളിൽ മാത്രമല്ല, ഇന്ത്യ ഒട്ടാകെ വായിക്കപ്പെടുന്ന എഴുത്തുകാരനാണ്. അദ്ദേഹത്തിൻ്റെ നോവലുകൾ പലതും സിനിമയായിട്ടുണ്ട്. 2007 പുറത്തിറങ്ങിയ പ്രശസ്ത സംവിധായകൻ ശ്യാമപ്രസാദ് അണിയിച്ചൊരുക്കിയ ഒരേ കടൽ എന്ന സിനിമ സുനിൽ ഗംഗോപാധ്യായയുടെ ഹിരാക് ദീപ്തി എന്ന നോവലിനെ അടിസ്ഥാനമാക്കി നിർവഹിച്ചതാണ്.
1: വളരെ സജീവമായ ഒരെഴുത്ത് ജീവിതമായിരുന്നു സുനിൽ ഗംഗോപാധ്യായയുടേത്. കവിയായി തുടങ്ങിയ ശേഷം നോവലിസ്റ്റ് എന്ന രീതിയിലാണ് അദ്ദേഹം ഖ്യാതി നേടിയത്. സ്ത്രീപുരുഷ ബന്ധങ്ങളുടെ സങ്കീർണതകൾ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട പ്രമേയങ്ങളിലൊന്നായിരുന്നു. ആത്മപ്രകാശത്തിലും വ്യക്തിത്വമുള്ള നിരവധി സ്ത്രീ കഥാപാത്രങ്ങളെ നമുക്ക് കണ്ടുമുട്ടാം. നോവലിലെ പ്രധാന കഥാപാത്രമായ സുനിൽ പ്രണയിക്കുന്ന യമുന അത്തരമൊരു കഥാപാത്രമാണ്. എന്നാൽ യമുന അയാളെ ഒരു സഹോദരനായി മാത്രമാണ് കാണുന്നത്. കഥാന്ത്യത്തിൽ അവൾ തനിക്ക് പ്രിയപ്പെട്ട തപൻ എന്ന യുവാവിനെയാണ് വിവാഹം കഴിക്കുന്നത്.
2: കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം, സരസ്വതി സമ്മാൻ എന്നിവ ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ സുനിൽ ഗംഗോപാധ്യായെ തേടിയെത്തിയിട്ടുണ്ട്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. നോവലുകൾക്കു പുറമെ കവിതാ സമാഹാരങ്ങൾ, യാത്രാ വിവരണങ്ങൾ, ബാലസാഹിത്യകൃതികൾ, ലേഖനങ്ങൾ, ചെറുകഥകൾ തുടങ്ങിയ വിവിധ സാഹിത്യ വിഭാഗങ്ങളിലായി അദ്ദേഹം 200-ഓളം പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആത്മപ്രകാശം എന്ന നോവലിനു പുറമെ നിഖിലേഷ് ആൻഡ് നീര എന്ന കവിതാ സമാഹാരവും ആദ്യകാലത്ത്

0: പ്രശസ്തി നേടിയ കൃതികളാണ്.
1: ആത്മപ്രകാശം എന്ന നോവലിനു പുറമെ അർജുൻ, പ്രതിദ്വന്ദി, ആരണ്യർ ദിൻ രാത്രി, ഷെയ് ഷൊമോയ്, പ്രഥം ആലോ, പൂർവോ പശ്ചിം, മഹേർ മനുഷ്, മഹാപൃഥ്വി, ധൂലോ ബാസൻ തുടങ്ങി നിരവധി കൃതികളുടെ രചയിതാവാണ് സുനിൽ ഗംഗോപാധ്യായ. ബംഗാളി സാഹിത്യത്തിലെ നിരവധി കൃതികൾ മൊഴിമാറ്റത്തിലൂടെ മലയാളത്തിലുണ്ട്. ഒരുപക്ഷേ മലയാളത്തിലേക്ക് ഏറ്റവും കൂടുതൽ പരിഭാഷയിലൂടെ കടന്നെത്തിയ സാഹിത്യം ബംഗാളി സാഹിത്യമായിരിക്കാം. നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ആദാൻ പ്രധാൻ പദ്ധതിയിലൂടെ 1993 മലയാളത്തിലെത്തിയ ഈ കൃതി പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് ജി വിക്രമൻ നായരാണ്.
0: പരമ്പരാഗത നോവൽ സങ്കല്പങ്ങളെ ധിക്കരിക്കുന്ന ഒരു നോവലാണ് ആത്മപ്രകാശം. ഈ നോവലിന് കൃത്യമായ ഒരു കഥാഘടനയില്ല. സംഭവങ്ങളുടെ തുടർച്ചയല്ല ആഖ്യാനത്തിന്റെ രീതി. കഥാപാത്രങ്ങളുടെ ആത്മാവിഷ്കരണത്തിനാണ് എഴുത്തുകാരൻ ശ്രദ്ധ കൊടുത്തിരിക്കുന്നത്. 2nd World War ശേഷം കൽക്കത്തയിലെ ഇടത്തരക്കാരുടെ ജീവിതത്തിൽ വളരെയധികം വേദനയും നിരാശയും അനുഭവപ്പെട്ടു. സ്വപ്നങ്ങൾ നഷ്ടപ്പെട്ട മനുഷ്യർ പ്രതീക്ഷാരഹിതമായ ഭാവിയെ മുന്നിൽ കണ്ടു. ഈ ഒരു തകർച്ചയുടെ പ്രതിഫലനം ആത്മപ്രകാശത്തിൽ കണ്ടെത്താൻ കഴിയുമെന്നാണ് നിരൂപക മതം. പുറത്തിറങ്ങിയ ഉടൻ തന്നെ ഈ നോവൽ ബംഗാളി സാഹിത്യത്തിൽ കോളിളക്കം സൃഷ്ടിച്ചു. സമൂഹത്തിൻ്റെ കെട്ടുപാടുകളിൽ നിന്ന് കുതറാൻ ശ്രമിക്കുന്ന യുവാക്കളുടെ ശബ്ദമായ ആത്മപ്രകാശത്തിന് ഭാരതീയ ക്ലാസിക് നോവലുകളുടെ ഇടയിൽ സ്ഥാനമുണ്ടെന്നതിൽ സംശയമില്ല.

0: മായാമുദ്രകൾ, കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങൾ.
1: സുനിൽ ഗംഗോപാധ്യായ എഴുതിയ നോവൽ ആത്മപ്രകാശം. രചന ജേക്കബ് എബ്രഹാം. ആഖ്യാനം കുരീപ്പുഴ സജീവ്, സുഷമ്മ അനിൽ. നോവൽ ഭാഗം വായിച്ചത് എൻ ജെ ജോഷിലാൽ. നിർവഹണ സഹായം പി ശ്രീകല. നിർവഹണം ഐശ്വര്യ.
2: ആകാശവാണി തൃശൂർ. സമയം 7 മണി കഴിഞ്ഞ് 58 മിനിറ്റും 16 സെക്കൻഡും.

0: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
1: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
0: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
1: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതു.
0: നിങ്ങളുടെ പ്രിയഗാനത്തെ കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
0: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമ്മകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമ്മകൾ.
2: ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം തിരുവനന്തപുരം റിലേ.
3: ആകാശവാണി, ഇപ്പോൾ സമയം 8:00.
1: ഹലോ ഡോക്ടർ,

0: തിരുവനന്തപുരം ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയിലെ ഫിസിയോതെറാപ്പിസ്റ്റ് അമൽ എം ജി മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാൻ ഫോണിൻ പരിപാടിയിലെ തെരഞ്ഞെടുത്ത ഭാഗങ്ങൾ ഇപ്പോൾ കേൾക്കാം.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമസ്കാരം. നമുക്കറിയാം, ഒരു വ്യക്തിയുടെ ചലനശേഷിയും ജീവിത നിലവാരവും ഒക്കെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന ഒരു ചികിത്സാ രീതിയാണ് ഫിസിയോതെറാപ്പി. ഇന്നത്തെ കാലഘട്ടത്തിൽ അതിന്റെ പ്രാധാന്യം ഏറി വരികയും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയിലെ ഫിസിയോതെറാപ്പിസ്റ്റ് അമൽ എം ജി ഇന്ന് നമ്മോടൊപ്പമുണ്ട്. സ്വാഗതം സർ.
2: നമസ്കാരം.
1: നമുക്ക് ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഒരാള് ഒരു ഫിസിയോതെറാപ്പിസ്റ്റിന്റെ സഹായം തേടേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാമെന്ന് തോന്നുന്നു.
2: ഫിസിയോതെറാപ്പി മനുഷ്യരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അസുഖങ്ങൾ അല്ലെങ്കിൽ ഒരു ഇഞ്ചുറി, ഇത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും. നമ്മുടെ ജീവിച്ചു പോകുന്ന സമയത്ത് ഇടയ്ക്ക് ഒരു ഇഞ്ചുറി വരുന്നു, അല്ലെങ്കിൽ ഒരു അസുഖം വരുന്നു. അതുമൂലം ഉണ്ടാകുന്ന വേദന, ചിലപ്പം ഒരുപാട് നാൾ നീണ്ടു നിൽക്കുന്ന വേദനയാവാം, ചിലപ്പോൾ കുറച്ച് നാൾ നീണ്ടു നിൽക്കുന്ന വേദനയാവാം. അപ്പോൾ ഈ വേദനയുടെ പരിഹാരം, അതേപോലെ അതുകൊണ്ടുണ്ടാകുന്ന ചികിത്സയോ അതിൻ്റെ സർജറിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അതിനുശേഷം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, സ്റ്റിഫ്നെസ്സുകൾ, ചലനശേഷി കുറയുക, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ ചലനശേഷിക്ക് ഉണ്ടാകുന്നൊരവസ്ഥ, അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ അതിന് ഫിസിയോതെറാപ്പി ചികിത്സ വേണ്ടി വരാറുണ്ട്. അപ്പോൾ പ്രധാനമായും ചലനശേഷി കുറയുക, വേദന ഉണ്ടാവുക, അതേപോലെ ബാലൻസിന്റെ പ്രോബ്ലംസ് വരിക, ഇങ്ങനെയുള്ള സമയത്താണ് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് ഫിസിയോതെറാപ്പിസ്റ്റിനെ ആശ്രയിക്കേണ്ടി വരുന്നത്.
1: എനിക്ക് തോന്നുന്നു ഒരു ശ്രോതാവ് നമ്മളോട് ചേരുന്നുണ്ട്. ഹലോ.
3: ഹലോ.
1: ഹലോ, നമസ്കാരം. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിൽ സ്വാഗതം. പേരും സ്ഥലവും ഒന്ന് പറയാമോ?
3: ഞാൻ സെബാസ്റ്റ്യൻ ജോസഫ്, കോട്ടയം ജില്ലയിലെ പാലായി എന്ന് വിളിക്കുന്നു.
1: ഫിസിയോതെറാപ്പിസ്റ്റ് നമ്മോടൊപ്പം ഉണ്ട്, ചോദിച്ചോളൂ കേട്ടോ.
2: നമസ്കാരം സർ, പറയാം.
3: എന്റെ ഭാര്യയുടെ കൈയുടെ മുട്ട് ഇടയ്ക്ക് ഒരിടത്തൊന്ന് മുട്ടി, ഇപ്പൊ അവിടെ ഭയങ്കരമായിട്ട് വേദന അനുഭവപ്പെടുകയാണ്. നമുക്ക് ഈ ഫിസിയോതെറാപ്പിയിലൂടെ അത് മാറ്റാൻ പറ്റുമോ?
2: എത്ര നാളായത്?
3: അതിപ്പോ ഒരു മാസമായതേ ഉള്ളൂ. കൈ പൊക്കാനും പ്രയാസമുണ്ടേ.
2: അതായത് തോളിന് ബുദ്ധിമുട്ടുണ്ട്, തോള് വേദനയുണ്ട്, അത് മുട്ടിന്
3: മാത്രം
2: തോള് വേദനയുണ്ട്, കൈ പൊക്കാൻ പ്രയാസമുണ്ട്. കൈമുട്ടിന് നീരും മറ്റും ഉണ്ടോ?
3: കൈമുട്ടിന് നീരില്ല, പക്ഷെ കൈമുട്ടിന് വേദനയുണ്ട്.
2: നിങ്ങൾ ഡോക്ടർ ആരെങ്കിലും കണ്ടിരുന്നോ?
3: ആരെയും കണ്ടില്ല.
2: വലിയ വേദനയാണ്.
3: ഈ ഒരു ചികിത്സയ്ക്കായിട്ട് ആരെയും കണ്ടില്ല. ഞങ്ങള് ഈ ഡി എഫ് ഒ ജെല്ലൊക്കെ തേച്ച് നോക്കിയതേ ഉള്ളൂ.
2: സഹിക്കാൻ പറ്റാത്ത വേദന ഉണ്ട് എങ്കിൽ അത് ചലനശേഷി തീരെ കുറവാണ്.
3: ചില സമയത്തൊക്കെ ഇങ്ങനെ പോലെ വരുവാണ്.
2: ചെറിയ വേദനയേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫിസിയോതെറാപ്പിസ്റ്റിനെ കാണാം, അല്ല നല്ല വേദന ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ഓർത്തോ ഡോക്ടറിനെ കാണണം. കണ്ടിട്ട് വേണം ഫിസിയോതെറാപ്പിസ്റ്റിനെ കാണാൻ. പേശികളുടെ പിടുത്തം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പൊ ഒരു മാസമായിട്ട് ആ കൈ വെച്ച് ജോലിയൊക്കെ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? കുറച്ചെങ്കിലും
3: ചെയ്യാൻ സാധിക്കുന്നുണ്ട്.
2: സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനെ കണ്ട് അതിന്റെ പരിഹാരം ചോദിക്കാവുന്നതാണ്. ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് മസിൽസ് ഒക്കെ നോക്കിയിട്ട് എക്സസൈസ് ചെയ്യുമ്പോഴത്തേക്കും വ്യത്യാസം വരാം. അത് കുറയുന്നില്ലെങ്കിൽ ഓർത്തോ ഡോക്ടറിനെ കാണണം കേട്ടോ.
3: ഓക്കെ ഡോക്ടർ, ആയിക്കോട്ടെ.
1: ഇപ്പൊ ഈ ശ്രോതാവ് ചോദിച്ചതുപോലെ എപ്പോഴാണ് നമ്മൾ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനെ അപ്രോച്ച് ചെയ്യേണ്ടത്?
2: ഇപ്പോ ഇദ്ദേഹം ചോദിച്ചത് പ്രകാരമാണെങ്കിൽ കൈമുട്ടിനൊരു ഇഞ്ചുറി വന്നു, നീരും വേദനയൊക്കെ വരികയാണ്, നമുക്ക് തീരെ ചലിപ്പിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ കാര്യപ്പെട്ടൊരു ഇഞ്ചുറി ഉണ്ട് എന്ന് മനസ്സിലാക്കാം നമുക്ക്. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് അതിൽ അസ്ഥി സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്ന് മനസ്സിലാക്കണം. അപ്പൊ അത് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് എക്സ്റേ എടുക്കേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ അസ്ഥി സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിന്റെ ചികിത്സ വേണ്ടി വരും, കുറച്ച് നാൾ റെസ്റ്റ് വേണ്ടി വരും. അത് കഴിഞ്ഞിട്ടാണ് ഫിസിയോതെറാപ്പി ചികിത്സ തുടങ്ങേണ്ടത്. അത് അറിയാൻ വേണ്ടിയിട്ട് വേദനയും നീരും ഒക്കെ ഉണ്ട് എങ്കിൽ ഒരു ഓർത്തോപീഡിഷനെ കണ്ട് അവരുടെ എക്സ്റേ ഒക്കെ എടുത്ത് അതിന്റെ ചികിത്സ നോക്കണം. ചെറിയ ഹെയർ ലൈൻ ഫ്രാക്ചറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ട്, അല്ലെങ്കിൽ സ്നായുവിന് ലിഗമെന്റ് ഇഞ്ചുറി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ റെസ്റ്റ് പീരീഡ് ഒക്കെ കഴിഞ്ഞ് വേണം നമുക്ക് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്.
1: ഒരു ശ്രോതാവ് കൂടി നമ്മോടൊപ്പം ചേരുന്നു.
4: ഹലോ,
1: നമസ്കാരം. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ഇതാരാണ്?
4: ഞാൻ
1: സംസാരിച്ചോളൂ കേട്ടോ ഫിസിയോതെറാപ്പിസ്റ്റിനോട്.
2: പറഞ്ഞോട്ടെ.
4: കഴിഞ്ഞ ജൂലൈ 20 ഞാൻ ഒരു വീഴ്ച വീണതാ, 3 പല്ലിന്റെ മേളിൽ നിന്ന്. കൈയിന് നല്ല വേദനയുണ്ട് ഇപ്പോഴും. ഇപ്പോഴും മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി കൈ നേരെ ഇങ്ങനെ പിടിച്ചിട്ടായിരുന്നു. തോളെല്ലാം
2: വിട്ടുപോയി, അത് പിടിച്ചിട്ടു അല്ലേ? കഴിഞ്ഞ വർഷമാണോ?
4: കഴിഞ്ഞ
2: വർഷം. ഓക്കെ, പറയണോ? അപ്പൊ അത് പിടിച്ചിട്ടു, അതിനുശേഷം
4: പിടിച്ചിട്ടിട്ട് ഒരാഴ്ച കഴിഞ്ഞ് ചെല്ലാൻ പറഞ്ഞു. പോയപ്പം വീണ്ടും ഡോക്ടർ പറഞ്ഞു എക്സ്റേ എടുത്തപ്പം കുഴപ്പമില്ല, 5 ബെൽറ്റ് ഇങ്ങനെ കിടക്കണമെന്ന് പറഞ്ഞു. 6 ആഴ്ച ചെന്നപ്പോഴത്തേക്ക് ബെൽറ്റ് ഊരി, പിന്നെ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് വേദനയുടെ ഊരിയ തന്നു. അത് കഴിച്ചു. കൈ എക്സസൈസ് ചെയ്യാൻ പറഞ്ഞു, അത് പറഞ്ഞു തന്നായിരുന്നു. അങ്ങനെ എക്സസൈസ് ചെയ്തു. ഇപ്പോഴും കൈയിന് 1 വർഷമായിട്ടും വേദനയുണ്ട്. തലമുടി വാരിക്കെത്താനോ പറ്റുന്നില്ല.
2: അമ്മയ്ക്ക് അന്ന് ഈ ചികിത്സ കഴിഞ്ഞതിന് ശേഷം അങ്ങനെ സാധിക്കുമായിരുന്നോ? അതിപ്പോഴാണോ വയ്യാണ്ടായത്, അതോ അന്ന് തൊട്ടേ മുടി കെട്ടാനൊക്കെ പ്രയാസമുണ്ടായിരുന്നോ? ശരി ശരി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അമ്മ ഒന്നുകൂടി ഓർത്തോ ഡോക്ടറിനെ കണ്ടിട്ട് ചോദിക്കുക, അങ്ങനെ ഫിസിയോതെറാപ്പി ചെയ്യേണ്ട ആവശ്യകതയെ കുറിച്ച് ചോദിക്കണം. അമ്മയ്ക്ക് ഇത്രയും നാളായിട്ട് സ്വന്തമായിട്ട് അത് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ വേദന കാരണം ചെയ്യാൻ പറ്റാത്തതാണ്. അപ്പൊ അതൊന്ന് മാറ്റിയെടുക്കാനായിട്ട് ഫിസിയോതെറാപ്പി ചികിത്സ കൊണ്ട് സാധിക്കും. വ്യായാമങ്ങൾ വേണം അമ്മയ്ക്ക്. വ്യായാമവും അതേപോലെ വേദന കുറയ്ക്കാനുള്ള ചികിത്സകളൊക്കെ ആവശ്യമാണ്. എക്സസൈസ്, വ്യായാമം ചെയ്തു കഴിഞ്ഞാൽ നല്ല വ്യത്യാസം.

0: ദിവസം വരും അമ്മ, മുടി കെട്ടാനും ഡ്രസ് ചെയ്യാനും ഒക്കെ അമ്മക്ക് എളുപ്പമായിരിക്കും.
1: എല്ലാം വലത് കൈകൊണ്ടാ ചെയ്യുന്നത്, ഇടത് കൈകൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എനിക്കിപ്പോ. ഒരു കിലോ ഒക്കെ തൂക്കിയിട്ടുണ്ട്, കാര്യം കൂടുതൽ ഇടത് കൈകൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല.
0: അത് കുറച്ച് വ്യായാമം ചെയ്യുമ്പോൾ ശരിയാവും അമ്മ. വ്യായാമം ചെയ്ത് ചിലത് പിടിച്ച് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് അത് പിടിച്ച് ചെയ്തിട്ട് അമ്മയെ കൊണ്ട് വ്യായാമവും ചെയ്യിച്ച് വേദനയും കുറച്ച് അത് മെല്ലെ മെല്ലെ മാറി വരും. ഒരു വർഷം ആയതുകൊണ്ട് ഒരു പെട്ടെന്നൊരു ദിവസം കൊണ്ടല്ല അത് മാറുക, ചെയ്ത് വരുമ്പോൾ ആഴ്ചകൾ എടുക്കും, പക്ഷെ അത് ശരിയായി വരും. അമ്മ ഒന്നുകൂടി ഓർത്തോ ഡോക്ടറെ കണ്ടിട്ട് ഉപദേശം ചോദിക്കണം. അമ്മ കണ്ടുകൊണ്ടിരുന്ന ഡോക്ടറെ കണ്ട് ചോദിക്കുന്നതാണ് നല്ലത്.
2: ഈ ചികിത്സയിൽ, ഫിസിയോതെറാപ്പി ചികിത്സയിൽ വേദന സംഹാരികൾ അല്ലെങ്കിൽ പെയിൻ കില്ലേഴ്സ് ഉപയോഗിക്കാറുണ്ടോ? ഈ അമ്മ ചോദിച്ചതുപോലെ എത്ര നാള് നമ്മളിത് കണ്ടിന്യൂ ചെയ്യണം?
0: ഫിസിയോതെറാപ്പിയിൽ യൂസ് ചെയ്യുന്ന വേദന സംഹാരി എന്ന് പറയുന്നത് ഒരു കറണ്ടാണ്, ആക്ച്വലി ടെൻസ് എന്ന് പറഞ്ഞിട്ട്, ട്രാൻസ്ക്യൂട്ടേനിയസ് ഇലക്ട്രിക്കൽ നെർവ് സ്റ്റിമുലേറ്റർ എന്നാണ് അതിന്റെ പേര്. അത് വേദന സംഹാരിക്ക് പകരമായിട്ട് നമ്മൾ ഫിസിയോതെറാപ്പിയിൽ യൂസ് ചെയ്യുന്ന ഒരു മൊഡാലിറ്റിയാണ്. നമ്മൾ മോഡേൺ മെഡിസിനിൽ പെയിൻ കില്ലേഴ്സ് യൂസ് ചെയ്യുന്നു, ഫിസിയോതെറാപ്പിയിൽ അത് ഈ ഒരു കറണ്ടാണ് ഉപയോഗിക്കുക. അപ്പൊ അത് ഉപയോഗിച്ചിട്ട് ഇപ്പൊ ഈ അമ്മയുടെ കേസ് പറയുകയാണെങ്കിൽ അതിൽ വേദന കാരണം അമ്മയ്ക്ക് ചെയ്യാൻ പറ്റുന്നില്ല. മുടി കെട്ടാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ അമ്മയ്ക്ക് നഷ്ടമാണ്, അത് ചെയ്യാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ ഡ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഈ വേദനയുടെ ട്രീറ്റ്മെന്റ് ചെയ്ത് വേദന ഒന്ന് കുറച്ച് അമ്മയെ കൊണ്ട് വ്യായാമങ്ങൾ ചെയ്ത് ജോയിന്റിന്റെ മൂവ്മെന്റ്സ് കൂട്ടിയെടുത്ത് സ്ട്രെങ്തനിങ് ഒക്കെ ചെയ്യുമ്പോഴാണ് അമ്മയ്ക്ക് പഴയ പോലെ ഫംഗ്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ.
2: ഇവരുടെ വേദന കുറയുന്നതാണ് നമ്മുടെ ആ പീരീഡ് അല്ലേ?
0: ആ പീരീഡ്, അതിന് കുറച്ച് സമയം വേണം. ഇനി എക്സസൈസ് ചെയ്ത് ഈ ജോയിന്റിന്റെ മൂവ്മെന്റ് റീഗെയിൻ ചെയ്യാനും കുറച്ച് സമയം വേണം. അതാണ് ഞാൻ ആഴ്ചകൾ എന്ന് പറഞ്ഞത്.
2: ഓക്കെ. ഫിസിയോതെറാപ്പി ചെയ്യാൻ പ്രായപരിധി ഉണ്ടോ? കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ ഇത് ചെയ്യാമോ? അങ്ങനെ ഒരു സംശയം.
0: പ്രായപരിധി ഇല്ല. ഉദാഹരണത്തിന് നമുക്ക് ജന്മന വൈകല്യമുള്ള കുട്ടികളുണ്ട്, അപ്പൊ അവർക്കുള്ള ചികിത്സ ജനിച്ച ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യുക. അതേപോലെ പ്രായമായവരിൽ വാർദ്ധക്യ സഹജമായിട്ടുള്ള അസുഖങ്ങളുള്ളവർ, ഇനി അസുഖമല്ലാതെ തന്നെ ബാലൻസ് പ്രോബ്ലംസ് ഒക്കെ ഉള്ളവരുണ്ടാവും, അവർക്കുള്ള ചികിത്സയും ജെറിയാട്രിക് കെയർ ഉണ്ട്.
2: ഇപ്പൊ ഐ ടി ജീവനക്കാര് അല്ലെങ്കിൽ ഇപ്പൊ വർക്ക് ഫ്രം ഹോംസ് ഒക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ്, എസ്പെഷ്യലി പോസ്റ്റ് കോവിഡ് ഏരിയയില്, അപ്പൊ വരുന്നതാണ് ഈ ടെക്സ്റ്റ് നെക്ക് പോലുള്ള പ്രശ്നങ്ങൾ. അതിന് ഫിസിയോതെറാപ്പി ചികിത്സാ രീതി.
0: വൺസ് നമുക്കൊരു വേദന വന്നു കഴിഞ്ഞാല് പിന്നെ അതിനുള്ള ചികിത്സയാണ്. ഇപ്പം കഴുത്ത വേദന വന്നു, ഇപ്പൊ ടെക്സ്റ്റ് നെക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മള് സ്ഥിരമായിട്ട് മൊബൈൽ അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ ഗാഡ്ജറ്റ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ കഴുത്ത് കുറച്ച് കുനിഞ്ഞിരുന്നിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പൊ അങ്ങനെ കുനിഞ്ഞിരുന്ന് ഉപയോഗിക്കുമ്പോൾ വരുന്ന ബുദ്ധിമുട്ട്, പെയിനും സ്റ്റിഫ്നെസ് ഒക്കെ വരും കഴുത്തിന്. അങ്ങനെ വരുന്നതിനുള്ള ചികിത്സ ആണ് നമ്മൾ അതിന്റെ ട്രീറ്റ്മെന്റ് ആയിട്ട് ചെയ്യുന്നത്.
2: നമുക്ക് തിരിച്ചു വരാം. ഒരു ശ്രോതാവ് നമ്മോടൊപ്പം ചേരുന്നു. ഹലോ.
3: ഹലോ,
2: നമസ്കാരം. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ഇതാരാണ്?
0: നമസ്കാരം സാർ, പറയണം.
2: പറഞ്ഞോളൂ.
3: എനിക്ക് 4 മാസത്തിന് മുമ്പ് ഹാർട്ട് അറ്റാക്ക് ആയി. അത് ആന്റി ഫ്രാക്ചർ കൊടുത്തി. ആന്റി ഫ്രാക്ചർ കഴിഞ്ഞതിന് ശേഷം എനിക്ക് ആ കൈ പൊക്കാനും താക്കാനും ഒന്നും വരുന്നില്ല, മുണ്ടെടുക്കാൻ നോക്കൂല, ആഹാരം ഒന്നും വരി കഴിക്കാനോ മറ്റൊന്നിനും പറ്റുന്നില്ല. അപ്പൊ കാർഡിയോളജി പറഞ്ഞപ്പോ ഓർത്തോളജി വന്നു. ഓർത്തോളജി ചെന്നപ്പോ കയ്യ രക്ഷ എടുക്കണം പറഞ്ഞു. പറഞ്ഞത് പിന്നെ സോളില് തേയ്മാനമാണെന്ന് MRI സ്കാൻ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ MRI സ്കാൻ ചെയ്തു. സ്കാൻ ചെയ്തപ്പോ ഞരമ്പുകളെല്ലാം പൊട്ടലാണ്, എല്ലാം ഇങ്ങനെ പൊട്ടി പൊട്ടിയൊക്കെ പോയിരിക്കുകയാണ്. അതുകൊണ്ട് എന്തെങ്കിലും ഓപ്പറേഷൻ കഴിഞ്ഞാലേ പറ്റൂ. 71 വയസ്സായി എനിക്ക്. ഡോക്ടറൊക്കെ പോയതില്ലെന്ന് പറഞ്ഞ് പ്രായമൊക്കെ ആയതല്ലേ, ഇനിയിപ്പോ അതിന് വേണ്ടി പോണോ എന്നൊക്കെ ചോദിച്ചൊരു സംശയം പറഞ്ഞു. പിന്നെ ഞാൻ ആയുർവേദ കളേജിൽ പോയി. ഇപ്പൊ ആയുർവേദ കളേജിൽ ചെന്ന് അപ്പൊ എനിക്ക് ആകെ ഉള്ളിലുള്ള മറ്റേ മരുന്ന് കഴിക്കാവൂല്ലോ, ഇംഗ്ലീഷ് മരുന്ന് മാത്രം കഴിക്കാവൂ, ആയുർവേദ മരുന്നും കഴിക്കാൻ പറ്റില്ല. കാർഡിയോളജി ഡോക്ടർ പറഞ്ഞതാണ്. ആയുർവേദ കളേജിൽ പറഞ്ഞപ്പോഴും അവരൊരു പൂശൊക്കെ തന്നു. 10-20 ദിവസമായുള്ളത് മറ്റേ ആന്റിഗ്രാം കഴിഞ്ഞിട്ട് 4 മാസം കഴിഞ്ഞു. അപ്പൊ അവ കയ്യിലുള്ള നീരൊക്കെ കുറഞ്ഞു. പക്ഷെ കൈ പൊക്കാൻ ഉണ്ടാക്കാൻ നോക്കണില്ല, പിന്നെ മുണ്ടൊന്നും കൊടുക്കാൻ പോകില്ല, കൈ ഇങ്ങനെ വെള്ളമൊന്നും മടക്കാൻ പോകില്ല, ഇങ്ങനെയൊക്കെയുള്ള അത് ഇപ്പോഴും നടക്കണം. അത് ഇനി തല ഫിസിയോതെറാപ്പി കൊണ്ടോ എന്തെങ്കിലും കൊണ്ട്
0: വിരലും മടക്കാൻ പറ്റുന്നില്ല എന്നുണ്ടോ?
3: ഓ, വിരലൊന്നും മടക്കാക്കൂല.
0: തോള് എല്ലിനാണ് അവിടുത്തെ ജോയിന്റിനല്ലേ പറഞ്ഞത് അസ്ഥി തേയ്മാനം ഉണ്ടെന്ന്?
3: അതെ.
0: നോക്കൂ, അതിന് ജോയിന്റിന് ഒരു തേയ്മാനം വന്നു കഴിഞ്ഞാൽ വിരലും മടക്കാനുള്ള പ്രയാസം അത്ര കോമൺ ആയിട്ട് വരാറില്ല. സന്ധിയുടെ തേയ്മാനം കൊണ്ട് മാത്രം വന്നൊരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല ഇപ്പൊ പറഞ്ഞു കേട്ടിട്ട്. സാധാരണഗതിയിൽ അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് സന്ധിയുടെ കാര്യം ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൈ പൊക്കാനും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റേണ്ടതാണ്. പക്ഷെ ഇത് ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞു കേട്ടിട്ട് നമുക്ക് ഒന്നുകൂടെ ഇവാലുവേഷൻ ചെയ്യേണ്ടതുണ്ട്. എനിക്ക് തോന്നുന്നു താങ്കൾ ഒന്നുകൂടി ഒരു ഡോക്ടറെ കാണേണ്ടതുണ്ട്. കണ്ട ഓർത്തോ ഡോക്ടറെ തന്നെ ഒന്നുകൂടെ കണ്ടാലും മതി. ഒന്ന് കണ്ടിട്ട് അതിന്റെ ഒരു അഡ്വൈസ് ചോദിക്കണം. ചോദിച്ചിട്ട് വേണം ഫിസിയോതെറാപ്പിയിലേക്ക് പോകാനായിട്ട്.
2: ടെക്സ്റ്റിനൊക്കെ
0: ഒന്നും നമുക്ക് ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ഐ ടി ജീവനക്കാർക്ക് മാത്രമല്ല, നമ്മുടെ സാധാരണ എല്ലാവരും ഈ ഫോൺ ഒരുപാട് നേരം ഉപയോഗിക്കുന്നവർക്കൊക്കെ വരാൻ സാധ്യതയുള്ള ഒന്നാണ്. തല നമ്മൾ കുറച്ച് താഴ്ത്തി വെച്ചായിരിക്കും നോക്കുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോഴത്തേക്ക് കഴുത്തിലെ ജോയിൻസിനും മസിൽസിനും വരുന്ന സ്റ്റിഫ്നെസ്സും വേദനയുമാണ്. അത് കഴുത്ത് വേദനയായിട്ടോ തലവേദനയായിട്ടൊക്കെ പ്രസന്റ് ചെയ്യും. അപ്പോൾ ഒന്ന് ഇത് വരാതെ നോക്കുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം. വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ചികിത്സയും കാര്യങ്ങളും ചെയ്യാം. അല്ലാതെ അത് വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ഥിരമായിട്ടിപ്പം ഐ ടി ജോലി ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അവർ ഉപയോഗിക്കുന്ന മേശ അതേപോലെ കസേര ഇത് രണ്ടും വളരെ പ്രധാനമുള്ളതാണ്. ഈ മേശയുടെ ഉയരം, അതായത് സ്ക്രീൻ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിന്റെ സ്ക്രീൻ നമ്മൾ ഇരിക്കുന്ന ആളുടെ കണ്ണിന്റെ ലെവലിൽ ആയിരിക്കണം സ്ക്രീനിന്റെ മുകൾ വശം, അല്ലെങ്കിൽ 1 ഇഞ്ച് താഴെ. അതായിരിക്കണം എന്റെ കറക്റ്റ് ലെവല്. അതേപോലെ കസേര എന്ന് പറയുന്നത് ഇരുന്ന് കഴിഞ്ഞാൽ കൈമുട്ട്,

0: സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ആം റെസ്റ്റ് വേണം. അതേപോലെ കൈ മുട്ടൊരിക്കലും ശരീരത്തിൽ നിന്ന് മാറി നിൽക്കാൻ പാടില്ല, ശരീരത്തോട് ചേർന്ന് വേണം കൈമുട്ട് നിൽക്കാനായിട്ട്. അതേപോലെ നമ്മുടെ കൈയുടെ കുഴയും എൽബോയുടെ അതേ ലെവലിലായിരിക്കണം, പൊങ്ങി നിൽക്കാനൊന്നും പാടില്ല. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച്, മൗസ് ഒരുപാട് ദൂരെ വെക്കാൻ പാടില്ല, അടുത്ത് തന്നെ വെക്കണം. ഇതൊക്കെ ശ്രദ്ധിച്ച് വേണം നമ്മൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് യൂസ് ചെയ്യാനായിട്ട്.
1: ടെക്സ്നെക്കിന് വീണ്ടും ഒരു ഇടവേള എടുത്തുകൊണ്ട് ഒരു ശ്രോതാവ് കൂടി ചേരുന്നു. ഹലോ
2: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്?
2: എന്റെ പേര് ലിനു, ഞാൻ പാലായിൽ നിന്നാണ് വിളിക്കുന്നത്.
1: സംസാരിച്ചോളൂ സാറിനോട്.
2: ഞാൻ എന്റെ മമ്മിക്ക് വേണ്ടിയിട്ടായിരുന്നേ. എന്റെ മമ്മിക്ക് ഓൾറെഡി ഒരു ന്യൂറോ മെഡിസിൻ ഒക്കെ കഴിക്കുന്ന ആളാണ്. അപ്പൊ പെട്ടെന്നാണ് ആൾക്ക് കഴിഞ്ഞ ദിവസം ഭയങ്കരമായിട്ട് കാലിന് ഭയങ്കരമായിട്ട് നീര് വന്നു. അപ്പൊ ഭയങ്കരമായിട്ട് നീര് എന്ന് പറഞ്ഞാൽ മുട്ടിന്റെ അവിടെ ഒക്കെ ഭയങ്കരമായിട്ട് അങ്ങ് നീര് വെച്ച് അങ്ങ് ഭയങ്കര വീർത്ത് പോലെ ആയി. അപ്പൊ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിരുന്നു. അപ്പൊ ന്യൂറോയുടെ ഡോക്ടറെ കണ്ടപ്പോൾ ന്യൂറോയുടെ ഡോക്ടർ പറഞ്ഞു ഓർത്തോയുടെ ഡോക്ടറെയും കൂടെ ഒന്ന് കൺസൾട്ട് ചെയ്യണോന്ന് പറഞ്ഞു. ഓർത്തോയുടെ ഡോക്ടറെ കണ്ട് ഓർത്തോയുടെ ഡോക്ടർ ഒരു മെഡിസിൻ തന്നു. അത് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത്തിരി ഇതിനൊക്കെ കുറവുണ്ട്. അപ്പൊ എന്തെങ്കിലും ഫിസിയോതെറാപ്പി അങ്ങനെ എന്തെങ്കിലും ഇതിന് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഉണ്ടോ?
0: അമ്മയ്ക്ക് ന്യൂറോ എന്ത് അസുഖമായിരുന്നു?
2: അമ്മയ്ക്ക് തേയ്മാനത്തിന്റെ ഇതുണ്ടായിരുന്നു, പിന്നെ കഴുത്തിന്റെ അവിടെ നിന്നുള്ള ഞരമ്പിന് ചെറിയൊരു ഇതുള്ളത് കൊണ്ട് നടുവേദന അങ്ങനെയുള്ള ബോഡി പെയിൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതായിരുന്നു. അങ്ങനെയാണ് ന്യൂറോയുടെ മരുന്ന് എടുത്തു തുടങ്ങിയത്. അപ്പൊ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഇപ്പൊ ഒത്തിരി കുറവുണ്ട്. അപ്പൊ പെട്ടെന്നാണ് ഇങ്ങനെ, അപ്പൊ കാലിങ്ങനെ വലിച്ചു വലിച്ചു നടക്കണം എന്നുള്ളൊരു ഫീലായി. അതുപോലെ ഒരു ഭാരം കാലിന് കൊടുക്കുന്ന പോലെ, സ്റ്റെപ്പ് കയറാൻ പറ്റുന്നില്ല, സ്റ്റെപ്പ് ഇറങ്ങാൻ പറ്റുന്നില്ല, മുട്ട് മടക്കാൻ പറ്റുന്നില്ല, അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ഇതിലെ ഫിസിയോതെറാപ്പിക്ക് എന്തെങ്കിലും ഒരു
0: അത് ആക്ച്വലി നോക്കേണ്ടതാണ്. കാരണം മുട്ടിന്റെ പേശികളുടെ ബലം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം, അസസ് ചെയ്ത് നോക്കിയിട്ട് വേണം അത് എത്രത്തോളം നമുക്ക് എക്സസൈസ് ചെയ്ത് മാറ്റാൻ പറ്റും എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. ഇപ്പം ലാസ്റ്റ് കണ്ട ഓർത്തോ ഡോക്ടർ തന്ന മരുന്നുകളുടെ കൂടെ എക്സസൈസ് വല്ലതും പറഞ്ഞിരുന്നോ?
2: ഇല്ല, പറഞ്ഞില്ല. എന്നാലും ഇതുപോലെ ഫിസിയോതെറാപ്പി നമുക്ക് അതിന് ശേഷം ഒന്ന് നോക്കാന്നാ പറഞ്ഞത്. ഈ മെഡിസിൻ ഒന്ന് കഴിച്ചു നോക്കൂ, എന്നിട്ട് നമുക്ക് ഫിസിയോതെറാപ്പിയും കൂടെ ചെയ്യാന്നാണ് പറഞ്ഞിരിക്കുന്നത്.
0: തീർച്ചയായിട്ടും. അപ്പൊ മരുന്ന് കഴിച്ചതിൽ വേദനയ്ക്ക് കുറവുണ്ടെന്നല്ലേ പറഞ്ഞത്?
2: ആ, വേദനയ്ക്ക് ഇപ്പൊ കുറവുണ്ട്, നീരും വലിഞ്ഞു
0: വലിഞ്ഞിട്ടുണ്ട്.
2: അത്യാവശ്യം മുട്ടെന്ന് കണ്ട ഒരു ഷേപ്പിലേക്ക് വരുന്നു തുടങ്ങിയിട്ടുണ്ട്. മറ്റേന്ന് പറഞ്ഞാൽ അങ്ങ് ഒരു ബോളിന്റെ പരുവം പോലെ
0: ഒത്തിരി വീർത്തിരുന്നു. ഓക്കെ, അപ്പൊ ഇപ്പൊ ഒരു വ്യായാമം ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ നീരും വേദനയും കുറഞ്ഞ സ്ഥിതിക്ക് ഇനി വ്യായാമം ചെയ്യാവുന്നതാണ്. അപ്പൊ ഇനി വ്യായാമം ചെയ്യാവുന്നതാണ്, അത് സ്റ്റാർട്ട് ചെയ്തോട്ടെ എന്ന് ഓർത്തോ ഡോക്ടറോട് ഒരു വാക്ക് ചോദിച്ചിട്ട് ഫിസിയോതെറാപ്പിസ്റ്റിനെ കണ്ടാൽ മതിയാവും.
1: താങ്ക് യു. അപ്പൊ സർ, നമ്മൾ ഈ ടെക്സ്നെക്ക് പറഞ്ഞതുപോലെ തന്നെയാണ് ഈ കാർപ്പൽ ടണൽ സിൻഡ്രോം, ഈ കൈവിരലുകളിൽ വരുന്ന തരിപ്പ്, ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ.
0: കാർപ്പൽ ടണൽ സിൻഡ്രോം അതേപോലെ നമ്മുടെ റിസ്റ്റിന്റെ ഭാഗത്ത് ഒരു ഞരമ്പിനുണ്ടാവുന്ന കംപ്രഷനാണ് കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന് പറയുന്നത്. കൂടുതലും രാത്രി കാലങ്ങളിൽ ഭയങ്കരമായിട്ട് വേദനയും തരിപ്പും ഒക്കെ.
1: ഈ പറയുന്ന പോലെ മൊബൈൽ ഉപയോഗിക്കുന്ന കൂടുതൽ വരുമ്പോൾ,
0: മൊബൈൽ ഉപയോഗിക്കുന്ന മാത്രമല്ല നമ്മുടെ ശീലങ്ങളുണ്ട്. നമ്മൾ ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ ഓരോ രീതിയിലാണ് ചെയ്യുന്നത്. എല്ലാവരും ഒരേപോലെ അല്ല ചെയ്യുന്നത്. ഇപ്പൊ മൊബൈൽ എല്ലാവരും ഒരേപോലെ അല്ല പിടിക്കുന്നത്. പുസ്തകം വായിക്കുന്നവർ ഒരേപോലെ അല്ല പുസ്തകം പിടിക്കുന്നത്. ഡ്രൈവ് ചെയ്യുന്നത് ഒരേപോലെ അല്ല സ്റ്റിയറിംഗ് പിടിക്കുന്നത്. ഓരോരുത്തർക്കും ഓരോ ശീലങ്ങളാണ്. ഉറങ്ങുന്നത് പോലും പലരും പല പൊസിഷനിൽ കിടന്ന് ഉറങ്ങുള്ളൂ, കസേരയിൽ ഇരിക്കുന്ന പല രീതിയിലാണ്. ആ കസേര കണ്ടാൽ അറിയാം ആ വ്യക്തി എങ്ങനെ ഇരിക്കുന്നത്. ഇപ്പം കൈ നമ്മൾ പ്രത്യേകിച്ച് ഒരു പ്രത്യേക പൊസിഷനിൽ പിടിച്ചിട്ടാണ് നമ്മൾ പാചകം ചെയ്യുന്നത്. അങ്ങനെയുള്ളവർക്ക് ഈ പ്രോബ്ലംസ് കൂടുതലായിട്ട് വരാൻ സാധ്യതയുണ്ട്.
1: അതിലേക്ക് വരാം. ഒരു ശ്രോതാവ് കൂടെ ചേരുന്നു. ഹലോ
3: ഹലോ,
1: നമസ്കാരം. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിൽ സ്വാഗതം. ആരാണ്?
3: ഞാൻ കോട്ടയത്ത് നിന്ന് മിനി ആയിരുന്നു. എന്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടായിരുന്നു.
1: ചോദിച്ചോളൂ.
0: പറഞ്ഞോട്ടെ മാഡം, പറഞ്ഞോട്ടെ.
3: ഞങ്ങള് 2023 നവംബർ 3 എന്റെ ഹസ്ബൻഡിന് അയോട്ട അന്യൂറിസമായിട്ട് ശ്രീചിത്രയില് സർജറി നടത്തിയിരുന്നു. ആ ടേബിളിൽ വെച്ച് തന്നെ സ്ട്രോക്ക് ഉണ്ടായി എന്നാണ് ഡോക്ടർ പറയുന്നത്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തലയോട്ടി തുറന്ന് മാറ്റി വെച്ച് ശസ്ത്രക്രിയ ചെയ്തത്. അപ്പോഴത്തേനും ഒരു വശം വലതുവശം തളർന്നു പോയിരുന്നു. സർജറി എല്ലാം കഴിഞ്ഞതിന് ശേഷം 22 ക്രിട്ടിക്കൽ ICU അബോധാവസ്ഥയിലായിരുന്നു കിടന്ന്. കണ്ണ് മെല്ലെ തുറന്നു കഴിഞ്ഞപ്പം വീണ്ടും ഞങ്ങളെ ICU മാറ്റി 22 കൂടി അവിടെ ട്രീറ്റ്മെന്റ് ചെയ്തു. അപ്പൊ പറഞ്ഞു ഇനി ഫിസിയോതെറാപ്പി മാത്രമേ ഉള്ളൂ ഇനി ഇതിനൊരു പരിഹാരം, അതുകൊണ്ട് നിങ്ങള് മെഡിക്കൽ കെയർ കിട്ടുന്ന ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയി കുറച്ച് ദിവസം നിന്നതിന് ശേഷം വീട്ടിലേക്ക് പോക്കോ, അതാ നല്ലതെന്ന് പറഞ്ഞു. അപ്പോഴത്തേനും ട്രക്കോസ്റ്റമി ഇട്ടു, റഷ് ട്യൂബ് ഇട്ടു, യൂറിൻ ബാഗ് ഇട്ടു, എല്ലാം ആയിട്ടാണ് ഞങ്ങള് നാട്ടില് വന്നത്. ആ ഹോസ്പിറ്റലിൽ ഞങ്ങൾ 65 താമസിച്ചു. അതിനോടകം ഫിസിയോതെറാപ്പിയും ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷെ അന്നൊന്നും ഒട്ടുമേ വയ്യായിരുന്നു ആളിന്. അങ്ങനെ ഒരു തരത്തില് കസേരയിലൊന്ന് ഇരുത്തിയ ഇരിക്കാറായി, ജനലയിലൊക്കെ പിടിച്ചു നിർത്തിയാൽ ഒന്നും നിൽക്കാറുമായപ്പോ ഞങ്ങൾ വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്ന് അപ്പൊ ഫെബ്രുവരി 18 ആ ഫെബ്രുവരി 19 തന്നെ വീട്ടിൽ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനെ വിളിച്ച് ഫിസിയോതെറാപ്പി

കോപ്പി ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരു മാസം കൊണ്ട് ആള് ബാലൻസ് ചെയ്ത് നിൽക്കാറായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീണ്ടും ശ്രീജിഗ്രയിൽ വന്ന് ഈ ബോൺ തിരിച്ചു വെച്ചു. അത് മാർച്ച് 22 തിരിച്ചു വെച്ചു. ഏപ്രിൽ 6 അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്തു ഞങ്ങൾ വീട്ടിൽ വന്നു. അന്ന് മുതൽ വീണ്ടും ഇന്നലെ വരെയും ഫിസിയോതെറാപ്പി ചെയ്യുന്നുണ്ട്. ഇപ്പൊ ആള് കാര്യങ്ങളിലേക്കെല്ലാം ബോധമായി. പക്ഷെ സംസാരിക്കാന് വേണ്ട, വേണം, മൂത്രമൊഴിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം, ആളിന് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം സംസാരിക്കും. അതിന്റെ സ്പീച്ച് തെറാപ്പിയും കൊടുത്തോണ്ടിരുന്നു. ഇപ്പം കുറച്ചായിട്ട് അത് നിർത്തി. പിന്നീട് ഇപ്പൊ വലത് കൈ ഒന്ന് പൊക്കാവുന്നായതേ ഉള്ളു. വിരലുകൾ അനങ്ങുക, പത്തി ഭാഗം അനങ്ങുക ഒന്നുമില്ല. കൈ വിരല ഉള്ളിലേക്ക് മടങ്ങി നമ്മൾ പിടിച്ചു നൂർക്കുവാണെങ്കിൽ മാത്രം നൂർന്നും വരും. അങ്ങനെയാണ് ഇപ്പം വരെയും ഉള്ള അവസ്ഥ. ഇത് തുടർന്ന് നമ്മൾ ഫിസിയോതെറാപ്പി ചെയ്തുകൊണ്ടിരുന്നാലും നമുക്ക് എത്രത്തോളം മാറ്റം

0: ആ പത്തി ഭാഗം അനങ്ങോ ഒന്നുമില്ല, കൈ വിരല ഉള്ളിലേക്ക് മടങ്ങി നമ്മൾ പിടിച്ചു നൂർക്കുവാണെങ്കിൽ മാത്രം നൂർന്നും വരും. അങ്ങനെയാണ് ഇപ്പം വരെയും ഉള്ള അവസ്ഥ. ഇത് തുടർന്ന് നമ്മൾ ഫിസിയോതെറാപ്പി ചെയ്തുകൊണ്ടിരുന്നാലും നമുക്ക് എത്രത്തോളം മാറ്റം വരും, ആളിനെ സ്വന്തമായിട്ടൊന്ന് നിൽക്കാനാണേലും പറ്റുമോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് അന്ന് മുതൽ ഇന്ന് വരെ ഫിസിയോതെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് എനിക്കൊരു സംശയം. ഞാൻ
1: നമുക്കിപ്പോ ഇത്രയും നാളായിട്ട് നമ്മൾ ഫിസിയോതെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ആളിനിങ്ങനെ വന്നുകൊണ്ടിരുന്നു. ഇപ്പൊ പിടിച്ച് നിൽക്കാം, അല്ലെ, ഒരുവിധം ബാലൻസ് ചെയ്ത് നിൽക്കാൻ പറ്റുന്നുണ്ട് ആളിന്. വലതുകൈ കുറച്ച് മൂവ് ചെയ്യാം, ബാത്റൂമിലൊക്കെ പിടിച്ചു കൊണ്ടുപോകാൻ പറ്റും അമ്മയ്ക്ക്. ശരി ശരി. അപ്പൊ അത് അതെ അതെ അതെ അതെ. അപ്പൊ ഒരു ഒരു മൈൽ സ്റ്റോൺ അച്ചീവ് ചെയ്തു എന്ന് വേണം പറയാൻ. കിടപ്പായിരുന്ന ആള് മെല്ലെ ഇരിക്കാൻ തുടങ്ങി, ഇരിപ്പുന്ന ഇപ്പോ നിൽക്കാനും ചെറിയ ചെറിയ സ്റ്റെപ്പ് വെച്ച് നടക്കാനും ഒക്കെ തുടങ്ങിയിരിക്കുന്നു. അതൊരു വലിയൊരു മാറ്റമാണ്. നമുക്ക് ഇങ്ങനെ ഒരു വലിയ ഇഞ്ചുറി ഉണ്ടായ ഒരാളിന് ഇങ്ങനെ തിരിച്ച് ഇത്രയും വന്നത് ഒരു വലിയ കാര്യമാണ്. അമ്മ അതിന്റെ കൂടെ നിന്നതിന് ആദ്യമായിട്ട് അമ്മയ്ക്ക് ഞാനൊരു അഭിനന്ദനം പറയുകയാണ്. കാരണം ഇത്രയും കൂടെ നിന്നത് ചെയ്യിക്കുക എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമല്ല, നമുക്കറിയാം അത്. അപ്പൊ അത്രയും ചെയ്തു ആളിപ്പോ ഈ ഒരു സ്റ്റേജ് വരെ എത്തി. അപ്പൊ ഇപ്പോ എന്തൊക്കെയാണ് ഫിസിയോതെറാപ്പിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് അമ്മയ്ക്ക് അറിയാം അല്ലെ? അമ്മ കുറെ നാളുകൊണ്ട് ഇപ്പൊ കാണുന്നുണ്ട് എന്തൊക്കെയാ ചെയ്യുന്നത്, എന്തൊക്കെ വ്യായാമം ചെയ്യണം എന്നൊക്കെ അമ്മയ്ക്ക് അറിയാം. അപ്പൊ അത് വെച്ചിട്ട് ഇപ്പൊ ചെയ്യേണ്ടത് ഡെയിലി എക്സസൈസ് വേണം, ആളിന്റെ ഇമ്പ്രൂവ്മെന്റിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യണം. അതോടൊപ്പം ഫിസിയോതെറാപ്പിസ്റ്റ് എല്ലാ ദിവസവും കാണണം എന്നില്ല. ഇനി അമ്മ ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ വീട്ടിൽ ഒന്നുകിൽ അമ്മയ്ക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഇല്ലാന്നുണ്ടെങ്കിൽ അമ്മ തന്നെ ചെയ്യുക, ഇല്ലാന്നുണ്ടെങ്കിൽ വേറെ. ശരി, അപ്പൊ ആ എക്സസൈസുകൾ അമ്മ ചെയ്തു കൊടുക്കുക, ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക. എന്നിട്ട് ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം മാത്രം ഫിസിയോതെറാപ്പിസ്റ്റിന്റെ സഹായം എടുക്കൂ. എല്ലാ ദിവസവും ചെയ്തുകൊണ്ടിരുന്നത് അമ്മ ഒന്ന് കുറച്ച് കൊണ്ടുവരും, ഫിസിയോതെറാപ്പിസ്റ്റിന്റെ സഹായം ഒന്ന് കുറച്ച് കൊണ്ടുവന്നിട്ട് കാര്യങ്ങൾ അമ്മ ചെയ്യുക. ഒരു സ്റ്റേജ് കഴിഞ്ഞ് അടുത്ത സ്റ്റേജിലേക്ക് കൊണ്ടുപോകാനുള്ള അഡ്വൈസസ് അവർ തരും. ആ സമയത്ത് മാറ്റങ്ങൾ എന്തൊക്കെ എക്സസൈസിന് വരുത്തണം എന്നുള്ളത് പറഞ്ഞു തരും. അതുപ്രകാരം മാറ്റം വരുത്തിയാൽ മതിയാവും. ഡെയിലി ഉള്ള എക്സസൈസുകൾ ഇത്രയും നാളായ സ്ഥിതിക്ക് അമ്മയ്ക്ക് അറിയാം, നന്നായിട്ട് അറിയുന്നുണ്ടാവും. അത് അമ്മ തന്നെ ചെയ്തു കൊടുക്കുക എക്സസൈസ്. സ്ഥിരമായിട്ട് ഒരു ഫിസിയോതെറാപ്പിസ്റ്റിന്റെ സഹായം ഇനി വേണമെന്നില്ല. കുറച്ച് കൊണ്ടുവരാം, ഹെൽപ്പ് കുറച്ച് കുറച്ച് കൊണ്ടുവന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് മാത്രം ഫിസിയോതെറാപ്പിസ്റ്റിന്റെ സഹായം എടുക്കണം.
0: നൂരാത്തത് കാരണം ആളിന് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓ ശരിയാവൂല ശരിയാവൂല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനൊരു നിരാശ ഇപ്പൊ പറയുന്നുണ്ട്.
1: തലച്ചോറിന് വന്ന ഇഞ്ചുറി അനുസരിച്ചിട്ടാണ് നമുക്ക് റിക്കവറി വരുന്നത്. എത്ര വയസ്സുണ്ട് അമ്മ ഹസ്ബൻഡിന്?
0: 62. ഞങ്ങൾ 59 വയസ്സിലാണ് ചെയ്യാൻ അവിടെ കൊണ്ടുവന്നത്.
1: അപ്പൊ മാറ്റം വരില്ല എന്നല്ല, മാറ്റം ഇനിയും വരും, ചെറിയ ചെറിയ മാറ്റങ്ങൾ വരും. കുറച്ച് സമയം വേണം ഓരോ മാറ്റത്തിനും, കാരണം കുറെ ചെയ്യുമ്പോഴാണ് ബ്രെയിൻ അത് പിക്ക് ചെയ്തിട്ട് ഇമ്പ്രൂവ് ചെയ്ത് വരുള്ളൂ. അപ്പൊ സമയം വേണം. ഇത്രയും നാള് വളരെ സമീപനത്തോടു കൂടി നമ്മൾ ചെയ്തതിന്റെ ഫലമാണ് ആൾ ഇങ്ങനെ നന്നായി ഇരിക്കുന്നത്, ഇത്രയും ചേഞ്ചസ് വന്നത് കേട്ടോ. അപ്പൊ അതേപോലെ മുന്നോട്ടും അമ്മ സമീപനത്തോടു കൂടി ചെയ്യണം.
0: വരുമ്പോഴാണ് കൂടുതലായിട്ടും ബുദ്ധിമുട്ട് കാണിക്കുന്നത്.
1: തണുപ്പ് വരുമ്പോ പൊതുവെ ബുദ്ധിമുട്ടാണമ്മ എല്ലാവർക്കും, വേദനയുള്ളവർക്കും സ്റ്റിഫ്നെസ് ഉള്ളവർക്കും ഒക്കെ പ്രയാസം കൂടുന്നൊരു സമയമാണ് തണുപ്പെന്ന് പറയുന്നത്. അപ്പൊ ആ സമയത്ത് നമ്മളൊന്ന് ചൂടിന് വേണ്ടിയിട്ടുള്ള ബ്ലാങ്കറ്റ് യൂസ് ചെയ്യുകയോ അങ്ങനെയുള്ള ഡ്രസ്സിംഗ് ഒക്കെ യൂസ് ചെയ്യുകയോ ചെയ്യണം കേട്ടോ.
2: ഈ അമ്മ പറഞ്ഞപോലെ സർജറി ഒക്കെ അതിനൊക്കെ ശേഷം ഫിസിയോതെറാപ്പി നിർബന്ധമാക്കുന്നത് എന്തുകൊണ്ടാണ്? അവരുടെ റിക്കവറിക്ക് ഇത് വളരെ ഒരു ഇമ്പോർട്ടന്റ് ഘടകമായതാണ്.
1: ഇപ്പോൾ ഒരു ഉദാഹരണം ഇപ്പൊ വിളിച്ച കോളിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനൊരു വലിയൊരു ഇഞ്ചുറിയാണ് ബ്രെയിനിന് വന്ന്, സ്ട്രോക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഇഞ്ചുറി വന്നു. അപ്പൊ അത് വന്നു കഴിയുമ്പോഴത്തേക്കും ശരീരമാകെ തളർന്നു പോവുകയാണ്. അപ്പൊ ഒരു സർജറിയും കഴിഞ്ഞു, അതിനു വേണ്ടിയിട്ട് തലയോട്ടി മാറ്റിവെക്കുന്ന ഒരു സർജറിയൊക്കെ ചെയ്തു. അപ്പൊ അങ്ങനെ ഒരു സർജറി കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഒരുപാട് ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ ഇനി ഇപ്പം അസ്ഥി സംബന്ധമായിട്ടൊരു പ്രോബ്ലത്തിനാണെങ്കിലും സർജറി കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്കും വേദന, അതേപോലെ സ്റ്റിഫ്നെസ്, പേശികൾ വേണ്ട രീതിയിൽ അങ്ങോട്ട് ചലിക്കാതെ വരും. അപ്പോൾ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞാൽ ഉടനെ അടുത്ത ദിവസം തൊട്ട് നമുക്ക് ചലിപ്പിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. ചില സർജറി കഴിഞ്ഞാൽ നമുക്ക് ഇത്ര നാൾ ആഴ്ചകൾ അല്ലെങ്കിൽ മാസങ്ങൾ അനക്കാതെ വെക്കേണ്ടതായിട്ട് വരും. അത് കഴിയുമ്പോഴത്തേക്കും പിന്നെ കൈ ചലിപ്പിക്കുമ്പോഴത്തേക്കും ഭയങ്കര വേദനയായിരിക്കും, സ്റ്റിഫായിട്ടിരിക്കും. ഇപ്പോൾ ആളിന് സ്വന്തമായിട്ട് ഇത് ചെയ്യാൻ പറ്റത്തില്ല. പെയിനുള്ള ഒരാൾ ഒരിക്കലും മൂവ് ചെയ്യില്ല, പ്രത്യേകിച്ച് ഒരു ഓപ്പറേഷനൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മൾ പേടിച്ചിട്ടും ഒക്കെ മൂവ് ചെയ്യില്ല. അപ്പോൾ മൂവ് ചെയ്യാതിരിക്കുമ്പോഴത്തേക്കും നമ്മളൊരു ഫിസിയോതെറാപ്പിസ്റ്റിന്റെ സഹായം വേണ്ടി വരും. ആ വേദന ഒന്ന് കുറയ്ക്കാനും വേദന ഇല്ലാത്ത രീതിയിൽ എക്സസൈസ് ചെയ്യാനുള്ള ടെക്നിക്സ് ഉണ്ട് നമുക്ക് ഫിസിയോതെറാപ്പിയിൽ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ചെയ്ത് ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരാൻ പറ്റും. ഇനി അതിന് പുറമെ ഒരു ഇഞ്ചുറി വന്ന് കഴിയുമ്പോഴത്തേക്കും ബ്രെയിൻ തന്നെ നമ്മുടെ ശരീരം അനക്കണ്ട എന്ന് പറയും. പിന്നെ അത് പെയിനാണ്, വേദനയാണ്, അതുകൊണ്ട് അനക്കാതിരിക്കുക എന്നുള്ള ഒരു ബോഡി ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് സ്റ്റിഫാക്കി അങ്ങ് വെക്കും. അതിന് തിരിച്ച് പഴയതുപോലെ കൊണ്ടുവരാനായിട്ട് ചില ടെക്നിക്സ് യൂസ് ചെയ്ത് ചലിപ്പിക്കേണ്ടതായിട്ട് വരും.
2: നെക്ക് മാനിപ്പുലേഷൻ എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. അപ്പൊ അതിന് ഫിസിയോതെറാപ്പിയിൽ എന്താണ് ചികിത്സാരീതി പറയാൻ?
3: നെക്ക് മാനിപ്പുലേഷൻ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ നമ്മൾ ജോയിന്റ് ക്രാക്കിംഗ് എന്ന് പറയുന്ന സംഭവമാണ്. അത് ചെയ്യുന്നത് സാധാരണ ഒരു സ്റ്റിഫ്നെസ് കുറയ്ക്കാൻ, വേദന കുറയ്ക്കാൻ, ചലനം കൂട്ടാൻ വേണ്ടിയിട്ട് ഒക്കെയാണ്. അതിന്റെ മറ്റ് ട്രീറ്റ്മെന്റ് കൂടെ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് നെക്ക് മാനിപ്പുലേഷൻ എന്ന് പറയുന്നത്. മൊബിലൈസേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ടെക്നിക്കുണ്ട്, അതേപോലെ മറ്റൊന്നാണ് ഈ മാനിപ്പുലേഷൻ എന്ന് പറയുന്നത്. അത് കുറച്ചൊരു സ്പീഡിൽ ചെയ്യുന്നൊരു മൂവ്മെന്റ് ആണ്, ഫോഴ്സ് കൂട്ടി ചെയ്യുന്നൊരു മൂവ്മെന്റ് ആണ്. എക്സ്പെർട്ടീസ് ഉള്ള ഒരാളിന് ചെയ്യേണ്ട ഒരു ട്രീറ്റ്മെന്റ് ആണ്. ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട് അതിൽ. അത് ചെയ്യുന്ന സമയത്ത്, അതായത് ഇപ്പോൾ ഒരാൾ

0: നെക് മാനിപ്പുലേഷന് വിധേയനാവുന്നു എന്നുണ്ടെങ്കിൽ അതിന് മുന്നേ ആയിട്ട് അദ്ദേഹത്തിന് നമ്മൾ ഏത് ജോയിന്റ് ആണോ, കഴുത്തിലെ ഏത് ജോയിന്റിനാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആ ജോയിന്റിന്റെ മാനിപ്പുലേഷൻ പൊസിഷൻ ഉണ്ട്. ആ പൊസിഷനിൽ തല കുറച്ചു നേരം വെച്ച് നോക്കി അതിൽ ചില ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണ് അത് ചെയ്യുന്നത്.
1: സർ, അതുപോലെ ഈ പ്രായം ചെന്നവർ വീണ് പരിക്കേൽക്കുന്നത് തടയാനായിട്ട് നമ്മൾ ഫിസിയോതെറാപ്പിയിലൂടെ അവരുടെ ഒരു ബോഡി ബാലൻസ് കൈവരിക്കാൻ പറ്റുമെന്ന് പറയാറുണ്ട്, അത് എത്രത്തോളം?
0: പ്രായമായി വരുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്നത് പേശികളുടെ ബലം കുറയുക, അതിൻ്റെ ബൾക്ക് കുറയും, സൈസ് കൊണ്ട് കുറയും, അതേപോലെ അസ്ഥികൾക്ക് കുറച്ച് ശോഷിപ്പ് സംഭവിക്കും, ജോയിൻറ്റുകൾക്ക് കുറച്ച് തേയ്മാനം വരും, പിന്നെ ഡയബറ്റീസ് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ സന്ധികളിൽ നിന്നുള്ള സംവേദനശേഷി ഞരമ്പുകൾക്ക് അത് കുറവായിരിക്കും, അതേപോലെ പ്രായമാകുമ്പോൾ കാഴ്ച മങ്ങൽ കുറച്ച് വരികയാണെന്നുണ്ടെങ്കിൽ അത് ഇതെല്ലാം കൂടെ കൂടി ചേർന്നുകൊണ്ട് ബാലൻസിനെ ബാധിക്കും. അപ്പോൾ ബാലൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് എക്സസൈസുകൾ, ബാലൻസ് ട്രെയിനിങ് ഉണ്ട്. ബാലൻസ് ട്രെയിനിങ്ങിന് അതിനോടൊപ്പം തന്നെ പേശികളുടെ ബലം കൂട്ടാനുള്ളതും വളരെ ചെറിയ രീതിയിലുള്ള വെയിറ്റ് ട്രെയിനിങ്ങുകളും ഒക്കെ ചെയ്ത് പേശിയുടെ ബലം കൂട്ടുകയും ബാലൻസ് ട്രെയിനിങ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ വീഴ്ച ഒരു പരിധി വരെ കുറയാൻ പറ്റും. ഇല്ല, എന്നാലും വീഴ്ചയ്ക്കുള്ള സാധ്യത ഉണ്ടെങ്കിൽ അതിനുള്ള മറ്റ് പരിഹാരങ്ങളിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്.
1: വ്യായാമം ചെയ്യുന്ന കാര്യം പറയുമ്പോഴാണ് ഇപ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസിൽ ഏറ്റവും കൂടുതൽ വരുന്നതാണ് ജിമ്മിൽ ഉള്ള പോക്ക്. പക്ഷേ ജിമ്മിൽ പോകുമ്പം തെറ്റായ ജിം ആയിട്ടുള്ള ഉപയോഗവും കാരണങ്ങളൊക്കെ സന്ധി വേദന അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ,
0: ശ്രദ്ധിക്കേണ്ടത് നമുക്ക് എപ്പോഴും ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ് അത്യാവശ്യം. ഇപ്പോൾ ജിമ്മിൽ പോകുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് ഇപ്പോൾ യുവതലമുറ ഓരോരുത്തർക്കും ഓരോ ആഗ്രഹമായിട്ടാണ് ജിമ്മിൽ പോകുന്നത്. ചിലർക്ക് തടി കുറയ്ക്കാനായിരിക്കാം, ചിലർക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യാനായിരിക്കാം, ചിലർക്ക് സ്റ്റാമിന കൂട്ടാൻ വേണ്ടിയിട്ടായിരിക്കും, പല ആഗ്രഹങ്ങളാണ്. ആമില മസിൽസ് കൂടുതലായിട്ട് വേണം, അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട്
1: വേണം,
0: ആ പാക്ക് വേണം, എട്ടും ആറും പാക്കൊക്കെ വേണം. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മുടെ ഒരു ആഗ്രഹമായിട്ട് ചെയ്യുമ്പോൾ അതിന് ഫോക്കസ് ചെയ്ത് ചെയ്യും, കൂടുതലായിട്ട് അതിന് വർക്ക് ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് വർക്ക് ചെയ്യുന്ന മസിൽസിനെ നമ്മൾ ശ്രദ്ധിക്കാതെ പോവുകയും ഒരു ഇംബാലൻസ് മസിൽസിൽ വരികയും ചെയ്യും. അങ്ങനെ വന്നു കഴിഞ്ഞാലും പെട്ടെന്ന് ഇഞ്ചുറികൾ വരാൻ സാധ്യതയുണ്ട്. നട്ടലിൽ ഇഞ്ചുറി വരാൻ സാധ്യതയുണ്ട്, ഡിസ്കിൻ്റെ പ്രശ്നങ്ങൾ വരാം, മസിൽസിന് ഇഞ്ചുറി അസച്ച് അങ്ങനെ തന്നെ വരാം, ജോയിൻറ്റിൻ്റെ മൂവ്മെൻറ്റ് കുറയുന്ന രീതിയിൽ വരാം. ആ ഒരു മസിൽസ് മാത്രം വീർത്ത് വീർത്ത് വരും, ഒത്തിരി സൈസിൽ വരും. അപ്പോൾ അവരാഗ്രഹിച്ച കാര്യം നടക്കും, പക്ഷേ അതിന് പുറമെ ബാക്കിലൊരു ഇഞ്ചുറിയും കൂടെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ബാലൻസ്ഡായിട്ട് എക്സസൈസ് ചെയ്യാന്നുള്ളതാണ് ജിമ്മിൽ ശ്രദ്ധിക്കേണ്ടത്.
1: ഒരു ശ്രോതാവ് കൂടി നമ്മോടൊപ്പം ചേരുന്നു. ഹലോ, നമസ്കാരം, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ഇത് ആരാണ്?
2: എന്റെ പേര് വത്സല എന്നാണ്.
0: പറഞ്ഞോട്ടെ അമ്മ, എന്താ ബുദ്ധിമുട്ട്?
2: എന്റെ രണ്ട് കാൽമുട്ടും സർജറി ചെയ്തിട്ടാണ്.
0: എന്ത് സർജറി ആയിരുന്നു? മമ്മൂട്ടിന്
2: മുട്ട് മാറ്റൽ.
0: രണ്ട് മുട്ടിനും ചെയ്തിരുന്നോ?
2: രണ്ട് മുട്ടും ചെയ്തു.
0: ശരി, പറയണം.
2: ഒന്നര വാടം തെറാപ്പിസ്റ്റ്
0: ചെയ്യുന്നുണ്ട്. നടന്നു തുടങ്ങി അല്ലേ?
2: പിന്നെ
0: അല്ല, അമ്മയ്ക്ക് ഇപ്പൊ കസേരയിൽ ഇരിക്കാൻ പാകത്തിന് മുട്ട് മടങ്ങുന്നുണ്ടോ?
2: കസേരയിൽ ഇരിക്കും, പക്ഷെ എണീക്കുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാണ്.
0: അല്ല, മുട്ട് മടങ്ങി, അത്രയും മുട്ട് അമ്മയ്ക്ക് മടക്കാൻ പറ്റുന്നുണ്ട് അല്ലേ? കസേരയിൽ ഇരിക്കാൻ പാകത്തിന് മുട്ട് മടങ്ങുന്നുണ്ട്. അല്ല, ഇനി വ്യായാമങ്ങൾ കുറച്ച് നാളൂടെ വേണം അമ്മ. വ്യായാമം ചെയ്ത് പേശികളുടെ ബലമൊക്കെ ഒന്ന് കൂടുമ്പോൾ അമ്മയ്ക്ക് കസേരയിൽ നിന്ന് എഴുന്നേക്കാനുള്ള പ്രയാസവും കുറയും, പടി കയറാനും ഇറങ്ങാനും കുറച്ചുകൂടി എളുപ്പമാകും കേട്ടോ. കസേരയിൽ ഇരുന്ന് എഴുന്നേക്കാനും ഈസിയാവും.
1: നമ്മുടെ ഇത്രയും നേരം ഈ ഫിസിയോതെറാപ്പിയുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞത് ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജിയിലെ ഫിസിയോതെറാപ്പിസ്റ്റ് അമൽ എം ജി ആണ്. ഇത്രയും നേരം നമ്മോടൊപ്പം ചെലവഴിച്ച സാറിനും വിളിച്ച ശ്രോതാക്കൾക്കും നന്ദി അറിയിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.
3: ഫിസിയോതെറാപ്പിയുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയിലെ ഫിസിയോതെറാപ്പിസ്റ്റ് അമൽ എം ജി മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാൻ ഫോണിൻ പരിപാടിയിലെ തെരഞ്ഞെടുത്ത ഭാഗങ്ങളാണ് ഇതുവരെ കേട്ടത്. സ്റ്റുഡിയോയിൽ ഒപ്പമുണ്ടായിരുന്നത് റോബി ബാബു.
4: ഹലോ ഡോക്ടർ,

നാളെ രാവിലെ 7:10 എഞ്ചിനീയറിംഗ് ബ്രാഞ്ച് തെരഞ്ഞെടുക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. എഡ്യൂക്കേഷൻ കരിയർ കൺസൾട്ടന്റ് ഡോക്ടർ ടി പി സേതുമാധവൻ സംസാരിക്കുന്നു. 7:40 കഥകൾ അതിസാദരം. ഹറൂക്കി മുറഖാമി എഴുതിയ ജാപ്പനീസ് കഥയുടെ മലയാള മൊഴിമാറ്റം. അവതരണം മെജോ. ഒരു ഏപ്രിൽ മാസ പുലരിയിൽ 100% അനുരൂപയായ പെൺകുട്ടിയെ കണ്ടുമുട്ടിയപ്പോൾ. അവസാന ഭാഗം കേൾക്കാം നാളെ രാവിലെ 7:40 കഥകൾ അതിസാദരം.

നാളെ രാവിലെ 9:30 സംഗീത കച്ചേരി. പെട്രീസ സാബു പാടിയ കൃതികൾ, രഘു ബി വയലിൻ, ചന്ദ്രകുമാർ പി എൽ മൃദംഗം. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. ഉച്ചയ്ക്ക് 12:10 കൊശവൻ കളിപ്പാട്ട്, എം വേലായുധനും സംഘവും അവതരിപ്പിച്ചത്. 12:40 പ്രകാശധാര, സോറിയാസിസും ആയുർവേദവും, ഡോക്ടർ സുനീഷ് മോൻ എം എസ് സംസാരിക്കുന്നു. കേൾക്കാം നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാര.

നാളെ ഉച്ചയ്ക്ക് 2:15 തുടർ നാടകം മേഘയുടെ തിരോധാനം ഒരന്വേഷണം ഭാഗം 11 രചന അനിൽ തമ്പാൻ സംവിധാനം റൂബി ബാബു. നാളെ ഉച്ചയ്ക്ക് 2:30 സ്വരസാഗരം വി ദക്ഷിണാമൂർത്തി പാടിയ കൃതികൾ എം ചന്ദ്രശേഖരൻ വയലിൻ മധുരൈ ശ്രീനിവാസൻ മൃദംഗം.

നാളെ വൈകിട്ട് 6:50 വയലും വീടും. സസ്യപ്രവർദ്ധന മാർഗങ്ങൾ, ഡോക്ടർ ചിഞ്ചു വിഎസുമായി അഭിമുഖം. രാത്രി 7:35 അക്ഷര കേരളം പുനഃപ്രക്ഷേപണം. ആകാശവാണിയുടെ ചരിത്ര വഴികളിലൂടെ ആകാശവാണി റിട്ടയേർഡ് അസിസ്റ്റന്റ് ഡയറക്ടറും എഴുത്തുകാരനുമായ ശ്രീ ഡി പ്രദീപ് കുമാർ നടത്തുന്ന പ്രഭാഷണം കേൾക്കാം. നാളെ രാത്രി 7:35 അക്ഷര കേരളം.

ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം തിരുവനന്തപുരം റിലേ. പദ്ധതികൾ ജനനന്മയ്ക്ക്. ഇന്നീ പരിപാടിയിൽ പ്രധാനമന്ത്രി വികാസ് യോജനയെക്കുറിച്ച് അറിയാം. നമ്മുടെ രാജ്യത്തെ ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ടവർക്ക് നൈപുണ്യ വികസനവും നേതൃത്വ പരിശീലനവും നൽകുന്ന ഒരു കേന്ദ്ര പദ്ധതിയാണ് PM വികാസ് യോജന. പ്രധാനമന്ത്രി വിരാസത് കാ സംവർദ്ധൻ എന്നതിന്റെ ചുരുക്കപ്പേരാണ് PM വികാസ് പദ്ധതി. ഇന്ത്യയിലുടനീളമുള്ള കരകൗശല സമൂഹങ്ങൾക്ക് നൈപുണ്യ പരിശീലനം, സംരംഭകത്വം, നേതൃത്വ പരിശീലനം എന്നിവ നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് സർക്കാർ ഈ സംരംഭം ആരംഭിച്ചത്. ചെറുകിട സമൂഹങ്ങളുടെ വളർച്ചയ്ക്കും വികസനത്തിനും പിന്തുണ നൽകുന്നതിനൊപ്പം പരമ്പരാഗത കലകളുടെയും കരകൗശല വസ്തുക്കളുടെയും സംരക്ഷണവും ഈ പദ്ധതി ഊന്നൽ നൽകുന്നു. നിലവിലുള്ള 5 പദ്ധതികളെ കൂടി PM വികാസ് പദ്ധതി സംയോജിപ്പിക്കുന്നു. സീഖോ ഓർ കമാവോ, ഉസ്താദ്, ഹമാരി ധരോഹർ,

0: നൈ രോഷ്നി, നൈ മൻസിൽ എന്നീ പദ്ധതികളെയാണ് പി എം വികാസ് യോജനയിലൂടെ സംയോജിപ്പിക്കുന്നത്. ന്യൂനപക്ഷ കേന്ദ്രീകൃത പ്രദേശങ്ങളിലെ സമഗ്ര വികസനത്തിനായി സ്കിൽ ഇന്ത്യ മിഷനെ സംയോജിപ്പിക്കുന്നതിനൊപ്പം വനിതാ ശിശു വികസനം, പഞ്ചായത്തീരാജ്, ടൂറിസം, വിദ്യാഭ്യാസം തുടങ്ങിയ മന്ത്രാലയങ്ങളുമായി സഹകരിച്ച് ന്യൂനപക്ഷങ്ങൾക്കും കരകൗശല വിദഗ്ധർക്കും സാമ്പത്തിക സഹായം നൽകുന്നതാണ് പദ്ധതി. പി എം വികാസ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ ഇവയാണ്: ന്യൂനപക്ഷ കരകൗശല സമൂഹങ്ങളുടെ തൊഴിലവസരങ്ങളും ഉപജീവനാവസരങ്ങളും വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യാനുസരണം കോഴ്സുകളിൽ ലക്ഷ്യമിട്ടുള്ള നൈപുണ്യ പരിശീലനം നൽകുക, 8, 10, 12 ക്ലാസുകളിൽ പഠനം അവസാനിപ്പിച്ചവർക്ക് ഓപ്പൺ സ്കൂൾ വിദ്യാഭ്യാസത്തിലൂടെ ഔപചാരിക വിദ്യാഭ്യാസവും സർട്ടിഫിക്കേഷനും നൽകുക, അതുവഴി ഈ സമൂഹങ്ങളിലെ സാക്ഷരതാ നിരക്ക് മെച്ചപ്പെടുത്തുക, 10,000 ബിസിനസ് മെന്റർമാരുടെ വികസനമുൾപ്പെടെ 200,000 സ്ത്രീകൾക്ക് പരിശീലനം നൽകി ന്യൂനപക്ഷ കരകൗശല പശ്ചാത്തലങ്ങളിൽ നിന്നുള്ള സ്ത്രീകളെ ശാക്തീകരിക്കുക, പരമ്പരാഗത കലകൾ, കരകൗശല വസ്തുക്കൾ, സാഹിത്യം, രേഖകൾ, കൈയെഴുത്തുപ്രതികൾ എന്നിവയുടെ ആധുനിക വിപണികളിൽ അവയുടെ പ്രസക്തി ഉറപ്പാക്കുന്നതിന് അവയെ സംരക്ഷിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക, കലകളെ വിനോദസഞ്ചാരവും വാണിജ്യവുമായി സമന്വയിപ്പിച്ച് ഉപജീവനമാർഗം, തൊഴിൽ, സംരംഭകാവസരങ്ങൾ എന്നിവ വളർത്തിയെടുക്കുന്ന സുസ്ഥിര മാതൃക കലാകരകൗശല ഗ്രാമങ്ങൾ സ്ഥാപിക്കുക എന്നിവയാണ്. പി എം വികാസ് പദ്ധതിയുടെ പ്രധാനപ്പെട്ട സവിശേഷതകൾ ഇവയാണ്: വിപണി ആവശ്യകതകളെ അടിസ്ഥാനമാക്കിയുള്ള പരമ്പരാഗതവും പാരമ്പര്യതരവുമായ നൈപുണ്യ പരിശീലനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. സമുദായങ്ങൾക്ക് ധനസഹായം നൽകുന്നതിനുള്ള ഉത്തരവാദിത്വം ദേശീയ ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷനാണ്. സ്കൂൾ വിദ്യാഭ്യാസം ഉപേക്ഷിക്കുന്നവർക്ക് ഔപചാരിക വിദ്യാഭ്യാസത്തോടൊപ്പം സർട്ടിഫിക്കറ്റും നൽകുന്നു. ഗുണഭോക്താക്കൾക്ക് ഉപജീവനാവസരങ്ങൾ നൽകുന്നതിനായി കരകൗശല വസ്തുക്കൾക്കായുള്ള കയറ്റുമതി പ്രൊമോഷൻ കൗൺസിൽ പ്രവർത്തിക്കുന്നു. കരകൗശല വിദഗ്ധരെയും അവരുടെ കരകൗശല വസ്തുക്കളെയും പിന്തുണയ്ക്കുന്നതിനായി വിശ്വകർമ്മ ഗ്രാമങ്ങൾ സ്ഥാപിക്കുന്നതിന് ഹബ് ആൻഡ് സ്പോക്ക് മാതൃക ഉപയോഗിക്കുന്നു. ന്യൂനപക്ഷ കരകൗശല വിദഗ്ധരുടെ സാമൂഹിക സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനൊപ്പം സുസ്ഥിര വികസനത്തിനും സാംസ്കാരിക സംരക്ഷണത്തിനും അടിത്തറയിടുന്നതാണ് പി എം വികാസ് പദ്ധതി.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രധാനമന്ത്രി വികാസ് യോജനയെക്കുറിച്ചാണ്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: ആകാശവാണി തൃശൂർ. ഇനി 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. വിയറ്റ്നാം ബോട്ട് അപകടത്തിൽ മരിച്ച 2 മലയാളികൾ ഉൾപ്പെടെ 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്ന് മുംബൈയിലെത്തിക്കും. വിയറ്റ്നാം എയർലൈൻസിന്റെ വിമാനം ഇന്ത്യൻ സമയം രാത്രി 9:30 മുംബൈ ഛത്രപതി ശിവജി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിക്കും. കൊട്ടാരക്കര സ്വദേശികളായ എ സി തോമസ്, ഭാര്യ ലൊവേനി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ മുംബൈയിൽ നിന്നും നാളെ രാവിലെ 6:30 പുറപ്പെടുന്ന എയർ ഇന്ത്യ വിമാനത്തിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. പൌരത്വം നിർണയിക്കുന്നതും ഒരാളെ വിദേശിയായി പ്രഖ്യാപിക്കുന്നതും നിയമാനുസൃതമായ നടപടികളിലൂടെയാകണമെന്ന് സുപ്രീംകോടതി. അസമിലെ ഫോറിനേഴ്സ് ട്രൈബ്യൂണലുകൾ വിദേശികളായി പ്രഖ്യാപിച്ച 27 പേരുടെ ഹർജി പരിഗണിക്കവെയാണ് കോടതിയുടെ പരാമർശം. രാജ്യത്ത് 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ നാളെ തുടക്കം കുറിക്കും. 668 കോടി രൂപയുടെ പദ്ധതികൾ 53 ലക്ഷം ഗുണഭോക്താക്കൾക്ക് പ്രയോജനപ്പെടും. തെലങ്കാനയിലെ ESI ആശുപത്രിയിലാണ് ഉദ്ഘാടന ചടങ്ങ്. തെലങ്കാനയ്ക്ക് പുറമെ അസം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, കോട്ട, രാജസ്ഥാൻ എന്നിവിടങ്ങളിലെ ESI ആശുപത്രികളിലാണ്

0: പദ്ധതി ആരംഭിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഗോള ടെക്സ്റ്റൈൽ മേളയായ ഭാരത് ടെക്സ് 2026 നാളെ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ തുടക്കമാകും. മേളയുടെ 3rd പതിപ്പാണിത്. 4 ദിവസം നീളുന്ന മേളയിൽ 20,000-ലധികം വസ്ത്ര ടെക്സ്റ്റൈൽ ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കും. 14 രാജ്യങ്ങളിൽ നിന്നുള്ള അന്താരാഷ്ട്ര പ്രദർശകർ പങ്കെടുക്കും. തമിഴ്നാട്ടിലെ മധുരയ്ക്ക് സമീപം 2 ബസ്സുകൾ കൂടി ഇടിച്ചുണ്ടായ അപകടത്തിൽ 6 പേർ മരിച്ചു. 7 പേരുടെ നില ഗുരുതരമാണ്. പരിക്കേറ്റ 15 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മുഖ്യമന്ത്രി സി ജോസഫ് വിജയ് സംഭവത്തിൽ ദുഃഖം രേഖപ്പെടുത്തി. സംസ്ഥാനത്തെ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട വിവിധ പദ്ധതികൾക്ക് സഹായം അഭ്യർത്ഥിച്ച് കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസുഖ് മാണ്ഡവ്യയുമായി മന്ത്രി ബിന്ദുകൃഷ്ണ ചർച്ച നടത്തി. ഡൽഹിയിൽ ശ്രം ശക്തി ഭവനിലായിരുന്നു കൂടിക്കാഴ്ച. കേരളത്തിലെ IT കമ്പനികളിലെ ജീവനക്കാരെ കൂട്ടത്തോടെ പിരിച്ചുവിട്ട നടപടി മന്ത്രി ബിന്ദുകൃഷ്ണ കേന്ദ്രമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള ലിറ്റിൽ കൈറ്റ്സ് IT ക്ലബ്ബുകളുടെ സംസ്ഥാന ജില്ലാതല അവാർഡ് വിതരണം നാളെ തിരുവനന്തപുരത്ത് നടക്കും. മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കും. തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൌൺസിലർ ആർ സുഗതന്റെ സത്യപ്രതിജ്ഞ നാളെ വിയൂർ സെൻട്രൽ ജയിലിൽ നടക്കും. രാവിലെ 11 മണിക്ക് ജയിൽ സൂപ്രണ്ടിന്റെ മുറിയിലായിരിക്കും സത്യപ്രതിജ്ഞ. കപ്പ കേസിൽ പ്രതിയായതിനാൽ ജയിലിൽ നിന്നും പുറത്തുവിടാനാകാത്ത സാഹചര്യമാണെന്നും ജയിലിൽ സത്യപ്രതിജ്ഞ നടത്താമെന്നും സർക്കാർ ഹൈക്കോടതിയിൽ അറിയിക്കുകയായിരുന്നു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ യോഗം മറ്റന്നാൾ തിരുവനന്തപുരത്ത് ചേരും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വിളിച്ചു ചേർക്കുന്ന യോഗത്തിൽ വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ പങ്കെടുക്കും. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ സജീവ പങ്കാളിത്തം ഉറപ്പുവരുത്താനുള്ള ചർച്ചകൾ നടക്കും. വ്യാജ മാരത്തോൺ രജിസ്ട്രേഷൻ തട്ടിപ്പുകൾക്കെതിരെ മുന്നറിയിപ്പുമായി കേരള പോലീസ്. വെബ്സൈറ്റുകൾ, ഇൻസ്റ്റഗ്രാം എന്നിവ വഴി പ്രമുഖ ബാങ്കിന്റെ വ്യാജ മാരത്തോൺ പരസ്യങ്ങൾ പ്രചരിപ്പിച്ച് സാമ്പത്തിക തട്ടിപ്പ് നടക്കുന്നതായും ഇതിനെതിരെ ജാഗ്രത പുലർത്തണമെന്നും മുന്നറിയിപ്പ് നൽകി. ടെസ്റ്റ് ക്രിക്കറ്റിൽ ചരിത്രം കുറിച്ച് ഇന്ത്യൻ വനിതകൾ. ഇംഗ്ലണ്ടിനെതിരെ ലോഡ്സിൽ നടന്ന ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് 270 റണ്ണിന്റെ തകർപ്പൻ ജയം. 1st ഇന്നിംഗ്സ് ലീഡ് ഉൾപ്പെടെ ഇന്ത്യ ഉയർത്തിയ 457 റൺ വിജയലക്ഷ്യം പിന്തുടർന്ന ഇംഗ്ലണ്ടിന്റെ ഇന്നിംഗ്സ് 186 അവസാനിച്ചു. ഇതോടെ ലോഡ്സിൽ ആദ്യമായി ടെസ്റ്റ് വിജയം സ്വന്തമാക്കുന്ന വനിതാ ടീമെന്ന നേട്ടവും ഇന്ത്യ സ്വന്തമാക്കി. ലോഡ്സിൽ ആദ്യമായി സെഞ്ചുറി നേടിയ വനിതാ താരമെന്ന ചരിത്ര നേട്ടം ഇന്ത്യയുടെ യസ്തിക ഭാട്ടിയ കരസ്ഥമാക്കി. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം നാളെ. ഇന്ത്യൻ സമയം വൈകുന്നേരം 3:30 ബിർമിംഗ്ഹാമിലാണ് മത്സരം. 3 മത്സരങ്ങളടങ്ങിയതാണ് പരമ്പര. ലക്ഷദ്വീപിലെ ആദിവാസി ജനവിഭാഗങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാനും കാർഷിക ഭൂമി വിനിയോഗത്തിൽ കൂടുതൽ സുതാര്യത കൊണ്ടുവരാനും നിലവിലുണ്ടായിരുന്ന ഭൂമി കൈമാറ്റ നിയമങ്ങളിൽ വിപുലമായ ഭേദഗതികൾ വരുത്താൻ ഔദ്യോഗിക നീക്കവുമായി ലക്ഷദ്വീപ് ഭരണകൂടം. കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയത്തിന്റെ VBG റാംജി പദ്ധതികളുടെ നടത്തിപ്പ് വിലയിരുത്തുന്നതിന് കേന്ദ്ര സംഘം എറണാകുളം ജില്ലയിൽ സന്ദർശനം നടത്തി. July 15 എറണാകുളം തിരുവനന്തപുരം ജില്ലകളിലാണ് സംഘം സന്ദർശനം നടത്തുന്നത്. തിരുവനന്തപുരം നഗരത്തിലെ മാലിന്യ പ്രതിസന്ധി അടിയന്തരമായി പരിഹരിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. നഗരത്തിലെ തോടുകളും പാതയോരങ്ങളും മാലിന്യ കൂമ്പാരമായി മാറിയെന്ന് പരാതികൾ ഉയരുന്ന സാഹചര്യത്തിൽ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് അടിയന്തരവും ഫലപ്രദവുമായ മാലിന്യ സംസ്കരണത്തിന് കോർപ്പറേഷൻ സെക്രട്ടറി മുൻകൈയെടുക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു. ഈ വർഷം ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള കാലയളവിൽ ഇന്ത്യയുടെ മൊത്തം കയറ്റുമതി 232 ബില്യൺ $ഡോളറിലധികമാണെന്ന് റിപ്പോർട്ട്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 11.37% വളർച്ച രേഖപ്പെടുത്തിയതായി വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി തൃശൂർ സേവന വാർത്തകൾ. പാലക്കാട് വ്യാവസായിക ട്രൈബ്യൂണലും ഇൻഷുറൻസ് കോടതി ജഡ്ജിയും എംപ്ലോയീസ് കോമ്പൻസേഷൻ കമ്മീഷണറുമായ ശ്രീ സാബു സെബാസ്റ്റ്യൻ നാളെയും ഈ മാസം 20, 21, 27, 28 തീയതികളിൽ പാലക്കാട് റവന്യൂ ഡിവിഷണൽ മജിസ്ട്രേറ്റ് കോടതി ഹാളിലും ഈ മാസം 31st തീയതി പെരിന്തൽമണ്ണ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് കോടതി ഹാളിലും ഈ മാസം 17, 24 തീയതികളിൽ മഞ്ചേരി മാധവൻ നായർ സ്മാരക മന്ദിരം പഴയ മുനിസിപ്പൽ ഓഫീസ് ഹാളിലും തൊഴിൽ തർക്ക കേസുകളും ഇൻഷുറൻസ് കേസുകളും എംപ്ലോയീസ് കോമ്പൻസേഷൻ കേസുകളും വിചാരണ ചെയ്യുന്നതാണ്. കേരള കർഷക തൊഴിലാളി ക്ഷേമനിധിയിൽ അംശാദായം സ്വീകരിക്കുന്നതിന് തൃശൂർ ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ നേതൃത്വത്തിൽ ഇനി പറയുന്ന പഞ്ചായത്തുകളിൽ സിറ്റിംഗ് നടത്തുന്നതാണ്. നാളെ പാണഞ്ചേരി, ഈ മാസം 16 എടവിലങ്ങ്, 21 കൈപ്പറമ്പ്, 23 കടവല്ലൂർ, 25 വരവൂർ, 28 ചേലക്കര. സ്റ്റേറ്റ് റിസോഴ്സ് സെന്ററിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന SRC കമ്മ്യൂണിറ്റി കോളേജ് ഈ മാസം ആരംഭിക്കുന്ന ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ

ഡിജിറ്റൽ മാനേജ്മെന്റ് പ്രോഗ്രാമിലേക്ക് ഓൺലൈൻ അപേക്ഷകൾ ക്ഷണിച്ചു. പ്ലസ് ടു പാസ്സായവർക്ക് അപേക്ഷിക്കാം. ഒരു വർഷമാണ് കോഴ്സിന്റെ കാലാവധി. താൽപര്യമുള്ളവർക്ക് ap.srccc.in/register എന്ന ലിങ്ക് വഴി ഈ മാസം 15-നകം ഓൺലൈനായി അപേക്ഷിക്കാം. വെബ്സൈറ്റ് വിലാസം src.in. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയാം. 0471257471. ഒരു നമ്പർ കൂടി 9846033009. ഫോൺ നമ്പറുകൾ ആവർത്തിക്കാം. 0471257471. ഒരു നമ്പർ കൂടി 9846033009. ജില്ലയിലെ പൊതുവിഭാഗം റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് തരം മാറ്റുന്നതിനായി ഓൺലൈൻ വഴി അപേക്ഷകൾ ക്ഷണിച്ചു. താൽപര്യമുള്ള പൊതുവിഭാഗം കാർഡുടമകൾക്ക് ഈ മാസം 17 വരെ അപേക്ഷ സമർപ്പിക്കാം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 04872360046. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 04872360046. ഇമെയിൽ വിലാസം cru.dso.tsr@kerala.gov.in. തൃത്താല സർക്കാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ 2024-25 അധ്യയന വർഷത്തിൽ പഠനം പൂർത്തിയാക്കിയ ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികളിൽ കോഷൻ ഡെപ്പോസിറ്റ് തുക ഇതുവരെ കൈപ്പറ്റാത്തവർ ഈ മാസം 15-നകം കോളേജ് ഓഫീസുമായി ബന്ധപ്പെടണമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. നിശ്ചിത തീയതിക്കുള്ളിൽ കൈപ്പറ്റാത്ത തുക സർക്കാരിലേക്ക് അടവാക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇമെയിൽ വിലാസം ഇനി പറയാം. trithalagovernmentcollege@gmail.com. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 04662270335. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 04662270335. 9-10 ക്ലാസുകളിൽ പഠിക്കുന്ന പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് 2026-27 വർഷത്തെ സെൻട്രൽ പ്രീ മെട്രിക് സ്കോളർഷിപ്പ് പദ്ധതി കോമ്പോണന്റ് വണ്ണിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഓഗസ്റ്റ് 15 വരെ അപേക്ഷ സമർപ്പിക്കാം. വാർഷിക കുടുംബ വരുമാനം 2.5 ലക്ഷം രൂപയിൽ കവിയാത്ത വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. അപേക്ഷകർ ജാതി, വരുമാനം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കണം. ഭിന്നശേഷിയുള്ള വിദ്യാർത്ഥികൾക്ക് 10% അധിക തുക ലഭിക്കും. ഭിന്നശേഷിയുള്ളവരും ഹോസ്റ്റലുകളിൽ താമസിക്കുന്നവരുമായ വിദ്യാർത്ഥികൾ ബന്ധപ്പെട്ട സാക്ഷ്യപത്രം നിലവിൽ പഠിക്കുന്ന സ്ഥാപനത്തിൽ സമർപ്പിക്കണം. കൂടാതെ സ്കോളർഷിപ്പ് തുക ലഭിക്കുന്നതിനായി വിദ്യാർത്ഥികൾക്ക് ആധാർ സീഡ് ചെയ്ത ബാങ്ക് അക്കൌണ്ട് ഉണ്ടായിരിക്കേണ്ടതാണ്. ഇ ഗ്രാൻസ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഇ ഗ്രാൻസ് മുഖേന സ്കോളർഷിപ്പ് കൈപ്പറ്റുന്ന സർക്കാർ എയ്ഡഡ്, അംഗീകൃത അൺഎയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. എന്നാൽ പഠിക്കുന്ന സ്ഥാപനത്തിന് വാലിഡായ UDISE കോഡ് ഉണ്ടായിരിക്കണം. നിലവിൽ 9-ാം ക്ലാസ്സിൽ പഠിക്കുന്നവർ മാത്രം പദ്ധതിയിലേക്ക് പുതുതായി അപേക്ഷ സമർപ്പിച്ചാൽ മതിയാകും. കഴിഞ്ഞ 2025-26 വർഷം 9-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അപേക്ഷിക്കാൻ സാധിക്കാത്ത വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ അവർക്ക് ഇപ്പോൾ 10-ാം ക്ലാസ്സിലേക്ക് പുതുതായി അപേക്ഷിക്കാം. സേവന വാർത്തകളാണ് ഇതുവരെ കേട്ടത്.

രണ്ടാമത്തെ ഘടകമായ ബുദ്ധിപരമായ വളർച്ചയിൽ ധാർമ്മിക ചിന്തയും പഠന വൈകല്യങ്ങളും ഉൾപ്പെടുന്നു. മൂന്നാമതായി വൈകാരിക വളർച്ചയിൽ സ്വത്വ വളർച്ചയും വൈകാരിക ബുദ്ധിയും ലിംഗവ്യത്യാസങ്ങളും വംശപരവും മതപരവുമായ നാനാത്വവും അവരെ സ്വാധീനിക്കുന്നതായി കാണാം. സാമൂഹിക വികാസം നടക്കുന്ന ഘട്ടമെന്ന നിലയ്ക്ക് നാലാമത്തേതിൽ സമപ്രായക്കാരുമായുള്ള ബന്ധവും കുടുംബ ബന്ധങ്ങളും വിദ്യാലയവും ജോലിയും പ്രാദേശികതയും സ്വാധീനം ചെലുത്തുന്നു. അതിസങ്കീർണമായ വൈകാരികവും മാനസികവും ശാരീരികവുമായ അവസ്ഥകൾ നേരിട്ടാണ് കൗമാരകാലം കുട്ടികൾ ചെലവിടുന്നത്. അതുകൊണ്ട് തന്നെ തലമുറകൾ തമ്മിലുള്ള സംഘട്ടനം സ്വാഭാവികമാണ്. കൗമാരക്കാർ സ്വന്തം വ്യക്തി വികസനത്തിന് പക്വത നേടാത്തതിനാൽ സ്വന്തം വീക്ഷണങ്ങളും സമീപനങ്ങളും ഉറപ്പിച്ചു പറയുന്നതിന് പലപ്പോഴും അശക്തരാണ്. മാത്രമല്ല, അവരുടെ ആശയങ്ങളും അഭിപ്രായങ്ങളും മുതിർന്ന തലമുറ തള്ളിക്കളയുന്നതിനാൽ വ്യവസ്ഥാപിത സമൂഹവും വളർന്നുവരുന്ന സമൂഹവും തമ്മിൽ നിലയ്ക്കാത്ത സംഘർഷമുണ്ടാകാറുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ ഇരകളും കൗമാരക്കാരാണ്. അതിനാൽ വസ്ത്രത്തിലെ ഫാഷൻ, മുടിയുടെ ശൈലി, സ്വഭാവത്തിൻ്റെയും സംസാരത്തിൻ്റെയും രീതികൾ,

ആശയങ്ങളും അഭിപ്രായങ്ങളും മുതിർന്ന തലമുറ തള്ളിക്കളയുന്നതിനാൽ വ്യവസ്ഥാപിത സമൂഹവും വളർന്നു വരുന്ന സമൂഹവും തമ്മിൽ നിലയ്ക്കാത്ത സംഘർഷമുണ്ടാകാറുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ ഇരകളും കൗമാരക്കാരാണ്. അതിനാൽ വസ്ത്രത്തിലെ ഫാഷൻ, മുടിയുടെ ശൈലി, സ്വഭാവത്തിൻ്റെയും സംസാരത്തിൻ്റെയും രീതികൾ, സ്വന്തം വിശ്വാസങ്ങൾക്കും ബോധ്യങ്ങൾക്കുമനുസരിച്ച് ജീവിക്കാനുള്ള ആഗ്രഹം തുടങ്ങിയ കാര്യങ്ങളിൽ അവർ നിരന്തരം പിരിമുറുക്കം അനുഭവിക്കുന്നുണ്ട്. അതുവരെ രക്ഷാകർത്താക്കളുമായി ചേർന്ന് നിന്നവർ വളരെ പെട്ടെന്ന് സമപ്രായക്കാരുടെ കൂടെ കൂടുതൽ സമയം ചെലവിടുന്നത് തലമുറകൾ തമ്മിൽ സംഘട്ടനം വർദ്ധിക്കാനിടയാക്കുന്നു. കാലം അതിവേഗം വളരുന്നതിനാൽ വിജ്ഞാന വിസ്ഫോടനത്തിൻ്റെയും സൂപ്പർ കമ്പ്യൂട്ടറുകളുടെയും നിർമ്മിത ബുദ്ധിയുടെയും പശ്ചാത്തലത്തിൽ കൗമാരക്കാർ ഇങ്ങനെ പെരുമാറുന്നതും വിശ്വസിക്കുന്നതും എന്തുകൊണ്ടാണെന്ന് മുതിർന്ന തലമുറയ്ക്ക് തിരിച്ചറിയാൻ പ്രയാസമാണ്. അധികാരം മുതിർന്നവരുടെ കൈകളിലായതിനാൽ കൗമാരക്കാർക്ക് അവരുടെ സ്വത്വം സ്ഥാപിച്ചെടുക്കുന്നതിന് നന്നേ പാടുപെടേണ്ടി വരുന്നു. പ്രായമായവരുടെ അറിവും നൈപുണികളുമൊക്കെ കൗമാരക്കാരെ സംബന്ധിച്ച് ചിലപ്പോൾ കാലഹരണപ്പെട്ടതായി തോന്നും. കൗമാരകാലം അസ്ഥിരതയുടെ കൂടി കാലമായതിനാൽ അവർക്ക് വിഷമമേറിയതുമാണ്. ലൈംഗികവും അല്ലാത്തതുമായ ചില ഹോർമോണുകളുടെ ആധിക്യം അവരുടെ വൈകാരികമായ തള്ളിച്ചയെ നിയന്ത്രിച്ചു നിർത്തുന്നതിൽ വിലങ്ങുതടിയാവുന്നതും കാണാം. കൗമാരകാലത്ത് പെട്ടെന്ന് ദേഷ്യപ്പെടുന്നതും അസ്വസ്ഥരാകുന്നതും അവരിൽ സംഭവിക്കുന്ന ശാരീരികമായ മാറ്റങ്ങൾ കൊണ്ടാണ്. പലപ്പോഴും അവരുടെ പെരുമാറ്റത്തിൽ സഹിഷ്ണുതയുടെയും ക്ഷമയുടെയും അഭാവം പ്രകടമാണ്. ഇത്തരം സന്ദർഭങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് പൊതുവേ അവർക്ക് അന്യമായ ആത്മനിയന്ത്രണത്തിൻ്റെയും മിതത്വത്തിൻ്റെയും പാഠങ്ങൾ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നത് നന്നായിരിക്കും. പക്ഷേ ഇവിടെയും അവരോടുള്ള സമീപനം മിതത്വത്തിൻ്റേതാകണം. അമിത കർക്കശക്കാരായ രക്ഷിതാക്കളാണ് കുട്ടികളെ നശിപ്പിക്കുന്നതിന് ഉത്തരവാദികളായി കാണപ്പെടുന്നത്. ഇങ്ങനെയുള്ള കുട്ടികൾ കൗമാരഘട്ടത്തിലോ യുവാക്കളാകുമ്പോഴോ നിഷേധികളും താന്തോന്നികളുമായി തീരാൻ സാധ്യത കൂടുതലാണ്. അവർക്ക് ചിന്തിക്കാനും ഇഷ്ടമുള്ള ജോലി തിരഞ്ഞെടുക്കാനും സ്വാതന്ത്ര്യം ലഭിക്കുന്നില്ലെങ്കിൽ വളർച്ച തന്നെ മുരടിക്കും. 2000 വിദ്യാർത്ഥികളെക്കുറിച്ച് പഠിച്ച മനഃശാസ്ത്ര ഗവേഷകൻ കണ്ടെത്തിയത് പെൺകുട്ടികൾ ആൺകുട്ടികളേക്കാൾ കൂടുതൽ വൈകാരികമായി പെരുമാറുന്നു എന്നാണ്. രണ്ടുപേരും ഒരുപോലെ അസ്വസ്ഥരാകുന്ന അവസരങ്ങളും പലപ്പോഴും ഉണ്ടാവാറുണ്ട്. എങ്ങനെയൊക്കെയാണെങ്കിലും തീവ്രമായ ഉത്കർഷേച്ഛയുള്ളവരാണ് കൗമാരക്കാർ. ഉന്നതരായ ചിലരെ അവർ മാതൃകാ വ്യക്തികളായി കണക്കാക്കുന്നതിനാൽ അവരെ പോലെ ആയിത്തീരാൻ അവർ കൊതിക്കുന്നു. കുട്ടികൾക്ക് സ്വാതന്ത്ര്യമില്ലെങ്കിൽ അമിതമായ ആത്മബോധവും അസാധാരണമായ അപകർഷതാബോധവും രക്ഷിതാക്കളുമായുള്ള അസുഖകരമായ ബന്ധങ്ങളും മതവിശ്വാസത്തോട് ചിലപ്പോഴൊക്കെ തോന്നാറുള്ള മടുപ്പും ലൈംഗികതയോടുള്ള വെറുപ്പും ഇല്ലാതാക്കാൻ കഴിയില്ലെന്ന് മനഃശാസ്ത്രകാരന്മാർ കണ്ടെത്തിയിട്ടുണ്ട്. കൗമാരപ്രായത്തിലെ മാനസിക സംഘർഷങ്ങൾ യഥാർത്ഥമാണെങ്കിലും അതിനെ ഗൗരവത്തിലെടുക്കുന്നത് മുൻകാലങ്ങളിൽ കുറവായിരുന്നു എന്ന് കാണാം. കൗമാരത്തിൻ്റെ അവസാനകാലമാവുമ്പോഴേക്കും യുവത്വത്തിലേക്കുള്ള ചുവടുവയ്പ്പായതിനാൽ ജോലി സമ്പാദിക്കാനുള്ള ആഗ്രഹം വളർന്നു വരുന്നു. അതിനാൽ അവർ കോഴ്സുകളും വിഷയങ്ങളും തിരഞ്ഞെടുക്കുന്നത് തൊഴിൽ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കും. എന്നാൽ തൊഴിൽ നേടുന്നതിനുള്ള മാനസിക ബോധം പൂർണ്ണമായി ഇല്ലാത്തവരുമുണ്ടാകും. ഇത് അവരുടെ രക്ഷിതാക്കളെ അങ്കലാപ്പിലാക്കുന്നതിനാൽ ഉദ്ദേശിച്ച ജോലി നേടാൻ അവർ കഠിനാധ്വാനം ചെയ്യാനും തയ്യാറാണ്. രക്ഷിതാക്കൾ ഉദ്ദേശിക്കുന്ന ജോലിക്കുള്ള പഠനമോ പരിശീലനമോ നേടാൻ കുട്ടികൾക്ക് താല്പര്യമില്ലെങ്കിൽ പോലും അവർ പ്രേരിപ്പിക്കുന്നതും കണ്ടുവരുന്നു. കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇത് വളരെ സാധാരണമാണ്. കൗമാരക്കാരിൽ വലിയ തോതിൽ മാനസിക സംഘർഷമുണ്ടാവാൻ ഇത് കാരണമാവാറുണ്ട്. അതുപോലെ തന്നെ സാമ്പത്തിക സമ്മർദ്ദം മൂലമോ കുടുംബത്തിലെ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടോ പഠനം നിർത്തേണ്ടി വന്നവർക്ക് ജോലി ലഭിക്കുന്നതിൽ പരാജയപ്പെടുമ്പോഴും അസ്വസ്ഥതയുണ്ടാകുന്നു. ഇക്കാര്യത്തിൽ അവർക്ക് ആശ്വാസം പകരാൻ രക്ഷിതാക്കളും മുതിർന്നവരും ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. വേഗത്തിലുള്ള വളർച്ചയുടെ കാലമായതുകൊണ്ട് അതീവ പ്രാധാന്യം നൽകേണ്ട ഘട്ടം കൂടിയാണ് കൗമാരം. സ്റ്റാൻലി ഹില്ലിൻ്റെ അഭിപ്രായത്തിൽ കൗമാരകാലം കൊടുങ്കാറ്റിൻ്റെയും സംഘർഷത്തിൻ്റേതുമാണ്. അതുകൊണ്ട് ബുദ്ധിപരമായും ശ്രദ്ധയോടും കൂടിയാണ് കൗമാരക്കാരെ പരിഗണിക്കേണ്ടതും പരിചരിക്കേണ്ടതും. അവരുടെ വളർച്ചാരീതിയും ആവശ്യങ്ങളും തിരിച്ചറിയാതെ പരുഷമായി സമീപിക്കുമ്പോൾ ഏറ്റവും സൃഷ്ടിപരമായ അവരുടെ ജീവിതകാലം നശിച്ചു പോകാനിടയാകും. അവരെ പരിപൂർണമായ പ്രായപൂർത്തി ഘട്ടത്തിലേക്ക് നയിക്കാൻ ഇനി പറയുന്ന നിർദ്ദേശങ്ങൾക്ക് സാധിക്കുമെന്ന് കരുതുന്നു. കൗമാരഘട്ടത്തിലെ ഏറ്റവും പ്രധാനമായ വളർച്ചയുടെ കുതിപ്പ് ശരീരത്തിലായതിനാൽ സ്വാഭാവികമായും ധാരാളം ശാരീരിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ താല്പര്യമുണ്ടാകും. കുടുംബ പശ്ചാത്തലത്തിൻ്റെയും സമപ്രായക്കാരുടെ ഇടപെടലിൻ്റെയും തോതനുസരിച്ച് ജിമ്മിലോ സ്പോർട്സ് ക്ലബ്ബിലോ ചേരുകയോ അതുമല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട കളികളിൽ ഏർപ്പെടുകയോ ചെയ്യാം. നല്ലൊരു വിദ്യാലയത്തിൽ വിദ്യാർത്ഥികളുടെ കായിക വളർച്ച ലക്ഷ്യം വെച്ചുകൊണ്ട് കായിക പ്രവർത്തനങ്ങൾ സ്ഥിരമായി നടത്താറുണ്ട്. കളികളും കായിക പ്രവർത്തനങ്ങളും അവരുടെ പ്രായം, ആരോഗ്യം, ലിംഗം എന്നിവയ്ക്കനുസരിച്ച് ക്രമപ്പെടുത്താൻ കഴിയണം. കൗമാരകാലം ഊർജത്തിൻ്റെ ഒടുങ്ങാത്ത കലവറയായതിനാൽ എന്തെങ്കിലും ചെയ്ത് മറ്റുള്ളവരെ തങ്ങളിലേക്ക് ആകർഷിക്കുന്നത് സ്വാഭാവികമാണ്. അവരുടെ മാനസികവും ശാരീരികവുമായ ഊർജം ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ കഴിയാത്ത പക്ഷം അവർ വഴിതെറ്റിപ്പോകാനും കുറ്റവാളികളായി തീരാനും സാധ്യതയുണ്ട്.

പ്രത്യേകിച്ചും അവരുടെ കൂട്ടുകാർ ആരൊക്കെയാണെന്ന് രക്ഷിതാക്കൾ ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ. കൗമാരകാലത്ത് വർദ്ധിച്ചു വരുന്ന ലൈംഗിക ചോദനകൾ കായികമായ പ്രവർത്തനങ്ങളിലൂടെ ഉദാത്തവൽക്കരിക്കാൻ കഴിയും. കായിക പ്രവർത്തനങ്ങളുടെ പ്രാധാന്യം രണ്ടു തരത്തിലാണെന്ന് കാണാം. ഒന്ന്, കായിക അഭ്യാസത്തിലൂടെ പേശികൾ വികസിപ്പിക്കാൻ കഴിയുന്നത് ഈ സമയത്താണ്. രണ്ട്, യുവത്വത്തിൻ്റെ തിളച്ചുമറിയുന്ന ഊർജം കായിക പ്രവർത്തനങ്ങളിലൂടെ സൃഷ്ടിപരമായി ഉപയോഗിക്കാൻ കഴിയും എന്നതാണ്. കൗമാരകാലം കായിക പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവിടുകയാണെങ്കിൽ ചിലരെങ്കിലും മികച്ച കളിക്കാരും കായിക വിദഗ്ധരും അഭ്യാസികളുമൊക്കെ ആയിത്തീരും. മലകയറ്റം, നടത്തം, യോഗാസനം തുടങ്ങിയ കായിക മാനസിക പരിശീലനത്തിലൂടെ പിൽക്കാലത്തും ആരോഗ്യത്തോടെ ജീവിതം നയിക്കാൻ കഴിയും. സന്തോഷം, സന്താപം, ഉത്കണ്ഠ, ആദി, ദേഷ്യം, സ്നേഹം എന്നീ വികാരങ്ങൾക്ക് ശക്തിയുള്ള കാലമാണ് കൗമാരം. ചില കാര്യങ്ങൾ ചെയ്യാനും അതേപോലെ ചിലത് ചെയ്യാതിരിക്കാനും ശക്തിയുള്ള കാലം കൂടിയാണിത്. വികാരങ്ങളെ കടിഞ്ഞാണില്ലാതെ മേയാൻ വിട്ട് ഉൽപാദനപരമായ ഒന്നിനും ഉപയോഗിക്കാതിരുന്നാൽ ജീവിതത്തിൻ്റെ ഗതി നഷ്ടപ്പെടും. സംഗീതം, ചിത്രകല, സാമൂഹ്യ സേവനം, സാഹിത്യ പ്രവർത്തനങ്ങൾ, യാത്ര തുടങ്ങിയ സൃഷ്ടിപരമായ എന്തും കൗമാരകാലത്തെ വികാരങ്ങളെ ഉദാത്തവൽക്കരിക്കുന്നതിനുള്ള മാർഗങ്ങളാണ്. ഇത്തരം പ്രവർത്തനങ്ങൾ കൗമാരക്കാർ നല്ല വ്യക്തികളായി മാറുന്നതിന് വഴിയൊരുക്കുന്നു. പ്രേക്ഷകരിലും അഭിനയിക്കുന്നവരിലും ഒരുപോലെ സ്വാധീനം ചെലുത്തുന്ന നാടകാവതരണത്തിൽ പങ്കെടുപ്പിക്കുന്നതിലൂടെ പഠിതാക്കൾക്ക് വൈകാരിക പരിശീലനം നൽകുവാൻ സാധിക്കും. സ്കൂൾ, കോളേജ് തലങ്ങളിൽ കായിക കലാ സാഹിത്യ സംബന്ധമായ പ്രവർത്തനങ്ങളിലും നാഷണൽ സർവീസ് സ്കീം, NCC, റെഡ് ക്രോസ്, പോലീസ് കാഡറ്റ്, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എന്നിവയിൽ ഏർപ്പെടുമ്പോൾ വ്യക്തിത്വ വികാസം പ്രാപിച്ച നല്ല മനുഷ്യരായി അവർ മാറുന്നു. ഇതിനുവേണ്ടി രക്ഷിതാക്കളും അധ്യാപകരും അവരെ പ്രോത്സാഹിപ്പിക്കുകയും അനുയോജ്യമായ അന്തരീക്ഷം ഒരുക്കുകയും വേണം. വിവിധ രീതിയിലുള്ള ഹോബികൾ തിരഞ്ഞെടുക്കാൻ ഉപകരിക്കുന്ന പ്രവർത്തനങ്ങൾ കൗമാരക്കാർക്ക് ലഭിക്കണം. ചടഞ്ഞിരുന്ന് സ്മാർട്ട് ഫോണും ലാപ്ടോപ്പും മാത്രമായി കാലം തള്ളി നീക്കുന്ന ഇപ്പോഴത്തെ കൗമാരക്കാർക്ക് ശരിയായ വ്യക്തിവികാസം നടക്കണമെങ്കിൽ ലോകത്തെയും കുടുംബത്തെയും സമൂഹത്തെയും സ്വന്തം കഴിവുകളെയും തിരിച്ചറിയാൻ കഴിയണം. എന്നാലേ ഭാവി ജീവിതം ശോഭനമാക്കാനും വൈകാരിക സന്തുലനാവസ്ഥ കൈവരിക്കാനും കഴിയുകയുള്ളൂ. മാത്രമല്ല, എതിർലിംഗത്തെ ശരിയായി മനസ്സിലാക്കാനും അതനുസരിച്ച് പെരുമാറ്റം ക്രമപ്പെടുത്താനും അവർക്ക് കഴിയേണ്ടതുണ്ട്. രക്ഷിതാക്കളെയും അധ്യാപകരെയും അവഗണിച്ച് പ്രേമക്കുരുക്കുകളിലും അസാൻമാർഗിക പ്രവർത്തനങ്ങളിലും അകപ്പെടുന്നതിനെതിരെ ജാഗ്രത കാണിക്കുവാനും അവർ ശ്രദ്ധിക്കണം. വ്യക്തികളുടെ വായനാ താല്പര്യം വർദ്ധിക്കുന്നത് കൗമാരകാലത്താണ്. കുടുംബത്തിൽ മുതിർന്നവരും അധ്യാപകരും വായനാശീലം വളർത്തുന്നതിനുള്ള പ്രോത്സാഹനം നൽകണം. കൗമാരപ്രായത്തിൽ വായനാശീലം വളരുന്നില്ലെങ്കിൽ പഠനപരമായ പുരോഗതിക്ക് അത് തടസ്സമാകാൻ സാധ്യതയുണ്ട്. നല്ല വായനക്കാർക്ക് മാത്രമേ നല്ല വ്യക്തികളാകാൻ കഴിയുകയുള്ളൂ. വായിക്കുന്ന പുസ്തകങ്ങൾ അവർക്ക് അനുയോജ്യവും അവരെ മുന്നോട്ട് നയിക്കുന്നതുമായിരിക്കണം. എന്നുവെച്ചാൽ അവരുടെ മനസ്സുകളിലേക്ക് നല്ല ആശയങ്ങളും വികാരങ്ങളും കടത്തിവിടാൻ പോകുന്നവയായിരിക്കണം. കഥകൾ, ജീവചരിത്രങ്ങൾ, യാത്രാഗ്രന്ഥങ്ങൾ, സാഹസിക കഥകൾ, ചരിത്രങ്ങൾ, കവിതകൾ, നോവൽ, നാടകങ്ങളൊക്കെ അവരുടെ ആകാംക്ഷയെ തൃപ്തിപ്പെടുത്തുന്നവയാണ്. ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് ഉണ്ടാക്കപ്പെട്ട ഒരു നല്ല ഗ്രന്ഥാലയവും വായനാമുറിയും ഏതൊരു വിദ്യാലയത്തിനും ഒഴിച്ചുകൂടാൻ വയ്യാത്തതാണ്. ബൗദ്ധിക വികാസത്തെക്കുറിച്ചുള്ള പിയാഷെ പോലുള്ള മനഃശാസ്ത്രകാരന്മാരുടെ കണ്ടെത്തൽ കുട്ടികളുടെ ശാരീരികമായ പക്വത മാത്രമേ ലക്ഷ്യം വയ്ക്കുന്നുള്ളൂ എന്ന് കാണാം. ഇതിൽ സാമൂഹ്യമായ കാഴ്ചപ്പാട് പ്രതിഫലിക്കുന്നില്ല. ചില മനഃശാസ്ത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നത് സാമൂഹിക പ്രാധാന്യമുള്ള പ്രവൃത്തികൾ മനസ്സിലാക്കിയെടുക്കാനുള്ള കഴിവ് കുട്ടികളുടെ പ്രായത്തിനനുസരിച്ച് വർദ്ധിക്കുന്നു എന്നാണ്. ഇത് പിയാഷെ പൂർണ്ണമായും തിരിച്ചറിഞ്ഞിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഒരു വ്യക്തി ബുദ്ധിപരമായ വളർച്ചയുടെ പാരമ്യത്തിലെത്തുന്നത് കൗമാരകാലത്താണ്. പക്ഷേ ഈ ഘട്ടത്തിലെത്തുമ്പോൾ അവരുടെ സാമൂഹ്യവൽക്കരണം കൂടി പ്രാധാന്യമർഹിക്കുന്നു. നിരന്തരം കൂട്ടുകാരെ വർദ്ധിപ്പിച്ചുകൊണ്ട് മുന്നേറുന്ന കാലമാണ് കൗമാരം. തുടക്കത്തിൽ സമപ്രായക്കാരായ സഹപാഠികൾക്കിടയിൽ ചങ്ങാത്തം ഒതുങ്ങുമെങ്കിലും പതിയെ ക്ലാസിൻ്റെ അതിരുവിട്ട് സ്കൂളിലെ മറ്റുള്ളവരുമായി വിപുലമായ കൂട്ടുകെട്ട് വളർന്നു വരുന്നു. കളികൾ, കായിക മത്സരങ്ങൾ, സ്കൗട്ടിംഗ്, NSS, NCC, ടൂർ തുടങ്ങിയ പാഠ്യേതര പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ വിദ്യാർത്ഥികൾ തമ്മിൽ പുതിയ ബന്ധങ്ങൾ രൂപപ്പെടുന്നു. ഒരേപോലെ ചിന്തിക്കുന്നവരും സമാന്തരമായ ആശയങ്ങൾ പങ്കുവയ്ക്കുന്നവരും ചങ്ങാതികളായി മാറുന്നു. പുതിയ കാലത്ത് സാമൂഹിക മാധ്യമങ്ങളിലൂടെ ബന്ധങ്ങൾ ദൃഢമാക്കിയെടുക്കുന്നു. കൗമാരക്കാർ എന്നും ചങ്ങാതിമാരുടെ കൂടെ കൂടുതൽ സമയം ചെലവിടാൻ ആഗ്രഹിക്കുന്നവരാണ്. അതിനാൽ ചങ്ങാതിമാർ പങ്കെടുക്കുന്ന ക്ലബ്ബുകളിലും സംഘങ്ങളിലും വേദികളിലും ചേരാൻ ഇവർ ആഗ്രഹിക്കുന്നു. ഇതൊക്കെ ബഹുമുഖമായ സാമൂഹ്യ വളർച്ചയ്ക്ക് ആക്കം കൂട്ടുന്ന പ്രവർത്തനങ്ങളാണ്. എന്നിരുന്നാലും ഇവിടെയും അപകടങ്ങൾ പതിയിരിക്കുന്നത് മനസ്സിലാക്കുന്ന രക്ഷിതാക്കളും അധ്യാപകരും അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകാൻ ശ്രദ്ധിക്കണം. ചുരുക്കത്തിൽ, ഒരു വ്യക്തിയുടെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന കാലമാണ് കൗമാരം. ഈ കാലത്തെ ശരിയായി മനസ്സിലാക്കുവാൻ രക്ഷിതാക്കളും അധ്യാപകരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്.
ഓരോ കുട്ടിയുടെയും മാനസികവും വൈകാരികവും കായികവുമായ ശക്തി വ്യത്യാസപ്പെട്ടു.

0: ഉപയോഗിക്കുന്നതിനാൽ മറ്റൊരാളുമായി അവരെ താരതമ്യം ചെയ്യുന്നത് ഗുണത്തേക്കാൾ ഏറെ ദോഷം ചെയ്യും. പഠനത്തിൽ മുൻപന്തിയിലായിരുന്ന കുട്ടി ക്രമേണ പിന്നിലാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം കണ്ടെത്തി പരിഹാരമാർഗം കണ്ടെത്താൻ അധ്യാപകരും രക്ഷിതാക്കളും ശ്രമിക്കുകയാണ് വേണ്ടത്. കുട്ടികൾക്ക് എന്തും തുറന്നു പറയാൻ വീട്ടിലും വിദ്യാലയത്തിലും സ്വാതന്ത്ര്യമുണ്ടാകണം. അതുപോലെ തന്നെ വീട്ടിലെടുക്കുന്ന തീരുമാനങ്ങളിലും ചർച്ചകളിലും കൗമാരക്കാരെ കൂടി പങ്കെടുപ്പിക്കണം. ഗാർഹികമായ എല്ലാ വിഷയങ്ങളും അവർ കൂടി അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ പ്രാധാന്യമറിയിക്കുന്നതാണ് കൗമാരക്കാരോടുള്ള പെരുമാറ്റം. അധ്യാപകരും രക്ഷിതാക്കളും ചെറിയ തെറ്റിനു പോലും അവർക്ക് വലിയ ശിക്ഷ നൽകുന്നതായി കാണാം. തെറ്റ് പുറത്തു കൊടുക്കാനും സ്നേഹം പ്രകടിപ്പിക്കാനും അവർ ചെയ്ത നല്ല കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കാനും പാരിതോഷികങ്ങൾ നൽകാനും തെറ്റുകൾ തിരുത്താനുള്ള ഉപാധികൾ നിർദ്ദേശിക്കാനും രക്ഷിതാക്കളും അധ്യാപകരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. കൗമാരക്കാർ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുകയും അവരുടെ ആശയങ്ങളും സങ്കല്പങ്ങളും പ്രാധാന്യമുള്ളതാണെന്ന് അവർക്ക് ബോധ്യപ്പെടുകയും വേണം. തെറ്റിദ്ധാരണകളും സംശയങ്ങളും ഇല്ലാതാക്കി അവരോട് നേരിട്ട് സംവദിക്കാനും കൂട്ടുകാരെ തിരഞ്ഞെടുക്കുന്നതിലും സാമൂഹിക കുടുംബ ബന്ധങ്ങളിലെ കടമകൾ മനസ്സിലാക്കുന്നതിനും അവരോട് ചങ്ങാതിയെപ്പോലെ പെരുമാറാൻ രക്ഷിതാക്കൾ ശ്രമിക്കണം. കൗമാരക്കാരെ പൂർണ്ണമായി ഉൾക്കൊണ്ട് അവരുടെ ജീവിതത്തിൽ നല്ല വഴികാട്ടികളാവാൻ രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും സമൂഹത്തിനും കഴിയുമ്പോൾ നമ്മുടെ ഭാവി തലമുറ ഉത്തമ സമൂഹമായി മാറും.
1: കൗമാരകാലത്തിന്റെ സവിശേഷതകൾ ഡോക്ടർ യൂസുഫ് പേരാമ്പ്ര സംസാരിക്കുകയായിരുന്നു. ഇതുവരെ ഇന്നത്തെ വിദ്യാഭ്യാസ രംഗം സമാപിക്കുന്നു.

0: ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി കോന്നിയൂർ സുരേഷ് കെ നായർ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. കോട്ടയം എസ് ഹരിഹരൻ വയലിൻ, മാവേലിക്കര ആർ വി രാജേഷ് മൃദംഗം, എണ്ണക്കാട് മഹേശ്വരൻ ഘടം. ആദ്യം സൂര്യകാന്തം രാഗത്തിൽ മുദ്ദുമൂമു എന്ന് തുടങ്ങുന്ന ത്യാഗരാജകൃതി ആദിതാളം.

കോന്നിയൂർ സുരേഷ് കെ നായർ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കോട്ടയം എസ് ഹരിഹരൻ വയലിൻ, മാവേലിക്കര ആർ വി രാജേഷ് മൃദംഗം, എണ്ണക്കാട് മഹേശ്വരൻ ഘടം. ഇനി തോടി രാഗത്തിൽ ആര് കിമ്പവേ എന്ന് തുടങ്ങുന്ന ത്യാഗരാജകൃതി രൂപകതാളം.

അവസാനമായി യമുന കല്യാണി രാഗത്തിൽ ജാനകിനാഥ് എന്ന് തുടങ്ങുന്ന തുളസീദാസർ ഭജൻ ആദിതാളം.

കോന്നിയൂർ സുരേഷ് കെ നായർ അവതരിപ്പിച്ച സംഗീത കച്ചേരിയാണ് ഇതുവരെ കേട്ടത്. കോട്ടയം എസ് ഹരിഹരൻ വയലിൻ, മാവേലിക്കര ആർ വി രാജേഷ് മൃദംഗം, എണ്ണക്കാട് മഹേശ്വരൻ ഘടം.

ആകാശവാണി തൃശൂർ. ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം രാജഹംസം എന്ന ചിത്രത്തിൽ വയലാർ രാമവർമ്മയുടെ വരികൾക്ക് ജി ദേവരാജൻ ഈണം നൽകി യേശുദാസ് പാടിയത്.

അടുത്തതായി ചന്ദ്രകാന്തം എന്ന ചിത്രത്തിൽ പി ജയചന്ദ്രൻ ആലപിച്ചത്. വരികൾ ശ്രീകുമാരൻ തമ്പി, സംഗീതം MS വിശ്വനാഥൻ.

ചലച്ചിത്ര ഗാനങ്ങളിൽ അവസാനമായി ഗസൽ എന്ന ചിത്രത്തിൽ യേശുദാസും ചിത്രയും പാടിയത്. വരികൾ യൂസഫലി കേച്ചേരി, സംഗീതം ബോംബെ രവി.

0: ചലച്ചിത്രഗാനങ്ങൾ സമാപിച്ചു.
1: ആകാശവാണി തൃശൂർ. സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശിവദാസൻ തെക്കിനിയടത്ത്.
2: നാം കാണുന്ന പല കാര്യങ്ങളും ശരിയായ രൂപത്തിലാണോ കാണുന്നത്? കേൾക്കുന്ന കാര്യങ്ങളെല്ലാം സത്യമാണോ? പലപ്പോഴും സത്യം മനസ്സിലാക്കുക എളുപ്പമായ കാര്യമല്ല. പല അസത്യങ്ങളും കേട്ടുകൊണ്ടിരിക്കുന്നത് സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണെന്ന് പ്രസിദ്ധ ചിന്തകനായ ഫ്രാൻസിസ് ബേക്കൺ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം കൂടുതൽ മനുഷ്യരും അസത്യം വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യം പലർക്കും സുഖകരമല്ല, ആശ്വാസപ്രദവുമല്ല. അസത്യമാകുമ്പോൾ കേൾക്കുന്നവർക്കും സന്തോഷം, പറയുന്നവർക്കും സന്തോഷം. പലപ്പോഴും സത്യം ആകർഷണീയമല്ല. അതിൻ്റെ മഹത്വം അറിയുന്നവർ പോലും യഥാർത്ഥമായ അവസ്ഥയിൽ നിന്നും മാറി നിൽക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. ചെറിയ ചെറിയ അസത്യങ്ങൾ ചിലപ്പോൾ ഒഴിവാക്കാൻ കഴിയാത്തതാണ്. ഏതാനും നാളുകൾ മാത്രം ആയുസ്സുള്ള ഒരു രോഗിയോട് കുറച്ചു നാൾക്കകം രോഗം ഭേദമാകും എന്ന് പറയുന്നത് ഉപദ്രവമില്ലാത്തൊരു അസത്യമാണ്. എന്നാൽ തെറ്റായ ഉദ്ദേശത്തോടെയുള്ള അസത്യങ്ങളുമുണ്ട്. സ്വന്തം കാര്യം നേടാൻ വേണ്ടി പറയുന്ന ക്രൂരമായ അസത്യങ്ങൾ, അവ വളരെ ദോഷങ്ങളുണ്ടാക്കും. മനുഷ്യൻ്റെ ഏറ്റവും നല്ലൊരു ഗുണം സത്യം അറിയാനുള്ള അന്വേഷണമാണ്. അതിൽ ആനന്ദമുണ്ട്. പല ദോഷങ്ങളിൽ നിന്നും അത് നമ്മെ രക്ഷപ്പെടുത്തുന്നു. പല ബുദ്ധിമുട്ടുകളിൽ നിന്നും അത് നമ്മെ സ്വതന്ത്രരാക്കുന്നു. യൂറോപ്പിൽ 300 വർഷങ്ങൾക്ക് മുമ്പ് അറിവിൻ്റെ ഒരു മഹാവിപ്ലവം നടന്നു. അറിവിനു വേണ്ടിയുള്ള അന്വേഷണത്തിൻ്റെ ചരിത്രമായിരുന്നു അത്. മനുഷ്യനിൽ യുക്തിചിന്ത, ശാസ്ത്രം ഇവയിൽ കൂടുതൽ താല്പര്യമുണ്ടായത് ഈ മാറ്റത്തിലൂടെയായിരുന്നു. വാക്സിനേഷൻ കണ്ടുപിടിച്ചതും ബാറ്ററി ഉണ്ടാക്കിയതും ഗ്യാസ് ടർബൈൻ ആദ്യമായി ഉണ്ടാക്കിയതുമെല്ലാം ആ കാലത്തായിരുന്നു. അമിതാധികാരം കൈയാളിയിരുന്ന രാജാക്കന്മാരുടെ കാലം അവസാനിക്കാൻ ഒരു കാരണം ആ മാറ്റമായിരുന്നു. അതോടെ

0: നല്ല ആശയങ്ങൾ ജനഹൃദയങ്ങളിൽ പ്രതിഷ്ഠ നേടി. വിമർശനപരമായ ചിന്തയാണ് നമുക്കിന്ന് ആവശ്യം. കാലങ്ങളായി സമൂഹത്തിൽ തുടർന്നുപോരുന്ന ആചാരങ്ങൾ യാതൊരു ഗുണവുമില്ലെങ്കിൽ തുടരേണ്ടതില്ല എന്ന് ശരിയായ ചിന്തയിലൂടെ മാത്രമേ മനസ്സിലാക്കാൻ കഴിയൂ. സമൂഹ മാധ്യമത്തിലൂടെ ഇന്ന് ധാരാളം കാര്യങ്ങൾ നാം അറിയുന്നുണ്ട്. അന്ധമായി അത് ശരിയാണെന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. ശരിയാണോ തെറ്റാണോ എന്ന് നല്ലപോലെ ചിന്തിച്ചതിനു ശേഷം മാത്രമേ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ആൽബർട്ട് ഐൻസ്റ്റൈൻ 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും പ്രസിദ്ധ ശാസ്ത്രജ്ഞനായിരുന്നു. ബ്ലൈൻഡ് ഒബീഡിയൻസ് ടു അതോറിറ്റി ഈസ് ദ ഗ്രേറ്റസ്റ്റ് എനിമി ഓഫ് ട്രൂത്ത് എന്ന് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. അധികാരശക്തികളെ അന്ധമായി വിശ്വസിക്കുക എന്ന സ്വഭാവം സത്യത്തിൻ്റെ ശത്രുവാണ് എന്നാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. ചൈനയിൽ ജീവിച്ചിരുന്ന ഒരു പ്രസിദ്ധ തത്വജ്ഞാനിയായിരുന്നു കൺഫ്യൂഷ്യസ്. ഉത്തമനായ മനുഷ്യന് വേണ്ട ഗുണങ്ങളെപ്പറ്റി അദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു വാക്യമുണ്ട്. വാട്ട് ദി സുപ്പീരിയർ മാൻ റിക്വയേഴ്സ് ഈസ് ദാറ്റ് ഇൻ വാട്ട് ഹീ സേയ്സ് ദർ മേ ബി നത്തിങ് ഇനാക്യുറേറ്റ്. ഉത്തമനായ മനുഷ്യന് വേണ്ട പല ഗുണങ്ങളുമുണ്ട്. അയാൾ പറയുന്ന കാര്യങ്ങളിൽ കൃത്യതയില്ലാത്തതോ ശരിയല്ലാത്തതോ ആയ ഒരു കാര്യവും ഉണ്ടാകാൻ പാടില്ല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ അഭിപ്രായം.
1: ശിവദാസൻ തെക്കിനിയടുത്ത് തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇതുവരെ കേട്ടത്. നിർവഹണം ഡോക്ടർ കെ ജയകൃഷ്ണൻ.